ആര് വരാണ്? ഞമ്മളെ മജനു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നേഴ്സറിയില് വെളിച്ച പൂക്കള് പൂത്തു നിൽക്കണ സിതറത്തുൽ മുൻതഹ മാതിരി. എന്ത്

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മ കുൽസു. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ്, ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതെ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

You're listening to Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: You're listening to Home 92.2 FM. Home is a feeling.

0: ഏത് കാര്യത്തിലും മൂല്യം അർത്ഥവത്താകുന്നത് എപ്പോഴാണെന്നോ? ഒന്ന്, നമുക്കത് നേടിയെടുക്കുന്നതിന് മുമ്പ്; മറ്റൊന്ന്, അത് നഷ്ടപ്പെടുന്ന സമയത്ത്. അതിനിടയിലുള്ള ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ സമയത്ത് നമ്മൾ അതിന്റെ വാല്യൂ പറ്റി ആലോചിക്കാറില്ല. സ്നേഹമായാലും റിലേഷൻഷിപ്പ് ആയാലും, എനിത്തിങ് ഇസ് വാല്യുബിൾ ഓൺലി ഇൻ ടു സിറ്റുവേഷൻസ്. ആ രണ്ട് സിറ്റുവേഷൻസ് ആണ്, ബിഫോർ ഗെറ്റിംഗ് ഇറ്റ് ആൻഡ് ആഫ്റ്റർ ലൂസിങ് ഇറ്റ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? കയ്യിലിരിക്കുന്നതിന് വിലയില്ലാതെ, മതിപ്പില്ലാതെ പോകുന്ന അവസരങ്ങൾ ലൈഫിലുണ്ടാകാം. പക്ഷേ അതിന്റെ മൂല്യം തിരിച്ചറിയുന്നത് ഒന്ന് നേടിയെടുക്കാനുള്ള ഒരു ആവേശം, ഒരു ആക്രാന്തം, അത് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകാറാണ് പതിവ്. അതുപോലെ കയ്യിന്ന് പോയാലോ, അയ്യോ ഞാൻ കൊണ്ട് കളഞ്ഞെന്നുള്ളൊരു വിഷമവും നമ്മളെ പിടികൂടാറുണ്ട്. അപ്പോൾ ആ മൂല്യം അത് തിളക്കമേറിയതാകണമെങ്കിൽ നാം അത് സ്വായത്തമാക്കുന്ന സമയം തന്നെ, ബന്ധമായാലും സ്നേഹമായാലും അച്ചീവ്മെന്റ്സ് ആയാലും കരിയർ ആയാലും ജോബ് ആയാലും ഏത് സമയത്തായാലും, ഈവൻ എന്ത് ഫോർ ദാറ്റ് മാറ്റർ കല്യാണം അല്ലേ, കല്യാണത്തിൽ, വിവാഹത്തിൽ ഏറ്റവും അധികം ഉപദേശിക്കാൻ പറ്റുന്ന ഒരു പിന്നെ ഒരു കോട്ടും കൂടിയാണിത്. എനിത്തിങ് ഇസ് വാല്യുബിൾ ഓൺലി ഇൻ ടു സിറ്റുവേഷൻസ്, ബിഫോർ ഗെറ്റിംഗ് ഇറ്റ് ആൻഡ് ആഫ്റ്റർ ലൂസിങ് ഇറ്റ്. ഇൻ ബിറ്റ്വീൻ വി ഡു വാട്ട് വി ഡു നോട്ട് റിയലൈസ് ഇറ്റ്സ് വാല്യൂ. പലപ്പോഴും അങ്ങനെ സംഭവിക്കും, ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ തന്നു എന്നേ ഉള്ളൂ. ഹിയർ വി സ്റ്റാർട്ട് ടുഡേസ് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് ടു യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
1: Wake up call with Jaya, brought to you by Green Farm, healthy by nature pasta, available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.
2: You're tuned into Home 92.2 FM. Home is a feeling.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ആരാണ് ഏറ്റവും സന്തോഷവാൻ? ആരാണ് ഏറ്റവും ധീരതയുള്ളയാൾ? ആരാണ് ഏറ്റവും ക്ഷമാശീലമുള്ളയാൾ? അല്ല, ഇനി ഇതെല്ലാ ഇമോഷൻസും എല്ലാ വികാരങ്ങളും ഒരാളിൽ കാണാൻ പറ്റുമോ? സംശയമാണ്. എല്ലാം തികഞ്ഞൊരാൾ ഇന്ന് വരെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. സ്വന്തം കണ്ണാടിയിൽ നോക്കിയാൽ പോലും തന്നെ കുറ്റങ്ങളേറെ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ വിചാരിക്കും നമുക്ക് ഒരു കുറ്റവുമില്ല, ബാക്കി എല്ലാവരിലാണ് കുറ്റം എന്ന് വിചാരിച്ചിട്ട് കണ്ണാടിയിലേക്ക് ഒന്ന് നോക്കി നോക്കൂ, നമുക്കായിരിക്കും ഏറ്റവും കൂടുതൽ കുറ്റങ്ങൾ ഉണ്ടാവുക. മനുഷ്യ സഹജമാണത്. എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കാം. എല്ലാ ചിലപ്പോൾ വീണുപോയെന്ന് വരാം. ജീവിതത്തിൽ ഓർക്കാൻ പോലും ഇഷ്ടമല്ലാത്ത ചില ചാപ്റ്റേഴ്സ് നമുക്കെല്ലാം ഉണ്ടായെന്ന് വരാം. പക്ഷേ നാം ഒരു ഡെഫിനിഷൻ കൊടുക്കുക. നിങ്ങളെപ്പറ്റി നിങ്ങൾ തന്നെ ഒരു നിർവചനം സങ്കല്പിച്ചു നോക്കുക. നിങ്ങളുടെ കഴിഞ്ഞുപോയ തെറ്റുകളെക്കുറിച്ചോ അല്ലെങ്കിൽ ആ തെറ്റുകൾക്ക് ശേഷം നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ, അതാണ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലാക്കേണ്ടത്. ഓരോ വീഴ്ചയും അല്ലെങ്കിൽ ഓരോ ഒരു ഡൗൺഫോൾ വന്നു പോയാൽ തന്നെ എല്ലാം ടേക്ക് ഇറ്റ് ആസ് എ ലെസൺ, അതൊരു പാഠമാണ്. ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് സ്വയം ക്ഷമിക്കാൻ പഠിക്കുക. ആ ഒരു ഡയറക്ഷൻ മാറ്റി ചിന്തിക്കുക. പക്ഷേ നമ്മുടെ ജേർണി, നമ്മുടെ യാത്ര, മുന്നോട്ടുള്ള ആ പ്രയാണം, അതിന് ഒരിക്കലും തടയിടേണ്ടി വരരുത്. ഒരു തെറ്റ് നിങ്ങളുടെ കഴിവുകളെ ഇല്ലാതാക്കാൻ പോകുന്നില്ല. മേ ബി ഒരു തിരിച്ചടി ഉണ്ടായേക്കാം. അത് നിങ്ങളുടെ ഭാവിയെ തീരുമാനിക്കുന്നതുമായിരിക്കില്ല. പക്ഷേ നമ്മുടെ അടുത്ത തീരുമാനം, വാട്ട് ഈസ് ഗോയിങ് ടു ബി ദ നെക്സ്റ്റ് തിങ് ഹാപ്പനിങ് ടു മീ, അതിലാണ് ആ ഇമ്പോർട്ടൻസ് ഇരിക്കുന്നത്. ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിച്ചിരുന്നു, ആരാണ് ധീരൻ, ശക്തൻ, സന്തോഷവാൻ, ഇതെല്ലാം തന്നെ. ആദ്യം ക്ഷമ ചോദിക്കാൻ കഴിവുള്ളവനാണ് യഥാർത്ഥത്തിൽ ധീരൻ എന്ന് പറയുന്നത്. ആദ്യം ക്ഷമിക്കുന്നവനാണ് ഏറ്റവും ശക്തനായി തീരുന്നത്. എന്നാൽ ആദ്യം എല്ലാ തെറ്റുകളും മറന്ന് പുതിയ വഴികൾ തേടിപ്പോകാൻ പ്രാപ്തിയുള്ള മനസ്സുള്ളവനാണ് ഏറ്റവും സന്തോഷവാൻ എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. When the past comes knocking at your door, don't answer it. It has nothing new to tell you. So, adil murige pidichirikkade munnottulla yatra, munnottulla prayanam, vechchagal munnottu thanne aa oru pratijnayode ningade prayanangal munnottu kondu povuga.
2: Wake up call with Jaya, brought to you by Green Farm, healthy by nature pasta, available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു ലിസ്ണർ, ഹോം 92.2 FM-ന്റെ ഒരു ലിസ്ണർ, അദ്ദേഹത്തിന്റെ കൊച്ചു മകൾ പാടിയ ഞങ്ങളുടെ ഒരു ജിംഗിളിന്റെ പോർഷൻ സ്റ്റേഷനിലേക്ക് അയച്ചു തന്നു. ഞങ്ങൾ RJ-സിനും ഫുൾ ടീമിനും അത് കണ്ടപ്പോ തന്നെ എത്ര സന്തോഷമായിരുന്ന ഹോം ഇസ് എ ഫീലിംഗ് എന്ന് പാടുന്ന ഒരു കൊച്ചുകുട്ടിയുടെ ഒരു വീഡിയോ, ഷോർട്ട് വീഡിയോ ഞങ്ങളത് ഇൻസ്റ്റാ സ്റ്റോറിയിൽ ഒക്കെ പോസ്റ്റ് ചെയ്തിരുന്നു, പലരും കണ്ടിട്ടുണ്ടാകും. ഹോം ഇസ് എ ഫീലിംഗ് എന്നുള്ള ആ ഒരു ടാഗ് ലൈൻ എത്രയോ പേർ റിപ്പീറ്റ് ചെയ്ത് ഞങ്ങൾക്ക് അയക്കാറുണ്ടെന്നോ. ആ ഒരു ഒരു കംഫർട്ട് സോണാണ് ഹോം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് കമ്മിങ് ഹോം, ബാക്ക് ഹോം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ആശ്വാസം. രാവിലെ ഓടി തളർന്ന് കിതച്ച് ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് കയറുമ്പോഴുള്ള ഒരു ആശ്വാസമാണ്, ആ ഒരു കംഫർട്ട് സോൺ. അത് നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ കർമ്മനിരതനാകാനുള്ള നമ്മുടെ ഒരു അഭിവാഞ്ചയുണ്ട്, അതിന് ഒരിക്കലും ഇത് ഈ ഒരു കംഫർട്ട് സോൺ തടയാകരുത്. നമ്മൾ എപ്പോഴും വീടിന് വെളിയിൽ തന്നെ രാവിലെ 7 to 7 വരെ ജോലി ചെയ്ത് തളർന്ന് യാത്ര ചെയ്ത് അധ്വാനിച്ച് വിജയം മുന്നേറുക. ഇറ്റ് മേ ബി സ്ലോ പ്രോസസ്, ബട്ട് സ്റ്റിൽ അന്ന് നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിച്ചാൽ നിങ്ങൾ നേടിയെടുക്കുന്ന ആ ഒരു വിജയത്തിന്റെ പ്രതീകമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ കിട്ടുന്ന സന്തോഷം ഏറ്റവും മൂല്യവത്താണ്. അവിടെ മാത്രമേ നിങ്ങൾക്ക് റെസ്പെക്ട് കിട്ടിയുള്ളൂ. ഇല്ലെങ്കിൽ ഈ ഒരു ഓഡിയോ ക്ലിപ്പ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, എന്താണ് ഇതിൽ പറയുന്നതെന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ലെറ്റ്സ് ലിസൺ ടു ദ ഓഡിയോ.
3: നിങ്ങൾ എത്ര നേരം വീട്ടിലിരിക്കുന്നു എന്നുള്ളത് കണ്ടുപിടിക്കാം നിങ്ങളൊരു വിന്നറാണോ ലൂസറാണോ. വീട് എന്തിനാണെന്നറിയോ? ഉറങ്ങുന്നതിന്. 7 മണിക്കൂർ മാത്രം കിടന്ന് ഉറങ്ങുന്നതിന്. അതിനുശേഷം നിങ്ങൾ വീടിന് വെളിയിൽ തന്നെ ഉണ്ടാവണം, ജോലി ചെയ്തുകൊണ്ടിരിക്കണം. അതല്ലാതെ വീട്ടിലൊരു വലിയ TV വാങ്ങി വെച്ച് അത് എപ്പോഴും നോക്കിക്കൊണ്ടിരുന്നാല് നിങ്ങളെ ജീവിതത്തെ തന്നെ ഒരു സിനിമ പോലെ എല്ലാരും നോക്കിക്കാണും ദയനീയമായിട്ട്. നമ്മുടെ വീടൊരു കംഫർട്ട് സോണാണ്, അതിന്റെ ഉള്ളിൽ വീണാലുണ്ടല്ലോ ഒരുപാട് കഷ്ടമാണ്. യൂസ് യുവർ ഹോം ഓൺലി ടു സ്ലീപ്, വേക്കപ്പ് ആൻഡ് ബി ലൈക്ക് എ വാരിയർ. ഒരു യോദ്ധാവിനെ പോലെ മുന്നേറണം. വെളിയിൽ നിങ്ങൾ വിജയിച്ചാൽ മാത്രമേ വീട്ടിൽ നിങ്ങൾക്ക് റെസ്പെക്ട് ഉണ്ടാവുള്ളൂ. ഐ റിപ്പീറ്റ്, നിങ്ങൾ വീട്ടിലെ ഒരാളായിരിക്കണമെങ്കിൽ നിങ്ങൾ വെളിയിൽ ഒറ്റയ്ക്കായിരിക്കും. നിങ്ങൾ എന്ന് നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് ഇറങ്ങുന്നു അന്ന് നിങ്ങളുടെ വിജയം തുടങ്ങിക്കഴിഞ്ഞു. സോ സ്റ്റേ ഔട്ട്.
2: അധ്വാനിച്ച് ജീവിക്കുക, അത് പുരാണ കാലം മുതൽക്കെ തന്നെ മനുഷ്യ ജന്മത്തിന്റെ ഒരു അവകാശം പോലെ എടുക്കുക. മടിയനാകാതിരിക്കുക, അലസനാകാതിരിക്കുക. കംഫർട്ട് സോണിൽ നിന്ന് എന്ന് നിങ്ങൾ പുറത്തു വരുന്നുവോ അന്ന് നിങ്ങൾ വിജയത്തിന്റെ ആദ്യ ചുവട് വെക്കും. വിത്ത് ദാറ്റ് നോട്ട്, ഇറ്റ്സ് മീ ജയ സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
4: Wake up call with Jaya, brought to you by Green Farm, healthy by nature pasta, available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പറഞ്ഞതിലുറച്ച് അടൂർ പ്രകാശ്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഫ്ളൈറ്റ് ദുബായ് പൈലറ്റ് സ്മിത്ത് മച്ചാറിനെ തുടർ ചികിത്സയ്ക്കായി വിമാനത്തിൽ ദുബായിലേക്ക് കൊണ്ടുവന്നു. ആരോഗ്യവാനായിരിക്കുന്നുവെന്ന് യുഎയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. മച്ചാറിന്റെ കുടുംബാംഗങ്ങൾ ഒപ്പമുണ്ട്. കുടുംബത്തെ ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ദീപക് മിത്തലും ദുബായിലെ കൌൺസൽ ജനറൽ ഡോക്ടർ വിഷ്ണുവർദ്ധൻ റെഡ്ഡിയും സന്ദർശിച്ചു. ദുബായ് ടെലവീവ് വിമാനയാത്രയ്ക്കിടെ ഉണ്ടായ സംഭവങ്ങളിൽ യുഎഇ പ്രത്യേക അന്വേഷണം തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഊഹാപോഹങ്ങളും തെറ്റിദ്ധാരണകളും വ്യാജ വാർത്തകളും പരത്തരുതെന്ന് രാജ്യം അഭ്യർത്ഥിച്ചു. ഇന്ന് ഗാന്ധി ജയന്തി. മഹാത്മാഗാന്ധിയുടെ 157-ാം ജന്മവാർഷിക ദിനം ആചരിക്കുകയാണ്. ഗാന്ധി സമാധിയിൽ പ്രത്യേക പ്രാർത്ഥന. മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ഇന്ന് അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുകയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യത്തിൽ ഡൽഹിയിൽ സമര പരമ്പര തീർക്കാൻ പ്രതിപക്ഷം. യൂത്ത് കോൺഗ്രസ്, DYFI, SFI, MSF, യൂത്ത് ലീഗ്, ഐസ എന്നീ സംഘടനകളാണ് ജന്തർ മന്ദർ കേന്ദ്രീകരിച്ച് പ്രതിഷേധിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിലുള്ള രാജ്യവ്യാപക കലക്ട്രേറ്റ് മാർച്ചിനും ഇന്ന് തുടക്കമാവുകയാണ്. ജില്ലാ മാജിസ്ട്രേറ്റ് ആസ്ഥാനങ്ങളിലേക്ക് ജനാധിപത്യ സംരക്ഷണ മാർച്ച് നടത്തും. SIR പൂർത്തിയായ കേരളമടക്കം സംസ്ഥാനങ്ങളിൽ പ്രത്യേക നടപടിക്ക് നിർദ്ദേശം നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. SIR പട്ടികയിൽ നിന്ന് ഒഴിവായ വോട്ടർമാരെ തിരികെ ഉൾപ്പെടുത്താനുള്ള നടപടിക്കാണ് നിർദ്ദേശം. അർഹരായ ആരെയും ഒഴിവാക്കരുതെന്ന് സംസ്ഥാന ഇലക്ടറൽ ഉദ്യോഗസ്ഥരെ കമ്മീഷൻ അറിയിച്ചു. ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംബന്ധിച്ച കേന്ദ്ര ബിൽ പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതി JPC സുപ്രീംകോടതി ജഡ്ജിമാരുമായി നടത്താൻ നിശ്ചയിച്ച ചർച്ച പ്രതിപക്ഷ എതിർപ്പിനെ തുടർന്ന് ഉപേക്ഷിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെടെയുള്ളവരുമായി 6-ാം തീയതി സുപ്രീംകോടതിയിൽ കൂടിക്കാഴ്ച നടത്താനായിരുന്നു ശ്രമം. സമിതി അംഗങ്ങൾക്ക് അസൌകര്യമുള്ളതിനാലാണ് സന്ദർശനം വേണ്ടെന്ന് വെച്ചതെന്ന് JPC അധ്യക്ഷൻ. സർക്കാരിനെയും മുന്നണിയെയും സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. മുഖ്യമന്ത്രിക്കെതിരായ പരസ്യ വിമർശനം സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ. മുസ്ലിം ലീഗിന് ഭരണപരിഷ്കര കമ്മീഷൻ പദവി നൽകിയതിൽ പരാതിയില്ല, കൂടിയാലോചന ഇല്ല എന്നതിലാണ് പ്രശ്നം. കാര്യങ്ങൾ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ അറിയിക്കുമെന്ന് അടൂർ പ്രകാശ്. UDF കൺവീനർ ആയതുമുതൽ പല സമയങ്ങളിൽ താൻ അവഗണിക്കപ്പെട്ടു. UDFലെ പല കാര്യങ്ങളും മാധ്യമങ്ങളിലൂടെയാണ് അറിയുന്നത്. പരാതി AICC അറിയിക്കും. UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പരസ്യ പ്രതികരണത്തോടെ മുഖ്യമന്ത്രി VD സതീഷിനെതിരെ കോൺഗ്രസിനുള്ളിൽ പടയൊരുക്കം ശക്തമാകുന്നു. സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങളിൽ പാർട്ടിയുമായും മുന്നണി നേതൃത്വവുമായും കൂടിയാലോചന ഇല്ലാത്തതാണ് സതീഷിനെതിരായ വിമർശനം ശക്തിപ്പെടാൻ കാരണം. മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾക്ക് ക്യാബിനറ്റ് പദവി നൽകിയതും സാംസ്കാരിക സ്ഥാപനങ്ങളുടെ തലപ്പത്തെ നിയമനങ്ങളും ആസൂത്രണ ബോർഡ് പുനഃസംഘടിപ്പിച്ചതും കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പോലും അറിഞ്ഞില്ല എന്നാണ് റിപ്പോർട്ട്. തിരുവനന്തപുരം സംഘർഷത്തിന്റെ ബാക്കിയായി സംസ്ഥാനത്ത് ഇന്നും പലയിടങ്ങളിലും പ്രതിഷേധത്തിന് സാധ്യതയെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട്. യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിന് മുന്നിലെ അക്രമങ്ങളിൽ പരസ്പരം പഴിചാരി യൂത്ത് കോൺഗ്രസും SFIയും. മന്ത്രിമാരുടെ തടഞ്ഞുള്ള പ്രതിഷേധം തുടരാൻ BJP തീരുമാനമെടുത്തു. അതേസമയം സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോലീസ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂരിൽ കായികമന്ത്രിയുടെ വാഹനത്തിന് നേരെയുണ്ടായ അക്രമ സംഭവങ്ങളിൽ പ്രതികൾക്കായി തെരച്ചിൽ ആരംഭിച്ചു. തളിപ്പറമ്പിൽ കാർ തടഞ്ഞ് അക്രമം നടത്തിയ കേസിൽ 6 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തു. പയ്യന്നൂരിൽ മന്ത്രിയുടെയും സന്ദീപ് വാര്യർ MLA വാഹനങ്ങൾ തടഞ്ഞ കേസിൽ 6 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വിശുദ്ധ നഗരമായ മദീനയ്ക്ക് നേരെ ഹൂതികളുടെ ആക്രമണം. ഡ്രോൺ ആക്രമണത്തിൽ തൈബ പവർ സ്റ്റേഷന് കേടുപാടുകൾ സംഭവിച്ചു. മദീനയിലെ പള്ളിയിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന പ്രധാന പവർ സ്റ്റേഷനാണിത്. ആക്രമണത്തിൽ ഒരു ട്രാൻസ്ഫോമർ പ്രവർത്തനരഹിതമായെങ്കിലും വൈദ്യുതി ശൃംഖല ഇത് ബാധിച്ചിട്ടില്ല. ഇറാനെതിരെ വീണ്ടും US യുദ്ധ ഭീഷണി. നവംബർ അവസാനത്തോടെ 3 വിമാനവാഹിനി കപ്പലുകളും 2 സൈനിക ട്രൂപ്പുകളും പശ്ചിമേഷ്യയിൽ വിന്യസിക്കുമെന്ന് US. അമേരിക്കയുമായുള്ള ചർച്ചകൾ ഇറാൻ അവസാനിപ്പിച്ചിട്ടില്ലെന്ന ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. അതിനിടെ ഇറാനെതിരെ US കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ഫോർബ്സ് ഇന്ത്യ 2026 അതിസമ്പന്നരുടെ പട്ടികയിൽ ഗൌതം അദാനി ഒന്നാമത്. റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയെ പിന്തള്ളിയാണ് അദാനിയും കുടുംബവും ഒന്നാമതെത്തിയത്. ഫോർബ്സിന്റെ പട്ടികയിൽ മലയാളികളിൽ ഏറ്റവും മുന്നിൽ 24-ാം സ്ഥാനത്തുള്ള മുത്തൂറ്റ് ഫിനാൻസ് കുടുംബാംഗമാണ്. 88,614 കോടി രൂപയാണ് ആസ്തി. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയാണ് വ്യക്തികളിൽ ഒന്നാം സ്ഥാനത്ത്. പട്ടികയിൽ 47-ാം സ്ഥാനത്താണ് അദ്ദേഹം. യൂസഫ് അലിയുടെ ആസ്തി 55,400 കോടി രൂപയാണ്. ഏഷ്യൻ ഗെയിംസ് വനിതാ അമ്പെയ്ത്തിൽ ഇന്ത്യക്ക് സ്വർണം. റിക്കവ് ആർച്ചറിയിൽ ദക്ഷിണ കൊറിയയെ തകർത്ത് ഇന്ത്യക്ക് ചരിത്ര സ്വർണം. ഏഷ്യൻ ഗെയിംസിന്റെ ചരിത്രത്തിൽ ഈ ഇനത്തിൽ ഇന്ത്യ നേടുന്ന ആദ്യ സ്വർണ്ണ മെഡലാണിത്. വിശദവാർത്ത 8 മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
4: Brought to you by Ozone Cargo.
3: Good morning. Station clock ile pol samayam 7 mani kazhinju krithyam 5 minute.
1: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
3: Good morning. ദുബായിലെ ഇപ്പോഴത്തെ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 70%.
1: Weather update.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Sand Dunes with Akshay on Home 92.2 FM.
1: നമസ്കാരം, ഗുഡ് മോർണിംഗ്. സാൻ ട്യൂൺസിലേക്ക്, വാർത്തകളുടെ ലോകം, പ്രസ് ക്ലബിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. അക്ഷയ് കുറച്ച് കഴിയുമ്പോൾ എത്തും കേട്ടോ. എന്തായാലും ഇന്നത്തെ ദിവസം ഒക്ടോബർ മാസമായിരിക്കുന്നു. ഒക്ടോബർ 1 കഴിഞ്ഞ് ഒക്ടോബർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞുനാളിൽ നമ്മുടെ മനസ്സിൽ ഒക്ടോബർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ, ആ വാക്കിന് ഒറ്റ പേരേ ഉള്ളൂ. നമ്മുടെ പ്രിയപ്പെട്ട ബാപ്പുജി മഹാത്മാഗാന്ധി, അദ്ദേഹത്തിൻ്റെ ജന്മവാർഷിക ദിനമാണിന്ന്. മഹാത്മാഗാന്ധിയുടെ പ്രധാന സന്ദേശങ്ങൾ എപ്പോഴും സത്യയും അഹിംസയും ലാളിത്യവും ഒക്കെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. സത്യത്തിന് വേണ്ടിയിട്ട് നിലകൊണ്ട ഒരു മനുഷ്യൻ. പ്രധാനപ്പെട്ട ഗാന്ധി വചനങ്ങളൊക്കെ എപ്പോഴും നമ്മൾ പലപ്പോഴും നമ്മുടെ നിത്യജീവിതത്തിൽ തന്നെ വരുന്നതാണ്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം, വാക്കുകളേക്കാൾ പ്രവൃത്തിയിലൂടെ അത് മാതൃകയാക്കാനാണ് മഹാത്മാഗാന്ധി ജീവിതാവസാനം വരെ ശ്രമിച്ചത്. മാറ്റത്തെക്കുറിച്ചും അദ്ദേഹം പറയാറുണ്ട്, നിങ്ങൾ ഈ ലോകത്ത് എന്ത് മാറ്റം വന്നു കാണാൻ ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങളാകണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ സത്യവും അഹിംസയും, ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഉണ്ടായാലും സത്യത്തിൻ്റെയും അഹിംസയിലൂടെയും ആ ഒരു വഴിയാണ് പിന്തുടരണം വരെ ശ്രമിച്ചത്. മാറ്റത്തെക്കുറിച്ചും അദ്ദേഹം പറയാറുണ്ട്, നിങ്ങൾ ഈ ലോകത്ത് എന്ത് മാറ്റം വന്നു കാണാൻ ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങളാകണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ സത്യവും അഹിംസയും, ജീവിതത്തിലെ ഏത് പ്രതിസന്ധി

ലോകത്തില് ഏത് ഇന്ത്യക്കാരനുണ്ടായാലും ഏത് ഭാഗത്താണെങ്കിലും ഇന്നത്തെ ദിവസം ആരും മറക്കില്ല അല്ലേ. എന്തായാലും വാർത്തകളുടെ ലോകത്തേക്ക് പോയി കഴിഞ്ഞാലോ, ഇന്ന് നിറയെ വാർത്തകളുള്ളത് കഴിഞ്ഞ ദിവസത്തെ ദുബായ് ടെല്ലവീവ് വിമാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശുഭകരമായിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് അതിൻ്റെ പൈലറ്റിനെ നമ്മുടെ ദുബായിലേക്ക് എത്തിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം യുഎയിലെ ഇന്ത്യൻ അംബാസഡർ അദ്ദേഹത്തെ ചെന്ന് കണ്ട വാർത്തയൊക്കെയുണ്ട്. സഹ പൈലറ്റിന്റെ കത്തിക്കുത്തിൽ പരിക്കേറ്റ സൗദി അറേബ്യയിലെ തബൂക്കിൽ ചികിത്സയിലായിരുന്ന ഫ്ലൈ ദുബായിയുടെ പൈലറ്റ് സ്മിത്ത് മച്ചാറിനെ തുടർ ചികിത്സയ്ക്കായിട്ട് വിമാനത്തിൽ ദുബായിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അടിയന്തര ശസ്ത്രക്രിയ പൂർത്തിയായി, അദ്ദേഹം ആരോഗ്യവാനായിരിക്കുന്നു, ചിരിച്ചു എന്നൊക്കെ യുഎയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം അവിടെ നേരിൽ ചെന്ന് കണ്ടിട്ട് അദ്ദേഹം ഒരു വീഡിയോ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്, നമ്മുടെ ഇൻസ്റ്റാ പേജിലൊക്കെ ഉണ്ട് കേട്ടോ. അത് മച്ചാറിന്റെ കുടുംബാംഗങ്ങളൊപ്പം ഉണ്ട്. കുടുംബത്തെ ഇന്ത്യൻ സ്ഥാനപതി ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ ദീപക് മിത്തലും ദുബായിലെ ഇന്ത്യൻ കൌൺസിൽ ജനറൽ ഡോക്ടർ വിഷ്ണു വർദ്ധ റെഡ്ഡിയും ഒക്കെ ചെന്ന് കണ്ടിട്ടുണ്ട്. എന്തായാലും വിമാനത്തിൽ അക്രമം നടത്തിയ സഹ പൈലറ്റിനെ നിലവിൽ സൗദി അറേബ്യയിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാകും കൈമാറ്റം സംബന്ധിച്ച വാർത്തകളൊക്കെ പുറത്തേക്ക് വരിക. എന്തായാലും സംഭവത്തിന് പിന്നാലെ ഫ്ലൈ ദുബായ് ഇസ്രായേലിലേക്കും തിരിച്ചുമുള്ള സർവീസുകളൊക്കെ താൽക്കാലികമായിട്ട് നിർത്തിവച്ചിട്ടുണ്ട്. യുഎഇ അറ്റോർണി ജനറൽ ഒരു പ്രത്യേക അന്വേഷണത്തിന് തന്നെ സംഭവത്തിൽ ഉത്തരവിട്ടിട്ടുണ്ട്. യുഎയിൽ രജിസ്റ്റർ ചെയ്ത വിമാന കമ്പനിയാണ്, യുഎയുടെ വിമാന കമ്പനിയാണ്, അതുകൊണ്ട് അന്വേഷണം ഇവിടെയും നടക്കുന്നുണ്ട്. എന്തായാലും അത് പുറത്ത് വരുന്നത് വരെ നമ്മളാരും ഊഹാപോഹങ്ങൾ വായിൽ തോന്നിയ വാർത്തകളും കിട്ടുന്നതൊക്കെ നമ്മൾ ഷെയർ ചെയ്യരുത്, നമ്മളങ്ങനെ സമൂഹ മാധ്യമത്തിലോ പരസ്പരമോ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയരുത് എന്നൊരു അഭ്യർത്ഥന കൂടി ഈ രാജ്യം നടത്തിയിട്ടുണ്ട്. സഹ പൈലറ്റിന്റെ കത്തിക്കുത്തിൽ പതറാതെ സംയോജിതമായി പ്രവർത്തിച്ച നമ്മുടെ ഇന്ത്യയുടെ പൈലറ്റ് സ്മിത്ത് മച്ചാർ 174 യാത്രക്കാരുടെ ജീവനാണ് രക്ഷിച്ചത്. ഇസ്രായേലിലെ ദുബായിൽ നിന്ന് ഇസ്രായേലിലെ ടെല്ലവീവിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു ഇങ്ങനെയൊരു പ്രശ്നങ്ങളുണ്ടായത്. എന്തായാലും അതിനെയൊക്കെ അതിജീവിച്ചിട്ട് വിമാനം വളരെ സേഫായിട്ട് സൗദിയിൽ ലാൻഡ് ചെയ്തിട്ട് ഇത്രയും പേരെ ജീവൻ രക്ഷിച്ച സ്മിത്ത് മച്ചാറിന് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും അഭിനന്ദന പ്രവാഹങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ നല്ല പുരോഗതിയുണ്ട്, അദ്ദേഹം സുഖമായിട്ട് ആരോഗ്യവാനായിട്ട് ഇരിക്കുന്നു എന്ന ഒരു ശുഭവാർത്തയിൽ തന്നെ നമുക്കിന്ന് വാർത്തകളുടെ ലോകം തുടങ്ങാം അല്ലേ. ഇനി കുറച്ച് സമ്പന്നരുടെ വാർത്തയാണ്, ഫോർബ്സ് ഇന്ത്യ 2026 അതേസമയത്തെ പട്ടിക പുറത്തുവിട്ടിട്ടുണ്ട്. ഗൗതം അദാനിയാണ് നാമൻ. മലയാളികളിൽ നമ്മുടെ സ്വന്തം എം എ യൂസഫ് അലി മുന്നിൽ നിൽക്കുന്നു. റാങ്കിങ്ങിൽ മുന്നിൽ മുത്തൂറ്റ് കുടുംബാംഗമാണ് ഉള്ളത്. വാർത്ത നോക്കുകയാണെങ്കിൽ 100 ഇന്ത്യൻ അതിസമ്പന്നരുടെ പട്ടികയിൽ അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനിയും കുടുംബവും ഒന്നാം സ്ഥാനത്ത്. റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയെ പിന്തള്ളിയാണ് അദാനിയും കുടുംബവും ഒന്നാമതെത്തിയത്. കുറച്ച് പൈസ ഉണ്ടാകുമ്പോൾ നമ്മളോട്, അല്ലെങ്കിൽ കണ്ടമാനം പൈസ ചിലവാക്കുമ്പോൾ നമ്മളോട് ആളുകൾ പറയാം നീ ആരാ അദാനിയാ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ. നേരത്തെ അംബാനിയായിരുന്നു, പിന്നെ അദാനിയായിലേക്ക് അത് മാറിയിട്ടുണ്ട്. അതായത് മുകേഷ് അംബാനിക്ക് ഏതാണ്ട് 8.31 ലക്ഷം കോടി രൂപയാണ് ആസ്തിയായിട്ട് വരുന്നത്. JSW Steel, JSW Cements, JSW Paints എന്നിവയുടെ മാതൃസ്ഥാപനമായിട്ടുള്ള OP ജിൻഡാൽ ഗ്രൂപ്പിന്റെ മേധാവി സാവിത്രി ജിൻഡാലും കുടുംബവും ഈയൊരു അതിസമ്പന്നരുടെ പട്ടികയിൽ മൂന്നാമത് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. മലയാളികളുടെ കാര്യം എടുക്കുമ്പോൾ മുത്തൂറ്റ് കുടുംബമാണ് ഒന്നാമത് നിൽക്കുന്നത്. ഫോർബ്സിന്റെ പട്ടികയിൽ മലയാളികളിൽ ഏറ്റവും മുന്നിൽ 24 സ്ഥാനത്തുള്ള മുത്തൂറ്റ് ഫിനാൻസ് കുടുംബം. ആസ്തി എന്ന് പറയുന്നത് 88,614 കോടി രൂപ. ലുലു ഗ്രൂപ്പ് ചെയർമാൻ വ്യക്തികളിൽ ഒന്നാം സ്ഥാനത്താണ് അദ്ദേഹത്തിന് വരുന്നത്, 55,400 കോടി രൂപ. ജോയ് ആലുക്കാസ് ഗ്രൂപ്പിന്റെ ചെയർമാൻ ജോയ് ആലുക്കാസ് ആണ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. 52 സ്ഥാനത്തുള്ള ജോയ് ആലുക്കാസിന്റെ ആസ്തി 52,000. RPI ഗ്രൂപ്പ്, രവിപിള്ള ഗ്രൂപ്പ്, അത് ജെംസ് എഡ്യൂക്കേഷൻ മേധാവി സണ്ണി വർക്കി 4 ബില്യൺ. ശോഭ ഗ്രൂപ്പ്, PNC മേനോൻ 3.8 ബില്യൺ. കല്യാൺ ജ്വല്ലേഴ്സ് മാനേജിംഗ് ഡയറക്ടർ TS കല്യാണരാമൻ 3.55 ബില്യൺ. ഇവരൊക്കെയാണ് ഈ പട്ടികയിൽ ഇടം പിടിച്ച മറ്റ് മലയാളികൾ. അങ്ങനെ ഫോർബ്സിന്റെ അതിസമ്പന്നരുടെ പട്ടികയിലെ വിവരങ്ങളാണ് നിങ്ങൾ കേട്ടത്. ഇപ്പോൾ ഏഷ്യൻ ഗെയിംസിൽ വാർത്തകളൊക്കെ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇന്നും അമ്പെയ്ത്തിൽ നമുക്ക് ഇന്ത്യക്ക് സ്വർണം നേടിയ വാർത്തകളും ആദ്യ പേജിൽ ആദ്യ വാർത്തയായിട്ട് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് തന്നെ വരുന്നു. മുട്ടിൽ മരമുറി, അതാണ് കേരളത്തിലുള്ള വാർത്ത. ജയതിലകും ആന്റോയും നടത്തിയ കത്തിടപാടുകളിൽ ദുരൂഹത. 3 മാസം കൊണ്ട് വെട്ടിയത് 2,520 തേക്കും 176 ഈട്ടിയും. സ്വന്തം പുരയിടത്തിൽ നിന്ന് ഒരു മരം മുറിക്കണമെങ്കിൽ നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ ദിവസം മാമലക്കണ്ടം ഭാഗത്തൊക്കെ പോയിരുന്നു, അവിടെ നിന്ന് ഒരു മരം മുറിക്കണമെങ്കിൽ വനം വകുപ്പിൻ്റെ അനുമതി കിട്ടി സ്വന്തം ആവശ്യങ്ങൾക്ക് പോലും ചെയ്യേണ്ട ഒരു സ്ഥലത്ത് 2,520 തേക്കും 176 ഈട്ടിയും മുറിച്ചു കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് വാർത്ത. മുട്ടിൽ മരമുറി കേസിൽ പ്രതിയായ ആന്റോ അഗസ്റ്റിനും റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന എ ജയതിലകും തമ്മിൽ കത്തുകളിലൂടെ നടത്തിയ ആശയവിനിമയം ഉദ്യോഗസ്ഥതല ഇടപെടലുകളെ കൂടുതൽ ദുരൂഹമാക്കുന്നു. മുട്ടിൽ കേസുമായി ബന്ധപ്പെട്ട ഫയലുകളിൽ ഗുരുതരമായിട്ടുള്ള തിരിമറികൾ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമായതിനു പിന്നാലെയാണ് ജയതിലകിന് ആന്റോ എഴുതിയ കത്തും അതിലെ നടപടിയുമൊക്കെ കൂടുതൽ ചർച്ചയായിട്ട് വരുന്നതെന്നാണ് ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്ത വാർത്ത എന്താണെന്ന് നോക്കിപ്പോയി കഴിഞ്ഞാൽ കുറേ ലേറ്റസ്റ്റ് ന്യൂസ് വരുമ്പോഴും വിമാനയാത്രയുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ്. അതങ്ങനെയാണ്, ഒരു അപകടമോ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമുക്ക് വീണ്ടും ഒരു വിമാനം അടിയന്തരമായിട്ട് ഇറക്കി ഒരു എമർജൻസി കേസ് വന്നു എന്നത് കൂടുതലായിട്ട് വരാറുണ്ട്.

0: നമുക്കതൊരു തുടർച്ചയായിട്ട് അത്ഭുതപ്പെടാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വരുന്നത്? ഒരു അപകടം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തുടർച്ചയായിട്ട്, നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണ്, ഒരു അപകടത്തിൻ്റെ പിന്നാലെ പിന്നാലെ കൂടുതൽ തുടർ വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും ആ വാർത്തകളിൽ നിന്ന് നമുക്ക് കുറച്ചും കൂടി നല്ല എന്തെങ്കിലും വാർത്തകൾ കിട്ടുമോ നോക്കിയിട്ട് പോയപ്പോൾ ഇല്ല. കേരളത്തിൽ SFI, KSU, യൂത്ത് കോൺഗ്രസ്, ABVP, യുവമോർച്ച സംഘർഷം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. കഴിഞ്ഞ ദിവസം മന്ത്രി OJ ജിനീഷിൻ്റെ വാഹനം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ തടയുന്നു. നിരവധി പേരെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അറസ്റ്റ് ചെയ്യുന്നു. ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് UDFൻ്റെ കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശ് കഴിഞ്ഞ ദിവസം ഒരു വാർത്താ സമ്മേളനം നടത്തുന്നത്. പഞ്ചഗുസ്തിക്ക് അടൂർ പ്രകാശ് അസാധാരണ നീക്കം എന്നാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് മലയാള പത്രങ്ങൾ ഈ വാർത്തയ്ക്ക്. അധികാരത്തിലേറി 4 മാസം പിന്നിടുമ്പോഴേക്കും മുഖ്യമന്ത്രി VD സതീഷിനെതിരെ മുന്നണി കൺവീനർ അടൂർ പ്രകാശ് പരസ്യ വിമർശനവുമായി രംഗത്തെത്തിയത് കോൺഗ്രസ് നേതൃത്വത്തെ ഞെട്ടിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ പ്രവർത്തനം സംബന്ധിച്ച് പാർട്ടിയിൽ വേണ്ടത്ര ചർച്ച നടക്കുന്നില്ലെന്ന വിമർശനം നീറി നിൽക്കെ അസാധാരണ നീക്കത്തിലൂടെ അടൂർ പ്രകാശ് ആദ്യ വെടി പൊട്ടിക്കുകയായിരുന്നു. മുന്നണി കൺവീനറെ മുന്നിൽ നിർത്തി ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ നടത്തിയ സംഘടിത നീക്കമാണിതെന്ന് കരുതാനാകില്ല. എന്നാൽ കലക്കവെള്ളത്തിൽ മീൻപിടിക്കാൻ കാത്തിരിക്കുന്ന വിഭാഗങ്ങൾ അദ്ദേഹത്തെ പരോക്ഷമായി പിന്തുണയ്ക്കുന്നു എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. BJPയുമായും CPMമായും കോൺഗ്രസ് തെരുവിൽ ഏറ്റുമുട്ടി നിൽക്കുന്ന അതേ ദിവസം KPCC ഓഫീസിൽ വാർത്താസമ്മേളനം നടത്തിയതും ശ്രദ്ധേയം. പാർട്ടി സർക്കാർ ഏകോപനത്തിന് സംവിധാനം ഏർപ്പെടുത്തണമെന്ന് കഴിഞ്ഞ KPCC നേതൃയോഗത്തിലും ആവശ്യമുയർന്നു. മുസ്ലിം ലീഗിന് അങ്ങനെ ഭരണപരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷൻ ആ ഒരു പദവി കൊടുത്തതുപോലെ UDFൽ കാര്യമായിട്ട് അന്വേഷിച്ചില്ല. മുഖ്യമന്ത്രി സ്വന്തം നിലയ്ക്കാണ് ഇക്കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്ന ഒരാരോപണം. തീർച്ചയായിട്ടും കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും അധികാരം കിട്ടിയപ്പോൾ തിരിച്ചു വരുന്നു എന്നതാണ് ആ പാർട്ടിയെയും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അണികളെയൊക്കെ കുറച്ച് അസ്വസ്ഥപ്പെടുത്തുന്ന വാർത്തകൾ തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. ദീപാദാസ് മുൻഷി, അവർ പോലും പല കാര്യങ്ങളും അറിയുന്നില്ല. കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറിയാണ്, അവർ പോലും കാര്യങ്ങൾ അറിയുന്നില്ല എന്നുകൂടിയാണ് വരുന്നത്. MK മുനീറിനെ നിയമിച്ചത്, അതുപോലെ ഡൽഹിയിൽ സംസ്ഥാന സർക്കാർ പ്രതിനിധിയായിട്ട് G.ദേവരാജനെ നിയമിക്കാനുള്ള തീരുമാനമൊക്കെ കൺവീനറെ ചൊടിപ്പിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പൊതുവെ ഭരണകാര്യങ്ങളിൽ മുതിർന്ന മന്ത്രിമാരെന്ന നിലയിൽ രമേശ് ചെന്നിത്തല, കുഞ്ഞാലിക്കുട്ടി, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് എന്നിവരുമായി കൂടിയാലോചിച്ചാണ് മുഖ്യമന്ത്രി തീരുമാനങ്ങൾ എടുക്കുന്നതെന്നാണ് സൂചന. പക്ഷേ അതെന്തുകൊണ്ടാണ് മുന്നണി കൺവീനർ UDFന്റെ നേതാവിനെ അറിയിക്കാത്തത് എന്ന ന്യായമായിട്ടുള്ളൊരു ചോദ്യമാണ് അദ്ദേഹം പറഞ്ഞു. ഞാൻ ഉന്നയിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ന്യായമല്ലേ എന്നാണ്. മറ്റൊരു വാർത്ത, പ്രധാനമന്ത്രിയുടെ പേരിൽ സ്കൂളിൽ മത്സരം എന്നൊരു വാർത്ത. തിരുവനന്തപുരം കോർപ്പറേഷന്റെ നടപടി വിവാദത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന്റെ അനുമതിയില്ല എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. ഈ വാർത്ത എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? തിരുവനന്തപുരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാർലമെന്ററി ജീവിതത്തിന്റെ 25th വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായിട്ട് പ്രത്യേക മത്സരം ഒരുക്കിയിരുന്നു. BJP ഭരണമുള്ള കോർപ്പറേഷൻ സംഘടിപ്പിച്ച പരിപാടിക്ക് പക്ഷേ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന്റെ അനുമതിയില്ല. അതേസമയം ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് മത്സരം സംഘടിപ്പിക്കാൻ സ്കൂളുകൾക്ക് അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ മുൻകൂർ അനുമതിയില്ലാതെ BJPയുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിലുള്ള പരിപാടി സ്കൂളുകളിൽ സംഘടിപ്പിച്ചതിൽ പ്രതിഷേധവുമായി അധ്യാപക സംഘടനകളടക്കം ഈ വിഷയത്തിൽ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് വാർത്തയിൽ വളരെ പ്രധാനപ്പെട്ടതായി പറയുന്നത്. വരുമാന ചോർച്ചയുമായി ബന്ധപ്പെട്ട് ടിക്കറ്റ് പരിശോധന കർശനമാക്കാൻ റെയിൽവേ 1 മാസം പ്രത്യേക ടിക്കറ്റ് പരിശോധനാ ഡ്രൈവ് തന്നെ നടത്തുമെന്നാണ് ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ട്രെയിനിൻ്റെ കാര്യം വരുമ്പം എപ്പോഴും പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ തീർച്ചയായിട്ടും ടിക്കറ്റ് എടുത്ത് വളരെ ന്യായമായ രീതിയിൽ, മാന്യമായ രീതിയിൽ തന്നെ യാത്ര ചെയ്യുന്നവരാണ്. കൊല്ലത്ത് നിന്ന് വരുന്ന വാർത്ത, വരുമാന ചോർച്ച തടയുന്നതിന് ടിക്കറ്റ് പരിശോധന കർശനമാക്കാൻ റെയിൽവേ ഒരുങ്ങുന്നു. ഇളവുകൾ ഉപയോഗിച്ച് ബുക്ക് ചെയ്ത ടിക്കറ്റ്, പ്രത്യേക റിസർവേഷൻ ക്വാട്ടകൾ ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ എന്നിവയെല്ലാം കൃത്യമായി പരിശോധിക്കാൻ നിർദ്ദേശം നൽകി. ഗ്രൂപ്പായി ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകളിൽ എല്ലാ യാത്രക്കാരുടെയും തിരിച്ചറിയൽ രേഖ പരിശോധിക്കുമെന്നാണ് പറയുന്നത്. ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് വാർത്തകളുടെ ലോകത്തേക്ക് വരാം. പക്ഷേ ഞാൻ ഇന്ന് രാവിലെ ഓഫീസിലേക്ക് വരുമ്പോൾ നല്ല കാറ്റുണ്ട്, കുറച്ച് തണുപ്പിലേക്ക് പതുക്കെങ്കിലും, വലിയ തണുപ്പല്ല എങ്കിലും ചെറിയൊരു കാറ്റിട്ട് വീട്ടിൽ ആരെങ്കിലും അകത്തിരുന്നിട്ട് റേഡിയോ കേൾക്കുകയാണെങ്കിൽ പറ്റുമെങ്കിലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ശുദ്ധമായിട്ടുള്ള വായുവൊക്കെ ശ്വസിച്ച് നല്ലൊരു മോർണിംഗ് ഒക്കെ ആസ്വദിച്ചിട്ട് വളരെ പെട്ടെന്ന് തിരിച്ചു വരൂ. പോകുമ്പോൾ ഒന്ന് ഹെഡ്സെറ്റ് കൂടി എടുത്തോട്ടോ. അപ്പോൾ നമ്മുടെ വാർത്തയും പ്രസ് ക്ലബും സാൻറ്റ്യൂൺസും ഒക്കെ നിങ്ങൾക്ക് കേൾക്കുകയും ചെയ്യാമല്ലോ. സാൻറ്റ്യൂൺസിൽ മിനി പത്മിയാണ് നിങ്ങൾക്കൊപ്പം ഉള്ളത്. ചെറിയൊരു ബ്രേക്ക്, വളരെ പെട്ടെന്ന് തിരിച്ചു വരാം.
1: You are listening to Home 92.2 FM. Home is a feeling.
2: ജനഹൃദയങ്ങൾ കീഴടക്കാൻ വീണ്ടും ഒരു കുടുംബ ചിത്രവുമായി ബിജു മേനോൻ എത്തുന്നു.
3: ചെറുപ്പം തൊട്ട് തുടങ്ങിയത് നമുക്ക് ഈ അപ്പനെ കൊണ്ടുള്ള ഉപദ്രവം, അയാൾക്ക് എപ്പോഴും കാര്യം മാത്രം.
2: തമ്പി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ചിത്രം അവർ അച്ഛൻ ആൻഡ് സൺസ്. ബിജു മേനോനോടൊപ്പം വിനയ് ഫോർട്ട്, ഗണപതി, ശ്രീനാഥ് ഭാസി, സാബുമോൻ, ഗ്രേസ് ആന്റണി, ജോണി ആന്റണി തുടങ്ങി മികച്ചൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 2 ജി സി സിയിൽ റിലീസിനെത്തുന്നു അവറാച്ചൻ ആൻഡ് സൺസ് മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 എഫ് എം ടു വിൻ ഇൻവൈറ്റ്സ്. നവരാത്രിയുടെ പുണ്യവും സാംസ്കാരിക തനിമയും ആഘോഷത്തിന്റെ നിറപ്പകിട്ടുമായി ഭക്തിസാന്ദ്രമായ ഒരു സായാഹ്നം. ദുബായ് ദർബാർ മീഡിയ ആൻഡ് റിലീഷ് ദരസ ജോയിന്റ്ലി പ്രസന്റ്സ് നവോമി 2026 എ ഗ്രാൻഡ് നവരാത്രി കൾച്ചറൽ ഫെസ്റ്റിവൽ. മലയാളക്കരയുടെ ജനപ്രിയ വനിതാ ഭജൻ ടീമായ ഭൈരവി ഭജൻസ് എത്തുന്നു. ഒക്ടോബർ 4 വൈകുന്നേരം 6 മുതൽ ദുബായ് സബീൽ ലേഡീസ് ക്ലബിൽ നവോമിത് 2026.
4: Tickets available on ticketsfy.net.
2: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
4: വരൂ, നമുക്ക് സംസാരിക്കാം. Let's talk with Mini Padma. Monday to Friday evening 4 to 5, only on Home 92.2 FM.
5: Sand Dunes with Akshay on Home 92.2 FM.
0: നമസ്കാരം, ഗുഡ് മോർണിംഗ്. സാൻ ട്യൂൺസിലേക്ക്, വാർത്തകളുടെ ലോകം, പ്രസ് ക്ലബിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്ന ഒരുപാട് ഗുഡ് മോർണിംഗ് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. സലാം ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് സലാം, സുഖമായിട്ട് ഇരിക്കുന്നു. പേര് വയ്ക്കാത്ത ചില ആൾക്കാരും കൂടി ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ആരാണെന്ന് ഞാൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അയക്കുമ്പോൾ പറ്റുമെങ്കിൽ ഒന്ന് പേര് കൂടി ഒന്ന് വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പം നിങ്ങൾ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും ട്രാഫിക് ബ്ലോക്കോ ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ. മനോഹരമായിട്ടുള്ള കാലാവസ്ഥയുണ്ടോ, കാറ്റും ഒക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് നമ്മളെ വിളിച്ചിട്ടും പറയാം കേട്ടോ. അതുപോലെ വാട്സപ്പ് അയച്ചിട്ടും പറയാം. 0585829220 എന്നതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. 800-9220 അതാണ് നമ്മുടെ ടോൾ ഫ്രീ നമ്പർ. ഇനി വാർത്തകൾ എന്താണെന്നൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, രാവിലെ ടെലിവിഷനിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ മരുന്നിന് വലിയ ക്ഷാമമുണ്ട്. കുട്ടികൾക്ക് നൽകേണ്ട വാക്സിനൊന്നും ലഭ്യമല്ല എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ് സജീവമായിട്ടുള്ള വാർത്തയായിട്ട് ആരോഗ്യരംഗത്ത് നിന്ന് വരുന്നത്. വധശിക്ഷ നടപ്പാക്കുന്നതിനായിട്ട് 2 മാരക മരുന്ന് നൽകി പരാജയം, അത്യപൂർവം എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത വരുന്നുണ്ട്. സാധാരണഗതിയിൽ കൊടുക്കുമ്പോൾ തന്നെ വധശിക്ഷ നടപ്പാക്കേണ്ടതാണ്, പക്ഷെ എന്തുകൊണ്ട് ഇത് നടന്നില്ല? ജീവിതത്തിന്റെ ഭൂരിഭാഗവും ചിലവഴിച്ചതുപോലെ സ്നേഹത്തോടെ തന്നെയാണ് ഞാൻ ഈ ലോകത്ത് നിന്ന് പോകുന്നത്. വധശിക്ഷ നടപ്പാക്കുന്നതിന് തൊട്ടു മുൻപ് ക്രിസ്റ്റ പൈക്ക് അവസാന വാക്കുകൾ മുഴിഞ്ഞ് മരണം കാത്തുകിടന്നു. മാരകമരുന്നിന്റെ 2 ശരീരത്തിലേക്ക് കയറി, പക്ഷെ അവരുടെ ഹൃദയം നിലച്ചില്ല. മരണത്തിന്റെ പടിവാതിൽക്കലെത്തി ജീവിതത്തിലേക്ക് അവർ തിരികെ നടന്നു എന്ന് പറയുന്ന ഒരു വാർത്ത. US ലേറ്റനസിൽ വൈകിട്ടായിരുന്നു വധശിക്ഷ നടപ്പാക്കുന്നതിനിടെ അത്യപൂർവമായിട്ടുള്ള ഈ ഒരു സംഭവം ഉണ്ടായത്. 2 ഡോസും കൊടുത്തു. ആദ്യത്തെ ഡോസിൽ ജീവൻ നഷ്ടമായില്ല. 2 കൊടുത്തപ്പോൾ ബോധം നഷ്ടപ്പെട്ടുവെങ്കിലും ശ്വാസമെടുക്കുകയും കൂർക്കം വലിക്കുകയും ചെയ്യുന്ന ശബ്ദം കേട്ടു. ഇതോടെ അധികൃതർ കോടതിയെ സമീപിച്ച് വധശിക്ഷ നടപടികൾ നിർത്തിവെച്ച് അടിയന്തര വൈദ്യസഹായം നൽകി ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു എന്നാണ് വാർത്ത. 95 18 19-കാരിയായിട്ടുള്ള കോളിൻ സ്ലെമ്മറെ കൊലപ്പെടുത്തിയ കേസിലായിരുന്നു ഇവരെ ശിക്ഷിച്ചത്. തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ പരിചയപ്പെട്ട സ്ലെമ്മറെ കാമുകൻ ടെഡ്രൽ ഷിപ്പും പെക്കും ചേർന്ന് ആളൊഴിഞ്ഞ സ്ഥലത്തൊക്കെ കൊണ്ടുപോയിട്ട് ആക്രമിച്ച കേസിലൊക്കെ ആയിരുന്നു ഇവരുടെ വധശിക്ഷ വിധിച്ചത്. പക്ഷേ ആ വധശിക്ഷ നടപ്പാക്കാൻ വേണ്ടിയിട്ട് കോടതിക്ക് കഴിഞ്ഞില്ല എന്നാണ് ഈ വാർത്തയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് തന്നെ അത് കൊടുത്തിരിക്കുന്നത്. ശരിക്കും നമ്മളെയൊക്കെ കുറച്ച് അത്ഭുതപ്പെടുത്തുന്ന ഒരു വാർത്ത അല്ലേ. അത്ഭുതപ്പെടുത്തിയാലും ഒരാളുടെ ജീവൻ തിരികെ കിട്ടിയിരിക്കുന്നു എന്നതാണ്. അവർക്ക് അവസാനം അവർ മരിക്കാൻ പറ്റുന്നില്ല എന്നറിയുമ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും വധശിക്ഷ റദ്ദാക്കുകയും ചെയ്ത അത്യപൂർവങ്ങളിൽ അത്യപൂർവമായിട്ടുള്ള ഒരു വാർത്ത. ഇനി മഴ, വേനൽ, വരൾച്ച, എൽനിനോ പ്രതിഭാസം സംബന്ധിച്ച വാർത്ത നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിൽ, അതായത് ഇടവപ്പാതി, 28% മഴ കുറഞ്ഞതോടെ കേരളത്തിൽ വരൾച്ച പ്രഖ്യാപിക്കാനുള്ള നടപടി ആരംഭിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പം തന്നെ കേരളത്തിൽ പോയവർക്ക് അറിയാൻ വേണ്ടി കഴിയുന്നുണ്ടാവും, നല്ല ചൂടാണ്, ഇടയ്ക്കിടയ്ക്ക് ഒരു മഴ വരുന്നു എന്നല്ലാതെ ഇനിയിപ്പോൾ തുലാമാസത്തിലെ മഴയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ദുരന്ത നിവാരണ അതോറിറ്റി 1 പ്രഖ്യാപനത്തിനുള്ള ശുപാർശ ഇക്കാര്യത്തിനായിട്ട് നൽകിയെന്നാണ് വാർത്തകളിൽ പറയുന്നത്. നദികൾ ഉൾപ്പെടെയുള്ള ജലാശയങ്ങളിലെ ജലനിരപ്പ്, അതുപോലെ ഭൂഗർഭ ജലനിരപ്പ്, വിളനഷ്ടം എന്നിവ പരിശോധിച്ച് ഒക്ടോബറിന് ശേഷം 2 വിലയിരുത്തൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. അതിനുശേഷം സംസ്ഥാനത്ത് ആകെ ജില്ലകളെ മാത്രമോ വരൾച്ച ബാധിതമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ദിസ് ഈസ് ചന്ദ്രൻ. ഗുഡ് മോർണിംഗ് മിനി, ദിസ് ഈസ് ചന്ദ്രൻ. റെജി വർഗീസും പറയുന്നുണ്ട്, വേർ ഈസ് അക്ഷയ് എന്ന് വെച്ചിട്ട്. അക്ഷയ് ഇപ്പം വരും കേട്ടോ, അക്ഷയ് ഓൺ ദ വേ ആണ്, വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. റെജി വർഗീസാണ് ചോദിച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് റെജി, അക്ഷയ് വന്നുകൊണ്ടിരിക്കുകയാണ്, അതുവരേക്കും ഞാനുണ്ടാവും കേട്ടോ കൂട്ടിന്. ഏറ്റവും മഴ കുറഞ്ഞ 7 വർഷം 1901 ശേഷം, 7 2001 ശേഷം 4 അതിശുഷ്കമായി ആയിട്ടുള്ള ഇടവപ്പാതിയാണ് പിന്നിട്ടതെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. 2023 34% കുറഞ്ഞിരുന്നു. ഇത്തവണത്തെ പോലെ അന്നും ഈ എൽനിനോ വർഷമായിരുന്നു. 2016 കുറഞ്ഞത് 33%. അന്ന് നമ്മുടെ കേരളത്തിൽ വരൾച്ച പ്രഖ്യാപിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഓർമ്മയുണ്ടോ 2016 എന്ന് പറഞ്ഞ വർഷം? അന്ന് ഭയങ്കരമായിട്ടുള്ള വരൾച്ച നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. പലർക്കും ഓർമ്മയുണ്ടാവില്ല അല്ലേ? 10 വർഷം മുമ്പുള്ള സംഭവമല്ലേ. എല്ലാ ജില്ലകളിലും കുറവാണ്. കേരളത്തിലെ എല്ലാ ജില്ലയിലും മഴ കുറഞ്ഞിട്ടുണ്ട്. വയനാട്ടിലാണ് ഏറ്റവും രൂക്ഷമായിട്ടുള്ള മഴക്കുറവ്. 6 ജില്ലകളിൽ സാധാരണ തോതിൽ മഴ ലഭിച്ചു എന്നൊരു വിലയിരുത്തൽ കൂടി വരുന്നുണ്ട്. തുലാവർഷവും കുറയുമെന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കുറച്ചൊരു പ്രതീക്ഷ ഇനി തുലാവർഷത്തിലായിരുന്നു. പക്ഷേ ആ തുലാവർഷവും കുറയും. ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള വടക്ക് കിഴക്കൻ കാലവർഷം, അതിനെയാണ് നമ്മൾ തുലാവർഷമായിട്ട് കണക്കാക്കുക. അതിലും മഴ കുറയും. തെക്കൻ ജില്ലകളിൽ ചില പ്രദേശങ്ങളിൽ സാധാരണ തോതിൽ മഴ കിട്ടുമ്പോൾ വടക്കോട്ടാണ്, മലബാറിലേക്കാണ് മഴ കുറയുന്നത്. സംസ്ഥാനത്ത് ആകെ ചൂട് സാധാരണയിലും കൂടിയിരിക്കും. ഒക്ടോബറിലും വളരെ കുറച്ച് പ്രദേശങ്ങളിൽ മാത്രമേ സാധാരണ തോതിൽ മഴ കിട്ടൂ. സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ ചൂട് കൂടുന്ന എൽനിനോ പ്രതിഭാസം സാധാരണമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ വാർത്തയിൽ. അങ്ങനെ നമ്മുടെ നാട്ടിൽ എൽനിനോ വരുന്നു, ചൂട് കൂടും, വരൾച്ച പ്രഖ്യാപിക്കാനുള്ള ഒരു വലിയ സാധ്യതയിലേക്ക് നമ്മുടെ കേരളം പോകുന്നു എന്നാണ് ഈ വാർത്ത പറയുന്നത്. ഏഷ്യൻ ഗെയിംസിൽ നമ്മുടെ ഇന്ത്യ മെഡലുകൾ വാരിക്കൂട്ടുകയാണ്. വനിതാ 50 മത്സരത്തിലാണ് ഇപ്പോഴത്തെ ഒരു സ്വർണ്ണ മെഡൽ വന്നിരിക്കുന്നത്. അങ്കിത, കീർത്തി, കുങ്കും എന്നിവരടങ്ങിയ സഖ്യമാണ് റിക്കവ് ആർച്ചറിയിൽ ചരിത്ര സ്വർണം ഇന്ത്യക്ക് വേണ്ടിയിട്ട് നേടിയിരിക്കുന്നു എന്ന വാർത്ത. ഈ മരുന്നിൻ്റെ വാർത്തകൾ എന്താണെന്നറിയില്ല, നമ്മുടെ നാട്ടിൽ നിന്ന് നിർത്താതെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. മരുന്നില്ല സർ എന്ന് പറഞ്ഞിട്ട് തലക്കെട്ടിൽ കുട്ടികളുടെ വാക്സിൻ എന്തുകൊണ്ടാണ് ലഭ്യമല്ലാത്തത് എന്ന വാർത്തയും സജീവ വാർത്തയായിട്ട് കേരളത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലീഷ് പത്രങ്ങളിലെ തലക്കെട്ടിലേക്ക് നമുക്ക് പതിയെ ഒന്ന് പോയാലോ. സ്വെയറിംഗ് ഇൻ സെർമണി ഓഫ് 15 ജുഡീഷ്യൽ ഇൻസ്പെക്ടേഴ്സ് ഇൻ ദുബായ്, അതാണ് കേട്ടോ ചിത്രസഹിതം ആദ്യ പേജിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ KHDA പറയുന്നു, വി വിൽ ലെറ്റ് സ്കൂൾസ് ചേഞ്ച് ടൈമിങ്സ് ഓൺലി ഇഫ് ഇറ്റ്സ് ഇൻ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദിയർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള KHDAയുടെ, നമ്മുടെ ദുബായിലെ വിദ്യാഭ്യാസ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത. സ്കൂൾ ടൈം ചേഞ്ച് ചെയ്യില്ല, അത് കുട്ടികൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ചേഞ്ച് ചെയ്യുന്നത്, മാറ്റം ആലോചിക്കും എന്ന വാർത്ത. ഇത്തിഹാദ് എയർവേസ് റിജക്ട്സ് പ്രീമിയർ ലീഗ് ഫൈൻഡിങ്സ് ഇൻ മാഞ്ചസ്റ്റർ സിറ്റി കേസ് എന്ന് പറയുന്ന വാർത്തയും ആദ്യ പേജിൽ വലിയ വാർത്തയായിട്ട് കൊടുത്തിട്ടുണ്ട് ഖലീജ്. അതുപോലെ ട്രെയിൻ ഓവർ ബസ് ടാക്സി റെസ്റ്റോറൻസ് ചൂസ് ഇത്തിഹാദ് റെയിൽ ഫോർ ദുബായ് അബുദാബി ട്രാവൽ. പ്രിയപ്പെട്ട ശ്രോതാക്കളോടൊക്കെ എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു വീക്കെൻഡാണ് അല്ലേ ഇത്തിഹാദ് ദുബായിലും ഷാർജയിലും ഒക്കെ വന്നതിന് ശേഷമുള്ള ആദ്യ വീക്കെൻഡ് വരുമ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങളുടെ യാത്രകൾ? അങ്ങനെ ആരെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടോ? മനോഹരമായിട്ടുള്ള യാത്രയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ലാന്ന് ഞാൻ ഉറപ്പ് തരുന്നു, കാരണം ഞാനത് അനുഭവിച്ച ഒരാളാണ്. അത് ഫിജേറ ടു ദുബായ്. ഇനി ദുബായ് അബുദാബി സ്ട്രെച്ചിൽ ഒന്ന് പോയി നോക്കണം എന്നുണ്ട്, എങ്ങനെയായിരിക്കും ആ യാത്ര, എത്ര മനോഹരമായിരിക്കും ആ യാത്ര എന്ന്. ഇനി നമുക്ക് ഡൽഹി വരെ ഒന്ന് പോയിട്ട് വരാം, രാജ്യ തലസ്ഥാനത്തേക്ക്. ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ടിട്ട് ഇന്ന് ജന്തർ മന്ദർ എന്ന് പറയുന്ന സ്ഥലത്ത്, പ്രതിഷേധക്കാരുടെ ഒരു സ്ഥലമാണ് ജന്തർ മന്ദർ ഡൽഹിയിൽ, അവിടെ വലിയ സമരം നടക്കുന്നു. അതിൽ ഇന്ന് മുന്നണി എന്നൊന്നുമില്ല, ഒരുവിധം എല്ലാവരും ആ ഒരു സമരത്തിന് പങ്കെടുക്കുകയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ രാജ്യവ്യാപക സമരങ്ങൾക്കാണ് ഇന്ന് തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. CJPയുടെ സമരം മുംബൈയിലാണ് നടക്കുന്നത്. ജന്തർ മന്ദറിൽ SFIയുടെ സമരം നടക്കുന്നുണ്ട്. അതുപോലെ KSU ഉണ്ട്, യൂത്ത് കോൺഗ്രസ് ഉണ്ട്. അങ്ങനെ ഒരുവിധം എല്ലാവരും പങ്കെടുക്കുന്ന ഒരു വലിയ സമരമായിട്ടാണ് പറയുന്നത്. ഇനി ദുബായിൽ നിന്ന് വരുന്ന ഒരു വാർത്ത, ഫോണിൽ വീഡിയോ എടുത്ത് അധികൃതർക്ക് നൽകി ഉപഭോക്താവിനെതിരെ കേസ് കൊടുത്ത സൂപ്പർ മാർക്കറ്റ് വമ്പൻ പണി തിരിച്ചു നൽകി സുപ്രീം കോടതി എന്ന് പറഞ്ഞ വാർത്ത അബുദാബിയിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ഉൽപ്പന്നത്തിൽ പ്രാണിയെ കണ്ടെത്തിയത് മൊബൈൽ ഫോണിൽ പകർത്തി അധികൃതർക്ക് പരാതി നൽകിയ ഉപഭോക്താവിനെതിരെ സ്ഥാപനം നൽകിയ അപകീർത്തി കേസ് ഫെഡറൽ സുപ്രീം കോടതി തള്ളി എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. നിയമലംഘനങ്ങൾ ക്യാമറയിൽ പകർത്തി തെളിവ് സഹിതം ബന്ധപ്പെട്ട അധികൃതർക്ക് നൽകുന്നത് കുറ്റകൃത്യമല്ലെന്ന ചരിത്രപ്രധാനമായ വിധി ന്യായമാണ് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് തെളിയിക്കാൻ അങ്ങനെയുള്ള ദൃശ്യങ്ങൾ ഉണ്ടാകുന്നത് തെറ്റല്ല, ദുരുദ്ദേശത്തോടെയോ അപകീർത്തിപ്പെടുത്തണമെന്ന ലക്ഷ്യത്തോടെയോ അല്ല വീഡിയോ പകർത്തിയതെങ്കിൽ ഇതിന്റെ പേരിൽ നടപടിയെടുക്കാൻ കഴിയില്ല എന്നാണ് അബുദാബി കോടതി പറഞ്ഞത്. സൂപ്പർ മാർക്കറ്റിൽ വിൽപ്പനയ്ക്ക് വെച്ച ഉൽപ്പന്നത്തിൽ പ്രാണികളെ കണ്ടതിനെ തുടർന്ന് ഉത്തരവാദിത്തമുള്ള പൗരൻ എന്ന നിലയിലാണ് ഉപഭോക്താവ് വീഡിയോ പകർത്തി അന്വേഷണത്തിനായി അത് ബന്ധപ്പെട്ട അധികൃതർക്ക് അയച്ചു കൊടുത്തത്. ഉൽപ്പന്നത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയെന്ന് ആരോപിച്ച് സൂപ്പർ മാർക്കറ്റ് മാനേജ്മെന്റ് ഇയാൾക്കെതിരെ ക്രിമിനൽ കേസ് ഫയൽ ചെയ്തിരുന്നു. അതിനൊന്നും സാധുത ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സംഭവം അബുദാബി കോടതി തള്ളിയിരിക്കുന്നത്. ഒരുപാട് പേർക്ക് ആശ്വാസമാകുന്ന ഒരു വാർത്തയും കൂടിയാണ് അല്ലേ. നമ്മൾ ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ നിൽക്കും. റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങളിതിൻ്റെ എന്തെങ്കിലും വാർത്തയോ ദൃശ്യങ്ങളോ നിങ്ങളുടെ കയ്യിലുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളാകെ അമ്പരന്ന് പോകാറുണ്ട്. ആ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു തീരുമാനം സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു ചരിത്ര പ്രധാനമായിട്ടുള്ളൊരു വിധി വരുന്നത് ഒരുപാട് പേരെ സഹായിക്കാൻ. പക്ഷെ അപ്പോഴും പറയാനുള്ളത് ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ വരുമ്പോഴും അനാവശ്യമായിട്ടുള്ള പൊതുവിടങ്ങളിൽ ഫോട്ടോയോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത് എന്നാണ്. അത് ഒട്ടും ആശ്വാസ്യമായിട്ടുള്ളൊരു സംഭവമല്ല, അതിനൊട്ടും ആരും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യില്ല. പക്ഷേ ഇത് ഈ ഒരു സംഭവം ആരോഗ്യ സംബന്ധമായിട്ടുള്ളൊരു വിഷയമായതുകൊണ്ട് മാത്രം. നമുക്കറിയാം CR7 ആ ഒരു ജേഴ്സിയിൽ, പോർച്ചുഗലിൻ്റെ ജേഴ്സിയിൽ നമുക്ക് CR7 എന്നല്ലാതെ വേറെ ഒന്നും കാണാൻ പറ്റില്ല. ആ 7 ഇനി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ 7 എന്ന കുപ്പായത്തിൽ CR7 ഇല്ല എന്ന് പറയുന്ന സങ്കടപ്പെടുത്തുന്ന വാർത്ത കാൽപന്ത് ആരാധകർക്കായിട്ട് വന്നിരിക്കുകയാണ്. പരിശീലകൻ യോഗ്യ ജെസൂസുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ടീം ക്യാമ്പ് വിട്ടതിന് പിന്നാലെ നടന്ന മത്സരത്തിൽ തകർപ്പൻ ജയം നേടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ പോർച്ചുഗൽ നേഷൻസ് ലീഗ് ഗ്രൂപ്പ് ഡിയിൽ നടന്ന മത്സരത്തിൽ ഡെൻമാർക്കിനെ 2-4 ഗോളുകൾക്കാണ് പോർച്ചുഗൽ തോൽപ്പിച്ചത്. 13 മിനിറ്റിൽ ജാവോ കാൻസ്ലോ, 25 മിനിറ്റിൽ ഗൊൺസാലോ റാമോസ്, 67 മിനിറ്റിൽ വിറ്റീനിയ, 87 മിനിറ്റിൽ ജാവോ ഫെലിക്സ് അവരൊക്കെ പോർച്ചുഗലിനായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. മിക്കേൽ ജാംസ്കാർ, റാസ്മസ് ഹോയ്ലൻഡ് എന്നിവരാണ് ഡെൻമാർക്കിന്റെ ഗോളുകൾ നേടിയത്. റൊണാൾഡോ ധരിച്ചിരുന്ന 7 നമ്പർ ജേഴ്സിയിൽ വിങ്ങർ റാഫേൽ ലിയാവോയാണ് പോർച്ചുഗലിനായിട്ട് കളിച്ചത്. നമ്മുടെ മനസ്സിൽ നമ്മളൊക്കെ ഫുട്ബോൾ കാണാൻ തുടങ്ങിയ കാലം തൊട്ട് CR7 ഏറ്റവും നല്ല രീതിയിൽ ആരാധിക്കുന്ന സമയം തൊട്ടിട്ട് 7 എന്ന ജേഴ്സി നമുക്കറിയാം, നമ്പർ 10 അല്ലെങ്കിൽ നമ്പർ 9 ആ ഒരു സംഭവമൊക്കെ പലരിലേക്കും പോകും നമുക്ക്. പക്ഷേ CR7 അല്ലെങ്കിൽ 7 എന്ന ജേഴ്സി എന്ന് നമ്മുടെ മനസ്സിൽ വരുമ്പോൾ ആദ്യം CR7 എന്നല്ലേ വരാറുള്ളത്. ആ CR7 അല്ലെങ്കിൽ ജേഴ്സി എവിടെയുണ്ട്, അദ്ദേഹമില്ല എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു പടിയിറക്കമായി ദേശീയ ടീമിൽ നിന്ന് തിരിച്ചു വരുമെന്ന് നമുക്ക് നോക്കാം അല്ലേ. അങ്ങനെ പലപ്പോഴായിട്ട് തിരിച്ചു വന്ന ഒരു കഥകൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ വാർത്തകളുടെ ലോകം ഇതൊക്കെയാണ്. നമുക്കൊരു ട്രെൻഡിങ് ട്രാക്ക് കേട്ടിട്ട് തിരിച്ചു വരാം. കുറേ കൂടി വാർത്തകൾ പറയാനുണ്ട്, കേട്ടിരിക്കുക, എവിടെയും പോകരുത്. കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻറ്റ്യൂൺസ് ആണ്. 8 മണിയാകുമ്പോഴത്തേക്ക് നമ്മുടെ പ്രിയപ്പെട്ട അക്ഷയ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യും കേട്ടോ. അപ്പോൾ അക്ഷയ് ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചുകൊണ്ട് അവർക്കും കൂടിയാണ്. സ്റ്റേ ട്യൂൺഡ്.
6: Trending song of the hour brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മുഞ്ചാറമൂട്, എസ് ജെ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. ചിങ്ങമാസത്തിന്റെ ആഘോഷത്താളം ഓണം. പൂക്കളവും പാട്ടും നൃത്തവും ചിരിയും നിറയുന്നൊരു ഓണക്കാലം ഇത്തവണ ദുബായിൽ ആഘോഷിക്കാൻ തയ്യാറാണോ?
2: യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ അവതരിപ്പിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
1: ഒക്ടോബർ 4 എത്തിസ്ലാത്ത് അക്കാദമി ദുബായിൽ സുപ്രസിദ്ധ സിനിമാ താരം ശ്വേതാ മേനോനൊപ്പം സ്റ്റാർ സിംഗേഴ്സ് ശ്രീരാഗും നന്ദയും. കലയും സംഗീതവും ആഘോഷവും ഒന്നിക്കുന്ന ഒരു ഗംഭീര ഓണാഘോഷം.
2: മ്യൂസിക്കൽ ഷോ, ഫ്യൂഷൻ ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ്, നാടൻ പാട്ട്, സിനിമാറ്റിക് ഡാൻസ്, ഒപ്പം വർണ്ണാഭമായ പൂക്കളം കോമ്പറ്റീഷൻ.
1: ലുലു ഓണം ഇവിടെയാണ് പ്രസന്റഡ് ബൈ ഗോൾഡൻ ഗ്രൂപ്പ്, പവർഡ് ബൈ ചന്ദ്രൻ ഗുരുക്കൾ ആയുർവേദിക് ക്ലിനിക്, അസോസിയേറ്റഡ് ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ഗീതം കൺവെൻഷൻ സെന്റർ, അടൂർ. ഒക്ടോബർ 4 ദുബായ് എത്തിസലാത്ത് അക്കാദമിയിൽ. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഹോം 92.2 FM.
3: Sandunes with Akshay on Home 92.2 FM.
4: ഗുഡ് മോർണിംഗ്, നമസ്കാരം. സാൻഡ്യൂൺസിലേക്ക് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുകയാണ്. ഭാഷ ചോദിക്കുന്നുണ്ട്, ഹൂ റോഡ് ദിസ് ലൈൻസ്, എനിക്കൊന്ന് ബ്രാൻഡായാൽ എന്ത് സുഖം എന്നുള്ളതിൻ്റെ വരികൾ ആരും എഴുതിയെന്നല്ലേ ചോദിച്ചത്. ജാബിർ സുലൈം, അദ്ദേഹം ഒരു സൂഫി ആർട്ടിസ്റ്റ് ആണ് കേട്ടോ. അദ്ദേഹത്തിന് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, സുക്കൂൺ സൂഫി സ്കേപ്പ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ അണ്ടറിൽ ജാബിർ സുലൈം സൂഫി ആർട്ടിസ്റ്റ് എഴുതിയ വരികൾ എന്ത് രസമാണല്ലേ. ബ്രാൻഡായാൽ എന്ത് സുഖം എന്ന് പറഞ്ഞിട്ടുള്ള, ഇപ്പം അടുത്തിറങ്ങിയ ഖലീഫ പൃഥ്വിരാജിൻ്റെ സിനിമയിലാണ് നമ്മളത് വീണ്ടും കേട്ടത്. കെ എസ് ഹരിശങ്കറും ഉന്മേഷ് ഉണ്ണികൃഷ്ണനും ഒക്കെ ചേർന്നിട്ട് പാടിയൊരു പാട്ടായിട്ടാണ് നമ്മൾ കേട്ടത്. പക്ഷേ ആ ഒരു പാട്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഒന്നുകൂടി നമ്മൾ ഓണയിൽ കയറിയിട്ട് ഒരാളൊരു പാട്ടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അത് ആരാന്നറിയാൻ പിന്നെ നമ്മുടെ മനസ്സിലത് അങ്ങനെ തന്നെ കിടക്കും അല്ലേ. എനിക്കൊക്കെ അങ്ങനെയാണ്. എന്തായാലും ഓണയിൽ വന്നുകൊണ്ട് ഒരു രണ്ട് വാർത്തകൾ കൂടി ഒന്ന് പറഞ്ഞാലോ. സംഘപരിവാർ ഗാന്ധിയെ നിർമ്മിക്കാൻ ശ്രമം, ഭരണഘടന ജീവനില്ലാത്ത പ്രതിമ പോലെയായിരുന്ന മുഖ്യമന്ത്രിയോട് ഒരു അഭ്യർത്ഥനയുണ്ടെന്ന് തുഷാർ ഗാന്ധി, മഹാത്മാഗാന്ധിയുടെ പ്രപൗത്രനായിട്ടുള്ള തുഷാർ ഗാന്ധി മാതൃഭൂമി കൊടുത്ത ഒരു അഭിമുഖത്തിലുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. പാഠപുസ്തകങ്ങളിൽ നിന്ന് ഗാന്ധിവരം വധം വരെ ഒഴിവാക്കി. ഒടുവിൽ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് നീക്കം ചെയ്തു. എല്ലായിടത്തു നിന്നും ഗാന്ധിജി ഒഴിവാക്കപ്പെടുമെന്ന് ആശങ്കയുണ്ടോ എന്ന ചോദ്യത്തിന്, അവർ ഗാന്ധിജിയെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ സ്ഥാപിക്കാനായി തുടർച്ചയായിട്ട് ക്യാമ്പയിൻ നടത്തി, നുണകൾ പ്രചരിപ്പിച്ചു, ഗാന്ധിവധം ശരിയാണെന്ന് സ്ഥാപിക്കാനുള്ള പ്രചരണം നടക്കുന്നു. പക്ഷേ ഗാന്ധിജി നമ്മുടെ മനസ്സിന്ന് എന്തെങ്കിലും പോകുമോ? എവിടെ നിന്നും, ചരിത്രത്തിൽ നിന്നും, ഏത് പുസ്തകത്തിൽ നിന്നും, ഏത് തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും ആ പേര് നിങ്ങൾക്ക് മായ്ച്ചു കളയാം. പക്ഷേ കോടിക്കണക്കിന് വരുന്ന ഇന്ത്യക്കാരുടെ ജനഹൃദയങ്ങളിൽ നിന്ന് മഹാത്മാഗാന്ധി എന്ന പേര് ആർക്കും എടുത്തു മാറ്റാൻ പറ്റില്ല. അത്രത്തോളം ആഴത്തിൽ നമ്മൾ പതിഞ്ഞൊരു പേരാണല്ലേ. ക്രിക്കറ്റിൻ്റെ ഒരു വാർത്ത കൂടി. ഏകദിന ലോകകപ്പ് ഷെഡ്യൂളായി. ഇന്ത്യ പാക് പോരാട്ടം ഈ മാസം 10 നടക്കാൻ വേണ്ടി പോവുകയാണ്. 2027 ICC ഏകദിന ലോകകപ്പിനുള്ള ഗ്രൂപ്പും മത്സരക്രമങ്ങളും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ICC. ദക്ഷിണാഫ്രിക്ക, സിംബാബ്വെ, നമീബിയ രാജ്യങ്ങളൊക്കെ സംയുക്തമായിട്ട് ആതിഥേയത്വം വഹിക്കുന്ന ടൂർണമെൻറ്റ് 2027 ഒക്ടോബർ 2, അതായത് ഇന്ന് ആരംഭിക്കും. 14 ടീമുകളാണ് മാറ്റുരയ്ക്കുന്നത്. ഒക്ടോബർ 7 ഗ്രൂപ്പ് ഘട്ട മത്സരം. കേപ് ടൗണിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയും ഇന്ത്യയും ആദ്യ മത്സരത്തിൽ ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരോടും സന്തോഷം, സ്നേഹം. സാൻഡ്യൂൺസ് കേട്ടതിന് 8 നമ്മുടെ അക്ഷയത്തും. തമിഴ് സോങ് ഓഫ് ദ അവറാണ് വരുന്നത്, നല്ല രസമുള്ളൊരു പാട്ട്.
5: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
6: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is a feeling. Traffic update. Traffic
1: update. Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: നമസ്കാരം, ഗുഡ് മോർണിംഗ്. ട്രാഫിക് അപ്ഡേറ്റ് പറയുന്നതിന് മുമ്പ് നേരത്തെ പറഞ്ഞ ഒരു ക്രിക്കറ്റ് അപ്ഡേറ്റിൽ വേറൊരു അപ്ഡേറ്റ് പറയാം കേട്ടോ. 2027 ICC ഏകദിന ലോകകപ്പ് എന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇന്ന് ഒക്ടോബർ 2 എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഇന്ന് എന്നൊരു ഡേറ്റ് വന്നു. അടുത്ത വർഷം ഇതേ ദിവസം ഒക്ടോബർ 2 മത്സരം ICC ഏകദിന ലോകകപ്പ് കേട്ടോ. അതെല്ലാവർക്കും അറിയാം, പക്ഷേ ഇന്നും ഒക്ടോബർ 2, അടുത്ത വർഷം ഒക്ടോബർ 2 ഒരേ ദിവസം വന്നപ്പോൾ മാറിപ്പോയതാണ്. എന്തായാലും ട്രാഫിക് അപ്ഡേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ, നമ്മുടെ വിമൽ അയച്ചിരിക്കുന്നത്, വാട്ടർ ഫ്രണ്ട് ഏരിയയിൽ ഒരു ചെറിയ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്, ഒരു മെഡിക്കൽ എമർജൻസിയാണ്, ആംബുലൻസും പോലീസൊക്കെ അവിടെ ഉണ്ടെന്ന്. അപ്പോൾ അങ്ങോട്ട് പോകുന്നവർ കുറച്ച് ശ്രദ്ധിക്കുക. വേറെ നിങ്ങൾ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും ട്രാഫിക് ബ്ലോക്ക്, ട്രാഫിക് ജാമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇല്ലാതിരിക്കട്ടെ. മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഒരു മെസ്സേജ് അയയ്ക്കുക. 0585829220 എന്നത് നമ്മുടെ വാട്സപ്പ് നമ്പർ. 800-922-0 എന്നത് നമ്മുടെ ടോൾ ഫ്രീ നമ്പർ. ഇതിലേതിലെങ്കിലും പറ്റുന്നത് പോലെ അയയ്ക്കുക, സേഫായിട്ട് ഡ്രൈവ് ചെയ്യുക.
0: Traffic update.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, No. 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പറഞ്ഞതിൽ ഉറച്ച് അടൂർ പ്രകാശ് വി ഡി സതീഷിനെതിരെ പരാതി നൽകാൻ നീക്കം. സ്മിത്ത് മച്ചാർ ആരോഗ്യവാൻ, ദുബായിൽ ചികിത്സ. സൗദിക്ക് നേരെ വീണ്ടും ഹൂതി ആക്രമണം, പശ്ചിമേഷ്യ അശാന്തം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന എ ജയതിലക്കിന്റെ വിവാദ ഉത്തരവിന്റെ പേരിൽ കേരളത്തിൽ നടന്ന മരമുറിയിലെ ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണം അട്ടിമറിച്ചു. അന്വേഷണം ഉന്നതരിൽ എത്തിക്കാതെയാണ് അട്ടിമറി നടന്നതെന്നാണ് ആക്ഷേപം. ക്രൈംബ്രാഞ്ച് എസ് പി ആയിരുന്ന കെ സുദർശനായിരുന്നു അന്വേഷണ ചുമതല. മാസങ്ങൾക്കകം തന്നെ ഗൂഢാലോചനയിലെ അന്വേഷണം നിലയ്ക്കുകയായിരുന്നു. ക്രൈംബ്രാഞ്ച് എസ് പി ആയിരുന്ന കെ സുദർശനായിരുന്നു അന്വേഷണ ചുമതല നൽകിയത്. എ ഡി ജി പി ആയിരുന്ന ശ്രീജിത്ത് ആണ് സുദർശൻ റിപ്പോർട്ട് നൽകിയത്. ഫ്ലൈ ദുബായ് പൈലറ്റ് സ്മിത്ത് മച്ചാറിനെ തുടർ ചികിത്സയ്ക്കായി വിമാനത്തിൽ ദുബായിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹം ആരോഗ്യവാനായി ആയിരിക്കുന്നുവെന്ന് യു എയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. മച്ചാറിന്റെ കുടുംബം ഒപ്പമുണ്ട്. കുടുംബത്തെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ദീപക് മിത്തലും ദുബായിലെ കോൺസുൽ ജനറൽ ഡോക്ടർ വിഷ്ണുവർദ്ധൻ റെഡ്ഡിയും സന്ദർശിച്ചു. ദുബായ് ടെൽ അവീവ് വിമാനയാത്രയ്ക്കിടെ ഉണ്ടായ സംഭവങ്ങളിൽ യു എ പ്രത്യേക അന്വേഷണം തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണകളോ വ്യാജ വാർത്തകളോ പരത്തരുതെന്ന് രാജ്യം അഭ്യർത്ഥിച്ചു. ഇന്ന് ഗാന്ധി ജയന്തി. മഹാത്മാഗാന്ധിയുടെ 157-ാം ജന്മവാർഷിക ദിനം ആചരിക്കുകയാണ് ഇന്ന്. ഗാന്ധി സമാധിയിൽ പ്രത്യേക പ്രാർത്ഥന. മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ഇന്ന് അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുകയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യത്തിൽ ഡൽഹിയിൽ സമര പരമ്പര തീർക്കാൻ പ്രതിപക്ഷം. യൂത്ത് കോൺഗ്രസ്, ഡിവൈഎഫ്ഐ, എസ്എഫ്ഐ, എംഎസ്എഫ്ഐ, യൂത്ത് ലീഗ് എന്നീ സംഘടനകളാണ് ജന്തർ മന്തർ കേന്ദ്രീകരിച്ച് പ്രതിഷേധിക്കുന്നത്. ഇന്ത്യാ സഖ്യത്തിന്റെ നേതൃത്വത്തിലുള്ള രാജ്യവ്യാപക കളക്ട്രേറ്റ് മാർച്ചിനും ഇന്ന് തുടക്കമാകും. ജില്ലാ മാജിസ്ട്രേറ്റ് ആസ്ഥാനങ്ങളിലേക്ക് ജനാധിപത്യ സംരക്ഷണ മാർച്ചും നടത്തും. കൊല്ലത്ത് വൻ MDMA പിടിച്ചിരിക്കുകയാണ്. 403 ഗ്രാമിലധികം MDMA ആണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായുള്ള തെരച്ചിലാണ് പുരോഗമിക്കുന്നത് കൊല്ലം ജില്ലയിൽ. SIR പൂർത്തിയായ കേരളമടക്കം സംസ്ഥാനങ്ങളിൽ പ്രത്യേക നടപടിക്ക് നിർദ്ദേശം നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. SIR പട്ടികയിൽ നിന്ന് ഒഴിവായ വോട്ടർമാരെ തിരികെ ഉൾപ്പെടുത്താനുള്ള നടപടിക്ക് നിർദ്ദേശം. അർഹരായ ആരെയും ഒഴിവാക്കരുതെന്ന് സംസ്ഥാന ഇലക്ടറൽ ഉദ്യോഗസ്ഥരെ കമ്മീഷൻ അറിയിച്ചു. പഴയ പട്ടികയും പുതിയ പട്ടികയും താരതമ്യം ചെയ്ത് ഒഴിവായവരെ കണ്ടെത്താൻ നിർദ്ദേശത്തിൽ പറയുന്നു. ഇവരുടെ വീടുകളിൽ ഉൾപ്പെടെ പോയി ഫോം 6 വഴി വോട്ടർ പട്ടികയിൽ ചേർക്കണം. SIR പൂർത്തിയായ സംസ്ഥാനങ്ങളിൽ പഴയ ഫോം 6 ആകും ഉപയോഗിക്കുക. SIR നടക്കുന്ന മഹാരാഷ്ട്രയിൽ വോട്ടർമാരെ ഒഴിവാക്കാൻ ധൃതി കാണിക്കരുതെന്ന് ഉദ്യോഗസ്ഥരോട് കമ്മീഷൻ അറിയിച്ചു. ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംബന്ധിച്ച കേന്ദ്ര ബിൽ പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതി JPC സുപ്രീംകോടതി ജഡ്ജിമാരുമായി നടത്താൻ നിശ്ചയിച്ച ചർച്ച പ്രതിപക്ഷ എതിർപ്പിനെ തുടർന്ന് ഉപേക്ഷിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത ഉൾപ്പെടെയുള്ളവരുമായി 6-ാം തീയതി സുപ്രീംകോടതിയിൽ കൂടിക്കാഴ്ച നടത്താനായിരുന്നു ശ്രമം. സമിതി അംഗങ്ങൾക്ക് അസൌകര്യമുള്ളതിനാലാണ് സന്ദർശനം വേണ്ടെന്ന് വെച്ചതെന്ന് JPC അധ്യക്ഷൻ. സർക്കാരിനെയും മുന്നണിയെയും സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. മുഖ്യമന്ത്രിക്കെതിരായ പരസ്യ വിമർശനം സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ. മുസ്ലിം ലീഗിന് ഭരണപരിഷ്കാര കമ്മീഷൻ പദവി നൽകിയതിൽ പരാതിയില്ല, കൂടിയാലോചന ഇല്ല എന്നതിലാണ് പ്രശ്നം. കാര്യങ്ങൾ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ അറിയിക്കുമെന്ന് അടൂർ പ്രകാശ്. UDF കൺവീനർ ആയതു മുതൽ പല സമയങ്ങളിൽ താൻ അവഗണിക്കപ്പെട്ട അടൂർ പ്രകാശ്. UDFലെ പല കാര്യങ്ങളും മാധ്യമങ്ങളിലൂടെയാണ് അറിയുന്നത്. പരാതി AICCA അറിയിക്കും. UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പരസ്യ പ്രതികരണത്തോടെ മുഖ്യമന്ത്രി VD സതീശനെതിരെ കോൺഗ്രസിനുള്ളിൽ പടയൊരുക്കം ശക്തമാകുന്നു എന്ന റിപ്പോർട്ട്. സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങളിൽ പാർട്ടിയുമായും മുന്നണി നേതൃത്വവുമായും കൂടിയാലോചന ഇല്ലാത്തതാണ് സതീശനെതിരായ വിമർശനം ശക്തിപ്പെടാൻ കാരണം. മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾക്ക് ക്യാബിനറ്റ് പദവി നൽകിയതും സാംസ്കാരിക സ്ഥാപനങ്ങളുടെ തലപ്പത്തെ നിയമനങ്ങളും ആസൂത്രണ ബോർഡ് പുനഃസംഘടിപ്പിച്ചതും കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പോലും അറിഞ്ഞില്ലെന്നാണ് വിവരം. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ നിയമനം അടക്കമുള്ള കാര്യങ്ങളിൽ മുന്നണിയിൽ കൂടിയാലോചനകൾ ഉണ്ടായില്ലെന്ന UDF കൺവീനർ അടൂർ പ്രകാശിന്റെ വിമർശനത്തിൽ മുസ്ലിം ലീഗ് കടുത്ത അതൃപ്തിയിൽ. അടൂർ പ്രകാശിന്റെ പരാമർശങ്ങൾ അനാവശ്യവും അനവസരത്തിലും എന്ന് ലീഗ് നേതാക്കൾ വിലയിരുത്തി. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം ഡോ എം കെ മുനീറിന് നൽകാൻ നേരത്തെ ധാരണയായതാണ്. എന്നിട്ടും മുന്നണി യോഗം വിളിക്കാൻ ചുമതലയുള്ള കൺവീനർ തന്നെ ഇക്കാര്യത്തിൽ വ്യത്യസ്ത നിലപാടുമായി പരസ്യ പ്രതികരണങ്ങൾ നടത്തിയത് ശരിയായില്ല എന്ന് ലീഗിന്റെ വിലയിരുത്തൽ. അതിനിടെ മുനീറിനെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായി നിയമിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. തിരുവനന്തപുരം സംഘർഷത്തിന്റെ ബാക്കിയായി ഇന്നും കേരളത്തിന്റെ പലയിടങ്ങളിലും പ്രതിഷേധത്തിന് സാധ്യത. യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിന് മുന്നിലെ അക്രമങ്ങളിൽ പരസ്പരം പഴിചാരി യൂത്ത് കോൺഗ്രസും SFIയും. മന്ത്രിമാരെ തടഞ്ഞുള്ള പ്രതിഷേധം തുടരാനാണ് BJPയുടെ നിലപാട്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോലീസ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂരിൽ കായികമന്ത്രിയുടെ വാഹനത്തിന് നേരെയുണ്ടായ അക്രമ സംഭവങ്ങളിൽ ബാക്കിയുള്ള പ്രതികൾക്കായി തെരച്ചിൽ തുടരുകയാണ്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വിശുദ്ധ നഗരമായ മദീനയ്ക്ക് നേരെ ഹൂതികളുടെ ആക്രമണം. ഡ്രോൺ ആക്രമണത്തിൽ തൈബ പവർ സ്റ്റേഷന് കേടുപാടുകളുണ്ടായി. മദീനയിലെ പള്ളിയിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന പ്രധാന പവർ സ്റ്റേഷനായിരുന്നു ഇത്. ആക്രമണത്തിൽ ഒരു ട്രാൻസ്ഫോമർ പ്രവർത്തനരഹിതമായെങ്കിലും വൈദ്യുതി ശൃംഖല ഇത് ബാധിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. ഇറാനെതിരെ വീണ്ടും US യുദ്ധ ഭീഷണി. നവംബർ അവസാനത്തോടെ 3 വിമാനവാഹിനി കപ്പലുകളും 2 സൈനിക ട്രൂപ്പുകളും പശ്ചിമേഷ്യയിൽ വിന്യസിക്കുമെന്ന് US. അമേരിക്കയുമായുള്ള ചർച്ചകൾ ഇറാൻ അവസാനിപ്പിച്ചിട്ടില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. അതിനിടെ ഇറാനെതിരെ അമേരിക്ക കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ഫോർബ്സ് ഇന്ത്യ 2026 അതിസമ്പന്ന പട്ടിക ഗൌതം അദാനി ഒന്നാമൻ. റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയെ പിന്തള്ളിയാണ് അദാനിയും കുടുംബവും ഒന്നാമതെത്തിയത്. ഫോർബ്സിന്റെ പട്ടികയിൽ മലയാളികളിൽ ഏറ്റവും മുന്നിൽ 24 സ്ഥാനത്തുള്ള മുത്തൂറ്റ് ഫിനാൻസ് കുടുംബാംഗമാണ്. 88,614 കോടി രൂപയാണ് ആസ്തി. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി വ്യക്തികളിൽ ഒന്നാം സ്ഥാനത്ത്, പട്ടികയിൽ 47-ാമതും. അദ്ദേഹത്തിന്റെ ആസ്തി 55,400 കോടി രൂപയാണ്. ഏഷ്യൻ ഗെയിംസ് വനിതാ അമ്പെയ്ത്തിൽ ഇന്ത്യയ്ക്ക് സ്വർണം. റിക്കോ വാച്ചറിയിൽ ദക്ഷിണ കൊറിയയെ തകർത്ത് ഇന്ത്യയ്ക്ക് ചരിത്ര സ്വർണം. ഏഷ്യൻ ഗെയിംസിന്റെ ചരിത്രത്തിൽ ഈ ഇനത്തിൽ ഇന്ത്യ നേടുന്ന ആദ്യ സ്വർണ മെഡലാണ് ഇത്. അടുത്ത വാർത്ത 9 മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
3: Good morning. Station clock ഇൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 8 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
3: ഗുഡ് മോർണിംഗ്. ദുബായിലെ ഇപ്പോഴത്തെ താപനില 32 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 54%. 16 km/h വേഗതയിൽ നല്ലൊരു കാറ്റും വീശുന്നുണ്ട്.
5: Weather update.
4: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
6: You are

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Good morning, welcome back. Home 92.2 FM ലേക്ക് സ്വാഗതം. ഹേയ് നമസ്കാരം, അക്ഷയ്യാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. അങ്ങനെ ഒക്ടോബർ 2 മറ്റൊരു വീക്കെൻഡിലൂടെ നമ്മൾ എത്തി നിൽക്കുന്നു. അത് മാത്രമല്ല, ഒക്ടോബർ 2 എന്ന് പറയുന്ന സമയത്ത് ഗാന്ധി ജയന്തി തന്നെയാണ് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്. അല്ലേ, വേറെ എന്തുണ്ടെങ്കിലും ഒക്ടോബർ 2 എന്ന് പറയുന്നത് നമ്മൾ കണ്ണടച്ച് നമ്മൾ കൊച്ചു നാൾ തൊട്ട് പഠിക്കുന്ന ആ ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ സ്കൂളുകളിൽ പരിപാടി ഉണ്ടാവാറുണ്ട്, നമ്മുടെ തൊട്ടടുത്തിട്ടുള്ള എന്തെങ്കിലും അസോസിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നാട്ടിൽ അവിടെ പരിപാടി ഉണ്ടാവാറുണ്ട്. ഞാനപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഒരു കോട്ട് വായിക്കായിരുന്നു. ഞാൻ എങ്ങനെയാണോ മാതൃരാജ്യത്തിന് വേണ്ടി പോരാടിയത്, അതേ ഊർജത്തോടെ ഇന്നത്തെ ഇന്ത്യൻ യുവതലമുറ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തുന്നതിൽ സന്തോഷം. ഇത് ഗാന്ധിജി പറഞ്ഞതായിട്ടാണ്. ബ്രിട്ടീഷുകാർ എന്നെ പരിഹസിക്കാൻ വേണ്ടി വിളിച്ച അർദ്ധനഗ്നനായ ഫക്കീർ എന്ന പേര് ഞാൻ അഭിമാനത്തോടെയാണ് ഏറ്റെടുത്തത്. നിങ്ങൾ പാറ്റയുടെ റോൾ വരെ ഏറ്റെടുത്ത് വലിയ ചലനമുണ്ടാക്കി. സമര ചെയ്യാനുള്ള അവകാശങ്ങൾ ഞാൻ എന്നും അനുകൂലിക്കുന്നു. എന്നാൽ എത്ര ശക്തമായ ആവശ്യമാണെങ്കിലും അക്രമത്തിൻ്റെ പാതെ തിരഞ്ഞെടുക്കരുത് എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ് എന്നുള്ള രീതിയിലാണ്. അത് അദ്ദേഹം പറയുന്ന ഒരു രീതിയിലാണ് ഇന്ന് മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിൽ ഈ ഒരു വാർത്ത അവർ കൊടുത്തിരിക്കുന്നത് കേട്ടോ. എത്ര മനോഹരമായിട്ടുള്ള രീതിയിൽ ഞാൻ രണ്ട് വട്ടം ചിന്തിച്ചു. ഈ പാർട്ടിയുടെ എന്ന് പറഞ്ഞ സമയത്ത് കോൺഗ്രസ് പാർട്ടീനെയാണോ ഉദ്ദേശിച്ചതെന്ന് ആദ്യം കത്തിയില്ല, പിന്നെ അതാണ് ഇപ്പോഴത്തെ രീതിയിലുള്ള ഒരു തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു സന്ദേശം പോലെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും മഹാത്മാഗാന്ധിജി പറഞ്ഞിട്ടുള്ള ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിലൊക്കെ ഇരിക്കുന്നത് മറ്റേ പഞ്ചസാര കഴിക്കരുതെന്ന് പറയുന്ന ആ ഒരു സ്റ്റോറി, അത് എല്ലാ കുട്ടികളോടും പറഞ്ഞ് മനസ്സിലാക്കിയതാണ്. നിങ്ങൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ മറ്റൊരാളെ അത് ഉപദേശിക്കാവുള്ളൂ എന്ന് പറയുന്നതൊക്കെ നമ്മളെ ഒരുപാട് പേര് നമ്മളെ പണ്ട് തൊട്ടേ പറഞ്ഞ് പഠിപ്പിച്ച് അല്ലെങ്കിൽ പല പല ക്ലാസ്സിലൊക്കെ ഞങ്ങളൊക്കെ ഈ YMCയിലൊക്കെ ഓരോ ക്ലാസ്സിനൊക്കെ കൊണ്ടിരുത്തും, മോട്ടിവേഷണൽ ക്ലാസ്സൊക്കെ പഴയ പണ്ട് തൊട്ടേ. അപ്പോഴൊക്കെ ഇതൊക്കെ നമ്മൾ കേട്ടായിട്ടാണ് വരുന്നത്. അപ്പം ഞാൻ നോക്കി മഹാത്മാഗാന്ധിജി കേരളത്തിൽ എവിടൊക്കെ വന്നിട്ടുണ്ട്. അതൊരു വലിയൊരു സംഭവമല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ട്രാവൻകൂർ പാലസിൽ വന്നേക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒഫീഷ്യലി വന്നേക്കുന്ന ഒരു ലിസ്റ്റുണ്ട്. ആ വരുന്ന ട്രിപ്പിലാണ് ഈ ട്രാവൻകൂർ പാലസിൽ പോയേക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മഹാരാജാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുക, ലിസ്റ്റ് നോക്കുന്ന സമയത്ത് വർഷം പറയുന്ന 1920 25 27 34 37 ഇത്രയും വർഷങ്ങളിലാണ് പല ഫ്രീഡം മൂവ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലേക്ക് അദ്ദേഹം വന്നിട്ടുള്ളത്, അതായത് കേരളത്തിലേക്ക് അദ്ദേഹം വന്നിട്ടുള്ളത്. 1920 അദ്ദേഹം വന്നിട്ടുള്ളത് കോഴിക്കോടാണ്. ഒരുപക്ഷെ മഹാത്മാഗാന്ധി ഫസ്റ്റിൽ കേരളത്തിലേക്ക് വരുന്ന സ്ഥലം ഒരുപക്ഷെ കോഴിക്കോടായിരിക്കാം. അതിനുശേഷം വൈക്കം കോട്ടയത്തായിരുന്നു അദ്ദേഹം വന്നത്. 1925 വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചാണ് അന്ന് മാർച്ച് മാസം അദ്ദേഹം വന്നതെന്നുള്ളൊരു കാര്യം ഇത് ഞാൻ ചർച്ച ചെയ്തെടുത്താണ് കേട്ടോ, വേറെ എങ്ങും പറയണമല്ല. അതിനുശേഷം പറയുന്നത് 1925 അദ്ദേഹം വർക്കല ശിവഗിരിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ശ്രീനാരായണ ഗുരുവിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നു. അവിടെ ഒരു ദിവസം തങ്ങി എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. 1925 തന്നെ അദ്ദേഹം തിരുവനന്തപുരത്ത് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അവിടുത്തെ ട്രാവൻകൂർ റോയൽ മെമ്പേഴ്സുമായിട്ട് ഒക്കെ തന്നെ ഡിസ്കഷനും കാര്യങ്ങളും ഒക്കെ തന്നെ അദ്ദേഹം പങ്കെടുത്തു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷെ അന്നായിരിക്കാം ഈ തിരുവിതാംകൂർ പാലസിലേക്ക് അദ്ദേഹം വന്നേക്കുന്ന എന്നുള്ളൊരു കഥ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇത് മേബി റിലേറ്റഡ് ആയിരിക്കും കേട്ടോ. 1925 തന്നെ ഗാന്ധിജിയുടെ കേരള ടൂർ നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം ആലുവയിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഈ വൈക്കവും ശിവഗിരിയും തിരുവനന്തപുരം ഉൾപ്പെടം തന്നെ ഈ ആലുവയിലും കൂടെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 1934 കണ്ണൂർ പയ്യന്നൂരിൽ മഹാത്മാഗാന്ധിജി എത്തിയിട്ടുണ്ട്. പല ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. അന്നും എനിക്ക് തോന്നുന്നു ശ്രീനാരായണ ഗുരുവായിട്ട് അദ്ദേഹത്തിൻ്റെ വിദ്യാലയത്തിൽ മീറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യം കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ പറയുന്നത് റിപ്പോർട്ട് പ്രകാരം പറയുന്നത് പാലക്കാടാണ്, ശബരി ആശ്രമത്തിലായിരുന്നു അദ്ദേഹം പിന്നീട് വന്നിട്ടുള്ളതെന്നൊരു കാര്യം പറയുന്നു. അതുപോലെ തന്നെ പിന്നെ മലപ്പുറത്ത് തവനൂരിൽ വന്നിട്ടുണ്ടെന്നുള്ളൊരു കാര്യം പറയുന്നു. തിരുവനന്തപുരത്ത് വീണ്ടും വെങ്ങന്നൂരിൽ വന്നിട്ടുള്ള കാര്യം പറയുന്നു. പിന്നെ കൊട്ടാരക്കരയിൽ തൃക്കമ്മൽ, അതായത് കൊല്ലം തൃക്കമ്മൽ തൃക്കമ്മങ്കൽ അങ്ങനല്ലേ ആ സ്ഥലപ്പേര്, കൊട്ടാരക്കരക്കാരല്ലേ കേൾക്കണ്ടോ ആ സ്ഥലപ്പേര്, ഞാൻ അത്ര ഫെമിലിയർ അല്ല കേട്ടോ. 1937 ആണ് കൊട്ടാരക്കരയിൽ എത്തിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട് കേട്ടോ. ഇത്രയും സ്ഥലങ്ങളിൽ മഹാത്മാഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ആ ഫ്രീഡം മൂവ്മെൻറ്റ് കാലഘട്ടത്തിൽ എത്തിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ആലോചിച്ച് നോക്കി, ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന്
2: നമ്മൾ അഭിമാനത്തോടെ പറയുന്ന ആ ഒരു വ്യക്തി അന്ന് വന്ന സമയത്ത് മഹാത്മാഗാന്ധിജി എത്തുന്നു എന്ന് ജനങ്ങളിലേക്ക് അറിയിക്കുന്ന ആ രീതിയും അദ്ദേഹത്തിൻ്റെ വരവ് ജനങ്ങൾ കാത്തിരിക്കുന്നതും, അതായത് ഈ ബ്രിട്ടീഷുകാരുടെ ഭാഗത്തു നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ പോകുന്നു, അത് ഇദ്ദേഹമാണ് ആ എന്തോ ആ ഒരു ഫ്രീഡം ഫൈറ്റിനെ പിന്തുണയ്ക്കുന്നത് അല്ലെ മുന്നിൽ നിൽക്കുന്നത് എന്നൊക്കെ പറയുന്ന ആ ഒരാളെ കാണാൻ കേരളത്തിലെ ജനസമൂഹം എങ്ങനെയായിരിക്കും വെയിറ്റ് ചെയ്തത്? ആർക്കെങ്കിലും മെമ്മറി ഉണ്ടോ? നിങ്ങളുടെ അപ്പച്ചനോ അമ്മച്ചിയോ ആരെങ്കിലും പറഞ്ഞു തന്നിരിക്കുന്ന ഒരു കഥ നിങ്ങളുടെ മനസ്സിൽ ആർക്കെങ്കിലും ഉണ്ടോ? ഇദ്ദേഹം കേരളത്തിൽ വന്ന സമയത്തെ കാര്യമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാനാണ് കേട്ടോ. നല്ല ഒരു ബ്യൂട്ടിഫുൾ സോങ് കഴിഞ്ഞിട്ട് ഓടി തിരിച്ചു വരാം. സിറ്റ് ബാക്ക് ഹോം 92.2 എഫ്എമ്മിൽ അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത്.
3: Trending song of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
4: You are listening to Home 92.2 FM. Home is a feeling.

0: morning with Nitya. Monday to Friday, 11 a.m. to 2 p.m. Only on Home 92.2 FM.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: You are listening to Home 92.2 FM. Home is a feeling.

0: Sandunes with Akshay on Home 92.2 FM.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ
3: പുറപ്പെടുന്നു. 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Double hit of the hour. You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
1: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഞാൻ രാവിലെ വരുന്ന സമയത്ത് അത്ര വലിയ ട്രാഫിക് സിറ്റുവേഷൻ എനിക്ക് തോന്നിയില്ല. സ്പെഷ്യലി എല്ലാ ദിവസത്തെ ട്രാഫിക്കിന്റെ അത്രയും വലിയൊരു കഞ്ചേഷൻ ഞാൻ ഇന്ന് ഇവിടെ കാണുന്നുമില്ല. കാരണം ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ നോക്കുകയാണെങ്കിൽ എന്ത് പറ്റി, ഇന്ന് വലിയ ട്രാഫിക് കുറവാണല്ലോ. സ്ലോ മൂവിങ് ട്രാഫിക് സിറ്റുവേഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും റെഗുലർ ഫ്രൈഡേ ആണ്, ഷാർജയിലെ ലീവുണ്ട്, അത് എനിക്കറിയാം. ഇനിയിപ്പം ദുബായിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷെയ്ഖ് സായിദ് റോഡൊക്കെ നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ടിരിക്കുന്നു. അൽഖൈൽ റോഡ് ആണ് ചെറിയൊരു സ്ലോ മൂവിങ് ട്രാഫിക് സിറ്റുവേഷൻ മാത്രമേ ഉള്ളൂ. എമിറേറ്റ്സ് റോഡ് നോക്കുകയാണെങ്കിൽ ഫുള്ളി ഫ്രീ ഫ്ലോയിങ് ആയിട്ട്. അതായത് വെള്ളിയാഴ്ച എന്നുണ്ടെങ്കിൽ ഷാർജക്കാർക്ക് അവധിയായതുകൊണ്ട് തന്നെ നോക്കുകയാണെങ്കിൽ ഒരു 75% ട്രാഫിക് സിറ്റുവേഷൻ അജ്മാൻ ടു ഷാർജ ആ ഒരു ഏരിയയിലും ഷാർജയുടെ പല പ്രദേശത്തും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ വളരെ വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നിന്ന് റോഡ് ട്രാഫിക് സിറ്റുവേഷൻ കുറഞ്ഞായിട്ടുള്ള രീതിയിലാണ് കാണുന്നത് കേട്ടോ. എന്താണേലും എമിറേറ്റ്സ് റോഡ് നിങ്ങൾക്ക് ലോങ് സ്ട്രെച്ച് എടുക്കാനുള്ളവർക്ക് എമിറേറ്റ്സ് റോഡ് തന്നെ എടുക്കുക. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് സ്ലോ മൂവിങ് ഉണ്ട്, ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസത്തെയും പോലെ അത്ര വലിയ ഹെവി ട്രാഫിക് സിറ്റുവേഷൻ അല്ല. ഇനി എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ കാണുകയാണെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കാനാണ് കേട്ടോ.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
0: You are listening to Home 92.2 FM. Home is a feeling.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling.
1: It's a feeling.
2: Sand Dunes.
3: Sand Dunes with Akshay on Home 92.2 FM.
4: ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇംഗ്ലീഷ് മൂവിയുടെ ട്രെയിലർ കാണായിരുന്നു. ഈ ഒക്ടോബർ 16-നാണ് ഈ മൂവി റിലീസാവാനായിട്ട് പോകുന്നത്. ഒരു മസ്റ്റ് വാച്ച് സിനിമയായിട്ട് എനിക്ക് തോന്നി. കാരണം ഇത് കാണിക്കുന്നത് വെച്ചാൽ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ അച്ഛൻ മരണപ്പെട്ടു, കടലിലാണ് വീട്ടിൽ മരണപ്പെട്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ റിമൈനിങ്സ് ഒക്കെ അല്ലെങ്കിൽ നോക്കാനും വേണ്ടിയിട്ട് ഇദ്ദേഹം കടലിലേക്ക് പോവാണ്. ഈ ഒരു സെൻട്രൽ കോസ്റ്റിലേക്ക്, കാലിഫോർണിയ സെൻട്രൽ കോസ്റ്റിലേക്കാണ് ഇദ്ദേഹം പോകുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ ഇദ്ദേഹം പോയി, ആ തിരച്ചിലിൻ്റെ ഇദ്ദേഹത്തെ ഒരു വെയിൽ മിഴുങ്ങുകയാണ്. ഇദ്ദേഹം ഒരു വെയിലിൻ്റെ ആ വായിലുള്ളിലൂടെ അകത്തേക്ക് പോകുന്ന സമയത്ത് ഹെൽപ്പ് മീ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതാണ് ഈ ട്രെയിലറിൻ്റെ ഒരു ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് ഇദ്ദേഹം ആ വെയിലിൻ്റെ അകത്ത് ചെന്നിട്ട് സർവൈവ് ചെയ്യുന്ന രീതികൾ, ഓയ്യോ എൻ്റെ ദൈവം, ഈ എത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണെന്നറിയാം ട്രെയിലർ. നമുക്ക് ട്രെയിലർ കണ്ടിട്ട് ഇപ്പം ഇരുന്ന് മൊത്തം കണ്ടിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ എന്താണേലും അദ്ദേഹം അവസാനം രക്ഷപ്പെടും. അപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ എന്തോ ഒരു പല്ലോ മറ്റോ എന്തോ ആണ് കയ്യിൽ അകത്ത് ഇതിലിപ്പോൾ കിട്ടുന്നത്. എന്നിട്ട് ഇത് വെച്ച് എങ്ങനെയൊക്കെയോ എനിക്കറിയില്ല എന്താണ് സിനിമ എങ്ങനെയാണ് അത് കാണിക്കുക. പക്ഷേ ഇത്രയും ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മൂവിയാണ് വെയിൽ ഫോൾ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഈ മാസം 16-ാം തീയതിയാണ് ഈ ഒരു സിനിമ എന്താ പറയുന്നത് റിലീസാവാനായിട്ട് പോകുന്നത്. ഭയങ്കര ഒരു എനിക്കത് 1 hour ഓക്സിജൻ ടൈമോ സംതിങ് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ത്രില്ലിംഗ് എന്ന് പറയുന്നത്. ഈ വെയിലിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കുറേ ഞാൻ ഇത് കണ്ട സമയത്ത് വിചാരിച്ചു ഒന്ന് നോക്കിയാലോ എന്നെ, അങ്ങനെ ചിലർക്കുണ്ട് എന്നെ പോലെ ചിലർക്കുണ്ട് ഈ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ എൻ്റെ ഇൻഫർമേഷൻ നോക്കി എങ്ങനെയാണ് ഇങ്ങനെ നിങ്ങൾക്കുണ്ട് അങ്ങനൊരു ത്വരയുണ്ടോ നിങ്ങൾക്ക്? വേണ്ട, ഞാൻ പറഞ്ഞു തരാമല്ലോ, ഞാനില്ല നിങ്ങൾക്ക് പിന്നെന്തിനാണ്. അപ്പോൾ ഞാൻ ഈ പടം കാണട്ടെ. ഞാൻ 16-ാം തീയതി ഇത് റിലീസായി കഴിഞ്ഞിട്ട് ഞാൻ എന്താണേലും ഇത് കാണും, കാരണം അത്രമാത്രം ത്രില്ലടിപ്പിച്ച് കളഞ്ഞു ഇതിൻ്റെ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും വെയിൽ ഫോളിൻ്റെ ട്രെയിലർ കാണാൻ അവസരം കിട്ടിക്കഴിഞ്ഞാണല്ലോ നിങ്ങളൊന്ന് പോയി കാണാം. അത്രയും ഗംഭീരമായിട്ടാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത്. നമ്മളെ ചില എന്താ പറയുക, എല്ലാ ത്രില്ലറും ആക്ഷനും നമ്മളെ അത്രയും ത്രസിപ്പിക്കണമെന്നില്ല, നല്ല ത്രില്ല് ചെയ്യിപ്പിക്കണമെന്നില്ല. എന്താണേലും ഇത് ഭയങ്കര ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതുവരെ കാണാത്ത അല്ലെങ്കിൽ അത്രയും സുപരിചിതമല്ലാത്തൊരു കോൺസെപ്റ്റിലാണ് അവർ ചെയ്തത്. പക്ഷെ അടിപൊളിയായിട്ട് അവർ മേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും ഒന്ന് കാണുക, വെയിൽ ഫോൾ എന്നാണ് അതിൻ്റെ പേര്. യൂട്യൂബിൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ തന്നെ അവൈലബിളുമാണ്.
0: You're listening to Home 92.2 FM. Home is a feeling.
5: I love her. I really love her.

0: Cartoons with Akshay on Home 92.2 FM.
1: ഒരുപാട് പേര് യു എയിലേക്ക് തിരിച്ച് എത്തുന്നു എന്നുള്ളൊരു വാർത്ത സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ എത്തിഹാദ് ട്രെയിനിലെ യാത്രയ്ക്ക് പോയ സമയത്ത് ഒരുപാട് യൂറോപ്യൻസ് ഉൾപ്പെടെയുള്ള ആളുകൾ ടൂറിസ്റ്റുകളായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് കുറേ എനിക്കൊന്നൊരു ഇടവേളയ്ക്ക് ശേഷം ഇനിയിപ്പം അവിടെ വിൻ്റർ ആകുമ്പോൾ ഇവിടുത്തെ നല്ല വിൻ്റർ ആയതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ആളുകൾ ഒരുപാട് ഒഴുകിയെത്തും. അതുപോലെ തന്നെ ജോലിക്കായിട്ട് ഒരുപാട് പേര് ഇവിടെ എത്തുന്നുണ്ട്. നമുക്കൊരു വേക്കൻസിയുടെ ഒരു ഇതും കൂടെ ഹയറിംഗ് ഇത് കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വെരിഫൈഡ് ആയിട്ടുള്ള ഒരു ഹയറിംഗ് ആണ്. ആർക്കെങ്കിലും ജോലി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നോട്ട് ചെയ്യാവുന്നതാണ്. എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെയാണ് അവരുടെ ടീമിലേക്ക് നോക്കുന്നത്. ഒന്ന് അഡ്മിൻ പൊസിഷനിലേക്ക് നോക്കുന്നുണ്ട്, ഒരു ടെലി സെയിൽസ് പൊസിഷനിലേക്ക് നോക്കുന്നുണ്ട്, ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു അക്കൗണ്ടന്റിനെ നോക്കുന്നുണ്ട്. അത് സ്പെഷ്യലി എക്സ്പീരിയൻസ് ഇൻ യു എ അക്കൗണ്ടിങ് ആണ് പറയുന്നത്. വാറ്റും കോർപ്പറേറ്റ് ടാക്സും ഒക്കെ ഫയൽ ചെയ്യാനായിട്ടുള്ള നിങ്ങൾക്ക് എല്ലാം അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടെയാണ് പറയുന്നത് കേട്ടോ. അപ്പം എന്നാണെങ്കിലും ഇമെയിൽ അഡ്രസ്സ് നോട്ട് ചെയ്തോളൂ. ഈ ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് സി വി അയക്കുക, ചെറവർ അയക്കരുത്. ഈ മൂന്ന് ഇതിലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് സി എന്താ പറയുക, നമുക്ക് പലരും ഇപ്പോൾ ഹയറിംഗ് വേക്കൻസി ഇടാത്തത് ഇതുകൊണ്ടാണ്. നിങ്ങൾക്ക് അനുയോജ്യമാണെന്ന് തോന്നുന്നതാണെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യുക. നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ഇപ്പോൾ എക്സാമ്പിൾ പറയാം, നിങ്ങളൊരു പ്രൊക്യൂർമെൻറ്റിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, എന്നിട്ട് നിങ്ങൾ പോയി ഈ അക്കൗണ്ടിനകത്ത് ചെയ്തിട്ട് കാര്യമില്ല, വെറുതെ നിങ്ങളുടെ സമയം കളയാമെന്നല്ലാതെ അതിന് കാര്യമില്ല. അപ്പോൾ എന്താണേലും ഈ പറയുന്ന അഡ്മിൻ, ടെലിസെയിൽസ്, അക്കൗണ്ടൻറ്റ് ഈ മൂന്ന് തസ്തികയിൽ നിങ്ങൾക്ക് പ്രവൃത്തി പരിചയമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ അയക്കാവുന്നതാണ്. നിങ്ങളുടെ സി വി HR@YWE.AE ഇതാണ് മെയിൽ അഡ്രസ്. ഓക്കെ, HR@YWE.AE ഇതാണ് മെയിൽ അഡ്രസ്. നിങ്ങൾക്ക് അതിലേക്ക് സി വി അയക്കാമെന്നാണ്. എന്താണേലും വേഗം തന്നെ അയച്ചോളൂ. എൻ്റെ അടുത്ത് ഇത് എനിക്കൊന്നൊരു കഴിഞ്ഞ ദിവസമാണ് ഞാൻ എൻ്റെ അടുത്ത് ഇത് പറഞ്ഞത്. അപ്പോൾ എന്താണേലും വെരിഫൈഡ് ആണ്, ദുബായിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ. പറഞ്ഞ പോലെ തന്നെ ഈ മൂന്ന് തസ്തികയിലുള്ളവർക്ക് മാത്രം അയക്കാം. ഇനി നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോളാം. നമുക്ക് ചിലപ്പം ഒരു മെസ്സേജ് ആയിരിക്കും അവരുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവാകുന്നത് കേട്ടോ. അപ്പോൾ എന്താണേലും ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോബ് വേക്കൻസീസ് ഉണ്ടെങ്കിൽ ഞാൻ ഏജൻസിയുടെ ഒരു ഇത് കാര്യങ്ങളും ഞാൻ പറയാറില്ല. വേറെ വിച്ച് മീൻസ് വേറെ ഒരാൾ പറഞ്ഞിട്ട് വരുന്ന പറയാറില്ല. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കമ്പനിയിൽ അല്ലെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഒരു ജോബ് വേക്കൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നേരിട്ട് പറയാമെന്നാണ്. നമ്മൾ ബാക്കി ക്രോസ് ചെക്കിങ് കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ചെയ്യും. പക്ഷേ ട്രസ്റ്റഡ് ആയിട്ടുള്ള എല്ലാ ജോബ് വേക്കൻസീസും ഞങ്ങളിവിടെ കൊടുക്കുന്നതാണ് കേട്ടോ.
2: You're tuned into Home 92.2 FM. Home is the feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: സുരക്ഷയൊരുക്കുന്നതിൽ വീഴ്ചയുണ്ടായെന്ന്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഫ്ലൈ ദുബായ് പൈലറ്റ് സ്മിത്ത് മച്ചാറിനെ തുടർ ചികിത്സയ്ക്കായി ദുബായിലെത്തിച്ചു. സ്മിത്ത ആരോഗ്യവാനായിരിക്കുന്നു, സുഖം പ്രാപിച്ചു വരികയാണെന്ന് യുഎയിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ദീപക് മിത്തൽ. കുടുംബത്തെ ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ദീപക് മിത്തലും ദുബായിലെ കൌൺസിൽ ജനറൽ ഡോക്ടർ വിഷ്ണുവർദ്ധൻ റെഡ്ഡിയും സന്ദർശിച്ചു. ദുബായ് തെൽ അവീവ് യാത്രയ്ക്കിടെ ഉണ്ടായ സംഭവങ്ങളിൽ യുഎഇ പ്രത്യേക അന്വേഷണം തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകളോ വ്യാജ വാർത്തകളോ പരത്താൻ പാടില്ലെന്ന് രാജ്യം അഭ്യർത്ഥിച്ചു. ഫ്ളൈ ദുബായ് വിമാനത്തിലെ ആക്രമണത്തിൽ ഇറാന് ബന്ധമുണ്ടെങ്കിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടെയാണ് ട്രംപ് ഇക്കാര്യം പറഞ്ഞത്. സംഭവത്തിൽ ഇറാന് പങ്കുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണെന്ന് ട്രംപ്. സർക്കാരിനെയും മുന്നണിയെയും സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് യുഡിഎഫ് കൺവീനർ അടൂർ പ്രകാശ്. മുഖ്യമന്ത്രിക്കെതിരായ പരസ്യ വിമർശനം സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ. മുസ്ലിം ലീഗിന് ഭരണപരിഷ്കാര കമ്മീഷൻ പദവി നൽകിയതിൽ പരാതിയില്ല, കൂടിയാലോചന ഇല്ല എന്നതിലാണ് പ്രശ്നം. കാര്യങ്ങൾ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ അറിയിക്കുമെന്ന് അടൂർ പ്രകാശ്. യുഡിഎഫ് കൺവീനറായത് മുതൽ പല സമയങ്ങളിൽ താൻ അവഗണിക്കപ്പെട്ടു. യുഡിഎഫിലെ പല കാര്യങ്ങളും മാധ്യമങ്ങളിലൂടെയാണ് അറിയുന്നത്. ഇത് സംബന്ധിച്ച പരാതി AICC അറിയിക്കുമെന്ന് അടൂർ പ്രകാശ്. യുഡിഎഫ് കൺവീനർ അടൂർ പ്രകാശിന്റെ പരസ്യ പ്രതികരണത്തോടെ മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ കോൺഗ്രസിനുള്ളിൽ പടയൊരുക്കം ശക്തമാകുന്നുവെന്ന് വിലയിരുത്തൽ. സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങളിൽ പാർട്ടിയുമായും മുന്നണി നേതൃത്വവുമായും കൂടിയാലോചന ഇല്ലാത്തതാണ് സതീശനെതിരായ വിമർശനം ശക്തിപ്പെടാൻ കാരണം. മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾക്ക് ക്യാബിനറ്റ് പദവി നൽകിയതും സാംസ്കാരിക സ്ഥാപനങ്ങളുടെ തലപ്പത്തെ നിയമനങ്ങളും ആസൂത്രണ ബോർഡ് പുനഃസംഘടിപ്പിച്ചതും കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പോലും അറിഞ്ഞില്ല എന്നാണ് വിവരം. ഭരണപരിഷ്കര കമ്മീഷൻ ചെയർമാൻ നിയമനമടക്കമുള്ള കാര്യങ്ങളിൽ മുന്നണിയിൽ കൂടിയാലോചന ഉണ്ടായില്ലെന്ന യുഡിഎഫ് കൺവീനർ അടൂർ പ്രകാശിന്റെ വിമർശനത്തിൽ മുസ്ലിം ലീഗ് കടുത്ത അതൃപ്തിയിൽ. അടൂർ പ്രകാശിന്റെ പരാമർശങ്ങൾ അനാവശ്യവും അനവസരത്തിലുമെന്ന് ലീഗ് നേതാക്കളുടെ വിലയിരുത്തൽ. ഭരണപരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട് യുഡിഎഫിൽ ഉയർന്ന വിമർശനങ്ങളിൽ പ്രതികരണവുമായി മുസ്ലിം ലീഗ് നേതാവ് ഡോക്ടർ MK മുനീർ. വിവാദത്തിലേക്ക് വലിച്ചേക്കപ്പെട്ടതിലും പ്രതിസന്ധികൾ സൃഷ്ടിച്ച പദവിയിലേക്ക് വരുന്നതിലും തനിക്ക് പ്രയാസമുണ്ടെന്ന് മുനീർ. അടൂർ പ്രകാശിന്റെ പരസ്യ പ്രതികരണത്തിനെതിരെ മന്ത്രി കെ മുരളീധരൻ. പറയാനുള്ളത് പാർട്ടി വേദികളിൽ പറയണം, തന്നെ അറിയിക്കേണ്ട കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി അറിയിക്കാറുണ്ട്. ചില കാര്യങ്ങൾ പത്രം വായിച്ചിട്ടാണ് അറിയുന്നതെന്ന് താൻ മുൻപ് പറഞ്ഞിരുന്നുവെന്നും അന്ന് എല്ലാവരും തന്റെ മേക്കിട്ട് കയറിയെന്നും കെ മുരളീധരൻ. എന്തൊക്കെ ഉപദേശങ്ങളായിരുന്നു, ഇപ്പോൾ ശരം വിട്ടതുപോലെ എല്ലാവരും അഭിപ്രായങ്ങൾ പറയുന്നു. തനിക്കിപ്പോൾ ആ പരാതിയില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സുരക്ഷയൊരുക്കുന്നതിൽ പോലീസിന് വീഴ്ചയെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട്. പ്രതിഷേധമുണ്ടാകുമെന്ന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയെങ്കിലും പോലീസ് ജാഗ്രത കാണിച്ചില്ലെന്ന് റിപ്പോർട്ടുണ്ട്. പാർട്ടി ഓഫീസുകൾക്ക് സുരക്ഷ ഒരുക്കണമെന്ന് നേരത്തെ അറിയിച്ചെങ്കിലും ഉദ്യോഗസ്ഥരെ നിയോഗിച്ചില്ല. മന്ത്രി KM ഷാജി 20 മിനിറ്റോളം വഴിയിൽ തടഞ്ഞിട്ടും പോലീസ് സാന്നിധ്യം ഉണ്ടായില്ലെന്നും വിമർശനം. തിരുവനന്തപുരത്തെ പ്രതിഷേധങ്ങളിൽ DGP കമ്മീഷനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരം സംഘർഷത്തിന്റെ ബാക്കിയായി. കേരളത്തിൽ ഇന്ന് പലയിടങ്ങളിലും പ്രതിഷേധത്തിന് സാധ്യത. യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിന് മുന്നിലെ അക്രമങ്ങളിൽ പരസ്പരം പഴിചാരി യൂത്ത് കോൺഗ്രസും SFIയും. മന്ത്രിമാരെ തടഞ്ഞുള്ള പ്രതിഷേധം തുടരാനാണ് BJPയുടെ നീക്കം. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന A.J. തിലകിന്റെ വിവാദ ഉത്തരവിന്റെ പേരിൽ കേരളത്തിൽ നടന്ന മരമുറിയിലെ ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണം അട്ടിമറിച്ചു എന്ന് വിവരം. അന്വേഷണം ഉന്നതരിൽ എത്താതിരിക്കാനാണ് അട്ടിമറി നടന്നതെന്നാണ് ആക്ഷേപം. ക്രൈംബ്രാഞ്ച് SP ആയിരുന്ന KS സുദർശനായിരുന്നു അന്വേഷണ ചുമതല. മാസങ്ങൾക്കകം തന്നെ ഗൂഢാലോചനയിലെ അന്വേഷണം നിലയ്ക്കുകയായിരുന്നു. AdGP ആയിരുന്ന S. ശ്രീജിത്തിനാണ് സുദർശൻ റിപ്പോർട്ട് നൽകിയത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യത്തിൽ ഡൽഹിയിൽ സമര പരമ്പര. യൂത്ത് കോൺഗ്രസ്, DYFI, SFI, MSFI, യൂത്ത് ലീഗ് എന്നീ സംഘടനകൾ ജന്തർ മന്ദറിൽ പ്രതിഷേധിക്കുന്നു. ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിലുള്ള രാജ്യവ്യാപക കളക്ട്രേറ്റ് മാർച്ചിനും തുടക്കമായി. SIR പൂർത്തിയായ കേരളമടക്കം സംസ്ഥാനങ്ങളിൽ പ്രത്യേക നടപടിക്ക് നിർദ്ദേശം നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. SIR പട്ടികയിൽ നിന്ന് ഒഴിവായ വോട്ടർമാരെ തിരികെ ഉൾപ്പെടുത്താനുള്ള നടപടിക്ക് നിർദ്ദേശം. അർഹരായ ആരെയും ഒഴിവാക്കരുതെന്ന് സംസ്ഥാന ഇലക്ടറൽ ഉദ്യോഗസ്ഥരെ കമ്മീഷൻ അറിയിച്ചു. പഴയ പട്ടികയും പുതിയ പട്ടികയും താരതമ്യം ചെയ്ത് ഒഴിവായവരെ കണ്ടെത്താൻ നിർദ്ദേശം. ഇവരുടെ വീടുകളിൽ ഉൾപ്പെടെ പോയി ഫോം 6 വഴി വോട്ടർ പട്ടികയിൽ ചേർക്കണം. SIR പൂർത്തിയായ സംസ്ഥാനങ്ങളിൽ പഴയ ഫോം 6 ആകും ഉപയോഗിക്കുക. SIR നടക്കുന്ന മഹാരാഷ്ട്രയിൽ വോട്ടർമാരെ ഒഴിവാക്കാൻ ധൃതി കാണിക്കരുതെന്ന് ഉദ്യോഗസ്ഥരോട് കമ്മീഷൻ നിർദ്ദേശിച്ചു. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വിശുദ്ധ നഗരമായ മദീനയ്ക്ക് നേരെ ഹൂദികളുടെ ആക്രമണം. ഡ്രോൺ ആക്രമണത്തിൽ തൈബ പവർ സ്റ്റേഷന് കേടുപാടുകൾ സംഭവിച്ചു. ആക്രമണത്തിൽ ഒരു ട്രാൻസ്ഫോമർ പ്രവർത്തനരഹിതമായെങ്കിലും വൈദ്യുതി ശൃംഖലയെ അത് ബാധിച്ചിട്ടില്ല. ഇറാനെതിരെ വീണ്ടും യുഎസിന്റെ യുദ്ധ ഭീഷണി. നവംബർ അവസാനത്തോടെ 3 വിമാനവാഹിനി കപ്പലുകളും 2 സൈനിക ട്രൂപ്പുകളും പശ്ചിമേഷ്യയിൽ വിന്യസിക്കുമെന്ന് യുഎസ്. യുഎസുമായുള്ള ചർച്ചകൾ ഇറാൻ അവസാനിപ്പിച്ചിട്ടില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയ. ഏഷ്യൻ ഗെയിംസ് വനിതാ അമ്പെയ്ത്തിൽ ഇന്ത്യയ്ക്ക് സ്വർണം. റിക്ക വാച്ചുറിയിൽ ദക്ഷിണ കൊറിയയെ തകർത്ത് ഇന്ത്യ ചരിത്ര സ്വർണമണിഞ്ഞു. ഏഷ്യൻ ഗെയിംസിന്റെ ചരിത്രത്തിൽ തന്നെ ഈ ഇനത്തിൽ ഇന്ത്യ നേടുന്ന ആദ്യ സ്വർണ്ണ മെഡലാണിത്. അടുത്ത വാർത്ത 10 മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
3: Very good morning. Station clock ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 6 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: Dubai ഇപ്പോഴത്തെ താപനില 34 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 55%.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Sand Dunes with Akshay on Home 92.2 FM.
1: Once again, welcome back home. 92.2 FM ലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. നമ്മുടെ എത്തിഹാദ് റെയിൽ കഴിഞ്ഞ ദിവസം ദുബായ് സ്റ്റേഷൻ നഗരേഷ്യന്റെ ഒക്കെ ഭാഗമായിട്ട് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എത്തിഹാദ് റെയിലിൽ റെയിൽവേ സ്റ്റേഷനിൽ ലേസർ ഷോ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ലോകത്തില് റെയിൽവേ സ്റ്റേഷനിൽ ഇതുപോലെ ഷോസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുബായിൽ മാത്രമേ സാധിക്കുള്ളൂ കേട്ടോ. ഇത് ഇന്നും കൂടെ മാത്രമേ നിങ്ങൾക്ക് കാണാനുള്ള ചാൻസ് ഉള്ളൂ. ഒക്ടോബർ 2 വൈകുന്നേരം 7 മണി തൊട്ട് രാത്രി അതായത് പുലർച്ചെ 1 മണി വരെ ആയിരിക്കും ഇതിന്റെ ഒരു ലാസ്റ്റ് സെഷൻ എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. രാത്രി സമയത്ത് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ദുബായ് മാത്രമല്ല, ദുബായിലുണ്ട്, അബുദാബിയിലുണ്ട്, ഫുജേറ സ്റ്റേഷനിലും ഒക്കെ തന്നെ ഈ ഒരു ലേസർ ഷോ അവർ വെച്ചിട്ടുണ്ട്. അതായത് അവരതിനെ വളരെ ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പാറ്റേൺ ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ കുറച്ച് വേറെ ലേസർ എന്താ പറയുന്നത് ഡിസ്പ്ലേയും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഒരു അടിപൊളിയാണ് സംഭവം. അപ്പം ആർക്കെങ്കിലും നിങ്ങൾ അതുവഴിയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ കൊണ്ട് കാണിക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. ഇനിയും തോന്നുന്നു എനിക്ക് പല ഈവൻസിലും പല ഒക്കേഷൻസിലും ഒക്കെ തന്നെ ഇവിടെ പല ഡിസ്പ്ലേ വരാനായിട്ടുള്ള ചാൻസോ കാര്യങ്ങളോ ഒക്കെ ഒരുപക്ഷെ ഉണ്ടാവാം കേട്ടോ. അപ്പോൾ ഇത് ശ്രദ്ധിക്കാം. ഒപ്പം തന്നെ എത്തിഹാദ് റെയിലിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ഞാൻ പറയണമെന്ന് വെച്ചാൽ ഞാൻ വിട്ടുപോയി പാർക്കിങ്ങിൻ്റെ കാര്യം. അതായത് നമ്മുടെ പാർക്കിംഗ് ആപ്പില്ലേ, അവർ തന്നെയാണ് അവിടെ പാർക്കിംഗ് സംവിധാനങ്ങളെല്ലാം ഒരുക്കുന്നത്. നിങ്ങൾക്ക് അവിടെ ഇഷ്ടംപോലെ പാർക്കിംഗ് സ്ലോട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് നേരെ വണ്ടി അവിടെ കൊണ്ടിടാം. ഇനി അതല്ലെങ്കിൽ ഒപ്പം തന്നെ എത്തിഹാദ് റെയിലിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ഞാൻ പറയണമെന്ന് വെച്ചാൽ ഞാൻ വിട്ടുപോയി പാർക്കിങ്ങിൻ്റെ കാര്യം. അതായത് നമ്മുടെ പാർക്കിംഗ് ആപ്പില്ലേ, അവർ തന്നെയാണ് അവിടെ പാർക്കിംഗ് സംവിധാനങ്ങളെല്ലാം ഒരുക്കുന്നത്. നിങ്ങൾക്ക് അവിടെ ഇഷ്ടം

0: ആദ്യത്തെ മണിക്കൂറുകൾക്ക് അഞ്ചാന്ന് എനിക്ക് ഉറപ്പാണ് കേട്ടോ, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എന്തായാലും 15-3 മണിക്കൂർ കഴിഞ്ഞു എൻ്റെ 5 മണിക്കൂറായപ്പോൾ എനിക്ക് 30 ദിർഹംസ്. അത് തന്നെയാണ് ഫോർ പിന്നെ അങ്ങോട്ട് വരുന്ന മണിക്കൂറിനും അത് തന്നെയാണ്. പിന്നെ ഓവർനൈറ്റ് പാർക്കിങ്ങിന് വേറെയാണ് ഫീസും കാര്യങ്ങളും. ഇതെല്ലാം നിങ്ങൾക്ക് അവിടെ പേപ്പർലെസ്സോ ടിക്കറ്റ്ലെസ്സോ ആയിട്ടുള്ള ട്രാഫിക് സിറ്റുവേഷൻ അല്ല ഐ മീൻ പാർക്കിംഗ് സിറ്റുവേഷൻ തന്നെയാണ്. നിങ്ങളവിടെ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് QR കോഡ് വഴി നിങ്ങൾക്ക് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് അടയ്ക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷനകത്ത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയും നിങ്ങൾക്ക് പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള ഓപ്ഷൻ കാര്യങ്ങളെല്ലാം തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. പേയ്മെൻറ്റ് അടച്ചില്ലെങ്കിൽ ഫൈൻ വരുമോ എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്തു പറയുന്നു. അപ്പോൾ എന്താണേലും നിങ്ങൾക്ക് സമയം കിട്ടും അവിടെ പേയ്മെൻറ്റ് അടയ്ക്കുക. അപ്പം തന്നെ അടച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഞാനിതുവരെ അടച്ചില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ഫൈൻ വന്ന് കാണുമോ? ഇല്ല, ഇവിടെ നോക്കണം. കാരണം ഞാൻ പാർക്കിൻ്റെ നമുക്ക് ഇച്ചിരി സമയം കിട്ടും, എൻ്റെ ആപ്പിൽ റിഫ്ലക്ട് ചെയ്യും 3 ഡേയ്സ് അല്ലെങ്കിൽ 2 ഡേയ്സ് അങ്ങനെ റിഫ്ലക്ട്. അന്നേരമാണ് ഞാൻ അടയ്ക്കാറുള്ളൂ യൂഷ്വലി. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കയറി നോക്കിയപ്പോഴും വന്നില്ല. അപ്പം എത്തിയാതെ പോവാണെന്നുണ്ടെങ്കിൽ ദുബായിൽ പാർക്കിംഗ് സിറ്റുവേഷൻ ഉണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ മെട്രോയിൽ പോയാൽ മതി. എത്രയായിരുന്നു? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലായിരുന്നു 21 ദിർഹംസോ മറ്റുമാണ് ഒരു ഫുൾ ഡേ പാസ് മെട്രോയിൽ കിട്ടുന്നത്. ഏത് എത്തിഹാദ് റെയിലിന് പോവാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നേരെ പോയി നിങ്ങൾക്ക് അബുദാബിയിലോ ഹുജറിലോ എവിടെ പോയിട്ട് നേരെ തിരിച്ചു വരാൻ ആയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളോട് അടങ്ങിയേക്കുന്ന ആ പാസ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു രീതിയിൽ നിങ്ങൾക്ക് പോയിട്ട് വരാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്താണേലും അടിപൊളിയാണ്. ഇതുവരെ വിസിറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, ഒരുപക്ഷെ എനിക്കൊന്ന് വീക്കെൻഡിൽ തിരക്ക് കൂടാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്നു ഈ സംഭവങ്ങളൊക്കെ കണ്ടിട്ട്. ഇപ്പം എന്താണേലും ഒരുപാട് പേരുടെ റീൽസിലും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടാണ് പോവാത്തവരാരെങ്കിലുമൊക്കെ ഉണ്ട് പോവാ. നല്ല അടിപൊളി ചോക്ലേറ്റൊക്കെ കഴിച്ച് ഈ യാത്രയൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് വരിക കേട്ടോ.
1: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: DR was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: ജനഹൃദയങ്ങൾ കീഴടക്കാൻ വീണ്ടും ഒരു കുടുംബ ചിത്രവുമായി ബിജു മേനോൻ എത്തുന്നു.
3: ചെറുപ്പം തൊട്ട് തുടങ്ങി നമുക്ക് ഈ അപ്പനെ കൊണ്ടുള്ള ഉപദ്രവം അയാൾക്ക് എപ്പോഴും അയാളുടെ കാര്യം
2: മാത്രം. തമ്പി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ചിത്രം അവർ അച്ഛൻ ആൻഡ് സൺസ്. ബിജു മേനോനോടൊപ്പം വിനയ് ഫോർട്ട്, ഗണപതി, ശ്രീനാഥ് ഭാസി, സാബുമോൻ, ഗ്രേസ് ആന്റണി, ജോണി ആന്റണി തുടങ്ങി മികച്ചൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 2 ജി സി സിയിൽ റിലീസിനെത്തുന്നു അവർ അച്ഛൻ ആൻഡ് സൺസ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. നവരാത്രിയുടെ പുണ്യവും സാംസ്കാരിക തനിമയും ആഘോഷത്തിന്റെ നിറപ്പകിട്ടുമായി ഭക്തിസാന്ദ്രമായ ഒരു സായാഹ്നം. ദുബായ് ദർബാർ മീഡിയ ആൻഡ് വെലീഷ് ദറസ ജോയിന്റ്ലി പ്രസന്റ്സ് നവോമി 2026 എ ഗ്രാൻഡ് നവരാത്രി കൾച്ചറൽ ഫെസ്റ്റിവൽ. മലയാളക്കരയുടെ ജനപ്രിയ വനിതാ ഭജൻ ടീമായ ഭൈരവി ഭജൻസ് എത്തുന്നു. ഒക്ടോബർ 4 വൈകുന്നേരം 6 മുതൽ ദുബായ് സബീൽ ലേഡീസ് ക്ലബിൽ നവോമി 2026.
4: Tickets available on ticketsfind.net.
5: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: You are listening to Home 92.2 FM. Home is a feeling.

0: Sand Dunes with Akshay on Home 92.2 FM.
1: നമ്മുടെ ദുബായ് ഫിറ്റ്നസ് ചലഞ്ച് ഈ മാസം 31 ആരംഭിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഈ മാസം 31 ആരംഭിച്ചും നവംബർ 29 വരെയായിരിക്കും ഈ വർഷത്തെ ഫിറ്റ്നസ് ചലഞ്ച് എന്ന് പറയുന്നത് എല്ലാവരും നോക്കിയിരിക്കുന്ന. അതായത് എനിക്ക് തോന്നുന്നു ഞാൻ നാട്ടിൽ 2017 തോന്നുന്നു ഈ ഫിറ്റ്നസ് ചലഞ്ചിനെ പറ്റിയിട്ട് അറിയുന്നത്. അന്ന് ആദ്യമായിട്ട് നമുക്ക് ഈ എന്താ പറയുന്നത് 1 കിലോ വെയിറ്റ് കുറയ്ക്കുന്ന ആൾക്ക് സ്വർണം കൊടുക്കുന്നു എന്നുള്ളൊരു ഇനിഷ്യേറ്റീവിൽ ആദ്യമൊക്കെ നമ്മളവിടെ കേൾക്കും. അപ്പം നമ്മൾ വിചാരിക്കണം എന്തൊരു ഇനിഷ്യേറ്റീവാണ് ഈ ഒരു രാജ്യം എടുക്കുന്നത്, എങ്ങനെയാണ് ഇവർക്ക് ഇത് കൊടുക്കാൻ പറ്റണേ എന്നുള്ള കാര്യം ഇങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് ചിന്ത വന്നു. അത് പോയൊക്കെ പോകെ പോകെ ഇപ്പോൾ ഇതാ 10th എഡിഷനാണ് ദുബായ് ഫിറ്റ്നസ് ചലഞ്ച് ഇന്ന് വന്ന് നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അഭിമാനത്തോടെ പറയണ്ട കേട്ടോ. ദുബായ് ഫിറ്റ്നസ് ചലഞ്ച് ഭാഗമായിട്ട് നമുക്കറിയാം ദുബായ് റണ്ണുണ്ട്, ദുബായ് റൈഡുണ്ട്, അതുപോലെ തന്നെ ഫിറ്റ്നസ് ഹബ്ബുകളുണ്ട്, പാഡിൽ സ്റ്റാൻഡപ്പ് പാഡിൽസ് ഉണ്ട് നമ്മുടെ ഹഫ്തയിൽ. ബ്യൂട്ടിഫുള്ളാണത്, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പാഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് അവിടെ. ഇത് മാത്രമല്ല ഒരുപാട് നിരവധി ബ്രാൻഡ്സിൻ്റെ ഫ്രീ സെഷൻസ്. ഞാൻ എനിക്ക് തോന്നുന്നു 2 കൊല്ലം മുന്നേ ഞാൻ തോന്നുന്നു നമ്മുടെ കൈറ്റ് ബീച്ചിലെ ദുബായ് ഫിറ്റ്നസിൻ്റെ ഹബ്ബിൽ ചെന്ന സമയത്ത് അവിടെ ബോക്സിങ് നടക്കുക, ലൈവ് റിംഗ് ബോക്സിങ് നമുക്ക് കാണാൻ, നമ്മുടെ ചത്തപ്പച്ചയൊക്കെ കാണുന്ന പോലെ തന്നെ അറബ്സൊക്കെ വന്നിട്ട് എൻ്റെ പോലെ ഇടി എന്നൊക്കെ പറഞ്ഞാണല്ലോ പോളിഞ്ഞിടി. അത് നമുക്ക് സി നമ്മൾ ചെറുപ്പം തൊട്ട് WWE ഒക്കെ കണ്ടു വന്നേക്കുന്ന പിള്ളേരായതുകൊണ്ട് നമുക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാണാനും ആസ്വദിക്കാനും. അത് അവിടടുത്ത് പിന്നെ അണ്ടർആർമർ പോലെയുള്ള ബ്രാൻഡുകളുടെ സെഷൻസ് ഒരുപാട്. അതിൽ നിന്ന് ഓരോ സെഷനിലും നമ്മൾ അന്ന് അവർ കൊടുത്തിരുന്ന ഫിറ്റ്ബിറ്റിൻ്റെ ഒക്കെ ഹെൽത്ത് ബാൻഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ നമുക്ക് ഗിഫ്റ്റ് തന്നുകൊണ്ടിരുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് ഏകദേശം നോക്കുകയാണെങ്കിൽ 2019 തന്നെ കണക്ക് പ്രകാരം പറയാം 70,000 റണ്ണേഴ്സ് ഇതിന് ഓടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അത് 25 ആയപ്പോഴത്തേക്ക് ഏകദേശം 300,000 കടന്നു എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ടായിരുന്നു. അപ്പം എന്താണേലും ഈ വട്ടം ഒരു പക്ഷേ റെക്കോർഡിലേക്കായിരിക്കും 10th ഭാഗമായിട്ട് പോകാനായിട്ട് പോകുന്നത്. രജിസ്ട്രേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്ന കാര്യമാണ്. ഫിറ്റ്നസ് ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് ഈ സത്യത്തിൽ ഒരു മാസമാണ് ഫിറ്റ്നസ് ചലഞ്ചെങ്കിലും ഒരു മാസത്തിന് മുന്നേ തന്നെ അതിൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ തുടങ്ങുന്ന ഒരു കാര്യം കൂടെയാണ് കാണുന്നത്. അപ്പം എന്തായാലും വെതറൊക്കെ നന്നായിട്ട് വരുന്നു. നമ്മളിനി ആ ഒരു ഗോൾഡൻ ഡേയ്സിലേക്ക് തന്നെയാണ് UAE നമ്മൾ കടക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പം എന്താണേലും വേഗം രജിസ്റ്റർ ചെയ്യുക. നമുക്ക് എല്ലാവർക്കും ഷേഖ് സായ റോഡിൽ അന്ന് ഓടുന്ന ദിവസം, ദുബായ് റണ്ണിൻ്റെ ദിവസം നമുക്ക് അവിടെ കാണാവുന്നതാണ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ
3: ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: സിറ്റുവേഷൻ രാവിലത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ട്രാഫിക് സിറ്റുവേഷൻ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അല്ലിത്തെ ടോൾ റോഡിലാണ്ട് ഒരു കൺജഷനും നല്ല രീതിയിൽ, കാരണം നമ്മൾ രണ്ട് ആക്സിഡൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻസാർ റോഡ് കമ്പാരിറ്റീവ്ലി ട്രാഫിക് കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നു. ദുബായിലെ എല്ലാ റോഡുകളും ഫ്രീ ഫ്ലോയിങ് ആയിട്ടുണ്ട് കേട്ടോ, ഇന്ന് ജുമയോടെ ഉള്ളതാണ്. അപ്പം എന്താണേലും ഈ ഒരു സമയത്ത് അത്യാവശ്യം നല്ല ഒരു 75% ട്രാഫിക് സിറ്റുവേഷൻ കുറഞ്ഞിട്ടുണ്ട് രാവിലെ എത്തെ വെച്ച് കമ്പയർ ചെയ്യുകയാണ് കേട്ടോ. എവിടെയെങ്കിലും അന്വേഷണം ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കാം.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
2: കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മഞ്ചാറമൂട്, എസ് ജെ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. ചിങ്ങമാസത്തിന്റെ ആഘോഷത്താളം ഓണം. പൂക്കളവും പാട്ടും നൃത്തവും ചിരിയും നിറയുന്ന ഒരു ഓണക്കാലം ഇത്തവണ ദുബായിൽ ആഘോഷിക്കാൻ തയ്യാറാണോ?
3: യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ അവതരിപ്പിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
2: ഒക്ടോബർ 4 എത്തിസിലാത്ത് അക്കാദമി ദുബായിൽ സുപ്രസിദ്ധ സിനിമാ താരം ശ്വേതാ മേനോനൊപ്പം സ്റ്റാർ സിംഗേഴ്സ് ശ്രീരാഗും മന്ദയും, കലയും സംഗീതവും ആഘോഷവും ഒന്നിക്കുന്ന ഒരു ഗംഭീര ഓണാഘോഷം.
3: മ്യൂസിക്കൽ ഷോ, ഫ്യൂഷൻ ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ്, നാടൻ പാട്ട്, സിനിമാറ്റിക് ഡാൻസ്, ഒപ്പം വർണ്ണാഭമായ പൂക്കളം കോമ്പറ്റീഷൻ.
2: ലുലു ഓണം ഇവിടെയാണ് പ്രസന്റഡ് ബൈ ഗോൾഡൻ ഗ്രൂപ്പ്, പവേർഡ് ബൈ ചന്ദ്രൻ ഗുരുക്കൾ ആയുർവേദ ക്ലിനിക്, അസോസിയേറ്റഡ് ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ഗീതം കൺവെൻഷൻ സെന്റർ, അടൂർ. ഒക്ടോബർ 4 ദുബായ് എത്തിസലാത്ത് അക്കാദമിയിൽ ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഹോം 92.2 FM.
4: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
5: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Sand Dunes with Akshay on Home 92.2 FM.
2: വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ. ഞാൻ കഴിഞ്ഞ ദിവസം പല നാട്ടിൽ നിന്നുള്ള വീഡിയോ കാണുന്ന സമയത്ത് നമ്മുടെ യങ്സ്റ്റേഴ്സ് ഇപ്പൊ ഭയങ്കരമായിട്ടും എന്താ പറയുന്നത്, അവരൊരു മുന്നോട്ട് വരുന്ന സാഹചര്യം നമുക്ക് പല രീതിയിലും കാണാനുണ്ട്. അതായത് നമുക്ക് പണ്ടെന്ന് പറയുന്നത് നമുക്ക് തൊഴിൽ ചെയ്യാനായിട്ട് ഏതൊരു തൊഴിൽ ചെയ്യുമ്പോഴും ആ സമയത്ത് നമുക്കൊരു അഭിമാനക്കേടുണ്ടായിരുന്നു, എന്താണ് ഈ സൊസൈറ്റി പറയണേ എന്നുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്താ പറയുന്നത്, ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞാണ് കാനഡയിൽ പലരും ചെയ്യുന്ന, കാനഡയിലൊക്കെ പോകുന്നവർക്ക് പലർക്കും അറിയാവുന്ന കാര്യമാണ്, രാവിലെ ഒരുപക്ഷെ അവർ ടിം ഹോട്ടൻസിൽ നമുക്ക് ചായ അടിക്കാനായിട്ട് നിൽക്കും, അല്ലെങ്കിൽ കോഫി അടിക്കാനായിട്ട് നിൽക്കും, പാത്രം കഴുകാനായിട്ട് നിൽക്കും. അതിനുശേഷം ഒരു 5 മണിക്കൂർ കഴിഞ്ഞ് അവർ നേരെ ബസ് കയറി വന്നിട്ട് നേരെ വരുന്നത് ഒരുപക്ഷെ അവിടുത്തെ ഏറ്റവും വലിയ എയർപോർട്ട് ടെർമിനലിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറിംഗ് സ്റ്റാഫ് മാനേജറായിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ ബസ് സ്റ്റേഷൻ മാനേജറായിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ ടെലികോം കമ്മ്യൂണിക്കേഷൻ്റെ ടീം ലീഡായിട്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വ്ളോഗിൽ കാണുകയായിരുന്നു, ഒരാളൊരു ഓട്ടോറിക്ഷയിൽ കയറി, ഓട്ടോറിക്ഷ കയറിയിട്ട് യാത്ര പോയി. അപ്പോൾ ഒരു കൊച്ചുകുട്ടിയാണ്, ഐ മീൻ കൊച്ചുകുട്ടി മീൻസ് യൂത്താണ് അത് ഓടിക്കണേ, അദ്ദേഹത്തിന് ഏതോ 10, 18, 20, 22 വയസ്സ് അപ്രോക്സിമേറ്റ്ലി അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചോദിച്ചു എന്താ പേര്, പറഞ്ഞു പേരിന്നതാണ്, അപ്പം എന്താണ് ഓട്ടോ ഓടിക്കാനായിട്ടുള്ള കാര്യം എന്നൊക്കെ ചോദിച്ചു. അതും പറഞ്ഞു ഓട്ടോ എൻ്റെ വീട്ടിലെ ഓട്ടോയാണ്, അപ്പം എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് ഓടിക്കാനായിട്ട്. അപ്പോൾ എന്താ പറയുന്നത്, അപ്പോൾ മാസം എത്ര രൂപ ഉണ്ടാക്കും ചോദിച്ചു. അപ്പോൾ പറഞ്ഞ എല്ലാം കൂടെ കഴിഞ്ഞിട്ട് എനിക്കൊരു 10-60,000 രൂപ എനിക്ക് കിട്ടാറുണ്ട് ഓട്ടം, കാരണം ഫിക്സഡ് കസ്റ്റമേഴ്സും ഒരുപാടുണ്ട്. അപ്പോൾ 10-60,000 രൂപ നാട്ടിൽ എനിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ പറഞ്ഞ 60,000 രൂപ കിട്ടാറുണ്ടോ? അപ്പോൾ പറഞ്ഞു ആ ഉണ്ട്, പിന്നെ അച്ഛൻ ഓടിക്കും, അച്ഛന് വേറെ ഒരു ഓട്ടോ ഉണ്ട്. അപ്പോൾ അച്ഛനും ഇത് തന്നെയാണ് ചെയ്തരുത്, അപ്പോ ചെയ്തോട്ട് വന്നിരുന്നത് അവരത് തന്നെയാണ്, മകനും ഇത് തന്നെയാണ് പിന്തുടർന്നത്. അപ്പോ ശരി, അപ്പോ രണ്ടുപേരും ഓടിക്കല്ലേ, പിന്നൊരു ഓട്ടോ ഞങ്ങൾ റെന്റിന് കൊടുക്കുന്നുണ്ട്, അതായത് റെന്റിന് കൊടുത്ത് അതും ഓടിക്കുന്നുണ്ട്. അപ്പൊ 3 ഓട്ടോ ഇദ്ദേഹത്തിനുണ്ട്. അപ്പോൾ പിന്നെ വേറെ, അപ്പോൾ ക്യൂരിയോസിറ്റി കൂടി, വേറെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വീട്, വീട് എവിടെയാണ്, വീട് ഇവിടെ നമുക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ട്, ഒരു കാറുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കാം, ഒരു 22 വയസ്സുകാരൻ ആ ഒരു പയ്യൻ അദ്ദേഹത്തിൻ്റെ മെൻറ്റാലിറ്റി പറയാം. അപ്പം പറഞ്ഞു അപ്പോൾ താങ്കൾ വലിയൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് മാൻ ആണല്ലോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. അപ്പോൾ പറയാണ് എന്ത് സക്സസ്, ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് അവൻ പഠിക്കാനൊന്നും പോയിട്ടില്ല, അല്ല അവനൊരു എന്തോ ഒരു പ്രൊഫഷണൽ ഡിഗ്രി ഇല്ലല്ലോ എന്നുള്ള രീതിയിലാണ് കളിയാക്കുന്നതെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ പ്രൊഫഷണൽ ഡിഗ്രി കിട്ടിയേക്കുന്ന എത്ര പേര് ഇന്ന് ആ ഒരു 60,000 രൂപ നാട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്? ഇറ്റ്സ് ഓൾ അബൌട്ട് സി നമ്മുടെ മെൻറ്റാലിറ്റിയാണ്. ഞാൻ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലത്തെ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനെ. എന്നിട്ട് കഴിഞ്ഞ ദിവസത്തെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ സന്തോഷ് ജോർജ് മുള്ളക്കാരാ പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, അതായത് നമ്മുടെ വാട്ടർ ടാങ്ക് കഴുകാൻ എത്തുന്ന ഒരു കൂട്ടം യുവജനങ്ങൾ, എടാ പൈസ കിട്ടുന്ന, നമ്മൾ അധ്വാനിച്ച് മേടിക്കുന്ന പൈസയ്ക്ക് എന്തിനാണ് നമുക്ക് നാണക്കേട്, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ മറ്റുള്ളവരെ നോക്കുന്നത്? നമ്മൾ അവരുടെ പൈസ പോയി കടം തരാനോ, അല്ലെ നമുക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കൊരു ട്രിപ്പ് പോകാനായിട്ട് അവരോട് കടം ചോദിക്കാനോ അല്ലല്ലോ പോകുന്നത്. നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ കുടുംബത്തിനെയും നമുക്ക് ആസ്വദിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പണിയെടുക്കുന്ന ഏത് പണിയും അത് അതിൻ്റെതായിട്ടുള്ള മാനമുണ്ട്. അത് നമ്മൾ അധ്വാനിച്ചാണോ ജീവിക്കുന്നത്, ദെൻ ഇറ്റ്സ് എ പ്രൗഡ് തിങ്. അതിനകത്ത് ഡിഗ്രി വേണ്ടവർക്ക് ഡിഗ്രി പോവാം, അല്ലാത്തവർക്ക് ബിസിനസ് ചെയ്യേണ്ടവർക്ക് ബിസിനസ് ചെയ്യാം. അപ്പോൾ എന്താ പറയുക, നമ്മുടെ നാട്ടിലെ ചില കാര്യങ്ങൾ ഞാനിങ്ങനെ കേൾക്കുന്ന സമയത്ത് സൊസൈറ്റി ഇപ്പോഴും അത്രയും മാറിയിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഏതൊരു ജോലി അറ്റ്ലീസ്റ്റ് നമ്മളെങ്കിലും ചിന്തിക്കാം, ഏതൊരു ജോലിക്കും അവൻ അധ്വാനിക്കുന്നുണ്ടോ, അവന് പണിയെടുക്കുന്നുണ്ടോ, എങ്കിൽ അവനൊന്ന് അപ്രീഷിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് യൂത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം എന്താ പറയുക, ബിസിനസ് മേഖലയിലേക്ക്, അത് SMEs ആയിക്കോട്ടെ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള, മറ്റേ ഞാൻ നേരത്തെ കണ്ട ഈ പട്ട, ഗ്രാമ്പു, ഏലക്ക തുടങ്ങിയതൊക്കെ പാക്കിലാക്കി നമ്മുടെ കടകളിലൊക്കെ കണ്ടിട്ട്, പണ്ട് അച്ചാർ വയ്ക്കുന്ന ചെറിയ ഈ പ്ലാസ്റ്റിക് കവറിനകത്താക്കി വരുന്ന കണ്ടിട്ടില്ല? അതൊക്കെ വലിയ വ്യവസായങ്ങളാക്കി മാറുന്നുണ്ട്. മുളക് പൊടി കച്ചവടം, മല്ലിപ്പൊടി കച്ചവടം, മഞ്ഞപ്പൊടി കച്ചവടം, ഇതൊക്കെ എത്രയോ മനോഹരമായിട്ടുള്ള ഒരു കോൺസെപ്റ്റില്ല. അപ്പൊ എന്നെ സത്യം പറഞ്ഞാൽ ആ ഒരു വീഡിയോ കണ്ട സമയത്ത് ഈ ഓട്ടോ ഓടിച്ച് 60,000 രൂപ കിട്ടുന്ന ഒരു പ്രൊഫഷണൽ ഡിഗ്രി ഇല്ല എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ഒരു സൊസൈറ്റി ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നുള്ളത് ഒരു വലിയ, എന്നാൽ അവരൊക്കെ നേരെ ഫ്ലൈറ്റ് കയറി കാനഡയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂറോപ്പ് രാജ്യത്ത് ചെന്ന് എത്ര നമ്മുടെ UAE വന്നാലും നമ്മൾ ഇവിടെ എന്ത് പണിയെടുത്താലും നമുക്ക് ഇവിടെ പ്രശ്നമില്ല. അന്നേരം പക്ഷേ നമുക്ക് നമ്മളോട് പിരിവ് ചോദിച്ച് നമ്മുടെ നാട്ടുകാർ വരും. സത്യം പറഞ്ഞാൽ അതൊക്കെ മാറേണ്ട ഒരുപാട് കാലം കഴിഞ്ഞ് കേട്ടോ. നമ്മുടെ ഭയങ്കര അപ്രീഷിയേറ്റിംഗ് ആണ് സ്പെഷ്യലി നമ്മുടെ ഇന്നത്തെ ഒരു യൂത്തിനോട് 25-30 വയസ്സ് പ്രായമുള്ളവർ ഏത് ജോലിയും തങ്ങൾ റെഡിയാണ് എടുക്കാനുള്ളതെന്നുള്ള ആ സംഭവം ഉണ്ടല്ലോ. നമ്മൾ നമ്മുടെ നാട്ടിൽ നമുക്ക് വരുമാനം വന്ന് എംപ്ലോയ്മെൻറ്റ്, നമ്മൾ നേരത്തെ നമ്മൾ എംപ്ലോയ്മെൻ്റ് ഇല്ല, എംപ്ലോയ്മെൻ്റ് ഏത് എംപ്ലോയ്മെൻ്റ് ഇല്ല, നമുക്ക് വേണ്ട ഒരു സംഭവം ഇല്ല, ആ ഒരു വൈറ്റ് കോളർ ജോബ് ഇല്ല. അല്ലാതെ നമ്മളൊന്ന് കണ്ണുപോർന്ന് നോക്കി ഒരുപാട് മാന്യമായിട്ട് നമുക്ക് ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എക്കോണമി തന്നെയാണ് ബൂസ്റ്റ് ആകുന്നത്. അവിടെ പർച്ചേസ് കപ്പാസിറ്റി ഉണ്ടാവും, അവിടെ ബിസിനസ് വളരും, നാട് വളരും, എല്ലാം വളരും. സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം തോന്നിപ്പോയിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ ടേക്ക് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെ വേറെ ഏതായിട്ടുള്ള രീതിയിൽ ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനാണ്. 0585829922 ഞാൻ എന്തിനാ അങ്ങനെ പറയുന്നത് ചോദിച്ചറിയില്ല. ഒരുപാട് നല്ല നല്ല രീതിയിൽ ഇപ്പോൾ ഞാൻ ചിന്തിക്കാത്ത വേറൊരു ആംഗിളിൽ നിങ്ങൾ ഒരുപാട് പേര് പലപ്പോഴും നമ്മളെ ഇവിടെ മെസ്സേജ് അയക്കാറുണ്ട്. അത് എനിക്ക് നല്ലതാണ്, എനിക്കത് വായിക്കുമ്പോൾ എനിക്കൊരു ഒരു എക്സ്ട്രാ ഒരു ബന്ധുവിൽ കിട്ടിയല്ലേ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ എന്തായാലും 0585829922 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.
0: You're listening to Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പറഞ്ഞതിലുറച്ച് അടൂർ പ്രകാശ്. അടൂർ പ്രകാശിനെ തള്ളി ലീഗ യു ഡി എഫിൽ അനൈക്യമില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഡൽഹിയിൽ വ്യാപക പ്രതിഷേധം. പ്രതിഷേധത്തിനെത്തുന്നവരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ്. ജന്തർ മന്ദറിന്റെ 2 കിലോമീറ്റർ ചുറ്റളവിൽ റോഡുകൾ അടച്ച് പ്രതിഷേധക്കാരെ തടഞ്ഞ് പോലീസ്. മെട്രോ സ്റ്റേഷനുകൾ അടക്കം അടച്ചിട്ട് പ്രതിരോധം. ഇന്റർനെറ്റിനും നിരോധനം ഏർപ്പെടുത്തി. രാജ്യവ്യാപക പ്രതിഷേധവുമായി പ്രതിപക്ഷ സംഘടനകൾ. യൂത്ത് കോൺഗ്രസ്, DYFI, SFI, MSFI, യൂത്ത് ലീഗ്, ISI എന്നീ സംഘടനകളാണ് ജന്തർ മന്ദർ കേന്ദ്രീകരിച്ച് പ്രതിഷേധിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിലുള്ള രാജ്യവ്യാപക കലക്ട്രേറ്റ് മാർച്ചിനും തുടക്കമായി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യത്തിൽ ഡൽഹിയിൽ സമര പരമ്പര തീർക്കുകയാണ് പ്രതിപക്ഷം. ജില്ലാ മാജിസ്ട്രേറ്റ് ആസ്ഥാനങ്ങളിലേക്ക് ജനാധിപത്യ സംരക്ഷണ മാർച്ചാണ് നടത്തുന്നത്. SIR പൂർത്തിയായ കേരളമടക്കം സംസ്ഥാനങ്ങളിൽ പ്രത്യേക നടപടിക്ക് നിർദ്ദേശം നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. SIR പട്ടികയിൽ നിന്ന് ഒഴിവായ വോട്ടർമാരെ തിരികെ ഉൾപ്പെടുത്താനുള്ള നടപടിക്കാണ് നിർദ്ദേശം. അർഹരായ ആരെയും ഒഴിവാക്കരുതെന്ന് സംസ്ഥാന ഇലക്ടറൽ ഉദ്യോഗസ്ഥരെ കമ്മീഷൻ അറിയിച്ചു. പഴയ പട്ടികയും പുതിയ പട്ടികയും താരതമ്യം ചെയ്ത് ഒഴിവായരെ കണ്ടെത്താനും നിർദ്ദേശത്തിൽ പറയുന്നു. ഇവരുടെ വീടുകളിൽ ഉൾപ്പെടെ പോയി ഫോം 6 വഴി വോട്ടർ പട്ടികയിൽ ചേർക്കണം. SIR പൂർത്തിയായ സംസ്ഥാനങ്ങളിൽ പഴയ ഫോം 6 ആകും ഉപയോഗിക്കുക. SIR നടക്കുന്ന മഹാരാഷ്ട്രയിൽ വോട്ടർമാരെ ഒഴിവാക്കാൻ ധൃതി കാണിക്കരുതെന്ന് ഉദ്യോഗസ്ഥരോട് കമ്മീഷൻ നിർദ്ദേശിച്ചു. സർക്കാരിനെയും മുന്നണിയെയും സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. മുഖ്യമന്ത്രിക്കെതിരായ പരസ്യവിമർശനം സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ. മുസ്ലിം ലീഗിന് ഭരണപരിഷ്കാര കമ്മീഷൻ പദവി നൽകിയതിൽ പരാതിയില്ല, കൂടിയാലോചന ഇല്ല എന്നതിലാണ് പ്രശ്നമെന്ന് അടൂർ പ്രകാശ്. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ നിയമനമടക്കമുള്ള കാര്യങ്ങളിൽ മുന്നണിയിൽ കൂടിയാലോചനയുണ്ടായില്ല എന്ന അടൂർ പ്രകാശിന്റെ വിമർശനത്തിൽ മുസ്ലിം ലീഗിൽ കടുത്ത അതൃപ്തി. അടൂർ പ്രകാശിന്റെ പരാമർശങ്ങൾ അനാവശ്യവും അനവസരത്തിലുമെന്ന് ലീഗ്. അടൂർ പ്രകാശിനെ തള്ളി ലീഗ് നേതാക്കൾ എല്ലാവരുമായി ചർച്ച ചെയ്ത ശേഷമാണ് UDFന്റെ തീരുമാനം. മുന്നണിക്കകത്ത് അനൈക്യമില്ലെന്ന് ലീഗ് നേതാവും മന്ത്രിയുമായ PK കുഞ്ഞാലിക്കുട്ടി. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സുരക്ഷയൊരുക്കുന്നതിൽ പോലീസിന് വീഴ്ചയെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട്. പ്രതിഷേധമുണ്ടാകുമെന്ന നേരത്തെ മുന്നറിയിപ്പ് നൽകിയെങ്കിലും പോലീസ് ജാഗ്രത കാണിച്ചില്ലെന്നാണ് റിപ്പോർട്ട്. ഫ്ലൈ ദുബായ് പൈലറ്റ് സ്മിത്ത് മച്ചാറിന്റെ തുടർ ചികിത്സയ്ക്കായി ദുബായിലെത്തിച്ചു. സ്മിത്ത് ആരോഗ്യവാനായിരിക്കുന്നു, സുഖം പ്രാപിച്ചു വരികയാണെന്ന് UAE ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ദീപക് മിത്തൽ. കുടുംബത്തെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ദീപക് മിത്തലും ദുബായിലെ കോൺസൽ ജനറൽ ഡോക്ടർ വിഷ്ണുവർദ്ധൻ റെഡ്ഡിയും സന്ദർശിച്ചു. ദുബായ് ടെൽ അവീവ് വിമാനയാത്രയ്ക്കിടെ ഉണ്ടായ സംഭവങ്ങളിൽ UAE പ്രത്യേക അന്വേഷണം തുടരുകയാണ്. ഫ്ലൈ ദുബായ് വിമാനത്തിലെ ആക്രമണത്തിൽ ഇറാന് ബന്ധമുണ്ടെങ്കിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വിശുദ്ധ നഗരമായ മദീനയ്ക്ക് നേരെ ഹൂതികളുടെ ആക്രമണമുണ്ടായി. ഡ്രോൺ ആക്രമണത്തിൽ തൈബ പവർ സ്റ്റേഷന് കേടുപാടുകൾ സംഭവിച്ചു. ആക്രമണത്തിൽ ഒരു ട്രാൻസ്ഫോമർ പ്രവർത്തനരഹിതമായെങ്കിലും വൈദ്യുതി ശൃംഖലയെ ഇത് ബാധിച്ചില്ല. ഇറാനെതിരെ വീണ്ടും US യുദ്ധ ഭീഷണി. നവംബർ അവസാനത്തോടെ 3 വിമാനവാഹിനി കപ്പലുകളും 2 സൈനിക ട്രൂപ്പുകളും പശ്ചിമേഷ്യയിൽ വിന്യസിക്കുമെന്ന് US. ഫോർബ്സ് ഇന്ത്യ അതിസമ്പന്ന പട്ടികയിൽ ഗൗതം അദാനി ഒന്നാമൻ. റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയെ പിന്തള്ളിയാണ് അദാനിയും കുടുംബവും ഒന്നാമതെത്തിയത്. ഫോർബ്സ് പട്ടികയിൽ മലയാളികളിൽ ഏറ്റവും മുന്നിൽ 24 സ്ഥാനത്ത് മുത്തൂറ്റ് ഫിനാൻസ് കുടുംബാംഗം. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫിലിയാണ് വ്യക്തികളിൽ ഒന്നാം സ്ഥാനത്ത്. പട്ടികയിൽ 47 സ്ഥാനത്താണ് അദ്ദേഹം. 55,400 കോടി രൂപ ആസ്തി. ഏഷ്യൻ ഗെയിംസ് അമ്പെയ്ത്തിലും ബോക്സിംഗിലും മികച്ച പ്രകടനം പുറത്തെടുത്ത് ഇന്ത്യ മെഡൽ വേട്ട തുടരുന്നു. വനിതകളുടെ 75 കിലോ ബോക്സിംഗ് ഫൈനലിൽ ചൈനയുടെ ബാവോ സിയെ നേരിട്ട ഒളിമ്പിക് മെഡൽ ജേതാവ് ലവ്ലിന ബോർഹെയ്ൻ ഇന്ത്യയുടെ 12th സ്വർണ്ണ മെഡൽ സ്വന്തമാക്കി. ഇതിഹാസ താരം മേരി കോമിന് ശേഷം ഏഷ്യൻ ഗെയിംസ് ചാമ്പ്യനാകുന്ന 2nd മാത്രം വനിതാ താരമാണ് ലവ്ലിന.
0: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
3: Good morning, station clock il ippol samayam 10 mani kazhinju 5 minute.
1: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update. Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 50%.
1: Weather update. Weather update.
4: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening.

0: റൈറ്റ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ സ്ക്രീനിങ്, ആക്ച്വലി അവരാച്ചൻ ആൻഡ് സൺസ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ആ ഒരു മൂവിയുടെ ടിക്കറ്റ്സിൻ്റെ കാര്യം. ടിക്കറ്റ്സ് ഞാൻ നിങ്ങൾക്ക് തരാം. ഇന്ന് എന്ത് ഞാൻ ചോദ്യം ഒന്നും അല്ല ചോദിക്കണേ, നിങ്ങൾ എന്നെ എവിടെ ഇരുന്നാണ് കേൾക്കുന്നതെന്നുള്ളത് മാത്രം എന്നെ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൂടെ നിങ്ങൾക്ക് അറിയിക്കുന്നതാണ്. സോ ഒരു കപ്പിൾ പാസ് ആയിരിക്കും ഞാൻ നിങ്ങളിലേക്ക് തരാനായിട്ട് പോകുന്നത് കേട്ടോ. എവിടെ ഇരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് അയക്കാൻ ഞാനിപ്പോൾ ഇതല്ല ഞാൻ ഇപ്പോൾ അയക്കേണ്ട, അതായത് ഞാൻ ഇനിയും പറയാൻ പോകുന്ന സംഭവങ്ങൾ ഞാൻ പറയുന്ന സമയത്ത് വേണം നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളോട് പറയാം ജസ്റ്റ് അതൊന്ന് റെക്കോർഡ് ചെയ്യാൻ, എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ സ്റ്റോറി ആയിട്ട് പോസ്റ്റ് ചെയ്യുക. ഹോം 92.2 എഫ്എമ്മിനെയും ആജു അക്ഷയത്വൻ എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിനെയും കൂടെ ഒന്ന് ടാഗ് ചെയ്താൽ മാത്രം മതി കേട്ടോ. ഒരു ആൾക്കാരിക്കും ആ ഒരു കപ്പിൾ പാസ് ലഭിക്കാൻ പോകുന്നത്. അതിനകത്ത് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ആ മൂവിയുടെ പശ്ചാത്തലം കാര്യങ്ങളൊക്കെ ആ പാട്ടിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലെറ്റ്സ് സീ, നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാം. എനിക്കിതൊരു ഫൺ ഫിൽഡ് ആയിട്ടുള്ളൊരു മൂവി തന്നെയാണ് ബിജു മേനൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഇപ്പോൾ വരാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം ആരാണ് ഇന്ന് വരാൻ പോകുന്നത്. അപ്പോൾ എന്താണെങ്കിലും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക, നമ്മുടെ ഇപ്പം തന്നെ ഞാൻ ഓടി തിരിച്ചു വരുന്നതാണ്.
1: You are listening to Home 92.2 FM. Home is a feeling.
2: Trending song of the hour.
3: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour.
1: Was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: You are listening to Home 92.2 FM. Home is a feeling.
3: അങ്ങനെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ട് കാറില്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട.
4: യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ, വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം എസ് യു വിസ് വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടേം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
5: ഏറ്റവും
6: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. Call 050-000-2918.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm. Healthy by Nature Pasta. Available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.
2: Navaratri uda punyavum, samskarika tanimayum, aakoshathinte nirappagittumayi, bhakti sandramaya oru sayanam. Dubai Darbar Media and Relish Darasa jointly presents Navomi 2026, a grand Navaratri cultural festival. Malayala Karayude janapriya vanitha bhajan teamaya ഭൈരവി ഭജൻസ് എത്തുന്നു. ഒക്ടോബർ 4 വൈകുന്നേരം 6 മുതൽ ദുബായ് സബീൽ ലേഡീസ് ക്ലബിൽ നവോമിത് 2026.
3: ടിക്കറ്റ്സ് അവൈലബിൾ ഓൺ ticketsfy.net.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
5: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Sandunes with Akshay on Home 92.2 FM.
1: Good morning. അങ്ങനെ നിത്യ എന്നോട് ജോയിൻ ചെയ്യുന്നു. എന്താണ് നിത്യ വീക്കെൻഡ് ആയിട്ട് പരിപാടി?
2: നല്ലൊരു ഒന്നാം തരം വീക്കെൻഡ് അല്ലേ, നല്ല സിനിമ കാണാം ഇന്ന് വൈകുന്നേരത്ത്. പിന്നെ അങ്ങനെ ഓരോരോ പരിപാടികളല്ലേ.
1: വെയിൽ ഫോൾ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങുന്നുണ്ട് 16 ഒക്ടോബർ 16. ആക്ച്വലി ഗംഭീർ, ഒരു ഇംഗ്ലീഷ് സിനിമയാണ് കേട്ടോ. ഒരു മനുഷ്യൻ വെയിലിനകത്ത് അകപ്പെട്ടു പോകും, തിമിംഗലം മിഴുങ്ങി കഴിഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ജീവനോടെ.
2: തിമിംഗലം മിഴുങ്ങിയല്ലേ.
1: ഈ നമ്മള് ചില ഈ വീഡിയോസ് കണ്ടിട്ടില്ലേ, ഈ AI വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. അതിനകത്ത് പറയും, ഒരു പക്ഷേ നിങ്ങൾ തിമിംഗലം മിഴുങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യത്തെ 5 മിനിറ്റ് നിങ്ങൾ അതിന്റെ ആമാശയത്തിലേക്ക് ചെല്ലും. അവിടെ നിന്നുണ്ടാകുന്ന ആസിഡിന്റെ ഫോർമേഷൻ നിങ്ങൾ ദ്രവിച്ച് തുടങ്ങും. പിന്നീടുള്ള 10 മിനിറ്റ് നിങ്ങൾക്ക് നിർണായകമാണ് എന്നുള്ള അങ്ങനത്തെ ചില
2: എന്നാലും അങ്ങനത്തെ ഒരു അവസ്ഥയുള്ള ഒരു സിനിമയായിരിക്കും.
1: പിന്നെ
2: മാത്രല്ല അക്ഷയ്, ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവറാച്ചൻ ആൻഡ് സൺസ് എന്നാണ് മനസ്സിൽ ഉദ്ദേശിക്കുന്നത്. ഓണേന്ന് പറയുന്നേക്ക് അച്ചായൻ ആൻഡ് സൺസ്. അല്ല നിത്യ, അവറാച്ചനാണോ അച്ചായനാണോ, എന്തിനു സംശയിക്കണം? അവറാച്ചൻ, പക്ഷെ ഞാൻ ഓണർ പറയുന്നില്ല അച്ചായൻ ആൻഡ് സൺസ്.
1: അല്ല, അവറാച്ചൻ ആൻഡ് സൺസ് ആക്ച്വലി നല്ലൊരു മൂവിയാണ് തോന്നുന്നു കേട്ടോ. അതിന്റെ പാട്ടും രംഗങ്ങളും കാര്യങ്ങളും ഒക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് രീതിയിലാണ് അവര് ചിത്രീകരിച്ചിരിക്കുന്നത്.
2: എന്തായാലും നമുക്ക് ഇന്ന് ഇത് കാണാനുള്ളൊരു അവസരമുണ്ട് ഹോം സ്ക്രീനിങ്ങിലൂടെ. എനിവേ, നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയ എല്ലാവർക്കും ഇനിയും കുറച്ച് സമയം കൂടെ ഉണ്ട് കേട്ടോ മൂവിയുടെ ടിക്കറ്റിന് മെസ്സേജ് ഒക്കെ അയക്കാനായിട്ട്.
1: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇന്ന് ഞങ്ങൾ ഓ വാവുലേക്ക് നിങ്ങൾക്ക് വരുന്നത് ആക്ച്വലി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ട്. ഇന്ന് ആക്ച്വലി ഗാന്ധി ജയന്തി കൂടെയാണ്. അപ്പൊ മഹാത്മാഗാന്ധിജിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു 1-2 കാര്യങ്ങൾ, അത് നേരത്തെ ഞാൻ രാവിലെ ഇന്ന് അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഒന്നുകൂടെ ആധികാരികമായിട്ട് നിത്യയാകുമ്പോൾ കുറച്ചുകൂടെ അതൊന്ന് ഫൈൻഡ് ഔട്ട് ഒക്കെ ചെയ്തിട്ട് കൊണ്ടുവരിക. അതായത് മഹാത്മാഗാന്ധി ഇന്ത്യയിൽ വന്ന സമയത്ത് അല്ലെങ്കിൽ മഹാത്മാഗാന്ധി കേരളത്തിൽ സന്ദർശിച്ച സ്ഥലങ്ങൾ ഏതൊക്കെ?
2: അതെ, അതുപോലെ തന്നെ
1: വന്നിട്ടുണ്ട്, ഇതൊക്കെ
2: ടോട്ടൽ 5 times ആണ് അദ്ദേഹം കേരളത്തിൽ വന്നിരിക്കുന്നത്. പിന്നെ ഇന്ന് ഗാന്ധി ജയന്തി ആയതുകൊണ്ട് തന്നെ ഒരു കാര്യം, പല ആൾക്കാരും അദ്ദേഹത്തെ മഹാത്മാഗാന്ധിജി എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. മഹാത്മാ ചേർത്ത പിന്നെ ജി വേണ്ട, ഒന്നുകിൽ ഗാന്ധിജി ഇല്ലെങ്കിൽ മഹാത്മാഗാന്ധി
1: എന്നാണല്ലോ നമ്മൾ പറയുന്നത്.
2: ചെറിയ
1: മക്കളൊക്കെ മഹാത്മാഗാന്ധി
2: ഒരു മാറ്റമില്ല, ഞാൻ മറിച്ച് ചില കുട്ടികൾക്ക് അറിയില്ല. അപ്പൊ അവരങ്ങനെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഒന്നിരിക്കില്ല, എന്നാലും നമ്മളെ സ്കൂളിലൊക്കെ പഠിപ്പിച്ചു തന്നിട്ടില്ല. അങ്ങനെ മഹാത്മാ ഉണ്ടെങ്കിൽ പിന്നെ ജി വേണം, മഹാത്മാഗാന്ധി അല്ലെങ്കിൽ ഗാന്ധിജി. യെസ്, അപ്പൊ അദ്ദേഹം 5 തവണയാണ് കേരളത്തിൽ വന്നിട്ടുള്ളത്. ആദ്യം അദ്ദേഹം വന്ന വർഷം എന്ന് പറഞ്ഞാൽ 1920 ഖിലാഫത്ത് മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം ആദ്യമായിട്ട്
1: കോഴിക്കോടാണ്
2: അഭിമാനിക്കാം. അതെ, എന്നാലും 1920 ആദ്യമായിട്ട് അദ്ദേഹം ഖിലാഫത്ത് മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് കോഴിക്കോട് വരുമ്പോൾ അദ്ദേഹം വേറെ കുറെ സ്ഥലങ്ങളിലൂടെ വിസിറ്റ് ചെയ്തിരുന്നു കോഴിക്കോട്. അതുമല്ല, അദ്ദേഹം വന്നെന്ന് വെച്ചാല് ഒരുപാട് പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാനായിട്ട് മൗലാന ഷൗക്കത്ത് അലിയോടൊപ്പം അദ്ദേഹം കോഴിക്കോട് കടപ്പുറത്ത് വലിയ മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുത്തിരുന്നു. ദെൻ പിന്നെ അദ്ദേഹം വരുന്നത് 1926 അന്ന് വൈക്കം സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം വരുന്നത്. അന്ന് ഈ പറഞ്ഞോണ്ട് അന്ന് വന്ന സ്ഥലത്ത് വൈക്കം, പിന്നെ വർക്കല ശിവഗിരി, പിന്നെ ആലുവ, തൃശൂർ, പാലക്കാട് ഒക്കെ
1: വിസിറ്റ്
2: കണ്ടുമുട്ടിയത്. ആ വർക്കല ശിവഗിരി തീർത്ഥാടന ആ ഒരു സമയത്താണ് അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടുന്നത്. ആ സമയത്ത് വരുമ്പോഴാണ് ആലുവ UC കോളേജിൽ അദ്ദേഹം ഒരു മാവിൻ തൈ നട്ടുപിടിപ്പിച്ചത്.
1: ഓ ശരി,
2: അങ്ങനെ ഒരു സംഭവം ഉണ്ട്.
1: അയ്യോ, ഞാൻ UC കോളേജ് എനിക്ക് അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അതിപ്പോഴും അവിടെ ഉണ്ടോ? യു സി കോളേജ്
2: കാണുവാണെങ്കിൽ ഒന്ന് മെസ്സേജ് ആയിരിക്കും കേട്ടോ. പിന്നെ അദ്ദേഹം വന്നത് 3rd time 1927 ഖാദി ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം എത്തിയ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാല് തൃശൂർ, പാലക്കാട്, കണ്ണൂർ, പയ്യന്നൂരിലൊക്കെയാണ് എത്തിയത്. അന്ന് ആ സമയത്ത് അദ്ദേഹം വരുന്ന സമയത്താണ് തൃശൂരിൽ വെച്ച് മഹാകവി വള്ളത്തോളിനെ മീറ്റ് ചെയ്യുന്നത്. നോക്കൂ, ഓരോ സമയത്ത് വരുന്ന എത്ര പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണ് അദ്ദേഹം മീറ്റ് ചെയ്യുന്നത്.
1: ഈ 90s കാലഘട്ടം എന്ന് പറയുന്നത് വളരെ ചരിത്രത്തിൽ തന്നെ റെലവന്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടം.
2: അതെ അതെ. ഇനി 4th time 1934 4th വരുമ്പോ അദ്ദേഹം ഹരിജൻ ഫണ്ട് കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ എത്തുന്നത്. അന്ന് വന്ന സ്ഥലങ്ങൾ, പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, വടകര, കോഴിക്കോട്, പാലക്കാട്, മാഹി, കൽപ്പറ്റ എന്നീ സ്ഥലങ്ങളിലാണ് അദ്ദേഹം എത്തിയത്. അന്ന് വടകരയിൽ വെച്ച് മറക്കാനാകാത്ത ഒരു അനുഭവം ഉണ്ടായി. കൗമുദി ടീച്ചർ എന്ന് പറയുന്ന ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു വ്യക്തിത്വം ഉണ്ട്, ഒരു സ്ത്രീത്വം ഉണ്ട്. അദ്ദേഹം ആ ലേഡി, അതായത് കൗമുദി ടീച്ചർ, അവരുടെ ആഭരണങ്ങൾ മുഴുവനും ഗാന്ധിജിക്ക് ഡൊണേറ്റ് ചെയ്തൊരു വരവ് കൂടിയായിരുന്നു അത്. അങ്ങനെ ഒരു സംഭവമായിരുന്നു 1934. 5th അദ്ദേഹം വന്നത് ടെമ്പിളെന്റ്, അതായത് ക്ഷേത്രപ്രവേശന വിളംബരമില്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം 1937 നമ്മുടെ കേരളത്തിൽ വരുന്നത്. എന്താണ്, അദ്ദേഹം എത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ തിരുവനന്തപുരം, കൊല്ലം, പന്മന, വൈക്കം, കോട്ടയം, നമ്മുടെ സ്ഥലത്തേക്കൊക്കെ വന്നതാണ്.
1: 37 വന്നു, അതായത് സ്വാതന്ത്ര്യത്തിലേക്ക് അടുക്കുന്നു, ലാസ്റ്റ് ഫൈനൽ മൊമെന്റിലേക്കാണ് പോകുന്നത്.
2: അതെ അതെ, ആ ഒരു സമയത്താണ് അദ്ദേഹം തിരുവനന്തപുരത്ത് വരുമ്പോൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം വിസിറ്റ് ചെയ്യുന്നത്. ചെയ്യുന്നത്,
1: കൊട്ടാരം
2: വിസിറ്റ് ചെയ്യുന്നത്, അതുപോലെ കൊല്ലം പന്മന ആശ്രമം അവിടെ അദ്ദേഹം തങ്ങുന്നതൊക്കെ ആ ഒരു ടൈമിലാണ്.
1: ശരി,
2: ഇത്രയുമാണ് 5 സമയങ്ങളിലായിട്ട് അദ്ദേഹം കേരളത്തിൽ വന്ന് വിസിറ്റ് ചെയ്ത സ്ഥലങ്ങളുടെ.
1: ഓ ഗ്രേറ്റ്. അപ്പൊ മഹാത്മാഗാന്ധി കേരളത്തിൽ വന്നിട്ടുണ്ടെന്നും അത് 5 തവണയാണ്, ആദ്യം കോഴിക്കോടാണെന്നും, യുസി കോളേജ് വരെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മാവിൻ തൈ അവിടെ വെച്ചിട്ടുള്ളതിനെ പറ്റി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പൊ അറിയിപ്പ് അതുണ്ടോ? സത്യം പറഞ്ഞാൽ അത് അത് ആക്ച്വലി സ്റ്റോറി ആക്കപ്പെടേണ്ട ഒരു സംഭവം തന്നെയാണ് അല്ലേ? ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാനാണ് കേട്ടോ.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, ദ ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: റോഡുകളിലൊക്കെ ഒരുപാട് ശാന്തമായിട്ടുള്ള സിറ്റുവേഷൻ ആയിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ ഇന്ന് ആക്ച്വലി വെള്ളിയാഴ്ച ട്രാഫിക് കുറവായിട്ടുള്ളതാണ്, പക്ഷെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാഗർ റോഡിലായിരുന്നു പിന്നെ ട്രാഫിക് ഉണ്ടായിരുന്നു. പക്ഷെ ഈ സമയത്ത് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ബാക്കി എമറേറ്റ്സ് റോഡും അതുപോലെ തന്നെ നമ്മുടെ ഷെയ്ഖ് സായിദ് റോഡും ഒക്കെ തന്നെ ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. അലിത്തേറ്റ് ഓൾ റോഡിൽ മാത്രമേ ഉള്ളൂ ചെറിയൊരു കൺജഷൻ. എവിടെയെങ്കിലും വേറെ നിങ്ങൾ സ്പോട്ട് ചെയ്യുകയാണെങ്കിൽ പറയാം കേട്ടോ. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് തരാനാണ്.
1: നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായ ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC, the bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
2: ചിങ്ങമാസത്തിന്റെ ആഘോഷത്താളം ഓണം. പൂക്കളവും പാട്ടും നൃത്തവും ചിരിയും നിറയുന്ന ഒരു ഓണക്കാലം ഇത്തവണ ദുബായിൽ ആഘോഷിക്കാൻ തയ്യാറാണോ?
3: യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ അവതരിപ്പിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
2: ഒക്ടോബർ 4 എത്തിസ്ലാത്ത് അക്കാദമി ദുബായിൽ സുപ്രസിദ്ധ സിനിമാ താരം ശ്വേത മേനോനൊപ്പം സ്റ്റാർ സിംഗേഴ്സ് ശ്രീരാഗും മന്ദയും കലയും സംഗീതവും ആഘോഷവും ഒന്നിക്കുന്ന ഒരു ഗംഭീര ഓണാഘോഷം.
3: മ്യൂസിക്കൽ ഷോ, ഫ്യൂഷൻ ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ്, നാടൻ പാട്ട്, സിനിമാറ്റിക് ഡാൻസ്, ഒപ്പം വർണ്ണാഭമായ പൂക്കളം കോമ്പറ്റീഷൻ.
2: ലുലു ഓണം ഇവിടെയാണ് പ്രസന്റഡ് ബൈ ഗോൾഡൻ ഗ്രൂപ്പ്, പവേർഡ് ബൈ ചന്ദ്രൻ ഗുരുക്കൾ ആയുർവേദ ക്ലിനിക്, അസോസിയേറ്റഡ് ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഗീതം കൺവെൻഷൻ സെന്റർ അടൂർ. ഒക്ടോബർ 4 ദുബായ് എത്തിസലാത്ത് അക്കാദമിയിൽ ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഹോം 92.2 FM.
4: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
5: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: You are listening

0: സ്വാഗതം അക്ഷയാണ് നിങ്ങളുടെ ഉള്ളത്. എന്റെ കൂടെ ശീബയും ജോയിൻ ചെയ്തതിന്റെ വെരി ഗുഡ് മോർണിംഗ് ശീബ.
1: ഗുഡ് മോർണിംഗ് അക്ഷയ്.
0: എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
1: നല്ല വിശേഷം, സുഖമായിട്ട് സന്തോഷമായിട്ട് പോകുന്നു. എല്ലാവർക്കും വീക്കെൻഡ് ആശംസകൾ.
0: എല്ലാവർക്കും വീക്കെൻഡ്. എല്ലാവരും വീക്കെൻഡിന് വേണ്ടി കൊതിച്ചിരിക്കുകയാണ്. പക്ഷെ പെട്രോളിന്റെ വില കൂടിയതുകൊണ്ട് എങ്ങും പോയില്ല, വീട്ടിൽ തന്നെ ഇരുന്ന്. അതാണ് എല്ലാവരുടെയും. മറ്റേ നമ്മുടെ കുമ്പളങ്ങി നേച്ചിനകത്ത് വരത്തില്ലേ, സജി ഇനി പുറത്തേക്കൊന്നും ഇറങ്ങണ്ട.
1: അങ്ങനെ ഒരു ദിവസമൊക്കെ വിഷമിച്ച് കാൽക്കുലേറ്റ് ചെയ്തൊക്കെ ഇരിക്കും, അടുത്ത ദിവസം പിന്നെ ഇറങ്ങും.
0: അല്ല ആക്ച്വലി എന്താണേലും വില കൂടും കുറയും, അതൊക്കെ സാധാരണ, അതൊക്കെ അങ്ങനെ തന്നെ. അപ്പൊ അതൊക്കെ ഒരു പാർട്ടായിട്ട് കണക്കാക്കുക എന്ന് വെച്ച് നമ്മള് നമ്മുടെ കാര്യങ്ങൾ വിചാരിക്കാൻ
1: പറ്റും.
0: അപ്പൊ എന്താണെങ്കിലും ഇന്ന് ശീബ വന്ന സമയത്ത് ഇന്ന് നമ്മൾ എടുത്ത ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശീബ എന്റെ അടുത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ്. അതായത് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള ക്ഷേത്രങ്ങൾ അത് എവിടൊക്കെയാണ്?
1: അത് നമ്മുടെ ഇന്ത്യയിലാണ് ആദ്യത്തെ 5 റിച്ചസ്റ്റ് ടെമ്പിൾ.
0: ടോപ്പ് 5.
1: അതിലും നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം രണ്ടെണ്ണം കേരളത്തിലാണ്
0: എന്നുള്ളത്.
1: ഒന്നാമതായിട്ടുള്ളത് എല്ലാരും അറിയുന്നത് പോലെ തന്നെ നമ്മുടെ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ 2011 വന്നിരിക്കുന്നത് നമ്മുടെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രമാണ്.
0: ശരി.
1: രണ്ടാമത് നമുക്കറിയാം നിധിശേഖരങ്ങൾ ഒക്കെ വന്ന ശേഷമാണ് ആ ഒരു ഇത് കണക്ക് വന്നത്. അതിനുശേഷം തിരുമല തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രം ആന്ധ്രാപ്രദേശിലുള്ളത്.
0: ശരി.
1: അപ്പൊ രണ്ടാം സ്ഥാനത്താണ് അത്. പക്ഷെ ഇപ്പോഴും ചില കണക്കുകൾ നോക്കുമ്പോൾ, വാർഷിക വരുമാനം വെച്ച് നോക്കുമ്പോൾ തിരുമല തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രം ചിലർ പറയും ആദ്യമാണെന്ന്. പക്ഷേ എങ്കിലും നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും വേൾഡിലെ ഫസ്റ്റ് റിച്ചസ്റ്റ് ടെമ്പിൾ എന്ന് പറയുന്നത് പത്മനാഭ സ്വാമി ക്ഷേത്രം തന്നെയാണ്. രണ്ടാമത് തിരുമല തിരുപ്പതി. അത് കഴിഞ്ഞ മൂന്നാമത് ഷിർദി സായിബാബ ക്ഷേത്രമാണ് മഹാരാഷ്ട്രയിൽ. അത് കഴിഞ്ഞ നാലാമത് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രമാണ്. പിന്നെ അഞ്ചാമത് ശ്രീമാതാ വൈഷ്ണോ ദേവി ക്ഷേത്രമാണ് ജമ്മു ആൻഡ് കാശ്മീരിലുള്ളത്.
0: ജമ്മു ആൻഡ് കാശ്മീർ. ഓക്കെ. അപ്പൊ ഇത് നാല് പൊസിഷൻ ആണല്ലേ?
1: അഞ്ചെണ്ണം.
0: ഓക്കെ. ആദ്യത്തേത് നമ്മുടെ തിരുവനന്തപുരത്ത് പത്മനാഭ സ്വാമി ക്ഷേത്രം, അതുശേഷം നമ്മുടെ ഈ പറഞ്ഞ
1: തിരുമല തിരുപ്പതി
0: ക്ഷേത്രം, അത് മൂന്നാമത്
1: ഷിർദി സായിബാബ ക്ഷേത്രം,
0: സായിബാബ ക്ഷേത്രം നാലാമതാണ് ഗുരുവായൂര്, അഞ്ചാം ജയങ്കയിലുള്ള
1: വൈഷ്ണോദേവി ക്ഷേത്രം.
0: വൈഷ്ണോദേവി. ഇതത്രയാണ് ലോകത്തിലെ, ഇന്ത്യയിലെ അല്ല, ലോകത്തിലെ തന്നെ റിച്ചസ്റ്റ് ആയിട്ടുള്ള 5 ക്ഷേത്രം. അല്ലെങ്കിൽ ഓ മൈ ഗോഡ്, അല്ലെ? ഇത് ഈ ഒന്നും രണ്ടും സ്ഥാനത്തിന്റെ മാത്രമാണ് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുള്ളത്.
1: അതെ, ശരിക്കും അത് 2011 ഗിന്നസ് വേൾഡ് റെക്കോർഡ് പ്രകാരം, അല്ലെങ്കിൽ നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും വേൾഡിലെ ഫസ്റ്റ് റിച്ചസ്റ്റ് ടെമ്പിൾ പത്മനാഭ സ്വാമി.
0: ശരി. ഇനി ഇതല്ലാതെ ഇതിന് പുറമെ ലോകത്ത് മറ്റേതിലും റിച്ചസ്റ്റ് ആയിട്ടുള്ള ടെമ്പിൾ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റിൽ പറയാവുന്നതാണ്.
1: അതെ.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ രാജി ആവശ്യം, ജന്തർ മന്ദറിൽ പ്രതിഷേധം, വ്യാപക അറസ്റ്റ്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് സ്വർണം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഡൽഹിയിൽ വ്യാപക പ്രതിഷേധം. പ്രതിഷേധത്തിനെത്തുന്നവരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ്. സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി അടക്കമുള്ളവർ അറസ്റ്റിൽ. യൂത്ത് കോൺഗ്രസ്, ഡിവൈഎഫ്ഐ, എസ്എഫ്ഐ പ്രവർത്തകരും അറസ്റ്റിലായി. ജന്തർ മന്ദറിന്റെ 2 കിലോമീറ്റർ ചുറ്റളവിൽ റോഡുകൾ അടച്ച് പ്രതിഷേധക്കാരെ തടഞ്ഞ് പോലീസ്. മെട്രോ സ്റ്റേഷനുകളടക്കം അടച്ചിട്ട് പ്രതിരോധം. ഇന്റർനെറ്റിനും നിരോധനം ഏർപ്പെടുത്തി. യൂത്ത് കോൺഗ്രസ്, ഡിവൈഎഫ്ഐ, എസ്എഫ്ഐ, എം എസ് എഫ്, യൂത്ത് ലീഗ്, ഐസ എന്നീ സംഘടനകളാണ് ജന്തർ മന്ദർ കേന്ദ്രീകരിച്ച് പ്രതിഷേധിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിലുള്ള രാജ്യവ്യാപക കലക്ട്രേറ്റ് മാർച്ചിനും തുടക്കമായി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ രാജി ആവശ്യത്തിൽ ഡൽഹിയിൽ സമര പരമ്പര തീർക്കുകയാണ് പ്രതിപക്ഷം. എസ്ഐആർ പൂർത്തിയായ കേരളമടക്കം സംസ്ഥാനങ്ങളിൽ പ്രത്യേക നടപടിക്ക് നിർദ്ദേശം നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എസ്ഐആർ പട്ടികയിൽ നിന്ന് ഒഴിവായ വോട്ടർമാരെ തിരികെ ഉൾപ്പെടുത്താനുള്ള നടപടിക്കാണ് നിർദ്ദേശം. അർഹരായ ആരെയും ഒഴിവാക്കരുതെന്ന് സംസ്ഥാന ഇലക്ടറൽ ഉദ്യോഗസ്ഥരെ കമ്മീഷൻ അറിയിച്ചു. പഴയ പട്ടികയും പുതിയ പട്ടികയും താരതമ്യം ചെയ്ത് ഒഴിവായവരെ കണ്ടെത്താനും നിർദ്ദേശത്തിൽ പറയുന്നു. ഇവരുടെ വീടുകളിൽ ഉൾപ്പെടെ പോയി ഫോം 6 വഴി വോട്ടർ പട്ടികയിൽ ചേർക്കണം. എസ്ഐആർ പൂർത്തിയായ സംസ്ഥാനങ്ങളിൽ പഴയ ഫോം 6 ആകും ഉപയോഗിക്കുക. എസ്ഐആർ നടക്കുന്ന മഹാരാഷ്ട്രയിൽ വോട്ടർമാരെ ഒഴിവാക്കാൻ ധൃതി കാണിക്കരുതെന്ന് ഉദ്യോഗസ്ഥരോട് കമ്മീഷൻ അറിയിച്ചു. ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംബന്ധിച്ച കേന്ദ്ര ബിൽ പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതി JPC സുപ്രീംകോടതി ജഡ്ജിമാരുമായി നടത്താൻ നിശ്ചയിച്ച ചർച്ച പ്രതിപക്ഷ എതിർപ്പിനെ തുടർന്ന് ഉപേക്ഷിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെടെയുള്ളവരുമായി 6-ാം തീയതി സുപ്രീംകോടതിയിൽ കൂടിക്കാഴ്ച നടത്താനായിരുന്നു നീക്കം. സമിതി അംഗങ്ങൾക്ക് അസൌകര്യമുള്ളതിനാലാണ് സന്ദർശനം വേണ്ടെന്ന് വെച്ചതെന്ന് JPC അധ്യക്ഷൻ. സർക്കാരിനെയും മുന്നണിയെയും സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. മുഖ്യമന്ത്രിക്കെതിരായ പരസ്യ വിമർശനം സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ. മുസ്ലിം ലീഗിന് ഭരണപരിഷ്കാര കമ്മീഷൻ പദവി നൽകിയതിൽ പരാതിയില്ല, കൂടിയാലോചന ഇല്ല എന്നതിലാണ് പ്രശ്നം. കാര്യങ്ങൾ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ അറിയിക്കുമെന്ന് അടൂർ പ്രകാശ്. UDF കൺവീനറായതുമുതൽ പല സമയങ്ങളിൽ താൻ അവഗണിക്കപ്പെട്ടെന്ന് അടൂർ പ്രകാശ്. UDFലെ പല കാര്യങ്ങളും മാധ്യമങ്ങളിലൂടെയാണ് അറിയുന്നത്. പരാതി AICC അറിയിക്കുമെന്ന് അടൂർ പ്രകാശ്. വിമർശനം AICCയെ അറിയിച്ചിട്ടുണ്ടെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. ഹൈക്കമാൻഡ് തീരുമാനമെടുക്കട്ടെയെന്ന് മന്ത്രി. UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പരസ്യ പ്രതികരണത്തോടെ മുഖ്യമന്ത്രി VD സതീശനെതിരെ കോൺഗ്രസിനുള്ളിൽ പടയൊരുക്കം ശക്തമാകുന്നതായി റിപ്പോർട്ട്. സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങളിൽ പാർട്ടിയുമായും മുന്നണി നേതൃത്വവുമായും കൂടിയാലോചന ഇല്ലാത്തതാണ് സതീശനെതിരായ വിമർശനം ശക്തിപ്പെടാൻ കാരണമെന്നാണ് അറിയുന്നത്. മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾക്ക് ക്യാബിനറ്റ് പദവി നൽകിയതും സാംസ്കാരിക സ്ഥാപനങ്ങളുടെ തലപ്പത്തെ നിയമനങ്ങളും ആസൂത്രണ ബോർഡ് പുനഃസംഘടിപ്പിച്ചതും കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പോലും അറിഞ്ഞില്ലെന്നാണ് സതീശന്റെ എതിരാളികൾ പറയുന്നത്. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ നിയമനം അടക്കമുള്ള കാര്യങ്ങളിൽ മുന്നണിയിൽ കൂടിയാലോചനകൾ ഉണ്ടായില്ല എന്ന UDF കൺവീനർ അടൂർ പ്രകാശിന്റെ വിമർശനത്തിൽ മുസ്ലിം ലീഗ് കടുത്ത അതൃപ്തിയിൽ. അടൂർ പ്രകാശിന്റെ പരാമർശങ്ങൾ അനാവശ്യവും അനവസരത്തിലുമെന്ന് ലീഗ് നേതാക്കൾ വിലയിരുത്തി. അടൂർ പ്രകാശിനെ തള്ളി ലീഗ് നേതാക്കൾ. എല്ലാവരുമായി ചർച്ച ചെയ്ത ശേഷമാണ് UDF തീരുമാനം. മുന്നണിക്കകത്ത് അനൈക്യമില്ലെന്ന് ലീഗ് നേതാവും മന്ത്രിയുമായ PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം ഡോ MK മുനീറിന് നൽകാൻ നേരത്തെ ധാരണയായതാണ്. എന്നിട്ടും മുന്നണി യോഗം വിളിക്കാൻ ചുമതലയുള്ള കൺവീനർ തന്നെ ഇക്കാര്യത്തിൽ വ്യത്യസ്ത നിലപാടുമായി പരസ്യ പ്രതികരണം നടത്തിയത് ശരിയായില്ല എന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ. അതിനിടെ മുനീറിനെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായി നിയമിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട് UDFൽ ഉയർന്ന വിമർശനങ്ങളിൽ പ്രതികരിച്ച മുസ്ലിം ലീഗ് നേതാവ് ഡോ MK മുനീർ, വിവാദത്തിലേക്ക് വലിച്ചുഴയ്ക്കപ്പെട്ടതിലും പ്രതിസന്ധികൾ സൃഷ്ടിച്ച് പദവിയിലേക്ക് വരുന്നതിലും തനിക്ക് പ്രയാസമുണ്ടെന്ന് MK മുനീർ. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സുരക്ഷയൊരുക്കുന്നതിൽ പോലീസിന് വീഴ്ച എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട്. പ്രതിഷേധമുണ്ടാകുമെന്ന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയെങ്കിലും പോലീസ് ജാഗ്രത കാണിച്ചില്ലെന്നാണ് റിപ്പോർട്ട്. പാർട്ടി ഓഫീസുകൾക്ക് സുരക്ഷ ഒരുക്കണമെന്ന് നേരത്തെ അറിയിച്ചെങ്കിലും ഉദ്യോഗസ്ഥരെ നിയോഗിച്ചില്ല. മന്ത്രി KM ഷാജിയെ 20 മിനിറ്റോളം വഴിയിൽ തടഞ്ഞിട്ടും പോലീസ് സാന്നിധ്യം ഉണ്ടായില്ലെന്നും വിമർശനം. തിരുവനന്തപുരത്തെ പ്രതിഷേധങ്ങളിൽ DGP കമ്മീഷണറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഫ്ലൈ ദുബായ് പൈലറ്റ് സ്മിത്ത് മച്ചാറിനെ തുടർ ചികിത്സയ്ക്കായി ദുബായിലെത്തിച്ചു. സ്മിത്ത് ആരോഗ്യവാനായിരിക്കുന്നുവെന്നും സുഖം പ്രാപിച്ചു വരികയാണെന്നും യുഎയിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ദീപക് മിത്തൽ കുടുംബത്തെ ഇന്ത്യൻ സ്ഥാനപതിയും ദുബായിലെ കോൺസൽ ജനറൽ ഡോക്ടർ വിഷ്ണുവർദ്ധൻ റെഡ്ഡിയും സന്ദർശിച്ചു. ദുബായ് ടെൽ അവീവ് വിമാനയാത്രയ്ക്കിടെ ഉണ്ടായ സംഭവങ്ങളിൽ യുഎഇ പ്രത്യേക അന്വേഷണം തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണകളും വ്യാജ വാർത്തകളും പരത്തരുതെന്ന് രാജ്യം അഭ്യർത്ഥിച്ചു. ഫ്ളൈ ദുബായ് വിമാനത്തിലെ ആക്രമണത്തിൽ ഇറാന് ബന്ധമുണ്ടെങ്കിൽ ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടെയാണ് ട്രംപ് ഇക്കാര്യം പറഞ്ഞത്. സംഭവത്തിൽ ഇറാന് പങ്കുണ്ടോ എന്നത് പരിശോധിച്ചു വരികയാണെന്നും ട്രംപ്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വിശുദ്ധ നഗരമായ മദീനയ്ക്ക് നേരെ ഹൂതികളുടെ ആക്രമണം. ഡ്രോൺ ആക്രമണത്തിൽ തൈബ പവർ സ്റ്റേഷന് കേടുപാടുകൾ ഉണ്ടായി. മദീനയിലെ പള്ളിയിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന പ്രധാന പവർ സ്റ്റേഷനാണ് ഇത്. ആക്രമണത്തിൽ ഒരു ട്രാൻസ്ഫോമർ പ്രവർത്തനരഹിതമായെങ്കിലും വൈദ്യുതി ശൃംഖലയെ ഇത് ബാധിച്ചിട്ടില്ല. ഇറാനെതിരെ വീണ്ടും യുഎസിന്റെ യുദ്ധ ഭീഷണി. നവംബർ അവസാനത്തോടെ 3 വിമാനവാഹിനി കപ്പലുകളും 2 സൈനിക ട്രൂപ്പുകളും പശ്ചിമേഷ്യയിൽ വിന്യസിക്കുമെന്ന് യുഎസ്. അമേരിക്കയുമായുള്ള ചർച്ചകൾ ഇറാൻ അവസാനിപ്പിച്ചിട്ടില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. അതിനിടെ ഇറാനെതിരെ അമേരിക്ക കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ഫോർബ്സ് ഇന്ത്യ 2026 അതിസമ്പന്നരുടെ പട്ടിക. ഗൌതം അദാനി ഒന്നാമൻ. റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയെ പിന്തള്ളിയാണ് അദാനിയും കുടുംബവും ഒന്നാമതെത്തിയത്. ഫോർബ്സിന്റെ പട്ടികയിൽ മലയാളികളിൽ ഏറ്റവും മുന്നിൽ 24 സ്ഥാനത്തുള്ള മുത്തൂറ്റ് ഫിനാൻസ് കുടുംബാംഗമാണ്. 88,614 കോടി രൂപയാണ് ആസ്തി. ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയാണ് വ്യക്തികളിൽ ഒന്നാം സ്ഥാനത്ത്. പട്ടികയിൽ 47 സ്ഥാനത്താണ് അദ്ദേഹം. 55,400 കോടി രൂപ ആസ്തി. ഏഷ്യൻ ഗെയിംസ് അമ്പെയ്ത്തിലും ബോക്സിംഗിലും മികച്ച പ്രകടനം പുറത്തെടുത്ത് ഇന്ത്യ മെഡൽ വേട്ട തുടരുന്നു. വനിതകളുടെ 75 കിലോ ബോക്സിംഗ് ഫൈനലിൽ ചൈനയുടെ ബാവോസിയെ നേരിട്ട് ഒളിമ്പിക് മെഡൽ ജേതാവ് ലവ്ലിന ബോർഗോഹെയ്ൻ ഇന്ത്യയുടെ 12th സ്വർണ്ണ മെഡൽ സ്വന്തമാക്കി. ഇതിഹാസ താരം മേരി കോമിന് ശേഷം ഏഷ്യൻ ഗെയിംസ് ചാമ്പ്യനാകുന്ന രണ്ടാമത്തെ മാത്രം വനിതാ താരമാണ് ലവ്ലിന. വനിതാ അമ്പെയ്ത്തിൽ ഇന്ത്യയ്ക്ക് സ്വർണം. റിക്കോ വാച്ചറിയിൽ ദക്ഷിണ കൊറിയയെ തകർത്ത് ഇന്ത്യ ചരിത്ര സ്വർണം നേടി. ഏഷ്യൻ ഗെയിംസിന്റെ ചരിത്രത്തിൽ ഈ ഇനത്തിൽ ഇന്ത്യ നേടുന്ന ആദ്യ സ്വർണ്ണ മെഡലാണ് ഇത്. Keep listening to Home 92.2 FM.
4: Home FM News was brought to you by Dhanya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good morning. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
6: Dubai ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 80%.
5: Weather update.
4: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: morning with Nitya.
1: ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഇന്നത്തെ ഒരു വീക്കെൻഡ് എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇറ്റ് മോർണിംഗ് വിത്ത് നിത്യ ദാ തുടങ്ങാൻ പോവാണ്. യെസ്, ഫൈനലി ഇറ്റ്സ് ഫ്രൈഡേ. ഒരു ഹാപ്പി ആൻഡ് പീസ്ഫുൾ ഫ്രൈഡേ എല്ലാവർക്കും ഞാനും ആശംസിക്കുകയാണ്. അപ്പം എന്തായാലും ഇന്നൊരു ഫ്രൈഡേ ആകുമ്പോൾ ആഴ്ചയുടെ ആ പ്രവൃത്തി ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു വീക്കെൻഡ് മോഡിലേക്ക് ഇങ്ങനെ കടക്കാൻ പോവാണ് അല്ലേ. എനിവേ, എല്ലാവരും ഇന്ന് വർക്ക് ചെയ്യുമ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നു, ദൈവമേ രക്ഷപ്പെട്ടു, നാളെ പണിയൊന്നുമില്ലല്ലോ. അങ്ങനെ മീൻസ് രണ്ടു ദിവസം മീൻസ് എന്താണ് ഓഫുള്ള ആൾക്കാരുടെ കാര്യമാണ്. നാളെയും ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്ന് ഷാർജയിലുള്ള എല്ലാവർക്കും അവധിയാണ്. എനിവേ, എന്തായാലും കുറച്ച് റിലാക്സേഷൻ, യാത്രകളൊപ്പം നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഉള്ള നല്ല നല്ല നിമിഷങ്ങളും, അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയാണ് നമ്മൾ ഈ വെള്ളിയാഴ്ചകളെ കാണുന്നത്. പല ആൾക്കാർക്ക് ഇനിയിപ്പോൾ ഒരു ഡിസംബർ വരെ ഓണപരിപാടികളായതുകൊണ്ട് തന്നെ ഇനി അടുത്ത സംഘടനകളും കൂട്ടുകാരും ഒക്കെ ആയിട്ടുള്ള, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിലുള്ള ഓണം അങ്ങനെയൊക്കെ തുടങ്ങി എല്ലാവരും ബിസി ആയിരിക്കും എന്ന് എനിക്കറിയാം. എല്ലാ വീക്കെൻഡുകളും ഇപ്പോൾ ബിസിയാണെന്നറിയാം. എന്തായാലും ഈ മനോഹരമായിട്ടുള്ള ഈ ഒരു മിഡ് മോർണിംഗ് ടൈമിൽ നിങ്ങളുടെ കയ്യിൽ ഒരു കപ്പ് ചായക്കോ കാപ്പിക്കോ ഒക്കെ ഒപ്പം റിഫ്രഷിംഗ് കമ്പാനിയൻ ആയിട്ട് ഞാനും ഉണ്ടാവും. ഒരു 2 മണിവരെ, ഒരു 12 to 1 പറയുന്നത് നമുക്കൊരു ഗസ്റ്റ് ഉണ്ടെന്ന്. ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് കലാഭവൻ മണിയുടെ ആ ശബ്ദവും ആ ഒരു ആക്ഷനും ഒക്കെയാണ് അല്ലേ. എന്തായാലും അതേ ഫേസ് കട്ടുള്ള, അതേ ശബ്ദമാധുര്യമുള്ള മികച്ചൊരു പാട്ടുകാരനാണ് ഇന്ന് നമ്മുടെ കൂടെ ചേരുന്നത്, രഞ്ജിത്ത് ചാലക്കുടി. 12 മണി മുതൽ 1 മണിവരെ നിങ്ങൾ കൃത്യമായിട്ടും കേൾക്കണം. നിങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അദ്ദേഹത്തോട് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ, വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിലെങ്കിലും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യണം, 12 to 1. എന്തായാലും ഇന്ന് നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്ന വളരെ സ്പെഷ്യാലിറ്റി ഉള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരേ സമയം അഭിമാനവും ഓർമ്മകളും നിറയുന്ന രണ്ട് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണെന്ന് പറയാനുള്ളത്. ഇന്ന് ആദ്യം തന്നെ നമ്മൾ തുടക്കം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന 2 ഒക്ടോബർ ഭാരതം മുഴുവനും വളരെ ആദരവോടെ ഗാന്ധിജയന്തി ആഘോഷിക്കുന്ന നിമിഷങ്ങളാണ്. ഇന്ന് മഹാത്മജിയുടെ, മഹാത്മാഗാന്ധിയുടെ 157th ബർത്ത് ആനിവേഴ്സറിയാണ് ഇന്ന്. അഹിംസയും സത്യവും കൊണ്ട് നമ്മെ സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചത്തിലേക്ക് നയിച്ച രാഷ്ട്രപിതാവിന്റെ ഓർമ്മ ദിനം ഗാന്ധി ജയന്തി. എന്നാലും ഗാന്ധിജി പറഞ്ഞ വളരെ പ്രശസ്തമായ ഒരു കോട്ടുണ്ട്, ബി ദ ചേഞ്ച്.

that you wish to see in the world. അതായത് നമ്മൾ ലോകത്തിൽ എന്തൊരു മാറ്റമാണോ കാണാൻ ആഗ്രഹിക്കുന്നത്, ആ മാറ്റം എവിടുന്നാ തുടങ്ങേണ്ടത്? അത് നമ്മളിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്. നമ്മൾ മാറ്റണം അല്ലെങ്കിൽ മാറണം, മാറ്റുവിൻ ചട്ടങ്ങളെ എന്നൊക്കെ പറഞ്ഞ് ഘോരം പ്രസംഗിക്കുമ്പോൾ നമ്മൾ ആദ്യം മാറിയാൽ തന്നെ മാറ്റത്തിന്റെ തുടക്കമായി കഴിഞ്ഞു അല്ലെ. ലോകത്തെ മാറ്റാൻ നടക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ അടങ്ങുന്ന ആ ചെറിയ കമ്മ്യൂണിറ്റിയിൽ ഞാനായി മാറുക, ഞാൻ മാറ്റങ്ങളെ അംഗീകരിച്ചുകൊണ്ട് മാറാൻ തയ്യാറാവുക, അപ്പൊ തന്നെ കാര്യങ്ങൾ ഈസി ആകും. അപ്പൊ ഈ തിരക്ക് പിടിച്ച നമ്മുടെ ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ നമ്മുടെ എന്താ ഗാന്ധിജിയുടെ ശാന്തിയുടെ സന്ദേശങ്ങൾക്ക് ഒരുപാട് മൂല്യങ്ങളുണ്ട്. അത് സത്യം പറഞ്ഞാൽ സ്കൂളിലൊക്കെ ഞങ്ങൾ പഠിക്കുന്ന കാലങ്ങൾ മുതൽ തന്നെ സ്വയം പര്യാപ്തമായി മുന്നോട്ട് പോകാനൊക്കെയുള്ള കാര്യങ്ങൾ ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ മൂല്യം മനസ്സിലാകാറുണ്ട്. ഇന്നത്തെ കുട്ടികളെയും അങ്ങനെ തന്നെ ആകണം. കാരണം ടീച്ചേഴ്സ് പഠിപ്പിച്ചോളും അല്ലെങ്കിൽ ബ്രിട്ടീഷ് കരിക്കുലം പോലെയുള്ള അങ്ങനെയുള്ള സ്കൂളുകളിൽ അവിടെ കഴിഞ്ഞു കാര്യങ്ങൾ, വീട്ടിലെത്തുമ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല എന്നല്ല. നമ്മളെപ്പോഴും വെറുതെ അവർക്ക് കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്ത് പോലും അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ പോലും ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു മൂല്യങ്ങൾ അവരെ ഒന്ന് അറിയിച്ചു കൊടുത്താൽ അത്രയും നന്നായിരിക്കും. എന്തായാലും ചുറ്റുമുള്ളവരോട് കുറച്ചുകൂടി കൈൻഡ്നസ് ആൻഡ് പേഷ്യൻസ് കാണിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. അപ്പൊ നമ്മുടെ രാജ്യത്തിന് വലിയൊരു മാതൃകയായ ഗാന്ധിജിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇനി മറ്റൊരു വിശേഷത്തിലേക്ക് കടക്കുകയാണ്. കേൾക്കുമ്പോൾ ചെറിയൊരു നൊമ്പരം നമ്മുടെ മനസ്സിൽ നിറയ്ക്കുന്ന ഒരു ഓർമ്മയിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇന്ന് മലയാളികളുടെ പ്രിയപ്പെട്ട സംഗീതജ്ഞൻ, വയലിനിസ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു വയലിനിൽ മാജിക് തീർക്കുന്ന ആ മജീഷ്യൻ, അദ്ദേഹം നമ്മെ വിട്ടു പിരിഞ്ഞിട്ട് വർഷങ്ങൾ തികയുന്ന ദിവസങ്ങളാണ്, അത് ദിവസമാണ് ബാലഭാസ്കർ. നമുക്ക് ഒരിക്കലും മറക്കാനാകാത്തൊരു സംഗീതജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ മ്യൂസിക് കൊണ്ട് ഒരുപാട് മാജിക് സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 2018 October 2 ആ ഒരു ദാരുണമായിട്ടുള്ള വാഹനാപകടം ട്രിവാൻഡ്രത്ത് നടന്നത്. വയലിൻ്റെ തന്ത്രികളിൽ അദ്ദേഹം സൃഷ്ടിച്ച വിസ്മയം സത്യം പറഞ്ഞാൽ ആർക്കും മറക്കാൻ സാധിക്കാത്ത ഒന്നാണ് അല്ലേ. ശരിക്കും റിമെമ്പർ ദിസ് ഇൻക്രെഡിബിൾ ജേണി എന്ന് പറയുമ്പോൾ ബാലഭാസ്കറെ കുറിച്ച് ഒരു മലയാളിക്കും ഇന്ന് സംസാരിക്കാതിരിക്കാൻ കഴിയില്ല. 1978 July 10 തിരുവനന്തപുരത്തായിരുന്നു ആള് ജനിച്ചത്. വെറും 3 വയസ്സുള്ളപ്പോൾ പ്രശസ്ത സംഗീതജ്ഞനായിട്ടുള്ള ബി ശശികുമാർ അദ്ദേഹത്തിന്റെ കീഴിലാണ് ബാലഭാസ്കർ വയലിൻ അഭ്യസിച്ചത്. അതുപോലെ 12 വയസ്സിൽ ഒരു പ്രൊഫഷണൽ മ്യൂസിഷ്യനായിട്ട് വേദിയിലെത്തി. 17 വയസ്സിലാണെന്ന് ഓർക്കണം, മംഗല്യപ്പലക് എന്ന സിനിമയിലൂടെ മലയാള സിനിമയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സംഗീത സംവിധായകനായി മാറാൻ ബാലഭാസ്കറിന് കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ കേരളത്തിൽ ഒരു ഫ്യൂഷൻ മ്യൂസിക്കിന് വലിയൊരു തരംഗം സൃഷ്ടിച്ചത് തീർച്ചയായിട്ടും അതിനുള്ള പങ്ക് വലുതാണ് ബാലഭാസ്കറിനെ സംബന്ധിച്ച്. അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ പോലെ നിനക്കായി, ആദ്യമായി തുടങ്ങിയ ആൽബങ്ങളിലെ പ്രണയഗാനങ്ങൾ കേൾക്കാത്ത മലയാളികളുണ്ടോ? ഇന്നത്തെ കാലത്ത് നമ്മൾ ജെൻസിന്നും ആൽഫിന്നൊക്കെ പറഞ്ഞ് മാറ്റിവെച്ചിരിക്കുന്നൊക്കെ വെറുതെയാണ്. അവരൊക്കെ കേൾക്കുന്ന പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല. അത്രത്തോളം പാട്ടുകളെ സ്നേഹിക്കുന്ന ഒരു ജനറേഷനിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നതിലും. ലെറ്റ് ഇറ്റ് ബി, ഭജതി തുടങ്ങിയ ഫ്യൂഷൻ ആൽബങ്ങളും ലൈവ് സ്റ്റേജുകളിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യമൊക്കെ ഒരുപാട് ആൾക്കാരെ ഹരം കൊള്ളിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴും മനസ്സിലാകുന്നില്ല ആൾ നമ്മളെ വിട്ടുപിരിഞ്ഞു എന്നുള്ളത് അല്ലേ. അപ്പോൾ ആ വയലിൻ വാദനത്തിലെ മികവിന് 2008 കേന്ദ്ര സാഹിത്യ നാടക കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ സംഗീത പുരസ്കാരം നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. തന്റെ വയലിൻ നാദത്തിലൂടെ അദ്ദേഹം എന്നും നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കും അല്ലേ. ബാലഭാസ്കറിന്റെ മ്യൂസിക് എന്ന് പറയുന്നത് ഈസ് ഇമ്മോർട്ടൽ. ഒരു വശത്ത് സത്യത്തിന്റെയും അഹിംസയുടെയും സന്ദേശം, മറുവശത്ത് അനശ്വരമായ സംഗീതത്തിന്റെ ഓർമ്മപ്പൂക്കൾ. ഇന്നത്തെ ഈ ഒരു നല്ല ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുള്ളതായിരിക്കട്ടെ. ഒരു വീക്കെൻഡ് മൂഡിലേക്ക് നമ്മൾ കടക്കുമ്പോൾ തീർച്ചയായും നമ്മൾ ആദ്യം കേൾക്കുന്ന പാട്ട് ബാലഭാസ്കറിന്റെ ഓർമ്മ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുമ്പോൾ 1999 ആദ്യമായി എന്ന ഈസ്റ്റ് കോസ്റ്റിന്റെ ഒരു ആൽബം ഇറങ്ങിയിരുന്നു. അതിലെ വരികൾ അദ്ദേഹം തന്നെയാണ് എഴുതിയത്, ഈസ്റ്റ് കോസ്റ്റ് വിജയനാണ് എഴുതിയത്. യേശുദാസ് പാടിയ ബ്യൂട്ടിഫുൾ മ്യൂസിക്. ഇനി ആർക്കും ആരോടും ഇത്രമേൽ തോന്നാത്തതെന്തോ നമുക്ക് ആസ്വദിക്കാം. ഇന്നത്തെ ഫസ്റ്റ് സോങ് ആയിട്ട് എൻജോയ് ദ സോങ് ആൻഡ് കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.

0: Song of the Hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
2: ஜனஹிருதயங்கள் கீழடக்கான் வீண்டும் ஒரு குடும்ப சித்திரவுமாய் பிஜு மேனோன் எத்துணு.
3: ചെറുപ്പം തൊട്ട് തുടങ്ങിയ നമുക്ക് ഈ അപ്പനെ കൊണ്ടുള്ള ഉപദ്രവം അയാൾക്ക് എപ്പോഴാ ഉള്ള കാര്യം മാത്രം.
2: തമ്പി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ചിത്രം അവർ അച്ഛൻ ആൻഡ് സൺസ്. ബിജു മേനോനോടൊപ്പം വിനയ് ഫോർട്ട്, ഗണപതി, ശ്രീനാഥ് ഭാസി, സാബുമോൻ, ഗ്രേസ് ആന്റണി, ജോണി ആന്റണി തുടങ്ങി മികച്ചൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 2 ജി സി സിയിൽ റിലീസിനെത്തുന്നു അവർ അച്ഛൻ ആൻഡ് സൺസ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. നവരാത്രിയുടെ പുണ്യവും സാംസ്കാരിക തനിമയും ആഘോഷത്തിന്റെ നിറപ്പകിട്ടുമായി ഭക്തിസാന്ദ്രമായ ഒരു സായാഹ്നം. ദുബായ് ദർബാർ മീഡിയ ആൻഡ് റിലീഷ് ദരസ ജോയിന്റ്ലി പ്രസന്റ്സ് നവോമി 2026 എ ഗ്രാൻഡ് നവരാത്രി കൾച്ചറൽ ഫെസ്റ്റിവൽ. മലയാളക്കരയുടെ ജനപ്രിയ വനിതാ ഭജൻ ടീമായ ഭൈരവി ഭജൻസ് എത്തുന്നു. ഒക്ടോബർ 4 വൈകുന്നേരം 6 മുതൽ ദുബായ് സബീൽ ലേഡീസ് ക്ലബ്ബിൽ നവോമിത് 2026.
4: Tickets available on ticketsfy.net.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: നവരാത്രിയുടെ പുണ്യവും സാംസ്കാരിക തനിമയും ആഘോഷത്തിന്റെ നിറപ്പകിട്ടുമായി ഭക്തിസാന്ദ്രമായ ഒരു സായാഹ്നം. ദുബായ് ദർബാർ മീഡിയ ആൻഡ് റിലീഷ് ദരസ ജോയിന്റ്ലി പ്രസൻസ് നവോമിത് 2026, എ ഗ്രാൻഡ് നവരാത്രി കൾച്ചറൽ ഫെസ്റ്റിവൽ. മലയാളക്കരയുടെ ജനപ്രിയ വനിതാ ഭജൻ ടീമായ ഭൈരവി ഭജൻസ് എത്തുന്നു. ഒക്ടോബർ 4 വൈകുന്നേരം 6 മുതൽ ദുബായ് സബീൽ ഇവേരീസ് ക്ലബ്ബിൽ നവോമിത് 2026.
3: Tickets available on ticketsfy.net.

0: ഉള്ളതെല്ലാം ആഹ് എന്താ വരികളല്ലേ. ഈ സ്റ്റോസിന്റെ പാട്ടുകളൊക്കെ 90s കിഡ്സ് എന്നൊക്കെ ഉള്ള നിലയിൽ കോളേജിലും സ്കൂളിലൊക്കെ അടിച്ചു പൊളിച്ചിട്ടുള്ള സമയമാണ്. ആ നല്ല ഓർമ്മകൾ, ഓരോ പാട്ടിനും ഓരോ നല്ല ഓർമ്മകളുണ്ടല്ലോ. നിങ്ങൾക്ക് അങ്ങനെയുള്ള ഓർമ്മകളാണെങ്കിൽ എന്നോട് ഷെയർ ചെയ്യും. മിണ്ടാതിരിക്കല്ലേ, ഇന്ന് വീക്കെൻഡ് അല്ലേ, എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും പ്രഷർ ഉണ്ടെങ്കിലും നമുക്ക് എല്ലാത്തിനും ഒരു സമാധാനം ഉണ്ടാക്കാം. അതൊന്നും ഇല്ലാത്ത ആരുമില്ല. ഞങ്ങളിങ്ങനെ കൂളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ ഒന്ന് കൂളാക്കാൻ വേണ്ടിയല്ലേ. സോ നിങ്ങളും കൂടെ ജോയിൻ ചെയ്യുമ്പോഴേ നമ്മളും വളരെ ഹാപ്പി ആയിട്ട് പോവുള്ളൂ. എന്ത് പ്രശ്നം വന്നാലും കല്ലി വലിയായിട്ട് അങ്ങോട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുക, പാട്ടൊക്കെ കേട്ട് സന്തോഷമായിട്ട് പോവുക. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിന് ആ നിത്യ ഇത് ഇങ്ങനെയായിരുന്നു, ഇങ്ങനെയും കൂടെ ഒക്കെ ഉണ്ടായിരുന്നു, ആ ഞാനും ഓർക്കുന്നു എന്നൊക്കെ നിങ്ങൾ പറയുമ്പോഴാണ് നമുക്ക് ആ ഒരു കണക്ഷൻ കിട്ടുന്നത്. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാം. കാരണം ഇപ്പം ഞാൻ ഒരു സമ്മാനത്തിൻ്റെ പേര് പറഞ്ഞാൽ എല്ലാവരും മെസ്സേജ് അയക്കും. അതിലും എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ഹോമിനോടൊപ്പം എപ്പോഴും എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവുക. യെസ്, എന്തായാലും യു എയിലെ വാഹന പ്രേമികളും കാർ പ്രിയരും ഒക്കെ ഈ ആഴ്ച വളരെ എന്താ പറയുക എക്സ്പെക്റ്റേഷൻസ് നിലനിർത്തുന്ന ഒരു ആഴ്ച കൂടിയാണ്. അവരെല്ലാവരും കാത്തിരിക്കുന്ന ഒരു വലിയ വാർത്തയിൽ നിന്ന് നമുക്ക് ഈ ഒരു ടൈം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഓട്ടോമൊബൈൽ രംഗത്തെ വലിയ വിശേഷങ്ങളുമായിട്ട് ഷാർജ മോട്ടോ ഷോ 2026 ഈ വരുന്ന ശനിയാഴ്ച, അതായത് നമ്മുടെ നാളെ ഒക്ടോബർ 3 സ്റ്റാർട്ട് ചെയ്യുകയാണേ. അപ്പോൾ ഷാർജ എക്സ്പോ സെൻറ്ററിൽ വെച്ച് ഒക്ടോബർ 3 മുതൽ ഒക്ടോബർ 6 വരെയുള്ള 4 ഈ വലിയ പ്രദർശനം ഒരുക്കുന്നത്. അപ്പോൾ എന്തായാലും ലോകോത്തര ബ്രാൻഡുകളുടെ ഏറ്റവും പുതിയ വാഹന മോഡലുകൾ, അതുപോലെ അത്യാധുനിക ഫീച്ചേഴ്സുള്ള ലക്ഷറി കാർസ്, പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള ഇലക്ട്രിക് വെഹിക്കിൾസ്, അതുപോലെ സൂപ്പർ ബൈക്കുകൾ, ഇതെല്ലാം ഒരു കുടക്കീഴിൽ അടുത്തറിയാൻ നമുക്ക് ഈ ഒരു മോട്ടോ ഷോയിലൂടെ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഓട്ടോമൊബൈൽ രംഗത്തെ ഏറ്റവും പുതിയ ട്രെൻഡുകളും ഇൻ ഫ്യൂച്ചർ വരാൻ പോകുന്ന സാങ്കേതിക വിദ്യകളും ഓട്ടോമൊബൈൽ ഇന്നൊവേഷൻസും ഒക്കെ നമുക്ക് നേരിട്ട് കാണാനും മനസ്സിലാക്കാനും താല്പര്യമുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഇതൊരു മികച്ച പ്ലാറ്റ്ഫോമാണ്. ആർ യു റെഡി? പോകുന്നുണ്ടോ? പോകുന്നുണ്ടെങ്കിൽ മെസ്സേജ് മീ. എന്തായാലും എന്താ പറയുക, കേവലം ഒരു പ്രദർശനം എന്നതിനേക്കാളൊക്കെ ഉപരി നമ്മൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയെ സംബന്ധിച്ച് നമുക്കിവിടെ പോയി കാണുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. സ്വപ്നം കാണാൻ എല്ലാവർക്കും അവകാശമുള്ളതുപോലെ നമുക്കിപ്പോൾ വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ എന്താ, എക്സിബിഷൻസും ഇതുപോലത്തെയുള്ള പ്രദർശനങ്ങളും നടക്കുമ്പോൾ നമ്മളങ്ങോട്ട് പോയി കാണും, ഒരു ഫോട്ടോ അങ്ങോട്ട് എടുക്കും. ഇതൊക്കെ നമ്മുടെ ഒരു സന്തോഷമല്ലേ. അവിടെ പോയാൽ വാങ്ങണമെന്നോ അല്ലെങ്കിൽ ആ വലിയ വലിയ കാറുകൾ സ്വന്തമാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇഷ്ടമുള്ളവർ വാങ്ങിക്കോട്ടെ, നമുക്ക് പോയി ഫോട്ടോ എടുക്കാമല്ലോ, നമുക്ക് പോയി കാണാമല്ലോ. ഈ കാലത്തും ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. നമ്മുടെ ഫ്രണ്ട്സിന് പരിചയപ്പെടുത്തി കൊടുക്കാം, നമ്മുടെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാം. അങ്ങനെ ഓരോ അവസരങ്ങളെയും ഞാൻ പോയിട്ട് അവിടെ എന്ത് ചെയ്യാനാ എന്നല്ല പറയേണ്ടത്, നമ്മൾ പോയതിനെ എക്സ്പീരിയൻസ് ചെയ്യാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എന്തോ ഒരു വീഡിയോ ചെയ്യുമ്പോൾ താഴെ വന്നിട്ട് ഒരാൾ മെസ്സേജ് ചെയ്തേക്കുന്ന കണ്ടു, ഇത് വിട്ടിട്ട് എനിക്കെന്താ. അങ്ങനെയല്ല, ഓരോ അറിവുകളും പുതിയതാണ്. എനിക്കറിയാത്തൊരു കാര്യം ഞാൻ കേൾക്കുമ്പോൾ ആ ശരിയാണല്ലോ, എനിക്കിത് അറിഞ്ഞുകൂടാ, അപ്പോൾ അത് നല്ല കാര്യം എന്ന് പറയാൻ നമ്മൾ പഠിക്കണം അല്ലേ. ഇപ്പം ഞാൻ പൊട്ടത്തെറ്റാണ് പറയുന്നതെങ്കിൽ ഇവ ഈ കുട്ടി പറഞ്ഞത് തെറ്റാണെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാകണം, അല്ലെങ്കിൽ അത് പറയുന്നത് ശരിയാണ് നമ്മളത് അംഗീകരിക്കും, തെറ്റാ പറയുന്നെങ്കിൽ തെറ്റാന്ന് തന്നെ അംഗീകരിക്കും. അതേസമയം എനിക്കറിയാത്തൊരു കാര്യം ഒരാൾ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സമയത്ത് നമ്മളതിനെ എക്സ്പീരിയൻസ് ചെയ്യുക, നമ്മളതിൻ്റെ പോസിറ്റിവിറ്റി എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും നമ്മുടെ ഫാമിലിക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ സമയം ചിലവഴിക്കാൻ പറ്റിയുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഈ മോട്ടോ ഷോ ഒരുക്കിയിരിക്കുന്നത്. സന്ദർശകർക്കായിട്ട് പ്രത്യേക ഇൻ്ററാക്റ്റീവ് ആക്ടിവിറ്റീസ്, സാങ്കേതിക വിദ്യയുടെ ലൈവ് ഡെമോൺസ്ട്രേഷൻസ്, പുതിയ വണ്ടി വാഹനങ്ങളുടെ ഡ്രൈവിംഗ് അനുഭവം ഒക്കെ അറിയാൻ ടെസ്റ്റ് ഡ്രൈവ് സൗകര്യങ്ങളൊക്കെ നമ്മുടെ എക്സ്പോ സെൻറ്ററിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വണ്ടി നമ്മൾ സ്വന്തമാക്കുമ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്യുന്നവർക്ക് ഒരുപാട് പ്രമുഖ കമ്പനികൾ നൽകുന്ന സ്പെഷ്യൽ ഓഫറുകളും എക്സ്ക്ലൂസീവ് ഡീലുകളും സ്വന്തമാക്കാനുള്ള മികച്ചൊരു അവസരം കൂടിയാണ് ഇത് കേട്ടോ. അപ്പോൾ ഈ വരുന്ന വീക്കെൻഡ് നമ്മൾ കുടുംബത്തോടൊപ്പം അല്പം ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് ചിലവഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഒക്ടോബർ 3 മുതൽ 6 ദിവസങ്ങളിൽ നമ്മുടെ ഷാർജ എക്സ്പോ സെൻറ്ററിലേക്ക് പോയിക്കോ. എന്നിട്ട് പോയി ഞാൻ പറയുന്നത് കേട്ടിട്ട് ആരെങ്കിലും പോകാൻ പ്ലാൻ ചെയ്തെങ്കിൽ ഐ എം സോ ഹാപ്പി. അപ്പോൾ പോകുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മെസ്സേജ് ചെയ്യൂ 0585829220 എന്ന നമ്പറിലേക്ക്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. നമുക്ക് അടുത്ത പാട്ടൊക്കെ കേട്ടിട്ട് വേഗം തിരികെ എത്താം മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, ദ ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 92.2 Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: നല്ലൊരു പാട്ടിനൊക്കെ ശേഷം നമ്മൾ റോഡിലെ വിശേഷങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് പങ്കുവയ്ക്കാനുണ്ട്. നമ്മുടെ ഒരു ലിസ്ണർ വാട്സപ്പിലൂടെ നൽകിയ വിവരം അനുസരിച്ചാണെങ്കിൽ അബുദാബി ദുബായ് E11 റോഡിൽ ദുബായ് പാക്സൺ റിസോർട്ട് കഴിഞ്ഞ എക്സിറ്റ് കഴിഞ്ഞ ഉടനെ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അതുവഴി പോകുന്നവരൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് 0585852920 എന്ന നമ്പറിലേക്ക്. ഇനി നിലവിലെ പൊതുവെയിലെ ട്രാഫിക് അവസ്ഥ പരിശോധിക്കുകയാണെങ്കിൽ പല പ്രധാന റോഡുകളിലും നല്ല രീതിയിൽ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നമ്മുടെ അൽവാസൽ സ്ട്രീറ്റ്, ജുമേറ 3, അതുപോലെ 13th സ്ട്രീറ്റ്, അൽസഫ 119th സ്ട്രീറ്റ്, അൽസഫ 1, ഇവിടങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ബമ്പർ ടു ബമ്പർ ട്രാഫിക് കാണിക്കുന്നുണ്ട്. അപ്പോൾ അൽക്കൂസ് 1, റാഷിദ് ഹോസ്പിറ്റൽ സ്ട്രീറ്റ്, ഊതുമേത്ത, D73, 2nd December സ്ട്രീറ്റ്, അൽബദ, ഇവിടങ്ങളിലൊക്കെ ട്രാഫിക് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. ഇതിന് പുറമേ 26C സ്ട്രീറ്റ്, ജുമേറ 1, അൽ ജദഫ്, കൂടാതെ 13th സ്ട്രീറ്റ്, അൽക്കസേസ് 1 ഏരിയ മുഴുവനായിട്ടും തന്നെ ട്രാഫിക് ബ്ലോക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ റോഡുകളിൽ ട്രാഫിക് ഏരിയേഷൻസ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ക്ഷമയോടും ശ്രദ്ധയോടും കൂടി മാത്രം ഡ്രൈവ് ചെയ്യുക. നിങ്ങൾ യാത്ര ചെയ്യുന്ന വഴിയിൽ എന്തെങ്കിലും ട്രാഫിക് തടസ്സങ്ങളോ അല്ലെങ്കിൽ മാറ്റങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ, എന്തെങ്കിലും ആക്സിഡൻസോ മറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ വാട്സ്ആപ്പ് ചെയ്ത് അറിയിക്കുക 0585852920 എന്ന നമ്പറിലേക്ക്.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
5: കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മുഞ്ചാറമൂട്, എസ് ജെ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
6: ചിങ്ങമാസത്തിന്റെ ആഘോഷ താളം ഓണം. പൂക്കളവും പാട്ടും നൃത്തവും ചിരിയും നിറയുന്ന ഒരു ഓണക്കാലം ഇത്തവണ ദുബായിൽ ആഘോഷിക്കാൻ തയ്യാറാണോ?
7: യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ അവതരിപ്പിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
6: ഒക്ടോബർ 4 എത്തിസിലാത്ത് അക്കാദമി ദുബായിൽ സുപ്രസിദ്ധ സിനിമാ താരം ശ്വേതാ മേനോനൊപ്പം സ്റ്റാർ സിംഗേഴ്സ് ശ്രീരാഗും നന്ദയും കലയും സംഗീതവും ആഘോഷവും ഒന്നിക്കുന്ന ഒരു ഗംഭീര ഓണാഘോഷം.
7: മ്യൂസിക്കൽ ഷോ, ഫ്യൂഷൻ ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ്, നാടൻ പാട്ട്, സിനിമാറ്റിക് ഡാൻസ്, ഒപ്പം വർണ്ണാഭമായ പൂക്കളം കോമ്പറ്റീഷൻ.
6: ലുലു ഓണം ഇവിടെയാണ് പ്രസന്റഡ് ബൈ ഗോൾഡൻ ഗ്രൂപ്പ്, പവർഡ് ബൈ ചന്ദ്രൻ ഗുരുക്കൾ ആയുർവേദ ക്ലിനിക്, അസോസിയേറ്റഡ് ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ഗീതം കൺവെൻഷൻ സെന്റർ, അടൂർ. ഒക്ടോബർ 4 ദുബായ് എത്തിസലാത്ത് അക്കാദമിയിൽ ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ രാജി ആവശ്യം, ജന്തർമന്ദറിൽ പ്രതിഷേധം, വ്യാപക അറസ്റ്റ്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് സ്വർണം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഡൽഹിയിൽ വ്യാപക പ്രതിഷേധം. പ്രതിഷേധത്തിനെത്തുന്നവരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ്. സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി അടക്കമുള്ളവർ അറസ്റ്റിൽ. യൂത്ത് കോൺഗ്രസ്, ഡിവൈഎഫ്ഐ, എസ്എഫ്ഐ പ്രവർത്തകരും അറസ്റ്റിലായി. ജന്തർ മന്ദറിന്റെ 2 കിലോമീറ്റർ ചുറ്റളവിൽ റോഡുകൾ അടച്ച് പ്രതിഷേധക്കാരെ തടഞ്ഞ് പോലീസ്. മെട്രോ സ്റ്റേഷനുകളടക്കം അടച്ചിട്ട് പ്രതിരോധം. ഇന്റർനെറ്റിനും നിരോധനം ഏർപ്പെടുത്തി. യൂത്ത് കോൺഗ്രസ്, ഡിവൈഎഫ്ഐ, എസ്എഫ്ഐ, എംഎസ്എഫ്, യൂത്ത് ലീഗ്, ഐസ എന്നീ സംഘടനകളാണ് ജന്തർ മന്ദർ കേന്ദ്രീകരിച്ച് പ്രതിഷേധിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിലുള്ള രാജ്യവ്യാപക കലക്ട്രേറ്റ് മാർച്ചിനും തുടക്കമായി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യത്തിൽ ഡൽഹിയിൽ സമര പരമ്പര തീർക്കുകയാണ് പ്രതിപക്ഷം. എസ്ഐആർ പൂർത്തിയായ കേരളമടക്കം സംസ്ഥാനങ്ങളിൽ പ്രത്യേക നടപടിക്ക് നിർദ്ദേശം നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എസ്ഐആർ പട്ടികയിൽ നിന്ന് ഒഴിവായ വോട്ടർമാരെ തിരികെ ഉൾപ്പെടുത്താനുള്ള നടപടിക്കാണ് നിർദ്ദേശം. അർഹരായ ആരെയും ഒഴിവാക്കരുതെന്ന് സംസ്ഥാന ഇലക്ടറൽ ഉദ്യോഗസ്ഥരെ കമ്മീഷൻ അറിയിച്ചു. പഴയ പട്ടികയും പുതിയ പട്ടികയും താരതമ്യം ചെയ്ത് ഒഴിവായവരെ കണ്ടെത്താനും നിർദ്ദേശത്തിൽ പറയുന്നു. ഇവരുടെ വീടുകളിൽ ഉൾപ്പെടെ പോയി ഫോം 6 വഴി വോട്ടർ പട്ടികയിൽ ചേർക്കണം. എസ്ഐആർ പൂർത്തിയായ സംസ്ഥാനങ്ങളിൽ പഴയ ഫോം 6 ആകും ഉപയോഗിക്കുക. എസ്ഐആർ നടക്കുന്ന മഹാരാഷ്ട്രയിൽ വോട്ടർമാരെ ഒഴിവാക്കാൻ ധൃതി കാണിക്കരുതെന്ന് ഉദ്യോഗസ്ഥരോട് കമ്മീഷൻ അറിയിച്ചു. ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംബന്ധിച്ച കേന്ദ്ര ബിൽ പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതി JPC സുപ്രീംകോടതി ജഡ്ജിമാരുമായി നടത്താൻ നിശ്ചയിച്ച ചർച്ച പ്രതിപക്ഷ എതിർപ്പിനെ തുടർന്ന് ഉപേക്ഷിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെടെയുള്ളവരുമായി 6ാം തീയതി സുപ്രീംകോടതിയിൽ കൂടിക്കാഴ്ച നടത്താനായിരുന്നു നീക്കം. സമിതി അംഗങ്ങൾക്ക് അസൌകര്യമുള്ളതിനാലാണ് സന്ദർശനം വേണ്ടെന്ന് വെച്ചതെന്ന് JPC അധ്യക്ഷൻ. സർക്കാരിനെയും മുന്നണിയെയും സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. മുഖ്യമന്ത്രിക്കെതിരായ പരസ്യ വിമർശനം സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ. മുസ്ലിം ലീഗിന് ഭരണപരിഷ്കാര കമ്മീഷൻ പദവി നൽകിയതിൽ പരാതിയില്ല, കൂടിയാലോചന ഇല്ല എന്നതിലാണ് പ്രശ്നം. കാര്യങ്ങൾ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ അറിയിക്കുമെന്ന് അടൂർ പ്രകാശ്. UDF കൺവീനറായതുമുതൽ പല സമയങ്ങളിൽ താൻ അവഗണിക്കപ്പെട്ടെന്ന് അടൂർ പ്രകാശ്. UDFലെ പല കാര്യങ്ങളും മാധ്യമങ്ങളിലൂടെയാണ് അറിയുന്നത്. പരാതി AICC അറിയിക്കുമെന്ന് അടൂർ പ്രകാശ്. വിമർശനം AICCയെ അറിയിച്ചിട്ടുണ്ടെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. ഹൈക്കമാൻഡ് തീരുമാനമെടുക്കട്ടെയെന്ന് മന്ത്രി. UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പരസ്യ പ്രതികരണത്തോടെ മുഖ്യമന്ത്രി VD സതീശനെതിരെ കോൺഗ്രസിനുള്ളിൽ പടയൊരുക്കം ശക്തമാകുന്നതായി റിപ്പോർട്ട്. സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങളിൽ പാർട്ടിയുമായും മുന്നണി നേതൃത്വവുമായും കൂടിയാലോചന ഇല്ലാത്തതാണ് സതീശനെതിരായ വിമർശനം ശക്തിപ്പെടാൻ കാരണമെന്നാണ് അറിയുന്നത്. മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾക്ക് ക്യാബിനറ്റ് പദവി നൽകിയതും സാംസ്കാരിക സ്ഥാപനങ്ങളുടെ തലപ്പത്തെ നിയമനങ്ങളും ആസൂത്രണ ബോർഡ് പുനഃസംഘടിപ്പിച്ചതും കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പോലും അറിഞ്ഞില്ലെന്നാണ് സതീശന്റെ എതിരാളി. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ നിയമനം അടക്കമുള്ള കാര്യങ്ങളിൽ മുന്നണിയിൽ കൂടിയാലോചനകൾ ഉണ്ടായില്ല എന്ന UDF കൺവീനർ അടൂർ പ്രകാശിന്റെ വിമർശനത്തിൽ മുസ്ലിം ലീഗ് കടുത്ത അതൃപ്തിയിൽ. അടൂർ പ്രകാശിന്റെ പരാമർശങ്ങൾ അനാവശ്യവും അനവസരത്തിലുമെന്ന് ലീഗ് നേതാക്കൾ വിലയിരുത്തി. അടൂർ പ്രകാശിനെ തള്ളി ലീഗ് നേതാക്കൾ. എല്ലാവരുമായി ചർച്ച ചെയ്ത ശേഷമാണ് UDF തീരുമാനം. മുന്നണിക്കകത്ത് അനൈക്യമില്ലെന്ന് ലീഗ് നേതാവും മന്ത്രിയുമായ PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം ഡോ MK മുനീറിന് നൽകാൻ നേരത്തെ ധാരണയായതാണ്. എന്നിട്ടും മുന്നണി യോഗം വിളിക്കാൻ ചുമതലയുള്ള കൺവീനർ തന്നെ ഇക്കാര്യത്തിൽ വ്യത്യസ്ത നിലപാടുമായി പരസ്യ പ്രതികരണം നടത്തിയത് ശരിയായില്ല എന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ. അതിനിടെ മുനീറിനെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായി നിയമിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട് UDFൽ ഉയർന്ന വിമർശനങ്ങളിൽ പ്രതികരിച്ച മുസ്ലിം ലീഗ് നേതാവ് ഡോ MK മുനീർ. വിവാദത്തിലേക്ക് വലിച്ചിഴയ്ക്കപ്പെട്ടതിലും പ്രതിസന്ധികൾ സൃഷ്ടിച്ച് പദവിയിലേക്ക് വരുന്നതിലും തനിക്ക് പ്രയാസമുണ്ടെന്ന് MK മുനീർ. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സുരക്ഷയൊരുക്കുന്നതിൽ പോലീസിന് വീഴ്ച എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട്. പ്രതിഷേധമുണ്ടാകുമെന്ന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയെങ്കിലും പോലീസ് ജാഗ്രത കാണിച്ചില്ലെന്നാണ് റിപ്പോർട്ട്. പാർട്ടി ഓഫീസുകൾക്ക് സുരക്ഷ ഒരുക്കണമെന്ന് നേരത്തെ അറിയിച്ചെങ്കിലും ഉദ്യോഗസ്ഥരെ നിയോഗിച്ചില്ല. മന്ത്രി KM ഷാജിയെ 20 മിനിറ്റോളം വഴിയിൽ തടഞ്ഞിട്ടും പോലീസ് സാന്നിധ്യം ഉണ്ടായില്ലെന്നും വിമർശനം. തിരുവനന്തപുരത്തെ പ്രതിഷേധങ്ങളിൽ DGP കമ്മീഷണറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഫ്ലൈ ദുബായ് പൈലറ്റ് സ്മിത്ത് മച്ചാറിനെ തുടർ ചികിത്സയ്ക്കായി ദുബായിലെത്തിച്ചു. സ്മിത്ത് ആരോഗ്യവാനായിരിക്കുന്നുവെന്നും സുഖം പ്രാപിച്ചു വരികയാണെന്നും യുഎയിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ദീപക് മിത്തൽ കുടുംബത്തെ ഇന്ത്യൻ സ്ഥാനപതിയും ദുബായിലെ കോൺസുൽ ജനറൽ ഡോക്ടർ വിഷ്ണുവർദ്ധൻ റെഡ്ഡിയും സന്ദർശിച്ചു. ദുബായ് ടെൽ അവീവ് വിമാനയാത്രയ്ക്കിടെ ഉണ്ടായ സംഭവങ്ങളിൽ യുഎഇ പ്രത്യേക അന്വേഷണം തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണകളും വ്യാജ വാർത്തകളും പരത്തരുതെന്ന് രാജ്യം അഭ്യർത്ഥിച്ചു. ഫ്ളൈ ദുബായ് വിമാനത്തിലെ ആക്രമണത്തിൽ ഇറാന് ബന്ധമുണ്ടെങ്കിൽ ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടെയാണ് ട്രംപ് ഇക്കാര്യം പറഞ്ഞത്. സംഭവത്തിൽ ഇറാന് പങ്കുണ്ടോ എന്നത് പരിശോധിച്ചു വരികയാണെന്നും ട്രംപ്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വിശുദ്ധ നഗരമായ മദീനയ്ക്ക് നേരെ ഹൂതികളുടെ ആക്രമണം. ഡ്രോൺ ആക്രമണത്തിൽ തൈബ പവർ സ്റ്റേഷന് കേടുപാടുകൾ ഉണ്ടായി. മദീനയിലെ പള്ളിയിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന പ്രധാന പവർ സ്റ്റേഷനാണ് ഇത്. ആക്രമണത്തിൽ ഒരു ട്രാൻസ്ഫോമർ പ്രവർത്തനരഹിതമായെങ്കിലും വൈദ്യുതി ശൃംഖലയെ ഇത് ബാധിച്ചിട്ടില്ല. ഇറാനെതിരെ വീണ്ടും യുഎസിന്റെ യുദ്ധ ഭീഷണി. നവംബർ അവസാനത്തോടെ 3 വിമാനവാഹിനി കപ്പലുകളും 2 സൈനിക ട്രൂപ്പുകളും പശ്ചിമേഷ്യയിൽ വിന്യസിക്കുമെന്ന് യുഎസ്. അമേരിക്കയുമായുള്ള ചർച്ചകൾ ഇറാൻ അവസാനിപ്പിച്ചിട്ടില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. അതിനിടെ ഇറാനെതിരെ അമേരിക്ക കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ഫോർബ്സ് ഇന്ത്യ 2026 അതിസമ്പന്നരുടെ പട്ടിക. ഗൌതം അദാനി ഒന്നാമൻ. റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയെ പിന്തള്ളിയാണ് അദാനിയും കുടുംബവും ഒന്നാമതെത്തിയത്. ഫോർബ്സിന്റെ പട്ടികയിൽ മലയാളികളിൽ ഏറ്റവും മുന്നിൽ 24 സ്ഥാനത്തുള്ള മുത്തൂറ്റ് ഫിനാൻസ് കുടുംബാംഗമാണ്. 88,614 കോടി രൂപയാണ് ആസ്തി. ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയാണ് വ്യക്തികളിൽ ഒന്നാം സ്ഥാനത്ത്. പട്ടികയിൽ 47 സ്ഥാനത്താണ് അദ്ദേഹം. 55,400 കോടി രൂപ ആസ്തി. ഏഷ്യൻ ഗെയിംസ് അമ്പെയ്ത്തിലും ബോക്സിംഗിലും മികച്ച പ്രകടനം പുറത്തെടുത്ത് ഇന്ത്യ മെഡൽ വേട്ട തുടരുന്നു. വനിതകളുടെ 75 കിലോ ബോക്സിംഗ് ഫൈനലിൽ ചൈനയുടെ ബാവോസിയെ നേരിട്ട് ഒളിമ്പിക് മെഡൽ ജേതാവ് ലവ്ലിന ബോർഗോഹെയ്ൻ ഇന്ത്യയുടെ 12th സ്വർണ്ണ മെഡൽ സ്വന്തമാക്കി. ഇതിഹാസ താരം മേരി കോമിന് ശേഷം ഏഷ്യൻ ഗെയിംസ് ചാമ്പ്യനാകുന്ന രണ്ടാമത്തെ മാത്രം വനിതാ താരമാണ് ലവ്ലിന. വനിതാ അമ്പെയ്ത്തിൽ ഇന്ത്യയ്ക്ക് സ്വർണം. റിക്കോ വാച്ചറിയിൽ ദക്ഷിണ കൊറിയയെ തകർത്ത് ഇന്ത്യ ചരിത്ര സ്വർണം നേടി. ഏഷ്യൻ ഗെയിംസിന്റെ ചരിത്രത്തിൽ ഈ ഇനത്തിൽ ഇന്ത്യ നേടുന്ന ആദ്യ സ്വർണ്ണ മെഡലാണ് ഇത്. Keep listening to Home 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 11 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
6: Dubai ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 47%.
5: Weather update.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me. You are listening.

0: मॉर्निंग विद नित्या.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പോ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു സമയത്ത് വരുമ്പോ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ മണിക്കൂറിൽ നിങ്ങൾക്ക് വാക്ക് തന്നിരുന്നു. ഞാനൊരു പാട്ടുകാരനായിട്ടാണ് വരുന്നത്, വെറും പാട്ടുകാരനല്ല, നല്ല നാടൻ പാട്ടുകാരനുമായിട്ടാണ് വരുന്നത്. അതായത് മലയാളിയുടെ മനസ്സറിഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ മണ്ണിൻ്റെ മണം ആസ്വദിച്ച് നമ്മൾ മലയാളികൾ എപ്പോഴും ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരല്ലേ, അത്തരത്തിൽ നമ്മുടെ മനസ്സറിഞ്ഞ് പാട്ട് പാടുന്നവരാണ് പ്രത്യേകിച്ച് ചാലക്കുടിക്കാരെന്ന് പറയുന്നത്. അത്തരത്തിൽ ചാലക്കുടി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരു പ്രത്യേക മുഖം വരും, ആ ഒരു ശബ്ദം വരും, ആ ഒരു മിമിക്രി വരും, ഒരു നടൻ വരും. യെസ്, അതേ മുഖസാദൃശ്യമുള്ള അതുപോലെ പാട്ടുപാടുന്ന അതുതന്നെയാണോ എന്ന് തോന്നിപ്പിച്ച് കൊണ്ട് കടന്നു പോകുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നത്. വളരെ പ്രിയപ്പെട്ട, അതിനെക്കുറിച്ച് എങ്ങനെയാണ് അദ്ദേഹത്തെ എനിക്ക് വിശേഷിപ്പിക്കേണ്ടത് അറിഞ്ഞില്ല. അതായത് എല്ലാ പാട്ടുകളും കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന നല്ലൊരു പാട്ടുകാരൻ, ചാലക്കുടിക്കാരൻ രഞ്ജിത്. വെൽക്കം ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ആൻഡ് ഹോം 92.2 FM.
2: ഹായ്.
1: അയ്യോ, എനിക്കൊന്നും പറയാനില്ല, കാരണം മണിച്ചേട്ടൻ താ മുമ്പിൽ വന്നിരിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. തീർച്ചയായിട്ടും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ നേരത്തെ കണ്ടപ്പോഴും ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യം, കലാഭവൻ മണി അദ്ദേഹം വിടവാങ്ങുന്നതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് UAE ഒരു ഷോ ചെയ്യാനായിട്ട് വന്നിരുന്നു. ആ ഷോ ചെയ്യുമ്പോൾ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യാനൊരു അവസരം, വലിയൊരു അവസരം എനിക്ക് കിട്ടുകയുണ്ടായി. ആ കണ്ട മുഖം വർഷങ്ങൾക്ക് ശേഷം താ മുമ്പിൽ വന്നിരിക്കുന്ന പോലെ തോന്നുന്നു. ചാലക്കുടിയിൽ ഇങ്ങനെ ഒരേ മുഖസാദൃശ്യമുള്ള ഒരുപാട് പേരുണ്ടെന്ന് ഇങ്ങനെ പലരും പറഞ്ഞു കേട്ടു, പക്ഷെ എനിക്കിതിങ്ങനെ എങ്ങനെ എങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
2: എക്സാക്ട്ലി നാടൻ പാട്ടിന് ഒരു തിരിച്ചുവരവ് നടത്തിയത് മണിച്ചേട്ടന്റെ ഗാനങ്ങളിലൂടെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഗ്രാമീണ തരത്തിലുള്ള നാടൻപാട്ടുകളിലൂടെയാണ് അദ്ദേഹം മലയാളി പ്രേക്ഷകരുടെ ഇടയിൽ ഇടം പിടിച്ചത്, സ്ഥാനം പിടിച്ചു പറ്റിയത്. പ്രത്യേകിച്ച് പ്രവാസികളാണ് മണിച്ചേട്ടൻ്റെ ഓഡിയോ വീഡിയോ കാസറ്റുകൾ ഇവിടെ കാണുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും കൂടുതൽ ചെയ്തിട്ടുള്ളത്, മലയാളികൾ എല്ലായിടത്തും തന്നെ. ഇപ്പം ഇവിടെ വന്ന പല പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുമ്പോഴും നമ്മളെ സംബന്ധിച്ച് അന്നത്തെ പ്രേക്ഷകർ ഇന്നും, അതല്ലെങ്കിൽ ഈ 2K കിഡ്സ് ആണെങ്കിൽ പോലും ഇന്നും അത് വീണ്ടും അത് എന്താ പറയുക, റിപ്പീറ്റ് വാല്യൂയോട് കൂടിയിട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് മണിച്ചേട്ടന്റെ ഓരോ പാട്ടുകളും അതുപോലെ സ്കിറ്റുകളും സിനിമകളും തമാശകളും എല്ലാം. അപ്പൊ അതിന്റെ ഒരു ഭാഗമാവാൻ പറ്റാന്ന് പറയുന്നത് വളരെ വളരെ സന്തോഷമുള്ള ഒരു കാര്യം, ഒരു കലാകാരൻ എന്ന രീതിയിൽ എനിക്ക് വളരെ സന്തോഷം.
1: ഇത് പറയുമ്പോൾ UAE വന്നിട്ട് എത്ര ദിവസമായി, എന്തൊക്കെയാണ് പരിപാടികൾ?
2: ഇപ്പൊ കുറച്ച് ദിവസമായി വന്നിട്ട്, അപ്പൊ ഞാൻ കുറച്ച് ഓണം പരിപാടികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. ഇപ്പം ഇവിടെ അടുത്ത് ഈ വരുന്ന October 4 ഗുരുവായൂരോണം എന്ന ഒരു പരിപാടിക്ക് വേണ്ടിട്ട്.
1: ചാലക്കുടിക്കാരന് തീർച്ചയായിട്ടും ഗുരുവായൂരോണത്തിൽ
2: പങ്കെടുക്കാതിരിക്കാൻ, തൃശ്ശൂരിന്റെ ഒരു ഹൃദയഭാഗം തന്നെയാണല്ലോ.
1: തീർച്ചയായിട്ടും.
2: അപ്പൊ അങ്ങനെ അപ്പൊ എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാവരും, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ചാലക്കുടിയിൽ നിന്ന് രഞ്ജിത്താണ്, രഞ്ജു ചാലക്കുടിയാണ്.
1: അതെ, നമ്മൾ സ്നേഹത്തോടെ രഞ്ജു ചാലക്കുടി എന്ന് വിളിക്കും.
2: ഓക്കെ,
1: ഒരുപാട് ഇപ്പൊ പാട്ട് എങ്ങനെയാണ് ഈ ഒരു നാടൻ പാട്ടിലേക്ക് എത്തുന്നത്? ശരിക്കും പ്രചോദനമായി തീർന്നത് കലാഭവൻ മണി തന്നെയാണോ?
2: എക്സാക്ട്ലി. അതിനിപ്പം നമ്മളിപ്പോ എന്താ പറയാ, ഒരു ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും എന്നൊക്കെ
1: കേട്ടിട്ടുണ്ട്.
2: ഞാൻ വളരെ കുഞ്ഞിലെ ചാലക്കുടിയിൽ ജനിച്ചു വളർന്ന ഒരാളാണ്, പഠിച്ചതൊക്കെ ചാലക്കുടി തന്നെയാണ്, താമസിക്കുന്ന ചാലക്കുടിയാണ്.
1: റിലേറ്റീവ്സ് ആണോ?
2: ഇല്ലല്ല, ഒരിക്കലല്ല. ഞാൻ ആത്മബന്ധം വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താ പറയാ, അതെ, നമുക്ക് അത്രയും വേണ്ടപ്പെട്ട, നമ്മുടെ മനസ്സിൽ അത്രയും സ്ഥാനം കൊടുക്കുന്ന ഒരാളാണ് മണിച്ചേട്ടൻ. അപ്പൊ മണിച്ചേട്ടനെ വളരെ ചെറുപ്പം മുതലേ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മള് വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ മണിച്ചേട്ടനെ കാണാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ മണിച്ചേട്ടന്റെ കൂടെയാണ് ആദ്യം ടെലിവിഷൻ, ഒരു ടെലിവിഷനിൽ ആദ്യമായിട്ട് മുഖം കാണിക്കുന്നത് മണിച്ചേട്ടന്റെ കൂടെയാണ്.

0: അവതാരകൻ നിന്ന് അവതാരകൻ തന്നെ താങ്കളെ കണ്ടപ്പോ
1: ഞെട്ടിപ്പോയിട്ടുണ്ടാവും. ഞാൻ അന്ന് 10, 14 പക്ഷെ അതിൽ വരാനൊരു കാരണക്കാരി അത് പ്രസീത ചേച്ചിയാണ്.
0: പ്രസീത ചാലക്കുടി
1: ഞങ്ങള് പ്രസീതയുടെ ടീമിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അപ്പം ആ ടീമിലൂടെ കുറച്ച് വർഷങ്ങൾ പെർഫോം ഒക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഓണ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരു പ്രമുഖ ചാനലില് മണിച്ചേട്ടനും പ്രസീത ചേച്ചിയും അങ്ങനെ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഫംഗ്ഷനിൽ അവിടെ അതിൽ പിള്ളിയിൽ വെച്ചിട്ട് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ പങ്കെടുത്തപ്പോഴാണ് കൂടുതൽ മണിച്ചേട്ടന്റെ അടുത്ത് പെർഫോം ചെയ്യാനും മണിച്ചേട്ടൻ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഒക്കെ ചെയ്തത്.
0: അന്ന് 14 വയസ്സുണ്ടായിരുന്നു.
1: അന്ന് 14-15 വയസ്സ് പ്രായമുള്ളൂ. അന്ന് ഞാൻ നാടൻപാട്ട്, നമ്മള് നാടൻപാട്ടിനാണ് ഫോളോ ചെയ്യുന്നത്. ഇന്നും നാടൻപാട്ടാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷെ ഇന്നെന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു കൂടുതലും നാടൻ പാട്ട് പാടുമ്പോ പ്രേക്ഷകർക്ക് കണ്ണിനുകൂടി ഒരു
0: അതിനു
1: വേണ്ടിയിട്ട് നമ്മൾ അങ്ങനത്തെ ജസ്റ്റ് അപ്പിയറൻസ് ഇടുന്നേ ഉള്ളൂ. പക്ഷെ എത്രയൊക്കെ പറഞ്ഞാലും കലാഭവൻ മണിച്ചേട്ടന് പകരം വെക്കാൻ വേറെ ഒരാൾക്കും സാധിക്കില്ല. അത് വലിയൊരു മൾട്ടിപ്പിൾ പർപ്പസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നാടൻ പാട്ടിലൂടെ ഇപ്പൊ നമുക്ക് ഒരുപാട് കലാകാരന്മാർ നാടൻ പാട്ടിലൂടെ ഇപ്പം പുതിയത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇഷ്ടംപോലെ ഗായകർ. പക്ഷെ എപ്പോഴും ഒരു ബ്രാൻഡ് അംബാസഡർ നാടൻ പാട്ടിൽ എന്ന് പറഞ്ഞാൽ അത് ഒറ്റ പേരുള്ളത് കലാഭവൻ മണിച്ചേട്ടനാണ്. നമ്മളെ സംബന്ധിച്ച് ഞാനൊരു ചാലക്കുടിക്കാരനാണെന്ന് പറയുന്നതിൽ എനിക്ക് ഭയങ്കര അഭിമാനമാണ്.
0: തീർച്ചയായിട്ടും അത് ഒരിക്കലും എന്നെ മാറ്റിവെക്കാൻ പറ്റിയിട്ടില്ല. പാട്ടുകാർ ഒരുപാട് പേരുണ്ട്, നമ്മൾ അവരുടെ പാട്ടുകളെ അത്രയധികം സ്നേഹിക്കുന്നുണ്ടെങ്കിലും ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന് കേൾക്കുമ്പോൾ കലാഭവൻ മണി അല്ലാതെ വേറൊരാളെ ചിന്തിക്കാൻ പറ്റില്ല. പിന്നെ ആദ്യമായിട്ട് ഇപ്പൊ കലാഭവൻ മണിയുടെ ഈ ഒരു രൂപസാദൃശ്യത്തോടു കൂടി അദ്ദേഹത്തിന് മുന്നിൽ ചെന്ന് പോയിട്ട് നിരവധി അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
1: എനിക്ക് രൂപസാദൃശ്യത്തിൽ ചെല്ലാൻ അധികം എനിക്ക്
0: അവസരം
1: കിട്ടിയിട്ടില്ല. ഞാൻ നോർമലായിട്ട് എന്നെ പെർഫോം ചെയ്തിട്ടുള്ളു. പക്ഷെ ചെയ്തിട്ടുണ്ട്. അന്നാളിലൊക്കെ മണിച്ചേട്ടൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് മണിച്ചേട്ടൻ്റെ കൂടെ പെർഫോം ചെയ്യുന്ന സമയത്ത് എന്നോട് ചോദിച്ചു, അദ്ദേഹത്തിന്റെ വോയിസ് മോഡുലേഷനിൽ ഞാനത് പറയാം, അതായത് എന്നോട് ചോദിച്ചു നിന്റെ പേരെന്താ? ഞാൻ പറഞ്ഞു എൻ്റെ പേര് രഞ്ജിത്താണ്. അതല്ലേ രഞ്ജിത്ത് അല്ലേ, നീ എവിടെയാണ് നിന്റെ വീട്? എൻ്റെ വീട് ചാലക്കുടിയാണ്. അതെ, ഓക്കെ ഓക്കെ. എന്തായാലും എനിക്കാണെങ്കിൽ ആകെ ഒരു അച്ഛനുള്ളതാനും എന്ന് പുള്ളി തമാശ പറഞ്ഞു. അപ്പൊ ആ തമാശയിലൂടെ എന്താ പറയുക, നമുക്ക് അവിടെ കിട്ടിയൊരു ഇൻട്രൊഡക്ഷൻ, എന്റെ പോലെ പാടുന്നു, എന്റെ
0: പാട്ട്
1: അങ്ങനെ പറഞ്ഞിട്ടില്ല, മുഖസാദൃശ്യം എന്ന് പറഞ്ഞിട്ടേ ഇല്ല. പക്ഷെ നമ്മൾ പാട്ടാണ്, സിംഗറാണ്. അപ്പൊ നമ്മള് പാട്ടിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മണിച്ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിഗറിനേക്കാൾ ഉപരി നല്ലൊരു ബെസ്റ്റ് ഗായകനാണ്. എത്രയോ ഗാനങ്ങൾ സിനിമയിലും നാടൻപാട്ടൊക്കെ ആയിട്ട് പാടിയിരിക്കുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് കൂടുതൽ ഫോക്കസ് കൊടുത്തിരിക്കുന്ന സോങ്സുകൾക്കാണ്, ഫിഗറിനല്ല കൂടുതൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫിഗർ ചെയ്യേണ്ടി വന്നിട്ടുള്ളത് ചാനൽ മുഖേന പല പരിപാടിയിൽ മണിച്ചേട്ടനുള്ള സമയത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷെ കൂടെ ചെയ്യാൻ വളരെ ചുരുക്കം പരിപാടികളൊക്കെ ചെയ്യാൻ
0: പറ്റിയിട്ടുള്ളൂ. ഒരു പാട്ട് പാടിയിട്ട് നമുക്ക് ആ പാട്ടിലൂടെ ഫസ്റ്റ് ബ്രേക്കിലേക്ക് പോവാം.
1: ഓക്കെ ഓക്കെ. ഇപ്പൊ മണിച്ചേട്ടൻ എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഓർമ്മ വരുന്ന ഒരു പാട്ട് മിന്നാമിനുങ്ങാണ്. നമുക്കിപ്പോ പ്രേക്ഷകരെല്ലാവരും ചോദിക്കുന്ന ഒരു പാട്ടാണ്, മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് തിടുക്കം.

0: വാക്കുകളില്ല പറയാൻ. ശരിക്കും നമ്മൾ മലയാളികൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു അദ്ദേഹത്തെ. ഇതുപോലുള്ള ആൾക്കാരെ ബാക്കി വെച്ചിട്ടാണ് ആള് നമ്മുടെ നിന്ന് ടാറ്റ ബൈബി പറഞ്ഞു.
1: എക്സാക്ട്ലി, മണിച്ചേട്ടനെ ഓർക്കാൻ വേണ്ടി അദ്ദേഹം തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് ഓൾറെഡി. അതിനിപ്പോ ഞാൻ എന്നെ പോലെ ഒരു സിംഗർ വന്നതുകൊണ്ടൊന്നും രണ്ടാമത് റീക്രിയേഷൻ ഉണ്ടാവുന്നു അങ്ങനൊന്നുമില്ല.
0: പക്ഷെ
1: ഇത് എന്ന് പറയുന്നത് ഈ നാടൻ പാട്ടിന്റെ ഒരു വൈബ് എന്ന് പറയുന്നത് ഇപ്പം ഏത് ഫംഗ്ഷന് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അതിപ്പോ ഒരു നാടൻ പാട്ടായാലും ഒരു ഗാനമേള ആണെങ്കിലും ഒരു സ്റ്റേജ് ഷോ ആണെങ്കിലും മെഗാ ഷോ ആണെങ്കിലും ഗൾഫ് പ്രോഗ്രാംസ് ആണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും ഏത് ഇതിൽ വേണമെങ്കിലും നമുക്ക് ഇതിനെ കൊണ്ടുവരാം. നാടൻപാട്ടിനെ നാടൻപാട്ടിന്റെ പ്രേക്ഷകർ കൂടിക്കൊണ്ടിരിക്കുകയാണ്
0: തീർച്ചയായിട്ടും. മറ്റൊരു ഉദാഹരണം പ്രസിദ്ധ ചാലക്കുടി. പ്രസിദ്ധ വന്നു കഴിഞ്ഞ സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞു നമ്മളും കൂടെ തുള്ളും.
1: അതെ, ഇളക്കി മറിച്ചിട്ട് പോകും. അത് ചാലക്കുടിക്കാരുടെ പ്രത്യേക ഇതാണത്. ഞങ്ങള് ആ നാട്ടിലുള്ള ആൾക്കാര് കുറച്ച് കുറച്ചെങ്കിലും ആൾക്കാരെ വെള്ളം കുടിപ്പിക്കാണ്ട് വിടില്ല.
0: ചാടി ചാടി നിൽക്കും. അങ്ങനെ തന്നെ ആയിക്കോട്ടെ. നമുക്കൊരു ചെറിയ ബ്രേക്കിന് ശേഷം തിരികെ എത്താം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺലി ഓൺ ഹോം 92.2 FM. കേട്ടുകൊണ്ടേ ഇരിക്കുക. അതുപോലെ നമ്മുടെ രഞ്ജുനോട് എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് വിളിക്കാം 800-9220 എന്ന നമ്പറിലേക്ക്, അതല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാം 0585829220 എന്ന നമ്പറിലേക്ക്.

0: Trending song of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
2: நவராத்திரியோட புண்ணியமும் சாம்ஸ்காரிக தனிமையும் ஆகோஷத்தின் நிரப்பகிட்டுமாய் பக்தி சாந்திரமாய ஒரு சாயானம். துபாய் தர்பார் மீடியா அண்ட் ரிலீஷ் தரசா ஜாயின்லி பிரசன்ஸ் நவோமித் 2026 எ கிராண்ட் நவராத்திரி கல்ச்சரல் ஃபெஸ்டிவல். மலையாளக்கரையுடைய ஜனப்பிரிய வனிதா பஜன் டீமாய பைரவி பஜன்ஸ் எத்தும் ഒക്ടോബർ 4 വൈകുന്നേരം 6 മുതൽ ദുബായ് സബീൽ ലേഡീസ് ക്ലബിൽ നവോമിത് 2026.
0: ടിക്കറ്റ്സ് അവൈലബിൾ ഓൺ ticketsfy.net.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
3: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് നമ്മളെല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ശബ്ദത്തിനുടമയാണ് രഞ്ജിത് ചാലക്കുടി, രഞ്ജു ചാലക്കുടി. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വേദികളിൽ ഇങ്ങനെ, ഇവിടെ നല്ല എ സി ഉണ്ട്, പക്ഷെ അദ്ദേഹം നന്നായിട്ട് വേർക്കുന്നു. ഇവയുടെ പ്രശ്നമാണോ?
4: അത് നമ്മള്
3: ക്ലൈമറ്റിന്റെ പ്രശ്നം.
4: ഞാൻ പണിയെടുക്കുമ്പോ വേർക്കും, കുഴപ്പമില്ല. അത് നമ്മള് സ്റ്റേജിലായാലും അത്യാവശ്യം നമ്മള് നോൺ സ്റ്റോപ്പ് ആയിട്ട് പാടിക്കൊണ്ടിരിക്കുന്നു.
3: വേർക്കണം കൂടുതൽ നമുക്ക് പാട്ട് പാടാനുള്ളതാണ്. ശരി, നമ്മളിപ്പോ കലാഭൂമൻ ചേട്ടൻ അദ്ദേഹത്തിന്റെ പാട്ടുകളെ കുറിച്ച് ഓർക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ ഒരുപാട് പാട്ടുകൾ വരും. അത്തരത്തിലൊരു പാട്ടാണ് കൈകിട്ടു വെണ്ണേ നമ്മള് കേട്ടത്, മിന്നാ മിനുങ്ങെ. സിനിമയിലെ പാട്ട് വിട്ടു കഴിഞ്ഞാൽ ഇപ്പോ നാടൻ പാട്ടാണല്ലേ ഏത് കൊച്ചുകുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാലും, ഞാനും എന്റെ ബ്രദറും ഒക്കെ ചെറുപ്പത്തില് അദ്ദേഹത്തിന്റെ പാട്ടുകളും പാടി ഇങ്ങനെ നടക്കും. അതായത് എന്താ സംഭവം വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇവിടുന്ന് ഒരു പറമ്പിൽ നിന്ന് അപ്പുറത്തെ പറമ്പിലേക്ക് ഇങ്ങനെ നടന്നു പോകേണ്ട ഒരു സ്ഥലമുണ്ട്. അപ്പൊ 6 ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയാവും. അപ്പൊ ഞങ്ങളുടെ കയ്യിൽ ഇറുക്കി പിടിച്ചിട്ട് കലാഭൂമണി ചേട്ടന്റെ പാട്ട് പാടി ഒറ്റ
4: പോക്കാം.
3: മണ്ണിന്റെ മണമുള്ള പാട്ടുകൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ നാടിന്റെ ഓർമ്മകളല്ലേ വരുന്നത്. അവിടെ ഇനി ഏത് രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും നമ്മൾ നമ്മുടെ വീട്ടിലേക്ക്
4: നമുക്ക് ഒരു കാര്യം കൂടി ഉണ്ട്, അതിലുള്ള റിലാക്സേഷൻ കൂടിയാണ്.
3: തീർച്ചയായിട്ടും ചില തിരിച്ചറിവുകളാണത്. എങ്ങനത്തെ പാട്ടുകളാണ് വേദിയിൽ ഇപ്പോ കലാഭവമണി ഇപ്പൊ ഇപ്പോഴത്തെ ഒരു ലുക്ക് കണ്ടു കഴിഞ്ഞാൽ എനിക്ക്, ഞാൻ താങ്കളെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ എനിക്ക് കാണുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ കണ്ടപ്പോ രൂപസാദൃശ്യവും ശബ്ദവും പാട്ടും ഒക്കെ അദ്ദേഹം തന്നെ പുനരുദ്ധരിച്ചു വന്നിരിക്കുന്ന പോലെ എന്റെ മനസ്സിൽ തോന്നുകയാണ്. സോ ഇങ്ങനെ സ്റ്റേജിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് പാട്ടുകൾ പാടുമ്പോൾ എങ്ങനെയാണ് ഓഡിയൻസിന്റെ ഒരു പ്രതികരണം?
4: ഓഡിയൻസ് ഇപ്പം നമ്മളിപ്പം നാടൻ പാട്ട് എന്ന് പറയുമ്പോ തന്നെ ഇപ്പം ഇപ്പൊ കുറച്ച് സോങ്സുകൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നാടൻ പാട്ടിന്റെ ഒരു സ്ലോട്ട് കിട്ടുക. അപ്പൊ ആ സ്ലോട്ടിനകത്ത് നമ്മളിപ്പോ തുടക്കം ഏത് പാട്ടാണെങ്കിലും നമ്മുടെ സംസാരിക്കുന്ന ഈ സംസാര രീതി ഉണ്ടല്ലോ, സംസാരത്തിലൂടെ ആദ്യം ഓഡിയൻസിന് എന്തായാലും നമ്മൾ എടുക്കും. കാരണം നമ്മുടെ പോക്കലിട്ടതിനു ശേഷം നമ്മൾ ഷോ തുടങ്ങുമ്പോൾ പിന്നെ അവര് എന്ത് കേൾക്കാനോ അവരതിലേക്ക് അഡ്മിറ്റ് ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ ഓഡിയൻസ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന പാട്ടുകൾ ഇപ്പം ഞാനിപ്പോ സോഷ്യൽ മീഡിയയിലായാലും റെയർ സോങ്സുകളെ കൂടുതലും പാടാറുള്ളത്. അപ്പൊ ആ റെയർ സോങ്സിൽ ഇപ്പം മണിച്ചേട്ടന്റെ തന്നെ ഇപ്പൊ എല്ലാവരും ഓടപ്പഴം, കണ്ണിമാങ്ങ, ചാലക്കുടി ഒക്കെ പാടുമ്പോ ഞാൻ കുറച്ച് എന്താ പറയാ ഈ നാക്കൊടക്കുന്ന ടൈപ്പിലുള്ള കുറച്ച് പാട്ടുകളുണ്ട്. ഉദാഹരണം ഇപ്പം പഴഞ്ചൊല്ലാണ് മൊത്തം, തലവഴി മുണ്ടിട്ട് കടയിൽ നിന്ന് വടവാങ്ങി മറപ്പറ്റി പമ്പമ്മി ഉറഞ്ഞു ചപ്പിക്കറി കണ്ണെഴുതി പൊട്ടുന്നിട്ട് പൊട്ടിനെട്ട് വട്ടം കുത്തി കാഞ്ചിപുരം പട്ടുപട്ടി പൊട്ടിനോട് താരടിച്ച് വട്ടം കേറങ്ങി വെക്കണ കണ്ടോടാ പൂവാലന്മാര് കുറുങ്ങണ കണ്ടോടാ പെമ്പിള്ളേർ നോക്കി ചിരിക്കണ കണ്ടോടാ കല്യാണ പന്തലിൽ ഇപ്പണി പതിവാടാ അയലത്തെ ചേട്ടന്റെ കോളേജിൽ പഠിക്കണ ഉമയുടെ ചേച്ചിയുടെ കെട്ടിന് മുമ്പ് തണ്ടൊടിഞ്ഞ വല പോലെ കഴുത്തൊടിഞ്ഞിരുന്നോണ്ട് കണക്കണ തോന്നെ പോലെ തപ്പിത്തൊടിഞ്ഞിരുന്നോണ്ട് ഇലമാറി ചോറ് വരണം അന്നാണോ. അങ്ങനെ കുറേ സ്പീഡിലുള്ള നാക്കൊടക്കുന്ന ടൈപ്പ് പാട്ടുകളുണ്ട്. അതുപോലെ ഒന്ന് രണ്ട് പാട്ടുകളെടുത്ത തങ്ക മണക്കില്ല തവളക്കി പല്ലില്ല തെക്കല മൂസക്ക് രണ്ട് പല്ല് ഉരുക്കിത്തിട്ടില്ല ഉപ്പ് മുളക്കില്ല ഉലകില്ല മയങ്ങൾക്കറ്റമില്ല പുത്ര, അങ്ങനത്തെ കുറെ ഗാനങ്ങൾ മിക്സ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ഫ്യൂഷനിലാണ്. അതുകൂടാതെ മെലഡി ഫ്യൂഷൻ ഉണ്ട്. ആ മെലഡി ഫ്യൂഷനകത്തൊക്കെ നമ്മള് ഉമ്പായി കുച്ചാണ്ട്

അച്ചക്കട കാര്യം അതോർക്കുമ്പോ തേങ്ങിടുന്നോപ്പേ, പിച്ച നടക്കാലോ അച്ചം പിടിക്കാലോ, കൊച്ചുമണിക്കിലുക്കീനി പിച്ച

0: അത്തരം ഗാനങ്ങളിലൊരു മെലഡി സെക്ഷൻ വേറെ, പിന്നെ അതിന്റെ കൂട്ടത്തിൽ കൂടെ തന്നെ കാർത്തികയൻ വളർത്തി ഒരു മൂത്ത മകൾ കാർത്തു, കാർത്തു നിന്റെ തോർത്ത വിടുന്നു ഓർത്തു നോക്കടി കാർത്തു, അത്തരം ഗാനങ്ങൾ കൂടി മിക്സ് ചെയ്തുകൊണ്ട് പോകുന്ന മറ്റൊരു സെക്ഷൻ. അങ്ങനെ മൂന്ന് സെക്ഷൻ ആയിട്ടാണ് ഇപ്പോ ഷോ
1: ചെയ്യുന്നത്. ഹൈ പിച്ചും ഒക്കെ ഓടി നടക്കുകയാണല്ലോ.
0: അതെ അതെ, അതിനകത്ത് ഫീമെയിൽ വോയിസിൽ വരുന്ന സോങ്സ്, ഫീമെയിൽ മെയിൽ പാടുന്ന പാട്ടുകളും നമ്മൾ പെർഫോം ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെ ഫീമെയിൽ വോയിസിൽ ഇപ്പൊ തൊണ്ടടഞ്ഞിരിക്കുന്ന കാരണമുണ്ടാണ്. അപ്പൊ നമ്മൾ ഫീമെയിൽ വോയിസിൽ പാടുന്ന പാട്ടുകൾ, അതിലൊരു പാട്ടാണ് നട്ടുച്ച നേരത്ത് നട്ടൻ തിരിഞ്ഞു നടക്കണ കണ്ടപ്പോ, പോണോരും വരുമ്പോഴും നോക്കണ പാരയ്ക്കും പോരിനത് പോരെ കൊണ്ട തൊണ്ടടഞ്ഞിരിക്കുക. അപ്പൊ ആ അത്തരം പാട്ടുകൾ ഫീമെയിൽ വോയിസിലും ഇപ്പൊ ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ വിത്ത് സ്പോട്ട് ഡബ്ബിംഗ് മണിച്ചേട്ടനെ അഭിനയിച്ച കുറച്ച് സിനിമകളിലെ ദശാവതാരം എന്ന് പറഞ്ഞൊരു സെഗ്മെന്റ് നമ്മൾ സ്പോട്ട് ഡബ്ബ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നിൽക്കുന്ന ഒരു എന്താ പറയാ ശ്രദ്ധയാണ് സത്യത്തിൽ ഇപ്പൊ പോയിട്ടുണ്ട്. പ്രേക്ഷകർക്ക് ഇപ്പൊ എല്ലാവർക്കും ആ ഒരു മൂഡിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമാണ് നമ്മള്.
1: അത് മാത്രല്ല, കലാഭവനി ചേട്ടൻ എന്ന് വരുമ്പോ അദ്ദേഹം ഒരു ആക്ടർ എന്നതിലുപരി സ്റ്റേജിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഗായകനായിട്ടാണ്.
0: അപ്പൊ
1: ആ പാട്ടുകൾ പാടുമ്പോ തന്നെ നമുക്ക് മനസ്സ് നിറയും. ഇപ്പോ അദ്ദേഹം ഇല്ലാത്ത കാലത്ത് അദ്ദേഹത്തെ പോലെ രൂപസാദൃശ്യമുള്ള ആ ശബ്ദമുള്ള ആ പാട്ടുകൾ അതിനും ഈ കാലത്തിനനുസരിച്ച് മനുഷ്യർക്ക് എന്താണ് വേണ്ടതെന്നനുസരിച്ചാണ് കൊടുക്കുന്നത്.
0: അത്
1: കാലം മാറി. പണ്ട് ചേട്ടൻ പാടിയിരുന്നു ആ പാട്ടാ ഞാൻ പാടുന്നതെന്ന് പറഞ്ഞ് ചിലപ്പോ ഇന്നത്തെ കാലത്തെ ആൾക്കാർ അത്
0: ഉൾക്കൊള്ളണം. പാട്ട് ഇപ്പം എം ജി ശ്രീകുമാർ സാറിന്റെ പാട്ട്, ദാസേട്ടന്റെ പാട്ട് എല്ലാവരും ഇപ്പൊ പാടുന്നുണ്ട്.
1: അപ്പൊ
0: അത്തരം ജൂക്ക് ബോക്സ് തന്നെയാണ് ഇതും.
1: അപ്പൊ
0: മണിച്ചേട്ടന്റെ പാട്ടുകൾ അന്നായാലും ഇന്നായാലും ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യുന്ന സോങ്സുകളാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിന്റെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ഓർക്കസ്ട്രേഷൻ ഞാൻ പുതിയത് ചെയ്യും, ഞാൻ തന്നെയാണ് പുതിയത് ചെയ്യുന്നത്. അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് പുതിയത് ഉണ്ടാക്കിയിട്ട് പാടുന്നത് പഴയതാണെങ്കിലും അത് എന്റെ സ്റ്റൈലില് ഞാൻ കുറച്ചും കൂടി ന്യൂജനാക്കിയിട്ട് ബാക്ക്ഗ്രൗണ്ട് സെക്ഷൻ ഇന്നത്തെ ആൾക്കാർക്ക് ആസ്വദിക്കാവുന്ന രീതിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് കിക്കും ക്ലാപ്പൊക്കെ വെച്ചിട്ട് ഒരു ഓർക്കസ്ട്ര ഞാൻ കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ചും കൂടി ഓഡിയൻസിനെ ഇന്ററാക്ട് ചെയ്യിപ്പിച്ച് പാടും.
1: തീർച്ചയായിട്ടും
0: അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: നല്ല കാര്യം, വെരി ഗുഡ് വെരി ഗുഡ്. അതായത് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ പല 90s അതുപോലെ ജെൻസിയും ആൽഫയും എല്ലാം കൂടെ മിക്സ് ആണ്.
0: അപ്പൊ
1: അവർക്ക് വേണ്ടത് എന്താണോ അത് അറിഞ്ഞു കൊടുക്കാൻ ഒരു പാട്ടുകാരന് ഒരു കലാകാരന് കഴിയുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല.
0: പിന്നെ ഞാനിപ്പം ഈ അടുത്ത കാലത്ത് 10-45 പാട്ടുകൾ സ്വന്തമായിട്ട് സംഗീതം ചെയ്യുകയും സ്വന്തമായിട്ട് പാടുകയും എന്റെ സ്വന്തം പാട്ടുകൾ പാടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ വെച്ചാൽ എന്റെ സ്റ്റേജ് ഷോകളിൽ മണിച്ചേട്ടന്റെ പാട്ട് പാടുന്ന കൂട്ടത്തിൽ കൂടെ ഞാൻ എന്റെയും പാട്ടുകള് അവതരിപ്പിക്കാറുണ്ട്.
1: അങ്ങനത്തെ ഒരു പാട്ട്,
0: ഓക്കെ ഓക്കെ. ഇപ്പൊ ഈ അടുത്ത കാലത്ത് എന്റെ ഒരു ഇതിനകത്ത് ഹോളി ഫാമിലി എന്ന് പറഞ്ഞ ചാനലിൽ ഞാൻ പാടിയ ഒരു പാട്ടാണ്, ആ കളി മീ കളിങ്കൊള്ളാം എന്നോട് വേണ്ട എന്റെ കുഞ്ഞാഞ്ഞ, പണ്ടത്തെ കാലല്ല കുഞ്ഞാഞ്ഞ, വേഷം കെട്ട് നില പോവൂല, തെക്കേലെ ചായപ്പില് വെച്ചെന്റെ ചാരായ കുപ്പിയിൽ കുഞ്ഞാഞ്ഞ, രണ്ടു കുപ്പി ഇല്ലാണ്ടാ പോയി എങ്കിട്ട് പോയി എന്റെ കുഞ്ഞാഞ്ഞ, പണ്ടത്തെ പന്നി മലർത്ത് എന്നോട് വേണ്ട എന്റെ കുഞ്ഞാഞ്ഞ, പണ്ടത്തെ കാലല്ല കുഞ്ഞാഞ്ഞ, വേഷം കെട്ട് നില പോവൂല, കരണ്ട് ബില്ലടക്കാൻ കയ്യില് കൊടുത്ത കാശും കൊണ്ട് കൊടകര ഷഷ്ടി കാണാൻ പോയ കേവനല്ലേ, ചില്ലറ കാശിട്ട് എന്റെ കുടുക്കയും തള്ളി പൊള്ളിച്ചോനെ, ചേനപ്പറമ്പില് ചേന പറിച്ചപ്പോ ചര കടിച്ചോനെ, ഇത്തരം പാട്ടുകള് അതൊരു സെക്ഷൻ. പിന്നെ എന്റെ തന്നെ മെലഡി ആയിട്ടുള്ള ഒരു നാടൻ പാട്ടുണ്ട്, ചന്തമേറും ചന്ദ്രിക പോലെ കുഞ്ഞുപൂവിൻ പുഞ്ചിരി പോലെ, മിന്നലൊളി കണ്ണുള്ള പെണ്ണേ സുന്ദരി പുന്നാരേ, നാട്ടുമാവിൻ ചോട്ടിൽ വെച്ച് ഞാൻ ആദ്യം കണ്ടൊരാ നാളെ, അന്ന് തൊട്ടേ മുഖമുള്ളി കൊണ്ടു നടപ്പാണേ.

0: ചന്തമേറും ചന്ദ്രിക പോലെ, കുഞ്ഞിപ്പൂവിൻ പുഞ്ചിരി പോലെ, മിന്നലുളി കണ്ണുള്ള പെണ്ണെ സുന്ദരി പുന്നാരി. അപ്പൊ ഇത്തരം കുറച്ച് സ്വന്തമായിട്ടുള്ള പാട്ടുകള് വാഴ നനയുമ്പോ ചെയ്യുന്നതാണ് കേട്ടോ. മണിച്ചേട്ടൻ അവിടെ ഒരു വലിയൊരു ഇതായിട്ട് നിൽക്കട്ടെ, അതിന്റെ സൈഡിൽ
1: കൂടെ നിലയിൽ നമ്മൾ നമ്മളോട് തന്നെ കാണിക്കേണ്ട കുറച്ച് നീതിയുണ്ട്. നല്ലൊരു ശബ്ദം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ
0: പിന്നെ ഇപ്പൊ ഈ എഫ്എമ്മില് മണിച്ചേട്ടൻ വന്നിരുന്നാൽ സംസാരിക്കുന്ന ഒരു രീതി ഇങ്ങനെയായിരിക്കില്ല. അപ്പൊ ഞാൻ കുറച്ചും കൂടി ചാലക്കുടി ഭാഷ ആയതുകൊണ്ട് എന്റെ സംസാര രീതി ഇങ്ങനെയാണ്. പക്ഷെ മണിച്ചേട്ടൻ സംസാരിക്കുമ്പോ ഇങ്ങനത്തെ ഒരു കുറച്ച് ഭാസൊക്കെ ഉണ്ടാവും. ഞാനൊന്ന് ട്രൈ ചെയ്ത് ഇതിന്റെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട്. അപ്പൊ നിത്യ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? 92.2 അല്ലെ ഹോം എഫ് എം. സാധാരണ ഹോമില് നമ്മളൊക്കെ കറി ഉണ്ടാക്കുക എന്നുള്ള സംഭവമാണ്. പക്ഷെ ഇത് ശരിക്കും ഒരു നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്യുകയാണെങ്കിലും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു എന്താ പറയുക എന്റർടൈൻമെന്റിന് വേണ്ടി 92.2 ഹോം എഫ് എം. അപ്പൊ അത് നല്ല ഫീലിംഗ് ഉള്ളൊരു ചാനൽ തന്നെയാണ്. ഒരു രക്ഷയില്ല, നിത്യേനെ അംഗറും നിത്യേനെ കാണാനും നല്ല രസമുണ്ട്. എന്തായാലും ഈ കറുമ്പനായ കുറുമ്പന്റെ ഹൃദയം നിറഞ്ഞ അടിപൊളി ഇതിന്റെ എല്ലാ പ്രേക്ഷകർക്കും ചക്കര ഐ ലവ് യു ഒന്നാണ്
1: സത്യട്ടോ.
0: അപ്പൊ അങ്ങനെയായിരിക്കും
1: മണിച്ചേട്ടന്റെ.
0: ഞാൻ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സമയത്തും ഇപ്പൊ ഈ ബെൻ ജോൺസന്റെ ഡയലോഗുകളൊക്കെ പറയുമ്പോ കുറച്ച് ബാസ് കൊടുക്കും. അതായത് അടടടടടട അടിപൊളി, ഇതെന്തത്? ഭാരത് സർക്കസോ? അതല്ല പ്രൊഫസർ മുതുകാടിന്റെ മാജിക്കോ? എന്തായാലും കണ്ടു നിൽക്കുന്ന കാണികൾക്ക് ഒരു ഹരണ്ടേ. ഇതാരത് ഭീമരി കേട്ടനോ? അപ്പോ അങ്ങനത്തെ ഡയലോഗ് പ്രസന്റേഷൻ. പിന്നെ അതുപോലെ തന്നെ നടേശന്റെ ഫാൻസുകാരാണ് ഇപ്പൊ മൊത്തം എവിടെയാണെങ്കിലും ചോട്ടാ മുമ്പിൽ. അപ്പൊ അതിനകത്തെ ഡയലോഗ്സുകളൊക്കെ നമ്മൾ പറയുമ്പോൾ ആ ബാസ് കൊടുത്തിട്ടാണ് സംസാരിക്കുക. അതായത് നിങ്ങൾ ഇപ്പൊ വായിച്ച വേദപുസ്തകത്തിലെ ദുഷ്ടനും മാത്രമേ ശത്രുവും ഞാൻ തന്നെയാ, പേര് നടേശൻ. സത്യവും ധർമ്മവും നോക്കുന്ന ഒരുപാട് ദൈവപുത്രന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കെതിരെ ഒരു ചെകുത്താനെങ്കിലും വേണ്ടേ? തനിക്കറിയാമോ ഞാൻ വളരെ താഴ്ന്ന നിലയിൽ കഷ്ടപ്പെട്ട ദൂരെത്തിയത്. ഇപ്പൊ പറയാൻ കൊള്ളാവുന്നതും കൊള്ളാത്തതുമായ ഒരുപാട് ബിസിനസ്സും ഉണ്ട്. സി ഐ മോന്തസന്റെ മെക്കെട്ട് കയറാൻ വന്നോണ്ട അവനെ കൊന്നത്. ഇനി അതിനെതിരെ താനും കൂടി കോടതിയിൽ സാക്ഷിയൊന്നും പറയാൻ പോണ്ട. ഇനി അങ്ങനെ നിന്ന് സംഭവിച്ചാൽ ആദ്യം ഞാൻ കൊല്ലുന്നത് തന്നെ ഇരിക്കും. നിന്റെ മരണം കണ്ട് മനസ്സൊന്ന് പിടച്ചു നിൽക്കുമ്പോ നിന്റെ മകനെ ഞാൻ കൊല്ലും. ഇത് രണ്ടു കുപ്പി കള്ളിന്റെ പുറത്ത് കൊച്ചിയിലെ ലോക്കൽ ഗുണ്ടകൾ പറയണ വാക്കല്ല. കൊല്ലുന്നു പറഞ്ഞാൽ നടേശം കൊന്നിരിക്കും. പോട്രാ. അപ്പോ അത്തരം വോയിസ് മോഡുലേഷനൊക്കെ ഇതിലൂടെ ഇങ്ങനെ ഒരു ട്രാവൽ ചെയ്യിപ്പിക്കുന്ന പോലെ നമ്മൾ
1: കൊണ്ടുപോവുക.
0: അപ്പൊ ഓഡിയൻസായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതും ഈ ഇപ്പൊ ഞാൻ തന്നെ ആങ്കർ ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഇപ്പൊ ഞാനും ചെറിയൊരു ആർജെ ആണ്. നമ്മള് ഈ പറഞ്ഞ രണ്ടും ചെയ്യും.
1: ഇപ്പൊ
0: രഞ്ജു ചാലക്കുടി കലാഭവൻ മണിച്ചേട്ടനെ ഇന്റർവ്യൂ ചെയ്താൽ എങ്ങനെയിരിക്കും എന്നുള്ളവരെ സംഭവം നമ്മൾ ചെയ്തിട്ടുണ്ട്, വോയിസ് മോഡുലേഷൻ മാറ്റിയിട്ട്. അതിപ്പോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇതിന്റെ ആർജെ ആയിട്ട് തന്നെ ഞാൻ പറയാം. നമസ്കാരം. 92.2 ഹോം എഫ് എം. ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ശ്രീ കലാഭവൻ മണിച്ചേട്ടനാണ്. മണിച്ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷണ്ടാ, സുഖമായിട്ടിരിക്കുന്നു. എന്തായാലും നിനക്ക് സുഖല്ലേ? മണിച്ചേട്ടൻ എന്തായാലും ഈ എഫ് എമ്മിൽ ഇങ്ങനെ ഒരിക്കലും മണിച്ചേട്ടന്റെ പ്രതീക്ഷയല്ല. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു അട്ടിപൊളി ഒരു നാടൻപാട്ട് പാടാമോ? തീർച്ചയായിട്ടും. കാരണം നാടൻപാട്ടില്ലെങ്കിൽ ഞാനില്ല. എന്തായാലും എല്ലാവർക്കും വേണ്ടി, കണ്ണിമങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ പുന്നാരെ മാമ്പഴമാകട്ടേന്ന്. മണിച്ചേട്ടന്റെ ഹിന്ദിയും തമിഴും വേർഷൻ പാടിയിട്ടുണ്ടല്ലോ, അത് പ്രേക്ഷകർ ആരും കേട്ടിട്ടില്ല, അതൊന്ന് പാടാമോ? എന്റെ പൊന്നു മോൻ, ആ പാട്ട് പാടാൻ വേണ്ടി ഞാൻ കുറെ കഷ്ടപ്പെട്ടതാ. എന്തായാലും അതിന്റെ ഹിന്ദി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പാടാം. കച്ച

മനുജനത്തിന്റെ തമിഴ് വേർഷനും കൂടി അതാണ് ഏറ്റവും വൈബായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊന്ന് പാടാമോ? അത് ശരിക്കും അത് അതും ഇത് പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടാടാ. അതെങ്ങനെയാ? വടുമാങ്ക വൈതനിലെ നിത്യേനെ പാത്തപ്പോ

0: பண்ணி எத்தனை வாங்கி தந்தே, ரசாத்தி எத்தனை வாங்கி தந்தே. மனுஷன்டா மனுஷன்டா சிரி ഞങ്ങളുടെ 92.2 ഹോം എഫ് എമ്മിലുള്ള എല്ലാവർക്കും വേണ്ടി വന്നു. ആ ചിരിച്ചിരിക്കാവോ? തീർച്ചയായിട്ടും എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈ കറമ്പനായ കുറുമ്പൻ്റെ. അപ്പൊ ഇങ്ങനെ ഇതിപ്പോ ആരാ അറിഞ്ച്? നിത്യയാണോ ഞാനാണോ അറിഞ്ച്? നിത്യ അറിഞ്ഞ നിത്യ നിന്റെ ഗസ്റ്റ് ഞാനാ അറിഞ്ച്.
1: ഒരു കുട്ടി ബ്രേക്ക് എടുക്കുക. അപ്പൊ ഈ ഒരു സന്തോഷ നിമിഷത്തിൽ ഒരു കുഞ്ഞു ബ്രേക്ക് നിങ്ങൾ വന്ന് ആസ്വദിക്കുക. അതുപോലെ മെസ്സേജസ് ഒക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വേഗം അയച്ചോളൂ കേട്ടോ.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
4: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 92 to Madras Mail. Double hit of the heart. Mid morning with Nitya.
1: വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ നല്ല നല്ല പാട്ടുകൾ കേട്ടിരുന്നത് ഈ ഇടയ്ക്ക് വേറെ പാട്ട് വരുമ്പോഴാണ് എനിക്ക് ആകെ ഒരു ഞാൻ വേറൊരു ലോകത്തുനിന്ന് വേറൊരു ലോകത്തേക്ക് പോകുന്ന പോലെ ഒരു ഫീലാണ്. എന്തായാലും നേരത്തെ മൂന്നാല് പേരുടെ ഒരു പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ ഇനി വരുമ്പോൾ ശരിക്കും ചാലക്കുടി വൈറൽ ബീറ്റ്സ് സ്വന്തം ടീമാണ്. അപ്പൊ ആ ടീമായിട്ടുള്ള ഒരു
2: ഇടപെടലുകളൊക്കെ റമ്മെടുത്തിട്ട് കരി കൊഴിച്ചതിൽ വലിച്ചു കേട്ടട ചങ്ങായി, മട്ടമ്പത്തിരി മുട്ടച്ചാറില് കുഴച്ച് തിന്നട ചങ്ങായി, മക്കസായി മക്കസായി റംപംപൂ. ആ മക്കസായി മക്കസായി റംപംപൂയിൽ നിന്നാണ് ചാലക്കുടി വൈറൽ ബീറ്റ്സ് ഉണ്ടാകുന്നത്.
1: അത്
2: വെച്ചാല് ഞങ്ങള് ചാലക്കുടിയിലെ തന്നെ രഞ്ജു ചാലക്കുടി, ശ്രീജിത്ത് പേരാമ്പ്ര, അങ്ങനെ ഞങ്ങൾ രണ്ട് കലാകാരന്മാരെ കൂടി സ്റ്റാർട്ട് ചെയ്ത ഒരു ഒരു ടീമായിരുന്നു മക്കസായി മക്കസായി റംപംപോ.
1: കാരണം
2: എന്താ വെച്ചാല് ശ്രീജിത്ത് പേരാമ്പ്ര എന്ന് പറയുന്നത് ദിലീപേട്ടൻ്റെ ഒക്കെ ഐറ്റം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പൊ ഞാൻ ഈ നാടൻപാട്ടും ഇതൊക്കെ ചെയ്യുന്ന അതായത് കൊണ്ട് ഞങ്ങൾ മാച്ച് ചെയ്തുകൊണ്ട് ദിലീപ് കലാഭവൻമണി കോംബോ എന്ന രീതിയിലാണ് ആദ്യം തുടങ്ങിയത്. പിന്നെ അതിൽ നിന്നും അതിങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്തത് പിന്നീട് ചാലക്കുടി വൈറൽ ബീറ്റ്സ് എന്ന മെഗാ ടീമായിട്ട് മാറി.
1: അതിനകത്ത്
2: ഇപ്പം ശ്രീജിത്ത് പേരാമ്പ്ര, രഞ്ജു ചാലക്കുടി, അനൂപ് കൊടകര, അതുപോലെ വ്യത്യസ്തമായ പരിപാടികൾ ചെയ്യുന്ന ബിജേഷ് ചേളാരി, പിന്നെ മറ്റു സെലിബ്രിറ്റീസ് മാറി മാറി ഇങ്ങനെ വരും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചിരിക്കുന്ന ഒരു 3 മണിക്കൂർ നേരത്തെ മെഗാ ഷോയാണ് ചാലക്കുടി വൈറൽ ബീറ്റ്സ്. ഈ ബീറ്റ്സിനകത്ത് ഇപ്പം ഒത്തിരി ഷോകൾ കേരളത്തിനകത്തും പുറത്തും ഇന്ത്യക്ക് വെളിയിലേക്കായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി വരുന്ന പുതിയ വർഷത്തിലേക്ക് ഒരു വലിയൊരു വ്യത്യസ്തമായ കുറച്ച് പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ആ ഷോ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
1: എന്തായാലും ആ ഷോയുമായിട്ട് നിങ്ങളെ യുഎയിലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.
2: എക്സാക്ട്ലി,
1: നമുക്ക് ഇപ്പോ വന്ന ഷോ എന്നാണ് ഇനി നടക്കുന്നത്?
2: October 4 ഗുരുവായൂരാണ് എന്ന് പറഞ്ഞ തൃശ്ശൂരിന്റെ ഹൃദയഭാഗം തന്നെയാണ് ഗുരുവായൂര്.
1: തീർച്ചയായും.
2: അപ്പൊ നിങ്ങൾ എല്ലാവരും വരണം. എന്തായാലും വരാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വരാതിരിക്കരുതേ, വരാതിരുന്നാലോ എന്റെ പരാതി തീരില്ല. അപ്പൊ ഗുരുവായൂരോണം എന്താ പറയാ, ആ എന്താ പറയാ, അതിന്റെ എല്ലാ സമൃദ്ധിയോടും കൂടി ആഘോഷിക്കാൻ എല്ലാവരും എത്തുക. ഓൾവേസ് വെൽക്കം.
1: താങ്ക് യു സോ മച്ച്. കാരണം ഇപ്പോൾ വോയിസ് റെസ്റ്റിലൊക്കെ ആയിരുന്നു എങ്കിലും ഹോമിന് വേണ്ടിട്ട് ഇവിടെ വന്നതിനും ഇവിടെ എത്തിച്ചതിനും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.
2: ഇത് ശരിക്കും ഈ ഇതിന്റെ ആ പേര് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം
1: വീട്ടിലേക്കാണ് വന്നത്.
2: എക്സാക്ട്ലി, ഒരു അതുപോലെ തന്നെയാണ്. ഇപ്പം നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ എനിക്ക് ആ ഒരു വേവ് ലെങ്ത് കിട്ടുന്നുണ്ട്. നമ്മുടെ വീട്ടിലൊരാൾ സംസാരിക്കുന്ന പോലെ തന്നെ, എടാ നീ ഇന്നലെ ഇടിക്കപ്പോ, ഞാൻ നീ ഇന്നലെ എവിടെയായിരുന്നു, ഇപ്പൊ എപ്പോ വന്നെ എന്നൊക്കെ ചോദിക്കുന്ന പോലെ എന്ത് രസമായിട്ടാണ് നമുക്ക് അങ്ങനെ ഇങ്ങനെ സംസാരിക്കും. അപ്പൊ അത് വരുമ്പോ തന്നെ നമുക്ക് ഉള്ളിലത്തെ എന്താ പറയാ ഒരു എയറ് ഓൾറെഡി പോവും.
1: ആദ്യമായിട്ടാണോ റേഡിയോ സ്റ്റേഷനില്?
2: അല്ലല്ല, ഞാൻ ഒത്തിരി ചെയ്തിട്ടുണ്ട്.
1: യുഎയില്
2: പലതിൽ ചെയ്തിട്ടുണ്ട്. ഖത്തറിൽ ചെയ്തിട്ടുണ്ട്, യുഎയില് ചെയ്തിട്ടുണ്ട്, പല സ്ഥലത്തും ചെയ്തിട്ടുണ്ട്.
1: പക്ഷേ ഈ നിറയെ പ്രോഗ്രാമുകളുമായിട്ട് ഈ ലോകം മുഴുവൻ ഓടാൻ പറ്റട്ടെ. അതുപോലെ നിങ്ങളുടെ ടീം യുഎയില് ഗംഭീര പരിപാടി 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരിപാടിയായിട്ട് ഇനിയും വരട്ടെ, ഞങ്ങൾ കാത്തിരിക്കുന്നു. ജീവിതത്തിലും നല്ല നല്ല ഉയർച്ചകളും ഒക്കെ ഉണ്ടാവട്ടെ. അപ്പൊ ഈ പാട്ടിങ്ങനെ ലോകം മുഴുവൻ പരന്ന് നടക്കട്ടെ. ശബ്ദത്തിൽ മണിച്ചേട്ടന്റെ ശബ്ദം
2: നമുക്ക് എല്ലാവർക്കും ചേർന്നിട്ട് ഓണല്ലേ, ഓണത്തിന്റെ അനുബന്ധിച്ച് അരികുറുക ചെറുകുറുക ചീരക ചെമ്പക വിത്തെല്ലാം പരി പാകുന്നേൻ പാകുന്ന പറിക്കുന്ന മുടിഞ്ഞാറ് കെട്ടിയറിയുന്നേ, പെണ്ണിനെ കണ്ടേ കരിമിനെ കണ്ടേ, അടുത്ത വീട്ടിലെ ചക്കര വർണ്ണ ചീരമ്മ, തതിനെന്താ താതിനെന്താ താതിനെന്താ തെയ്യന്തരാ, തതിനെന്താ താതിനെന്താ താതിനെന്താ തെയ്യന്തരാ, തതിനെന്താ താതിനെന്താ താതിനെന്താ തെയ്യന്തരാ, തതിനെന്താ താതിനെന്താ താതിനെന്താ തെയ്യന്തരാ, പോകാലോ പോകാലോ മഞ്ഞക്കാട്ടിൽ പോകാലോ, മഞ്ഞക്കാട്ടിൽ പോയാലോ മഞ്ഞക്കിളിയെ പിടിക്കാലോ, മഞ്ഞക്കിളിയെ പിടിച്ചാലോ പപ്പും തോലും പറക്കാലോ, പപ്പും തോലും പറച്ചാലോ കല്ലും കുട്ടിയടിക്കാലോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നന്ദി, നമുക്ക് ഇനി കാണാം. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഇത് രഞ്ജു ചാലക്കുടിയാണ്. അവ ചാലക്കുടി എന്നുള്ള ഒരു ചെറിയ കലാകാരനാണ്. അവ എന്തായാലും 92.2 ഹോം FM വന്നതിന് നിത്യനെ കാണാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. എല്ലാവർക്കും ഈ ചെറിയ ചാലക്കുടിക്കാരന്റെ ഹൃദയം നിറഞ്ഞ ഓക്കെ.

0: മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ രാജി ആവശ്യം, ജന്തർമന്ദറിൽ പ്രതിഷേധം, വ്യാപക അറസ്റ്റ്. പറഞ്ഞതിൽ ഉറച്ച് അടൂർ പ്രകാശ്, വി ഡി സതീശിനെതിരെ പരാതി നൽകാൻ നീക്കം. അടൂർ പ്രകാശിനെ തള്ളി ലീഗ്, യു ഡി എഫിൽ അനൈക്യമില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. സ്മിത്ത് മച്ചാർ ആരോഗ്യവാൻ, ദുബായിൽ ചികിത്സ. സൌദിക്ക് നേരെ വീണ്ടും ഹൂതി ആക്രമണം, പശ്ചിമേഷ്യ അശാന്തം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് സ്വർണം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഡൽഹിയിൽ വ്യാപക പ്രതിഷേധം. പ്രതിഷേധത്തിനെത്തുന്നവരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ്. സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി അടക്കമുള്ളവർ അറസ്റ്റിൽ. യൂത്ത് കോൺഗ്രസ്, ഡിവൈഎഫ്ഐ, എസ്എഫ്ഐ പ്രവർത്തകരും അറസ്റ്റിലായി. ജന്തർ മന്ദറിന്റെ 2 കിലോമീറ്റർ ചുറ്റളവിൽ റോഡുകൾ അടച്ച് പ്രതിഷേധക്കാരെ തടഞ്ഞ് പോലീസ്. മെട്രോ സ്റ്റേഷനുകളടക്കം അടച്ചിട്ട് പ്രതിരോധം. ഇന്റർനെറ്റിനും നിരോധനം ഏർപ്പെടുത്തി. യൂത്ത് കോൺഗ്രസ്, ഡിവൈഎഫ്ഐ, എസ്എഫ്ഐ, എംഎസ്എഫ്, യൂത്ത് ലീഗ്, ഐസ എന്നീ സംഘടനകളാണ് ജന്തർ മന്ദർ കേന്ദ്രീകരിച്ച് പ്രതിഷേധിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിലുള്ള രാജ്യവ്യാപക കലക്ട്രേറ്റ് മാർച്ചിനും തുടക്കമായി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ രാജി ആവശ്യത്തിൽ ഡൽഹിയിൽ സമര പരമ്പര തീർക്കുകയാണ് പ്രതിപക്ഷം. എസ്ഐആർ പൂർത്തിയായ കേരളമടക്കം സംസ്ഥാനങ്ങളിൽ പ്രത്യേക നടപടിക്ക് നിർദ്ദേശം നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എസ്ഐആർ പട്ടികയിൽ നിന്ന് ഒഴിവായ വോട്ടർമാരെ തിരികെ ഉൾപ്പെടുത്താനുള്ള നടപടിക്കാണ് നിർദ്ദേശം. അർഹരായ ആരെയും ഒഴിവാക്കരുതെന്ന് സംസ്ഥാന ഇലക്ടറൽ ഉദ്യോഗസ്ഥരെ കമ്മീഷൻ അറിയിച്ചു. പഴയ പട്ടികയും പുതിയ പട്ടികയും താരതമ്യം ചെയ്ത് ഒഴിവായവരെ കണ്ടെത്താനും നിർദ്ദേശത്തിൽ പറയുന്നു. ഇവരുടെ വീടുകളിൽ ഉൾപ്പെടെ പോയി ഫോം 6 വഴി വോട്ടർ പട്ടികയിൽ ചേർക്കണം. എസ്ഐആർ പൂർത്തിയായ സംസ്ഥാനങ്ങളിൽ പഴയ ഫോം 6 ആകും ഉപയോഗിക്കുക. എസ്ഐആർ നടക്കുന്ന മഹാരാഷ്ട്രയിൽ വോട്ടർമാരെ ഒഴിവാക്കാൻ ധൃതി കാണിക്കരുതെന്ന് ഉദ്യോഗസ്ഥരോട് കമ്മീഷൻ അറിയിച്ചു. ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംബന്ധിച്ച കേന്ദ്ര ബിൽ പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതി JPC സുപ്രീംകോടതി ജഡ്ജിമാരുമായി നടത്താൻ നിശ്ചയിച്ച ചർച്ച പ്രതിപക്ഷ എതിർപ്പിനെ തുടർന്ന് ഉപേക്ഷിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെടെയുള്ളവരുമായി 6 തീയതി സുപ്രീംകോടതിയിൽ കൂടിക്കാഴ്ച നടത്താനായിരുന്നു നീക്കം. സമിതി അംഗങ്ങൾക്ക് അസൌകര്യമുള്ളതിനാലാണ് സന്ദർശനം വേണ്ടെന്ന് വെച്ചതെന്ന് JPC അധ്യക്ഷൻ. സർക്കാരിനെയും മുന്നണിയെയും സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. മുഖ്യമന്ത്രിക്കെതിരായ പരസ്യ വിമർശനം സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ. മുസ്ലിം ലീഗിന് ഭരണപരിഷ്കാര കമ്മീഷൻ പദവി നൽകിയതിൽ പരാതിയില്ല, കൂടിയാലോചന ഇല്ല എന്നതിലാണ് പ്രശ്നം. കാര്യങ്ങൾ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ അറിയിക്കുമെന്ന് അടൂർ പ്രകാശ്. UDF കൺവീനറായതുമുതൽ പല സമയങ്ങളിൽ താൻ അവഗണിക്കപ്പെട്ടെന്ന് അടൂർ പ്രകാശ്. UDFലെ പല കാര്യങ്ങളും മാധ്യമങ്ങളിലൂടെയാണ് അറിയുന്നത്. പരാതി AICC അറിയിക്കുമെന്ന് അടൂർ പ്രകാശ്. വിമർശനം AICCയെ അറിയിച്ചിട്ടുണ്ടെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. ഹൈക്കമാൻഡ് തീരുമാനമെടുക്കട്ടെയെന്ന് മന്ത്രി. UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പരസ്യ പ്രതികരണത്തോടെ മുഖ്യമന്ത്രി VD സതീശനെതിരെ കോൺഗ്രസിനുള്ളിൽ പടയൊരുക്കം ശക്തമാകുന്നതായി റിപ്പോർട്ട്. സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങളിൽ പാർട്ടിയുമായും മുന്നണി നേതൃത്വവുമായും കൂടിയാലോചന ഇല്ലാത്തതാണ് സതീശനെതിരായ വിമർശനം ശക്തിപ്പെടാൻ കാരണമെന്നാണ് അറിയുന്നത്. മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾക്ക് ക്യാബിനറ്റ് പദവി നൽകിയതും സാംസ്കാരിക സ്ഥാപനങ്ങളുടെ തലപ്പത്തെ നിയമനങ്ങളും ആസൂത്രണ ബോർഡ് പുനഃസംഘടിപ്പിച്ചതും കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പോലും അറിഞ്ഞില്ലെന്നാണ് സതീശന്റെ എതിരാളികൾ പറയുന്നത്. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ നിയമനം അടക്കമുള്ള കാര്യങ്ങളിൽ മുന്നണിയിൽ കൂടിയാലോചനകൾ ഉണ്ടായില്ല എന്ന UDF കൺവീനർ അടൂർ പ്രകാശിന്റെ വിമർശനത്തിൽ മുസ്ലിം ലീഗ് കടുത്ത അതൃപ്തിയിൽ. അടൂർ പ്രകാശിന്റെ പരാമർശങ്ങൾ അനാവശ്യവും അനവസരത്തിലുമെന്ന് ലീഗ് നേതാക്കൾ വിലയിരുത്തി. അടൂർ പ്രകാശിനെ തള്ളി ലീഗ് നേതാക്കൾ. എല്ലാവരുമായി ചർച്ച ചെയ്ത ശേഷമാണ് UDF തീരുമാനം. മുന്നണിക്കകത്ത് അനൈക്യമില്ലെന്ന് ലീഗ് നേതാവും മന്ത്രിയുമായ PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം ഡോ MK മുനീറിന് നൽകാൻ നേരത്തെ ധാരണയായതാണ്. എന്നിട്ടും മുന്നണി യോഗം വിളിക്കാൻ ചുമതലയുള്ള കൺവീനർ തന്നെ ഇക്കാര്യത്തിൽ വ്യത്യസ്ത നിലപാടുമായി പരസ്യ പ്രതികരണം നടത്തിയത് ശരിയായില്ല എന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ. അതിനിടെ മുനീറിനെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായി നിയമിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട് UDFൽ ഉയർന്ന വിമർശനങ്ങളിൽ പ്രതികരിച്ച മുസ്ലിം ലീഗ് നേതാവ് ഡോ MK മുനീർ. വിവാദത്തിലേക്ക് വലിച്ചുഴയ്ക്കപ്പെട്ടതിലും പ്രതിസന്ധികൾ സൃഷ്ടിച്ച് പദവിയിലേക്ക് വരുന്നതിലും തനിക്ക് പ്രയാസമുണ്ടെന്ന് MK മുനീർ. അടൂർ പ്രകാശിന്റെ പരസ്യ പ്രതികരണത്തിനെതിരെ മന്ത്രി കെ മുരളീധരൻ. പറയാനുള്ളത് പാർട്ടി വേദികളിൽ പറയണം. തന്നെ അറിയിക്കേണ്ട കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി അറിയിക്കാറുണ്ട്. ചില കാര്യങ്ങൾ പത്രം വായിച്ചിട്ടാണ് അറിയുന്നതെന്ന് താൻ മുൻപ് പറഞ്ഞിരുന്നുവെന്നും അന്നെല്ലാവരും തനിക്കെതിരായിരുന്നുവെന്നും മുരളീധരൻ. എന്തൊക്കെ ഉപദേശങ്ങളായിരുന്നു, ഇപ്പോൾ ശരം വിട്ടതുപോലെ എല്ലാവരും അഭിപ്രായം പറയുന്നു. തനിക്കിപ്പോൾ ആ പരാതിയില്ലെന്നും മന്ത്രി കെ മുരളീധരൻ. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സുരക്ഷയൊരുക്കുന്നതിൽ പോലീസിന് വീഴ്ച എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട്. പ്രതിഷേധമുണ്ടാകുമെന്ന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയെങ്കിലും പോലീസ് ജാഗ്രത കാണിച്ചില്ലെന്നാണ് റിപ്പോർട്ട്. പാർട്ടി ഓഫീസുകൾക്ക് സുരക്ഷ ഒരുക്കണമെന്ന് നേരത്തെ അറിയിച്ചെങ്കിലും ഉദ്യോഗസ്ഥരെ നിയോഗിച്ചില്ല. മന്ത്രി കെ എം ഷാജിയെ 20 മിനിറ്റോളം വഴിയിൽ തടഞ്ഞിട്ടും പോലീസ് സാന്നിധ്യം ഉണ്ടായില്ലെന്നും വിമർശനം. തിരുവനന്തപുരത്തെ പ്രതിഷേധങ്ങളിൽ ഡിജിപി കമ്മീഷണറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന എ ജയതിലക്കിന്റെ വിവാദ ഉത്തരവിന്റെ പേരിൽ സംസ്ഥാനത്ത് നടന്ന മരമുറിയിലെ ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണം അട്ടിമറിച്ചതായി റിപ്പോർട്ട്. അന്വേഷണം ഉന്നതരിലേക്ക് എത്താതെയാണ് അട്ടിമറി നടന്നതെന്നാണ് ആക്ഷേപം. ക്രൈംബ്രാഞ്ച് എസ് പിയായിരുന്ന കെ എസ് സുദർശനായിരുന്നു അന്വേഷണ ചുമതല. മാസങ്ങൾക്കകം തന്നെ ഗൂഢാലോചനയിലെ അന്വേഷണം നിലയ്ക്കുകയായിരുന്നു. എ ഡി ജി പി ആയിരുന്ന എസ് ശ്രീജിത്തിനാണ് സുദർശൻ റിപ്പോർട്ട് നൽകിയത്. ഫ്ലൈ ദുബായ് പൈലറ്റ് സ്മിത്ത് മച്ചാറിനെ തുടർ ചികിത്സയ്ക്കായി ദുബായിലെത്തിച്ചു. സ്മിത്ത് ആരോഗ്യവാനായിരിക്കുന്നുവെന്നും സുഖം പ്രാപിച്ചു വരികയാണെന്നും യുഎയിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ദീപക് മിത്തൽ. കുടുംബത്തെ ഇന്ത്യൻ സ്ഥാനപതിയും ദുബായിലെ കോൺസൽ ജനറൽ ഡോക്ടർ വിഷ്ണുവർദ്ധൻ റെഡ്ഡിയും സന്ദർശിച്ചു. ദുബായ് ടെൽ അവീവ് വിമാനയാത്രയ്ക്കിടെ ഉണ്ടായ സംഭവങ്ങളിൽ യുഎഇ പ്രത്യേക അന്വേഷണം തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണകളും വ്യാജവാർത്തകളും പരത്തരുതെന്ന് രാജ്യം അഭ്യർത്ഥിച്ചു. ഫ്ളൈ ദുബായ് വിമാനത്തിലെ ആക്രമണത്തിൽ ഇറാന് ബന്ധമുണ്ടെങ്കിൽ ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടെയാണ് ട്രംപ് ഇക്കാര്യം പറഞ്ഞത്. സംഭവത്തിൽ ഇറാന് പങ്കുണ്ടോ എന്നത് പരിശോധിച്ചു വരികയാണെന്നും ട്രംപ്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വിശുദ്ധ നഗരമായ മദീനയ്ക്ക് നേരെ ഹൂതികളുടെ ആക്രമണം. ഡ്രോൺ ആക്രമണത്തിൽ തൈബ പവർ സ്റ്റേഷന് കേടുപാടുകൾ ഉണ്ടായി. മദീനയിലെ പള്ളിയിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന പ്രധാന പവർ സ്റ്റേഷനാണ് ഇത്. ആക്രമണത്തിൽ ഒരു ട്രാൻസ്ഫോമർ പ്രവർത്തനരഹിതമായെങ്കിലും വൈദ്യുതി ശൃംഖലയെ ഇത് ബാധിച്ചിട്ടില്ല. ഇറാനെതിരെ വീണ്ടും യുഎസിന്റെ യുദ്ധ ഭീഷണി. നവംബർ അവസാനത്തോടെ 3 വിമാനവാഹിനി കപ്പലുകളും 2 സൈനിക ട്രൂപ്പുകളും പശ്ചിമേഷ്യയിൽ വിന്യസിക്കുമെന്ന് യുഎസ്. അമേരിക്കയുമായുള്ള ചർച്ചകൾ ഇറാൻ അവസാനിപ്പിച്ചിട്ടില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. അതിനിടെ ഇറാനെതിരെ അമേരിക്ക കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ഫോർബ്സ് ഇന്ത്യ 2026 അതിസമ്പന്നരുടെ പട്ടിക. ഗൌതം അദാനി ഒന്നാമൻ. റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയെ പിന്തള്ളിയാണ് അദാനിയും കുടുംബവും ഒന്നാമതെത്തിയത്. ഫോർബ്സിന്റെ പട്ടികയിൽ മലയാളികളിൽ ഏറ്റവും മുന്നിൽ 24 സ്ഥാനത്തുള്ള മുത്തൂറ്റ് ഫിനാൻസ് കുടുംബാംഗമാണ്. 88,614 കോടി രൂപയാണ് ആസ്തി. ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയാണ് വ്യക്തികളിൽ ഒന്നാം സ്ഥാനത്ത്. പട്ടികയിൽ 47 സ്ഥാനത്താണ് അദ്ദേഹം. 55,400 കോടി രൂപ ആസ്തി. ഏഷ്യൻ ഗെയിംസ് അമ്പെയ്ത്തിലും ബോക്സിംഗിലും മികച്ച പ്രകടനം പുറത്തെടുത്ത് ഇന്ത്യ മെഡൽ വേട്ട തുടരുന്നു. വനിതകളുടെ 75 കിലോ ബോക്സിംഗ് ഫൈനലിൽ ചൈനയുടെ ബാവോസിയെ നേരിട്ട് ഒളിമ്പിക് മെഡൽ ജേതാവ് ലവ്ലിന ബോർഗോഹെയ്ൻ ഇന്ത്യയുടെ 12th സ്വർണ്ണ മെഡൽ സ്വന്തമാക്കി. ഇതിഹാസ താരം മേരി കോമിന് ശേഷം ഏഷ്യൻ ഗെയിംസ് ചാമ്പ്യനാകുന്ന രണ്ടാമത്തെ മാത്രം വനിതാ താരമാണ് ലവ്ലിന. വനിതാ അമ്പെയ്ത്തിൽ ഇന്ത്യയ്ക്ക് സ്വർണം. റിക്കോ വാച്ചറിയിൽ ദക്ഷിണ കൊറിയയെ തകർത്ത് ഇന്ത്യ ചരിത്ര സ്വർണം നേടി. ഏഷ്യൻ ഗെയിംസിന്റെ ചരിത്രത്തിൽ ഈ ഇനത്തിൽ ഇന്ത്യ നേടുന്ന ആദ്യ സ്വർണ്ണ മെഡലാണ് ഇത്. Keep listening to Home 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: Good afternoon. ഇപ്പോൾ സമയം 1:09.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
3: Current temperature in Dubai, 37 degrees Celsius, humidity 46%.
2: Weather update.
1: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are

0: Song of the Hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
2: ஜனஹிருதயங்கள் கீழடக்கா வீண்டும் ஒரு குடும்ப சித்திரவுமாய் பிஜு மேனோன் எத்தனும்.
3: ചെറുപ്പം തൊട്ട് തുടങ്ങി നമുക്ക് ഈ അപ്പനെ കൊണ്ടുള്ള ഉപദ്രവം. അയാൾക്ക് എപ്പോഴായുള്ള കാര്യം മാത്രം.
2: തമ്പി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ചിത്രം അവർ അച്ഛൻ ആൻഡ് സൺസ്. ബിജു മേനോനോടൊപ്പം വിനയ് ഫോർട്ട്, ഗണപതി, ശ്രീനാഥ് ഭാസി, സാബുമോൻ, ഗ്രേസ് ആന്റണി, ജോണി ആന്റണി തുടങ്ങി മികച്ചൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 2 ജി സി സിയിൽ റിലീസിനെത്തുന്നു അവർ അച്ഛൻ ആൻഡ് സൺസ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: മഴയിലും വെയിലും.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Brought to you by Joshi Vaidyar Ayurvedic Medical Center. Parambaryathinte Aravukal, Nalayude Aarogyam, Dubai Investment Park 1 il. Call now 054-22-45901. Navaratriyude punnyavum, Samskarika Thanimayum, Aakoshathinte Nirappakittumayi, Bhakti Sandramaya Oru Sayanam. Dubai Darbar Media and Relish Darasa jointly presents Navomith 2026, a grand Navaratri cultural festival. Malayalakarayude Janapriya Vanitha Bhajan Teamaya Bhairavi Bhajans ethunnu. ഒക്ടോബർ 4 വൈകുന്നേരം 6 മുതൽ ദുബായ് സബീൽ ലേഡീസ് ക്ലബിൽ നവോമിത് 2026.
1: ടിക്കറ്റ്സ് അവൈലബിൾ ഓൺ ticketsfy.net.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: 92.2 Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is a feeling. Traffic update. Traffic
1: update. Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier. Number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മജാറമൂട്, എസ് ജെ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: ചിങ്ങമാസത്തിന്റെ ആഘോഷ താളം ഓണം. പൂക്കളവും പാട്ടും നൃത്തവും ചിരിയും നിറയുന്ന ഒരു ഓണക്കാലം ഇത്തവണ ദുബായിൽ ആഘോഷിക്കാൻ തയ്യാറാണോ?
5: യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ അവതരിപ്പിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
4: ഒക്ടോബർ 4 എത്തിസ്ലാത്ത് അക്കാദമി ദുബായിൽ സുപ്രസിദ്ധ സിനിമാ താരം ശ്വേതാ മേനോനൊപ്പം സ്റ്റാർ സിംഗേഴ്സ് ശ്രീരാഗും നന്ദയും കലയും സംഗീതവും ആഘോഷവും ഒന്നിക്കുന്ന ഒരു ഗംഭീര ഓണാഘോഷം.
5: മ്യൂസിക്കൽ ഷോ, ഫ്യൂഷൻ ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ്, നാടൻ പാട്ട്, സിനിമാറ്റിക് ഡാൻസ്, ഒപ്പം വർണ്ണാഭമായ പൂക്കളം കോമ്പറ്റീഷൻ.
4: ലുലു ഓണം ഇവിടെയാണ് പ്രസന്റഡ് ബൈ ഗോൾഡൻ ഗ്രൂപ്പ്, പവേർഡ് ബൈ ചന്ദ്രൻ ഗുരുക്കൾ ആയുർവേദ ക്ലിനിക്, അസോസിയേറ്റഡ് ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ഗീതം കൺവെൻഷൻ സെന്റർ, അടൂർ. ഒക്ടോബർ 4 ദുബായ് എത്തിസലാത്ത് അക്കാദമിയിൽ. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഹോം 92.2 FM.
6: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

0: Good morning with Nitya.
1: നമ്മൾ 1993 പുറത്തിറങ്ങിയ കളിപ്പാട്ടം എന്ന ചിത്രത്തിൽ ഉർവശി മോഹൻലാൽ തകർത്ത് അഭിനയിച്ച ഈ സിനിമയിലെ പാട്ടാണ് കേട്ടത്. അല്ല, എന്ത് രസമുള്ള പാട്ടാണ്. യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ പാട്ടാണ്. മ്യൂസിക് രവീന്ദ്ര മാസ്റ്ററാണ്. അല്ലെ, റെസിസ്റ്റ് എന്ന് പറയുന്നത് കോന്നിയൂർ ഭാസാണ്. എന്ത് രസമുള്ള പാട്ടാണ്. അതിലെ ഓരോ പാട്ടുകളാണെങ്കിലും ശരി. കളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ ആ പാട്ടായിക്കോട്ടെ, അതുപോലെ മൊഴിയഴകും മിഴിയഴകും അതിപ്പ കേട്ട പാട്ട്. പിന്നെ വഴിയോരം വെയിൽ കായും എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിനകത്ത് ലാലേട്ടിനെ കാണാൻ എന്തൊരു ഭംഗിയല്ലേ. ഓക്കെ, നമ്മളെ പാട്ടിൽ നിന്നുള്ള വിശേഷത്തിൽ നേരെ പോകുന്നത് വേറെ ഇങ്ങോട്ടല്ല. ജീവിതത്തിൽ എപ്പോഴെങ്കിലും വലിയ തിരക്കിൽ നിന്നൊക്കെ ഒന്ന് മാറി നീണ്ടൊരു റോഡ് ട്രിപ്പൊക്കെ പോയി അടിച്ചു പൊളിച്ച് നേച്ചർ വൈബ്സ് ഒക്കെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെ ചെയ്യുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഞാനും ഉണ്ട് നിത്യ, ഞാനും അങ്ങനെ ചെയ്യുന്ന ആളാണ്. ഞാനും അതിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ, ഇഷ്ടം ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യൂ 0585829220. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വിശേഷം, വേറെ ഒന്നുമല്ല. നിങ്ങൾക്ക് കേൾക്കാനായിട്ട് വടക്കേ അമേരിക്കയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്രീം റോഡ് ട്രിപ്പിലേക്കാണ് ഞാൻ നിങ്ങളെ കൂടെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കേട്ടോ. അതായത് അമേരിക്കയിലെ വടക്കൻ നെവാഡയിലുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ലിറ്റിൽ സിറ്റി വിത്ത് ദ ബിഗ് ഹാർട്ട് എന്നറിയപ്പെടുന്ന റെനോയിൽ നിന്ന് തുടങ്ങി കാലിഫോർണിയയിലെ കുന്നിൻ നിരകളിൽ ഒളിച്ചിരിക്കുന്ന വളരെ മനോഹരമായ സ്വപ്ന ഭൂമിയായ മാമൂത്ത് ലേക്ക് വരെയുള്ള ആ ബ്യൂട്ടിഫുൾ വേ, ആ മനോഹരമായ പാതയിലൂടെയുള്ള യാത്രയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. യാത്ര ഇഷ്ടപ്പെടുന്നവർ ഈ ഒരു വീക്കെൻഡ് മൂഡിൽ മനസ്സെത്തിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ ജോയിൻ ചെയ്യുക കേട്ടോ. ഏകദേശം 169 miles, അതായത് ഒരു 272 kilometers നീളുന്ന വഴിയോര കാഴ്ചകളാണ്. ഏതൊരു സഞ്ചാരിയുടെയും മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചകളാണ്. നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ആ സ്വപ്നം കാണാൻ സാധിക്കുന്നെങ്കിൽ തന്നെ അതൊരു വലിയ അനുഗ്രഹമല്ലേ. പറയുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്കും അത് കാണാൻ സാധിക്കട്ടെ. എന്തായാലും US Route 395 അല്ലെങ്കിൽ Highway 395 എന്ന് വിളിക്കുന്ന ഈ ഒരു റോഡിലൂടെ നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഒരു വശത്ത് കൂറ്റൻ സ്നോ ക്യാപ്ഡ് മലനിരകളായിട്ടുള്ള സിയറ നെവാഡ മൗണ്ടൻസും മറുഭാഗത്ത് അനന്തമായിട്ട് നീണ്ടു പരന്നു കിടക്കുന്ന മരുഭൂമിയുടെ ശാന്തതയുമാണ് നമ്മളെ സ്വീകരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ യാത്ര തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എത്തുന്ന ഒരു തടാകമുണ്ട്. ആ തടാകത്തിന്റെ പേരാണ് മോണോ ലേക്ക്. ഒരുപാട്, അതായത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഈ ഒരു ലേക്കിലെ ടൂഫ ടവേഴ്സ് എന്ന് വിളിക്കുന്ന കാൽഷ്യം ടവർ ചുണ്ണാമ്പ് കല്ലുകൾ വെള്ളത്തിന് മുകളിൽ തലയുയർത്തി നിൽക്കുന്ന കാഴ്ച കാണാൻ തന്നെ എന്തൊരു ഭംഗിയ അല്ലേ. അപ്പൊ അവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ അടുത്തത് നമ്മളെ കാത്തിരിക്കുന്നത് എന്താ പറയാ, ഒരു ഹിസ്റ്ററിയിലേക്ക്, ഒരു ചരിത്രത്തിലേക്ക് വാതിൽ തുറക്കുന്ന ഒരു ഗോസ്റ്റ് ടൗൺ അല്ലെങ്കിൽ പ്രേത നഗരമായിട്ടുള്ള ബോഡിയാണ്. 19th century ഗോൾഡ് റഷ് കാലഘട്ടത്തില് സ്വർണ്ണ ഖനനത്തിനായിട്ട് ആളുകൾ തടിച്ചുകൂടിയ ഒരു നഗരമായിരുന്നു ഈ ഒരു ഗോസ്റ്റ് ടൗൺ അല്ലെങ്കിൽ ബോഡി എന്ന് പറയുന്നത് കേട്ടോ. പക്ഷെ കാലം ഇങ്ങനെ മാറിയപ്പോൾ ആളുകൾ ഉപേക്ഷിച്ചു പോയ ഈ നഗരത്തില് അന്നത്തെ ആ സമയത്തുണ്ടായിരുന്ന തടി കൊണ്ടുണ്ടാക്കിയ വീടുകളും ഷോപ്പുകളും സലൂണുകളും ഒക്കെ ഒട്ടും മാറ്റമില്ലാതെ അതുപോലെ തന്നെ അവിടെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മളൊന്ന് ചുവട് വയ്ക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു പഴയ ഒരു എന്താ പറയുക, ഈ ഹോളിവുഡ് കൗബോയ് സിനിമയൊക്കെ ഇല്ലേ, അതിലേക്ക് നടന്നു കയറിയതുപോലൊരു അൺറിയൽ വൈബ് നമുക്ക് അനുഭവപ്പെടും. എന്തായാലും ഈ യാത്രയിൽ നമ്മൾ ഒരിക്കലും വിട്ടുപോകരുതാത്ത മറ്റൊരു ബ്യൂട്ടിഫുൾ ലൊക്കേഷനാണ് ജൂൺ ലേക്ക് ലൂപ്പ്. ഹൈവേയിൽ നിന്നൊക്കെ മാറി ഏതാണ്ട് ഒരു 16 miles നീളുന്ന ഒരു കുഞ്ഞു ലൊക്കേഷനാണ് ഇത്. അപ്പം ഈ കുഞ്ഞു ലൊക്കേഷനിൽ 4 വലിയ എന്താ ഒരു സ്വപ്ന സദൃശമായിട്ടുള്ള ലേക്കുകളുണ്ട്. പ്രത്യേകിച്ച് ഈ ഒക്ടോബർ മാസം എന്ന് പറയുമ്പോൾ, അതായത് ഓട്ടം അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറഞ്ഞ ഹേമന്തകാലത്ത് ഈ മരങ്ങളുടെ ഇലകളെല്ലാം ഇങ്ങനെ പച്ചയിൽ നിന്ന് തിളങ്ങുന്ന മഞ്ഞയും ഓറഞ്ചും അല്ലെങ്കിൽ റെഡും ഒക്കെ കളേഴ്സിലേക്ക് മാറുന്ന വളരെ വിസ്മയകരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അത് കാണാൻ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നാണ് ഇവിടെ ആൾക്കാർ തടിച്ചു കൂടുന്നത് കേട്ടോ. പിന്നെ ഒടുവിൽ ഈ യാത്ര അവസാനിക്കുന്നത് വളരെ വിഖ്യാതമായിട്ടുള്ള മാമൂത്ത് ലേക്കിലാണ്. ഇങ്ങനെ ആ ലേക്കിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ തണുത്തുറഞ്ഞ ശുദ്ധജല തടാകമാണ്. പൈൻമരക്കാടുകളും ട്രക്കിംഗ് ട്രെയിലുകളും സുമധുരമായ കാറ്റും ഒക്കെ കൊണ്ട്, മനോഹരമായ ആ ഒരു ഇളം കാറ്റൊക്കെ കൊണ്ട് അനുഗ്രഹീതമായിട്ടുള്ള ഒരു പ്രകൃതിയുടെ പറുദീസയാണത്. ഓക്കെ, അതുപോലെ വമ്പൻ നഗരങ്ങളുടെ ബഹളങ്ങളിൽ നിന്നൊക്കെ മാറി കാറിന്റെ വിൻഡോ താഴ്ത്തി വെച്ച് നല്ലൊരു മ്യൂസിക് ഒക്കെ കേട്ട് ശാന്തമായിട്ട് വണ്ടി ഓടിച്ച് പോകാൻ പറ്റിയ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബക്കറ്റ് ലിസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്. ഇത് പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് ഏത് പാട്ടാണ് ഞാനിങ്ങനെ ഈ ഒരു ടൈമിൽ കേൾക്കാൻ. അപ്പം നമ്മളിപ്പോൾ അങ്ങോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ ഏത് പാട്ട് നിങ്ങളെ കേൾപ്പിക്കണം എന്നാണ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് പാട്ട് വേണം? വെള്ളി നില തുള്ളികളോ, ഇത് വേണോ? ചെമ്പുവേ പൂവേ ആ പാട്ട് വേണോ? അതോ അമ്പാടി പയ്യുകൾ മേയും അത് വേണോ? അതല്ലെങ്കിൽ പിന്നെ പൂങ്കാറ്റേ പോയി ചൊല്ലാമോ അത് വേണോ? അതോ രാത്തിങ്കൽ പൂത്താലി ചാർത്തി വേണോ? ഏത് വേണമെന്ന് വേഗം മെസ്സേജ് കഴിഞ്ഞാൽ അത് പറഞ്ഞു തരുമ്പോൾ. അല്ലെങ്കിൽ കാത്തിരിപ്പൂ കൺമണി ഇത് വേണോ? വേഗം മെസ്സേജ് അയക്കും കേട്ടോ. അപ്പം ഞാനിത് പറഞ്ഞു തരുമ്പോഴേക്കും നിങ്ങൾ മെസ്സേജ് വന്നാൽ ആരാണോ ആദ്യം കേൾക്കുന്ന ആ പാട്ട് ഞാൻ കേൾപ്പിച്ചു. ഇപ്പം ഈ പറഞ്ഞ പാട്ടുകളിൽ ഏതെങ്കിലും ഓക്കെ. എന്തായാലും നമ്മളീ പറഞ്ഞ ആ ബക്കറ്റ് ലിസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ, നമ്മളിൽ പല ആൾക്കാരും പ്രവാസ ലോകത്ത് വലിയ സ്ട്രെസ്സും വർക്ക് ലോഡും ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കുകയാണ്. എല്ലായിടത്തും എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. പക്ഷേ നമുക്കൊരു സമാധാനത്തിന് വേണ്ടി, നമുക്കൊരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ കുറച്ച് സമയം കണ്ടുപിടിച്ചില്ല പിന്നെ എന്തിനാ ഈ ജീവിതം, അല്ലേ? അതിനുവേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്, അല്ലാതെ വേറെ ഒന്നിനു വേണ്ടിയല്ല. അതിനുവേണ്ടി മാത്രമാണ് പറയുന്നത്. എന്തായാലും ഇങ്ങനെ നമ്മളിങ്ങനെ ഈ സ്ട്രെസ്സും മാത്രം ഒന്നും കൊണ്ട് ജീവിക്കാൻ നമുക്ക് നടക്കുന്ന കാര്യമല്ല. അപ്പം അതുകൊണ്ട് ഇതുപോലുള്ള നാച്ചുറൽ ബ്യൂട്ടിയെക്കുറിച്ച് കേൾക്കുന്നത് തന്നെ മനസ്സിന് വലിയൊരു റിലാക്സേഷൻ നൽകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇൻ ഫ്യൂച്ചർ നമ്മൾ അമേരിക്ക വല്ലതും വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ റോഡ് ട്രിപ്പ് നിങ്ങളുടെ ഡ്രീം ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. ഇനി നമ്മുടെ യു എസിലുള്ള ഏതെങ്കിലും ഫ്രണ്ട്സോ ഫാമിലി വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോടും പറയാമല്ലോ. അവർക്കും ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് ഏതെങ്കിലും ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്യായിരിക്കും. അപ്പം നിങ്ങൾക്കും ഇങ്ങനെ എന്തെങ്കിലും പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് പറഞ്ഞാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഹോം 92.2 FM ആണ്, മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, യെസ്, രാത്തിങ്കൽ പൂത്താലിക്കാണ് എല്ലാവരുടെയും. എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. അത് മാത്രമല്ല, കഴിഞ്ഞ ആഴ്ചയല്ലേ നമ്മൾ അകം ഇവന്റിൽ എത്തിയത്. അപ്പം അതുകൊണ്ട് തന്നെ ഹരീഷ് ശിവരാമകൃഷ്ണൻ ഇങ്ങനെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആ രാത്തിങ്കൽ പൂത്താലി ചാർത്തി എന്ന പാട്ടിനോളം വേറെ ഏതാണുള്ളത്? എല്ലാ പാട്ടും സൂപ്പറാണെങ്കിലും നിങ്ങളുടെ എല്ലാവരുടെ ഇഷ്ടപ്രകാരം, വല്ലപ്പോഴേ ഇഷ്ടപ്രകാരമുള്ള പാട്ടുകളിലേക്കൊക്കെ എത്താറുള്ളൂ എങ്കിൽ പോലും, നമുക്ക് ആ പാട്ടൊന്ന് കേട്ടിട്ട് ആ ഇപ്പം പറഞ്ഞ ആ നിമിഷങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് സുഖമായിട്ട് തിരിച്ചു വരാം. ഓക്കെ,
0: you're listening to home 92.2 FM. home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: സ്മിത്ത് മച്ചാറിനെ ഫോണിൽ വിളിച്ച നരേന്ദ്രമോദി. നമസ്കാരം. ഹോം 92.2 FM. വാർത്തകളുമായി മിനി പത്മ. ഫ്ളൈ ദുബായ് വിമാനത്തിൽ സഹ പൈലറ്റിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറുമായി ഫോണിൽ സംസാരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്മിത്ത് ധീരതയുടെ ഉദാത്ത മാതൃകയെന്ന പ്രധാനമന്ത്രി. വേഗം സുഖം പ്രാപിക്കട്ടെയെന്നും പ്രധാനമന്ത്രി ആശംസിച്ചു. മച്ചാറിന്റെ ധൈര്യവും വീര്യവും പെട്ടെന്നുള്ള തീരുമാനമെടുക്കാനുള്ള കഴിവും നിരവധി ആളുകളുടെ ജീവൻ രക്ഷിച്ചുവെന്ന് പ്രധാനമന്ത്രി. ആരോഗ്യം മെച്ചപ്പെടുന്നുവെന്നും പ്രധാനമന്ത്രിയുമായി സംസാരിക്കാൻ കഴിഞ്ഞത് ആശ്വാസമായെന്നും വീഡിയോ കോളിലൂടെ സ്മിത്ത് മച്ചാർ പ്രതികരിച്ചു. പ്രധാനമന്ത്രിയോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനം. ഒരുപാട് പരുക്കു പറ്റിയിരുന്നു തനിക്ക്, പക്ഷേ പോരാടിയേ കഴിയൂ എന്ന ഉറച്ച വിശ്വാസത്തിലാണ് പിടിച്ചു നിന്നതെന്ന് ക്യാപ്റ്റൻ പ്രധാനമന്ത്രിയോട് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അല്പനേരം സംസാരിച്ച സ്മിത്ത് മരണത്തെ മുന്നിൽ കണ്ട നിമിഷം വിശദീകരിച്ചു. അക്രമി കുത്തി ശരീരത്തിൽ ഏൽപ്പിച്ച പരുക്കുകൾ, യാത്രക്കാരുടെ ജീവനെക്കുറിച്ചുള്ള ആശങ്ക, ഇതെല്ലാം സ്മിത്ത് പ്രധാനമന്ത്രിയോട് വിശദീകരിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഡൽഹിയിൽ അതിശക്തമായ സമരം. ആം ആദ്മി പാർട്ടി, ഇടതു പാർട്ടികൾ അടക്കമുള്ളവർ സമരരംഗത്ത് സജീവം. ജന്തർമന്ദർ പരിസരത്താണ് സമരം. സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. CPN ജനറൽ സെക്രട്ടറി എം എ ബേബി, എം പി എ റഹീം, ജേക്സി തോമസ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജന്തർമന്ദറിന്റെ 2 കിലോമീറ്റർ ചുറ്റളവിൽ റോഡുകൾ അടച്ച് പ്രതിഷേധക്കാരെ തടഞ്ഞിരുന്നു പോലീസ്. മെട്രോ സ്റ്റേഷനുകൾ അടക്കം അടച്ചിട്ടായിരുന്നു പ്രതിരോധം. ഇന്റർനെറ്റിനും നിരോധനം ഏർപ്പെടുത്തി. യൂത്ത് കോൺഗ്രസ്, DYFI, SFI, MSF, യൂത്ത് ലീഗ്, ISI എന്നീ സംഘടനകൾ ജന്തർമന്ദർ കേന്ദ്രീകരിച്ച് പ്രതിഷേധിക്കുകയാണ്. മുഖ്യമന്ത്രി VD സതീഷിനെതിരെയുള്ള UDF കൺവീനറുടെ തുറന്നു പറച്ചിലിൽ കോൺഗ്രസിൽ കോളിളക്കം. അടൂർ പ്രകാശിനെ പിന്തുണച്ചും വിമർശിച്ചും നേതാക്കൾ രംഗത്ത്. അടൂർ പ്രകാശിന്റെ പരാതിയിൽ ഹൈക്കമാൻഡ് ഉചിതമായ തീരുമാനമെടുക്കട്ടെയെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. പ്രസിഡന്റ് എന്ന നിലയിൽ എല്ലാവരുമായി കൂടിയാലോചിച്ചാണ് താൻ തീരുമാനമെടുക്കുന്നത്. അടൂർ പ്രകാശിന്റെ നിലപാട് AICC വിലയിരുത്തട്ടെ. തന്റെ നിലപാട് കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുമെന്നും മന്ത്രി സണ്ണി ജോസഫ്. അടൂർ പ്രകാശ് അതൃപ്തി പറഞ്ഞതോടെ കോൺഗ്രസിൽ നേതാക്കൾ തമ്മിലുള്ള വാക്പോരിന് കളമൊരുങ്ങി. അടൂർ പ്രകാശിനെ പരോക്ഷമായി പിന്തുണച്ച സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് രംഗത്ത്. അടൂർ പ്രകാശിനെ പിന്തുണച്ച മന്ത്രി AP അനിൽകുമാറും രംഗത്തെത്തി. ചർച്ചകളും കൂടിയാലോചനകളും നടക്കണം. തന്റെ തീരുമാനം മുന്നണിക്കുള്ളിൽ പറയും. എല്ലാം KC വേണുഗോപാലിൽ കേന്ദ്രീകരിക്കേണ്ടെന്നും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന സമയത്ത് KC മാധ്യമങ്ങൾ വേട്ടയാടിയതാണെന്നും AP അനിൽകുമാർ. മുൻകാലങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തന്റെ തീരുമാനം മുന്നണിക്കുള്ളിൽ പറയും, അതാണ് ശീലമെന്നും മന്ത്രി. എന്നാൽ അടൂർ പ്രകാശിനെ തള്ളി ഇന്നും മന്ത്രി കെ മുരളീധരന്റെ പ്രതികരണം. പറയാനുള്ളത് പാർട്ടി വേദികളിൽ പറയണം. തന്നെ അറിയിക്കേണ്ട കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രിയെ അറിയിക്കാറുണ്ടെന്നും മന്ത്രി കെ മുരളീധരൻ. UDFൽ ചർച്ച ചെയ്താണ് തീരുമാനങ്ങൾ എടുക്കാറുള്ളതെന്നും അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന കാര്യമേ ഉള്ളൂ എന്നും പാണക്കാട് സാധിക്കലി തങ്ങളുടെ പ്രതികരണം. PJ ജോസഫിന് അർഹമായ ക്യാബിനറ്റ് പദവി വൈകുന്നതിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് അതൃപ്തി. MK മുനീറിനും G ദേവരാജനും ഒപ്പം തന്നെ PJ ജോസഫിനുമുള്ള പദവിയിലും നേരത്തെ ധാരണയുണ്ടായിരുന്നു എന്നാണ് കേരള കോൺഗ്രസിന്റെ വാദം. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് മന്ത്രി മോൻസ് ജോസഫ് വീണ്ടും ആവശ്യമുന്നയിക്കും. മുഖ്യമന്ത്രിക്കെതിരായ വ്യാജ വിവാഹ ആരോപണ കേസിൽ ആന്റോ അഗസ്റ്റിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. കഴിഞ്ഞ ദിവസം 3 മണിക്കൂർ ചോദ്യം ചെയ്തെങ്കിലും മൊഴിയിൽ വ്യക്തതക്കുറവുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. 2 യുവാക്കളാണ് ഓഫീസിലെത്തിയത്. വിവാഹത്തിന്റെ രേഖ മൊബൈലിലേക്ക് അയച്ചു നൽകി ആ മൊബൈൽ ഫോൺ റെയ്ഡിൽ പിടിച്ചെടുത്തുവെന്നാണ് ആന്റോ മൊഴി നൽകിയിരിക്കുന്നത്. സർക്കാരിനെയും മുന്നണിയും സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. മുഖ്യമന്ത്രിക്കെതിരായ പരസ്യ വിമർശനം സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ. മുസ്ലിം ലീഗ് ഭരണപരിഷ്കാര കമ്മീഷൻ പദവി നൽകിയതിൽ പരാതിയില്ല, കൂടിയാലോചന ഇല്ല എന്നതിലാണ് പ്രശ്നം. കാര്യങ്ങൾ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ അറിയിക്കുമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന് വീഴ്ചയെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട്. പ്രതിഷേധമുണ്ടാകുമെന്ന നേരത്തെ മുന്നറിയിപ്പ് നൽകിയെങ്കിലും പോലീസ് ജാഗ്രത കാണിച്ചില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കായിക മന്ത്രി OJ ജനീഷിനെതിരായ കാസർഗോട്ടെ അക്രമത്തിന് പിന്നിൽ വേറൊരു അജണ്ടയുണ്ടെന്ന് സന്ദീപ് വാര്യർ MLA. കായിക വകുപ്പുമായി ബന്ധപ്പെട്ട CPN നേതാവിന്റെ അഴിമതി മറച്ചുവെക്കാനാണ് ശ്രമം. നടക്കാവ് സ്റ്റേഡിയം നിർമ്മാണത്തിൽ കോടികളുടെ അഴിമതി നടന്നു. ബോധപൂർവം ഉണ്ടാക്കിയ അക്രമമാണ്. മതിയായ സുരക്ഷയൊരുക്കുന്നതിൽ പോലീസിന് വീഴ്ച, അത് പരിശോധിക്കുമെന്നും സന്ദീപ് വാര്യർ. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വിശുദ്ധ നഗരമായ മദീനയ്ക്ക് നേരെ ഹൂദികളുടെ ആക്രമണമുണ്ടായി. ഡ്രോൺ ആക്രമണത്തിൽ തൈബ പവർ സ്റ്റേഷന് കേടുപാടുകൾ സംഭവിച്ചു. ഏഷ്യൻ ഗെയിംസ് സമ്പയത്തിലും ബോക്സിംഗിലും മികച്ച പ്രകടനം പുറത്തെടുത്ത ഇന്ത്യ മെഡൽ വേട്ട തുടർന്നു. വനിതകളുടെ 75 kg ബോക്സിംഗ് ഫൈനലിൽ ചൈനയുടെ ബാവോസിയെ നേരിട്ട ഒളിമ്പിക് മെഡൽ ജേതാവ് ലവ്ലിന ബോർഗോഹെയ്ൻ ഇന്ത്യയുടെ 12th സ്വർണ്ണ മെഡൽ സ്വന്തമാക്കി. ഇതിഹാസ താരം മേരികോമിന് ശേഷം ഏഷ്യൻ ഗെയിംസ് ചാമ്പ്യനാകുന്ന രണ്ടാമത്തെ മാത്രം വനിതാ താരമാണ് ലവ്ലിന. വനിതാ അമ്പയത്തിൽ ഇന്ത്യയ്ക്ക് സ്വർണം. റിക്കോ ആർച്ചറിയിൽ ദക്ഷിണ കൊറിയയെ തകർത്ത ഇന്ത്യയ്ക്ക് സ്വർണം.
4: Home FM News was brought to you by Dhanya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good afternoon. Station clock ഇപ്പോൾ സമയം 2:06.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 37°C, ഹ്യൂമിഡിറ്റി 46%.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
7: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

ആയുർവേദിക് മെഡിക്കൽ സെന്റർ പാരമ്പര്യത്തിന്റെ അറിവുകൾ നാളെയുടെ ആരോഗ്യം ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ കോൾ നൌ 0542245901.

0: എല്ലാവർക്കും വീക്കെൻഡ് ആശംസകൾ നേരുകയാണ്. ഈ ഒരു നല്ല പാട്ട് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് സമർപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ഒരുപാട് ഒരുപാട് ഒരുപാട് ഒരുപാട് ഒരുപാട് ഇഷ്ടത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ഹോമിലേക്ക്, മലയാളി ഡായിലേക്ക്. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാനായിട്ട് ഇവിടെ ഷീബയാണുള്ളത്. അപ്പൊ ഞാൻ മാത്രം ഇവിടെ നിന്ന് ചെറുപറ ചെറുപറ ചെറുപറ എന്ന് വർത്തമാനം പറഞ്ഞു പോരാ, നിങ്ങൾ എല്ലാവരും വരണം, നിങ്ങളുടെ വിശേഷങ്ങൾ പറയണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളെ കുറിച്ച് പറയണം, പിന്നെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുന്ന കാര്യം, അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണത്തെ കുറിച്ച് പറയണമെങ്കിൽ പറയണം, പഴയ കാര്യങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ ഓർമ്മയിൽ ചില പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുമ്പോൾ അങ്ങനെ പറയണം തോന്നുകയാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇത് നമ്മുടെ മലയാളി ഡായല്ലേ. നിങ്ങളുടെ മെസ്സേജ് ഇവിടെ കിട്ടുമ്പോൾ വാട്സാപ്പിലേക്ക് നിങ്ങൾ സന്ദേശങ്ങൾ അയക്കുമ്പോൾ അത് നോക്കിയിട്ട് കൃത്യമായിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവർക്കും ജന്മദിന ആശംസകൾ അറിയിക്കുകയാണ്. വിവാഹവാർഷികം ആഘോഷിക്കുന്ന എല്ലാവർക്കും വിവാഹവാർഷിക ആശംസകൾ അറിയിക്കുന്നു. പിന്നെ എല്ലാവർക്കും വീക്കെൻഡ് ആശംസകൾ നേരുന്നു. സ്നേഹത്തോടെ സന്തോഷത്തോടെ നമ്മളിവിടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ മെസ്സേജ് കാത്തു കാത്താണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള കാര്യം കൂടെ പറയട്ടെ, മെസ്സേജ് അയച്ചോളൂ. ഇനിയിപ്പോൾ നമ്മൾ ഈ മണിക്കൂറിലെ ട്രെൻഡിങ് സോങ്ങിലേക്കാണ് പോകാൻ പോകുന്നത്. ധൂമകേതുവിലെ പാട്ടാണ്, അനുരാഗ രൂപവതി എന്നുള്ള പാട്ടാണ് ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത്. കേൾക്കാൻ നമുക്ക്.
1: Trending song of the hour brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Anam, Dubai Darbar Media and Relish Darasa jointly presents Navomit 2026, a grand Navaratri cultural festival. Malayala Kareyude Janapriya Vanida Bhajan Teamaya Bhairavi Bhajans Ethunu. October 4 Vaikunneram 6 Mani Mudal Dubai Zabil Ladies Clubil Navomit 2026.
1: Tickets available on ticketsfy.net. വി ഡി സതീഷിനെതിരെ അടൂർ പ്രകാശ്, അടൂരിനെ തള്ളാതെ സണ്ണി ജോസഫ്, എ ഐ സി സിക്ക് വിട്ടുകൊടുത്ത കെ പി സി സി, കോൺഗ്രസിലെ പുകയുന്ന അമർഷം.
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
0: നവരാത്രിയുടെ പുണ്യവും സാംസ്കാരിക തനിമയും ആഘോഷത്തിന്റെ നിറപ്പകിട്ടുമായി ഭക്തിസാന്ദ്രമായ ഒരു സായാഹ്നം. ദുബായ് ദർബാർ മീഡിയ ആൻഡ് റിലീഷ് ദരസ ജോയിന്റ്ലി പ്രസന്റ്സ് നവോമിത് 2026, എ ഗ്രാൻഡ് നവരാത്രി കൾച്ചറൽ ഫെസ്റ്റിവൽ. മലയാളക്കരയുടെ ജനപ്രിയ വനിതാ ഭജൻ ടീമായ ഭൈരവി ഭജൻസ് എത്തുന്നു. ഒക്ടോബർ 4 വൈകുന്നേരം 6 മണി മുതൽ ദുബായ് സബീൽ ലേഡീസ് ക്ലബിൽ നവോമിത് 2026.
1: Tickets available on ticketsfy.net.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: മലയാളിട ബ്രോട്ട് ടു യു ബൈ
0: ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് 1. കോൾ നൌ 0542245901.

0: നല്ലൊരു തണുപ്പ് തരുന്ന ഒരു പാട്ടാണിത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. എന്നാൽ പിന്നെ നിങ്ങൾക്കും ഈ പാട്ട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. എങ്കിൽ പിന്നെ ഈ സിനിമയുടെ പേര് പറ. ആ പറ. ആ കുറച്ച് പേർക്ക് അറിയാം അല്ലേ? അതെ, ശിക്കാരി ശംഭുവിലെ പാട്ടാണിത്. ചില സിനിമയിലെ പാട്ടുകൾ നമ്മളിങ്ങനെ ഒരുപാട് നമുക്ക് ഇഷ്ടമായിരിക്കും, പക്ഷേ സിനിമയുടെ പേര് പെട്ടെന്ന് നമുക്ക് കിട്ടില്ല അല്ലേ? അങ്ങനെ ഒരു പാട്ടാണിത്. ഒരുപാട് പേരുടെ മനസ്സിലുള്ള ഒരു പാട്ടാണ്. ശുടാ സിനിമയുടെ പേര് ഏതാന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും അല്ലേ? ശരി, ഇപ്പോൾ ഈ പാട്ടിങ്ങനെ കേട്ടപ്പോൾ ഇത് പിന്നെയും നിങ്ങൾക്ക് കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ട് സിനിമയുടെ പേരറിയാത്തവർ ചിലപ്പോൾ ഇനി ഞാൻ ഷീബ പറയുമായിരിക്കും. കാരണം എല്ലാ സിനിമയുടെ പേരും നമ്മളിങ്ങനെ പറയുന്നില്ലല്ലോ. പണ്ടൊക്കെ നമ്മൾ റേഡിയോ കേൾക്കുമ്പോൾ ഒരു പാട്ട് കഴിയുമ്പോൾ കൃത്യമായിട്ടും ഇതാരാ പാടിയിരിക്കുന്നത്, ഏത് സിനിമയിലെ പാട്ടാണ് അല്ലേ, ആരാണ് വരികൾ എഴുതിയിരിക്കുന്നത്, ആരാണതിൻ്റെ സംഗീത സംവിധായകൻ എന്നൊക്കെ കൃത്യമായിട്ട് പറയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ എല്ലാ പ്രോഗ്രാമിലൊന്നും അങ്ങനെ പറയില്ല. ചിലപ്പോൾ ഇങ്ങനെ ചില പാട്ടുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇങ്ങനെ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, അല്ലാതെ എപ്പോഴും പറയാറില്ല. അപ്പോൾ ഇത് ശിക്കാരി ശംഭുവിലെ പാട്ടാണ്. അപ്പോൾ അറിയാത്തവരിങ്ങനെ ഓർത്ത് വെച്ചേക്കണം, ഈ മഴപ്പാട്ട് ഇതിലുള്ളതാണ് എന്ന്. നല്ല വരികളാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. സന്തോഷ് വർമ്മയുടെ വരികളാണ്. ശ്രീജിത് അടവണയാണ് ഇതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ഹരിചരണും രോഷ്ണി സുരേഷും ചേർന്നാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിറയെ നിറയെ പാട്ടുകളുണ്ട്, ഇഷ്ടപ്പെട്ട പാട്ടുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചിലപ്പോൾ ചില പാട്ടുകളുടെ സിനിമയുടെ പേര് അറിയത്തില്ലായിരിക്കും. ചിലപ്പോൾ ചില പാട്ടിൻ്റെ ഇടയിലുള്ള വരികളായിരിക്കും ഇങ്ങനെ മനസ്സിൽ കിടന്ന് കളിച്ചുകൊണ്ടേയിരിക്കുന്നത്. ചിലപ്പോൾ ചില സിനിമയുടെ പേര് മാത്രം, ആ സിനിമയിലൊരു പാട്ടുണ്ടല്ലോ, ശുടാ വരി ഓർമ്മ വരണില്ല, അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മലയാളിയുടെ വരുന്നതെങ്കിൽ ആ സമയത്ത് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. എന്നോട് ചോദിക്കാം ഇത് ഏത് പാട്ടിൽ സിനിമയിലേതാണ്, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ ഈ ഒരു പാട്ടുണ്ട് ഷീബാദിൻ്റെ ഇടയിലെ വരി എനിക്കറിയാവൂ, ഏത് മൂവി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. 0585829220 ആണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. മെസ്സേജ് അയക്കാം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ടും വിശേഷങ്ങളൊക്കെ പറയാനായിട്ട്. അപ്പോൾ ഇന്ന് കുറച്ച് കൂട്ടുകാരുടെ മെസ്സേജ് ഇതിനകം തന്നെ വന്നിട്ടുണ്ട്. ആരൊക്കെയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യം പറയാം. സന്തോഷ് കുമാർ പച്ചാട്ട്, ഞാനിവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാനും ഇവിടെ ഉണ്ട് സന്തോഷ്. പിന്നെ ഇതാരാണ്, ആ സഫീർ വാരോട് ഒരു മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ഹായ് ഷീബ, ഷീബയോട് ചോദിച്ചിട്ട് കിട്ടാത്ത പാട്ട് ഞാൻ ജമിനി ചേച്ചിയോട് ചോദിച്ചപ്പോൾ കിട്ടിയെന്ന്. ആ അതാണ്, ജമിനി ചേച്ചി ആകുമ്പോൾ ഇങ്ങനെ നമ്മുടെ മലയാളിയുടെ പോലെ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചേച്ചി ജടപട ജടപട ജടപടയെന്ന് ഉത്തരം അങ്ങ് തരും, പാട്ടാണെങ്കിൽ പാട്ട് ഇല്ലേ. പിന്നെ ഷിബിയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്, എനിക്ക് ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് ഷിബി, നമുക്ക് പരിഹരിക്കാം. ബിജു വി ബിജു സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമാണ്, സുഖമാണ് ബിജു, സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. മുഹമ്മദ് ഫാസിലിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഗണേഷിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. മെഹബൂബ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ റോഷ്നി ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞിട്ടുണ്ട്. നവീൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാനും ഇവിടെ ഉണ്ടേ, ഇപ്പോൾ ഉണ്ടിട്ട് വന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ നമ്മുടെ നിർമ്മലാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കവിയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. നമസ്കാരമൊക്കെ പറഞ്ഞുകൊണ്ട് തിരിച്ചങ്ങോട്ട് നിർമ്മലും കവിക്കും നമസ്കാരം. ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് നിർമ്മൽ ഓടി വന്ന്. ആ 2:25 ആയല്ലോ. ശരിയാ ശരിയാ ശരിയാ. ഞാൻ ഈ ഉച്ചയൂണ് വൈകുന്നേരമാണ് കഴിക്കുന്നത്. ചോറ് മാത്രം ഞാൻ വൈകുന്നേരം വീട്ടിൽ പോയിട്ട് കഴിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ അയ്യോ സമയം എത്രയായി, നിങ്ങളെല്ലാവരും ഇതുപോലെ കഴിക്കാതിരിക്കുമായിരിക്കും എന്നൊക്കെ ചിലപ്പോൾ വിചാരിച്ചാളേ കേട്ടോ. പക്ഷെ ഞാൻ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും, അല്ലാതെ ഉച്ചയ്ക്ക് ഭക്ഷണം തീരെ കഴിക്കാതെ ഒന്നും ഇരിക്കില്ല കേട്ടോ. ഹാ, അതിന് വേറെ ആളെ നോക്കണം അങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കണമെങ്കിൽ. ശരി, അടുത്ത് നമ്മൾ തമിഴ് പാട്ടാണ് കേൾക്കാൻ പോകുന്നത്. അൻപിലവൻ എന്ന പുതിയ ചിത്രത്തിലെ പാട്ടാണ് ഞാൻ പ്ലേ ചെയ്യുന്നത്, കേട്ടിട്ട് വരാം.
1: 922 Madras Mail. 922 Madras Mail. Tamil hit of the heart.

0: 92 to Madras Mail. Double hit of the heart. Traffic update.
1: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ അൽതാവൻ സ്ട്രീറ്റ് ഇൻ അൽതാവൻ ആ ഭാഗത്ത് ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഓൺ D65 അൽമറേബ്യ സ്ട്രീറ്റ് ഇൻ അൽഖൂസ് ഇൻഡസ്ട്രിയൽ ഏരിയ 1 ആ ഭാഗത്ത് ബമ്പർ ടു ബമ്പർ ട്രാഫിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നോക്കുമ്പോൾ ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഫ്രം മുഹൈസിന 4 ടു അൽ ഗിസൈസ് ഇൻഡസ്ട്രിയൽ 5 ഓൺ E311 ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ്.
1: Traffic update. Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier. Number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.

0: Home 92.2 FM. Home is a feeling. ചിങ്ങമാസത്തിന്റെ ആഘോഷത്താളം ഓണം. പൂക്കളവും പാട്ടും നൃത്തവും ചിരിയും നിറയുന്ന ഒരു ഓണക്കാലം ഇത്തവണ ദുബായിൽ ആഘോഷിക്കാൻ തയ്യാറാണോ?
1: യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ അവതരിപ്പിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
0: ഒക്ടോബർ 4 എത്തിസിലാത്ത് അക്കാദമി ദുബായിൽ സുപ്രസിദ്ധ സിനിമാ താരം ശ്വേതാ മേനോനൊപ്പം സ്റ്റാർ സിംഗേഴ്സ് ശ്രീരാഗും മണ്ടയും കലയും സംഗീതവും ആഘോഷവും ഒന്നിക്കുന്ന ഒരു ഗംഭീര ഓണാഘോഷം.
1: മ്യൂസിക്കൽ ഷോ, ഫ്യൂഷൻ ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ്, നാടൻ പാട്ട്, സിനിമാറ്റിക് ഡാൻസ്, ഒപ്പം വർണ്ണാഭമായ പൂക്കളം കോമ്പറ്റീഷൻ.
0: ലുലു ഓണം ഇവിടെയാണ് പ്രസന്റഡ് ബൈ ഗോൾഡൻ ഗ്രൂപ്പ്, പവേർഡ് ബൈ ചന്ദ്രൻ ഗുരുക്കൾ ആയുർവേദ ക്ലിനിക്, അസോസിയേറ്റഡ് ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഗീതം കൺവെൻഷൻ സെന്റർ അടൂർ. ഒക്ടോബർ 4 ദുബായ് എത്തിസലാത്ത് അക്കാദമിയിൽ ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഹോം 92.2 FM.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: മലയാളിടാ ബ്രോട്ട് ടു യു ബൈ
1: ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ കോൾ നൌ 0 5 4 2 2 4 5 9 0 1.

സുഹൃത്തുക്കളെ ഈ പാട്ട് കേൾക്കാനായിട്ട് മെസ്സേജ് അയച്ചത് നമ്മുടെ ഷിബിയാണ്. പാട്ട് കേട്ടോണ്ടിരുന്നപ്പോൾ സന്തോഷം അറിയിച്ചിട്ടുണ്ട്. താങ്ക് യു ഷിബി മെസ്സേജ് അയച്ചതിൽ. നമ്മുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഹോം 92.2 FM-ലൂടെ മലയാളി ഡയലിലൂടെ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്കായിട്ട് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്, 0585829220 എന്ന നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക്. അബ്ദുൾ നമസ്കാരം പറഞ്ഞിട്ടുണ്ട്, കയറി വാടാ മക്കളെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിജോയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്, പേര് വയ്ക്കാതെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഹാപ്പി വീക്കെൻഡ് ആശംസകൾ പറഞ്ഞുകൊണ്ട് അഭിജിത്ത് മെസ്സേജ് അയച്ചിരിക്കുന്നു. ജോസ് തോമസ് ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, ഞാനും ഇവിടെ ഓക്കെ അത് ഞാൻ കണ്ടായിരുന്നു. ഷിജിൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, നിർമ്മലെ കണ്ടു കേട്ടോ, ഞാൻ മെസ്സേജ് കണ്ടു. പിന്നെ ഇന്ന് എൻ്റെ ഫ്രണ്ട് അനസിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്, ആശംസകൾ ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പാട്ടും പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് മുബീഷ ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് മുബീഷ, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന മുബീഷയുടെ ഫ്രണ്ട് അനസിന് എല്ലാവിധ ജന്മദിന ആശംസകളും അറിയിക്കുകയാണ്. നമ്മുടെ ഹോം എഫ് എം ഫാമിലി മെമ്പേഴ്സിൻ്റെ വകയായിട്ട് ആശംസകൾ അറിയിക്കുന്നു. പിന്നെ സ്പെഷ്യലായിട്ട് നമ്മുടെ മുബീഷയുടെ വകയായിട്ടും ഒരുപാട് സ്നേഹത്തോടെ ജന്മദിന ആശംസകൾ അറിയിക്കുകയാണ്. ആയിഷ, എൻ്റെ കാറിൻ്റെ പേരെന്നോ എന്താ പറഞ്ഞിരിക്കുന്നത് എനിക്കറിയില്ല. ആയിഷയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, ഒരു ഹായ് കിട്ടിയിട്ടുണ്ട്. ഹായ് ആയിഷ, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മുടെ ഷാജൻ വർഗീസ്, ഗുഡ് ആഫ്റ്റർനൂൺ ഷീബ. ഷാജൻ വർഗീസ് ആണ് നാട്ടിൽ നിന്ന്, ട്രിവാൻഡ്രത്താണ്, പൊഴിയൂരാണ്, ഇതെല്ലാം നമുക്ക് കാണാൻ പാടമാണ്. നാളെ ഞങ്ങളുടെ ഷിജിൻ ദാസ് കണ്ണാടിയുടെ 31st പിറന്നാൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ യു കെയിൽ ജോലി നോക്കി വരികയാണ്. ഞങ്ങൾ വി പി ഫാമിലിയുടെ വക ആശംസകൾ പ്രാർത്ഥനകളൊക്കെ അറിയിക്കുന്നു. ജലീന വൈഫ്, അതുപോലെ തന്നെ റോക്കിദാസ്, ഷേർലി, അലോഷ്യസ്, വിൻസി, ഡോക്ടർ ഷിജി, ഡോക്ടർ സജിൻ, ഷിബിൻ ദാസ്, സെൽവരാജ്, ഷൈനി, ആർത്തി, സുജൻ, അജി, ഷാജു, സിന്ധു, അലീന, സെറീന, ഷാജൻ, പ്രിൻസി, നിധി, നവീൻ. പിന്നെ ഹോം എഫ് എം മലയാളി ഡായുടെ വകയായിട്ട് ഒരു നല്ലൊരു പാട്ടും വേണം എന്ന് പറഞ്ഞു. ഓക്കെ, എന്തായാലും നാളെ ജന്മദിനം ആഘോഷിക്കുന്ന ഷിജിൻ എല്ലാവിധ ജന്മദിന ആശംസകളും അറിയിക്കുകയാണ് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ വകയായിട്ടും നമ്മുടെ ഹോം എഫ് എം ഫാമിലിയുടെ വകയായിട്ടും. പിന്നെ സച്ചു ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട്, ഹായ് സച്ചു, സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്, 0585829220 എന്ന നമ്പറിലേക്ക്. You're listening to Home 92.2 FM. Home is a feeling.

0: Monday to Friday, evening 5 to 9pm. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home. വി.ഡി. സതീഷിനെതിരെ അടൂർ പ്രകാശ്, അടൂരിനെ തള്ളാതെ സണ്ണി ജോസഫ്, AICCക്ക് വിട്ടുകൊടുത്ത KPCC, കോൺഗ്രസിലെ പുകയുന്ന അമർഷം.
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മണ്ടേ ടു ഫ്രൈഡേ 4 to 5 PM, ഓൺലി ഓൺ ഹോം 92.2 FM. ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ, പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് 1-ൽ. കോൾ നൌ 0542245901.

അവതാരത്തില് ഈ പാട്ട് കൊഞ്ചി കൊഞ്ചി ചിരിച്ചാൽ എന്നുള്ള പാട്ട് കേൾക്കാൻ വേണ്ടിട്ട് മെസ്സേജ് അയച്ചത് നവീനാണ്. ഹായ് നവീൻ, നവീന്റെ ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്, കേട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത പാട്ട് നല്ല പാട്ടാണ് കേട്ടോ, പുണ്യാള നഗർപത്തീസിലെ പാട്ടാണ്. പിന്നെ ജിഷ്ണുവിന് മെസ്സേജ് വന്നിട്ടുണ്ട്, എന്താണ് വിശേഷം എന്നൊക്കെ ചോദിച്ചിട്ട്. നല്ല വിശേഷമാണ് ജിഷ്ണു, ഇവിടെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു. പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും വീക്കെൻഡ് ആശംസകൾ പറഞ്ഞുകൊണ്ട് ജിതിൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു ജിതിൻ, തിരിച്ചങ്ങോട്ടും ആശംസകൾ അറിയിക്കുന്നു. പിന്നെ മുബാറക് ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, വിജിത് ഹലോ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഷാനീദ് ഹലോ പറഞ്ഞിരിക്കുന്നു, അബ്ദുളിൻ്റെ നമസ്കാരം കിട്ടിയിട്ടുണ്ട്, കുറേ കൂട്ടുകാരുടെ ഹലോ ഹായ് വീക്കെൻഡ് ആശംസകളൊക്കെ വന്നിട്ടുണ്ട്. ഗണേഷ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അഷ്റഫ് ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, അഷ്റഫെ ഞാൻ പ്ലേ ചെയ്ത് തരാം കേട്ടോ, കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ രാജി ആവശ്യം, ജന്തർമന്ദറിൽ പ്രതിഷേധം, വ്യാപക അറസ്റ്റ്. പറഞ്ഞതിൽ ഉറച്ച് അടൂർ പ്രകാശ്, വി ഡി സതീശനെതിരെ പരാതി നൽകാൻ നീക്കം. അടൂർ പ്രകാശിനെ തള്ളി ലീഗ്, യു ഡി എഫിൽ അനൈക്യമില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. സ്മിത്ത് മച്ചാർ ആരോഗ്യവാൻ, ദുബായിൽ ചികിത്സ. സൌദിക്ക് നേരെ വീണ്ടും ഹൂതി ആക്രമണം, പശ്ചിമേഷ്യ അശാന്തം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് സ്വർണം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഡൽഹിയിൽ വ്യാപക പ്രതിഷേധം. പ്രതിഷേധത്തിനെത്തുന്നവരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ്. സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി അടക്കമുള്ളവർ അറസ്റ്റിൽ. യൂത്ത് കോൺഗ്രസ്, ഡിവൈഎഫ്ഐ, എസ്എഫ്ഐ പ്രവർത്തകരും അറസ്റ്റിലായി. ജന്തർ മന്ദറിന്റെ 2 കിലോമീറ്റർ ചുറ്റളവിൽ റോഡുകൾ അടച്ച് പ്രതിഷേധക്കാരെ തടഞ്ഞ് പോലീസ്. മെട്രോ സ്റ്റേഷനുകളടക്കം അടച്ചിട്ട് പ്രതിരോധം. ഇന്റർനെറ്റിനും നിരോധനം ഏർപ്പെടുത്തി. യൂത്ത് കോൺഗ്രസ്, ഡിവൈഎഫ്ഐ, എസ്എഫ്ഐ, എംഎസ്എഫ്, യൂത്ത് ലീഗ്, ഐസ എന്നീ സംഘടനകളാണ് ജന്തർ മന്ദർ കേന്ദ്രീകരിച്ച് പ്രതിഷേധിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിലുള്ള രാജ്യവ്യാപക കലക്ട്രേറ്റ് മാർച്ചിനും തുടക്കമായി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യത്തിൽ ഡൽഹിയിൽ സമര പരമ്പര തീർക്കുകയാണ് പ്രതിപക്ഷം. എസ്ഐആർ പൂർത്തിയായ കേരളമടക്കം സംസ്ഥാനങ്ങളിൽ പ്രത്യേക നടപടിക്ക് നിർദ്ദേശം നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എസ്ഐആർ പട്ടികയിൽ നിന്ന് ഒഴിവായ വോട്ടർമാരെ തിരികെ ഉൾപ്പെടുത്താനുള്ള നടപടിക്കാണ് നിർദ്ദേശം. അർഹരായ ആരെയും ഒഴിവാക്കരുതെന്ന് സംസ്ഥാന ഇലക്ടറൽ ഉദ്യോഗസ്ഥരെ കമ്മീഷൻ അറിയിച്ചു. പഴയ പട്ടികയും പുതിയ പട്ടികയും താരതമ്യം ചെയ്ത് ഒഴിവായവരെ കണ്ടെത്താനും നിർദ്ദേശത്തിൽ പറയുന്നു. ഇവരുടെ വീടുകളിൽ ഉൾപ്പെടെ പോയി ഫോം 6 വഴി വോട്ടർ പട്ടികയിൽ ചേർക്കണം. എസ്ഐആർ പൂർത്തിയായ സംസ്ഥാനങ്ങളിൽ പഴയ ഫോം 6 ആകും ഉപയോഗിക്കുക. എസ്ഐആർ നടക്കുന്ന മഹാരാഷ്ട്രയിൽ വോട്ടർമാരെ ഒഴിവാക്കാൻ ധൃതി കാണിക്കരുതെന്ന് ഉദ്യോഗസ്ഥരോട് കമ്മീഷൻ അറിയിച്ചു. ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംബന്ധിച്ച കേന്ദ്ര ബിൽ പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതി JPC സുപ്രീംകോടതി ജഡ്ജിമാരുമായി നടത്താൻ നിശ്ചയിച്ച ചർച്ച പ്രതിപക്ഷ എതിർപ്പിനെ തുടർന്ന് ഉപേക്ഷിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെടെയുള്ളവരുമായി 6 തീയതി സുപ്രീംകോടതിയിൽ കൂടിക്കാഴ്ച നടത്താനായിരുന്നു നീക്കം. സമിതി അംഗങ്ങൾക്ക് അസൌകര്യമുള്ളതിനാലാണ് സന്ദർശനം വേണ്ടെന്ന് വെച്ചതെന്ന് JPC അധ്യക്ഷൻ. സർക്കാരിനെയും മുന്നണിയെയും സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. മുഖ്യമന്ത്രിക്കെതിരായ പരസ്യ വിമർശനം സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ. മുസ്ലിം ലീഗിന് ഭരണപരിഷ്കാര കമ്മീഷൻ പദവി നൽകിയതിൽ പരാതിയില്ല, കൂടിയാലോചന ഇല്ല എന്നതിലാണ് പ്രശ്നം. കാര്യങ്ങൾ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ അറിയിക്കുമെന്ന് അടൂർ പ്രകാശ്. UDF കൺവീനറായതുമുതൽ പല സമയങ്ങളിൽ താൻ അവഗണിക്കപ്പെട്ടെന്ന് അടൂർ പ്രകാശ്. UDFലെ പല കാര്യങ്ങളും മാധ്യമങ്ങളിലൂടെയാണ് അറിയുന്നത്. പരാതി AICC അറിയിക്കുമെന്ന് അടൂർ പ്രകാശ്. വിമർശനം AICCയെ അറിയിച്ചിട്ടുണ്ടെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. ഹൈക്കമാൻഡ് തീരുമാനമെടുക്കട്ടെയെന്ന് മന്ത്രി. UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പരസ്യ പ്രതികരണത്തോടെ മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ കോൺഗ്രസിനുള്ളിൽ പടയൊരുക്കം ശക്തമാകുന്നതായി റിപ്പോർട്ട്. സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങളിൽ പാർട്ടിയുമായും മുന്നണി നേതൃത്വവുമായും കൂടിയാലോചന ഇല്ലാത്തതാണ് സതീശനെതിരായ വിമർശനം ശക്തിപ്പെടാൻ കാരണമെന്നാണ് അറിയുന്നത്. മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾക്ക് ക്യാബിനറ്റ് പദവി നൽകിയതും സാംസ്കാരിക സ്ഥാപനങ്ങളുടെ തലപ്പത്തെ നിയമനങ്ങളും ആസൂത്രണ ബോർഡ് പുനഃസംഘടിപ്പിച്ചതും കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പോലും അറിഞ്ഞില്ലെന്നാണ് സതീശന്റെ എതിരാളികൾ പറയുന്നത്. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ നിയമനം അടക്കമുള്ള കാര്യങ്ങളിൽ മുന്നണിയിൽ കൂടിയാലോചനകൾ ഉണ്ടായില്ല എന്ന UDF കൺവീനർ അടൂർ പ്രകാശിന്റെ വിമർശനത്തിൽ മുസ്ലിം ലീഗ് കടുത്ത അതൃപ്തിയിൽ. അടൂർ പ്രകാശിന്റെ പരാമർശങ്ങൾ അനാവശ്യവും അനവസരത്തിലുമെന്ന് ലീഗ് നേതാക്കൾ വിലയിരുത്തി. അടൂർ പ്രകാശിനെ തള്ളി ലീഗ് നേതാക്കൾ. എല്ലാവരുമായി ചർച്ച ചെയ്ത ശേഷമാണ് UDF തീരുമാനം. മുന്നണിക്കകത്ത് അനൈക്യമില്ലെന്ന് ലീഗ് നേതാവും മന്ത്രിയുമായ PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം ഡോ MK മുനീറിന് നൽകാൻ നേരത്തെ ധാരണയായതാണ്. എന്നിട്ടും മുന്നണി യോഗം വിളിക്കാൻ ചുമതലയുള്ള കൺവീനർ തന്നെ ഇക്കാര്യത്തിൽ വ്യത്യസ്ത നിലപാടുമായി പരസ്യ പ്രതികരണം നടത്തിയത് ശരിയായില്ല എന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ. അതിനിടെ മുനീറിനെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായി നിയമിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട് UDFൽ ഉയർന്ന വിമർശനങ്ങളിൽ പ്രതികരിച്ച മുസ്ലിം ലീഗ് നേതാവ് ഡോ MK മുനീർ. വിവാദത്തിലേക്ക് വലിച്ചിഴയ്ക്കപ്പെട്ടതിലും പ്രതിസന്ധികൾ സൃഷ്ടിച്ച് പദവിയിലേക്ക് വരുന്നതിലും തനിക്ക് പ്രയാസമുണ്ടെന്ന് MK മുനീർ. അടൂർ പ്രകാശിന്റെ പരസ്യ പ്രതികരണത്തിനെതിരെ മന്ത്രി കെ മുരളീധരൻ പറയാനുള്ളത് പാർട്ടി വേദികളിൽ പറയണം. തന്നെ അറിയിക്കേണ്ട കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി അറിയിക്കാറുണ്ട്. ചില കാര്യങ്ങൾ പത്രം വായിച്ചിട്ടാണ് അറിയുന്നതെന്ന് താൻ മുൻപ് പറഞ്ഞിരുന്നുവെന്നും അന്ന് എല്ലാവരും തനിക്കെതിരായിരുന്നുവെന്നും മുരളീധരൻ. എന്തൊക്കെ ഉപദേശങ്ങളായിരുന്നു, ഇപ്പോൾ ശരം വിട്ടതുപോലെ എല്ലാവരും അഭിപ്രായം പറയുന്നു. തനിക്കിപ്പോൾ ആ പരാതിയില്ലെന്നും മന്ത്രി കെ മുരളീധരൻ. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സുരക്ഷയൊരുക്കുന്നതിൽ പോലീസിന് വീഴ്ച എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട്. പ്രതിഷേധമുണ്ടാകുമെന്ന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയെങ്കിലും പോലീസ് ജാഗ്രത കാണിച്ചില്ലെന്നാണ് റിപ്പോർട്ട്. പാർട്ടി ഓഫീസുകൾക്ക് സുരക്ഷ ഒരുക്കണമെന്ന് നേരത്തെ അറിയിച്ചെങ്കിലും ഉദ്യോഗസ്ഥരെ നിയോഗിച്ചില്ല. മന്ത്രി കെ എം ഷാജിയെ 20 മിനിറ്റോളം വഴിയിൽ തടഞ്ഞിട്ടും പോലീസ് സാന്നിധ്യം ഉണ്ടായില്ലെന്നും വിമർശനം. തിരുവനന്തപുരത്തെ പ്രതിഷേധങ്ങളിൽ ഡിജിപി കമ്മീഷണറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഫ്ളൈ ദുബായ് വിമാനത്തിലെ ആക്രമണത്തിൽ ഇറാന് ബന്ധമുണ്ടെങ്കിൽ ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടെയാണ് ട്രംപ് ഇക്കാര്യം പറഞ്ഞത്. സംഭവത്തിൽ ഇറാന് പങ്കുണ്ടോ എന്നത് പരിശോധിച്ചു വരികയാണെന്നും ട്രംപ്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വിശുദ്ധ നഗരമായ മദീനയ്ക്ക് നേരെ ഹൂതികളുടെ ആക്രമണം. ഡ്രോൺ ആക്രമണത്തിൽ തൈബ പവർ സ്റ്റേഷന് കേടുപാടുകൾ ഉണ്ടായി. മദീനയിലെ പള്ളിയിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന പ്രധാന പവർ സ്റ്റേഷനാണ് ഇത്. ആക്രമണത്തിൽ ഒരു ട്രാൻസ്ഫോമർ പ്രവർത്തനരഹിതമായെങ്കിലും വൈദ്യുതി ശൃംഖലയെ ഇത് ബാധിച്ചിട്ടില്ല. ഇറാനെതിരെ വീണ്ടും യുഎസിന്റെ യുദ്ധ ഭീഷണി. നവംബർ അവസാനത്തോടെ 3 വിമാനവാഹിനി കപ്പലുകളും 2 സൈനിക ട്രൂപ്പുകളും പശ്ചിമേഷ്യയിൽ വിന്യസിക്കുമെന്ന് യുഎസ്. അമേരിക്കയുമായുള്ള ചർച്ചകൾ ഇറാൻ അവസാനിപ്പിച്ചിട്ടില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. അതിനിടെ ഇറാനെതിരെ അമേരിക്ക കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ഏഷ്യൻ ഗെയിംസ് അമ്പെയ്ത്തിലും ബോക്സിംഗിലും മികച്ച പ്രകടനം പുറത്തെടുത്ത് ഇന്ത്യ മെഡൽ വേട്ട തുടരുന്നു. വനിതകളുടെ 75 കിലോ ബോക്സിംഗ് ഫൈനലിൽ ചൈനയുടെ ബാവോസിയെ നേരിട്ട് ഒളിമ്പിക് മെഡൽ ജേതാവ് ലവ്ലിന ബോർഗോഹെയ്ൻ ഇന്ത്യയുടെ 12th സ്വർണ്ണ മെഡൽ സ്വന്തമാക്കി. ഇതിഹാസ താരം മേരി കോമിന് ശേഷം ഏഷ്യൻ ഗെയിംസ് ചാമ്പ്യനാകുന്ന 2nd മാത്രം വനിതാ താരമാണ് ലവ്ലിന. വനിതാ അമ്പെയ്ത്തിൽ ഇന്ത്യയ്ക്ക് സ്വർണം. റിക്കോ ആർച്ചറിയിൽ ദക്ഷിണ കൊറിയയെ തകർത്ത് ഇന്ത്യ ചരിത്ര സ്വർണം നേടി. ഏഷ്യൻ ഗെയിംസിന്റെ ചരിത്രത്തിൽ ഈ ഇനത്തിൽ ഇന്ത്യ നേടുന്ന ആദ്യ സ്വർണ്ണ മെഡലാണ് ഇത്. Keep listening to Home 92.2 FM.

0: FM News was brought to you by Dunya Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: ഗുഡ് ആഫ്റ്റർനൂൺ ദുബായിൽ ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 8 മിനിറ്റ്.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 37 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 46%.
1: Weather update.
0: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

മലയാളിഡാ ബ്രോട്ട് ടു യു ബൈ ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ കോൾ നൗ 0 5 4 2 2 4 5 9 0 1.

0: ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം, ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഹോം 92.2 FM-ലേക്ക്, മലയാളി ഡായിലേക്ക്. ഈ സമയം നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാനായിട്ട് ഷീബയാണുള്ളത്. ഇത് നമ്മുടെ മലയാളി ഡായുടെ രണ്ടാമത്തെ മണിക്കൂറാണ്. കഴിഞ്ഞ മണിക്കൂറിൽ വന്ന കുറച്ച് പാട്ടുകൾ കൂടെ എനിക്ക് പ്ലേ ചെയ്യാനുണ്ട്. കുറച്ച് പേരുടെ സന്ദേശങ്ങൾ കൂടെ വന്നിട്ടുണ്ട്. സീമ ഷാജി മെസ്സേജ് അയച്ചിട്ടുണ്ട്, വീക്കെൻഡ് ആശംസകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മുബാറക്കിൻ്റെ പാട്ട് എൻ്റെ ഖൽബിലെ എന്നുള്ള പാട്ട് ഉടനെ വരും കേട്ടോ. മുഹമ്മദ് റാഫി നമസ്കാരം, ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. വിജയ്ത് ഹലോ പറഞ്ഞിട്ടുണ്ട്, സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. വിജയ് ദുബായിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആനന്ദ് നല്ലൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ആനന്ദ് ഒരു തമിഴ് പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്, നോക്കട്ടെ നമുക്ക് സെറ്റാക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, മലയാളിയുടെ നമുക്ക് വേണ്ടി സമർപ്പിക്കുന്നത് ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെൻ്ററാണ്. ഇപ്പോൾ നമ്മുടെ ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെൻറ്ററിൽ ഒരു കംപ്ലീറ്റ് റിലാക്സേഷൻ പാക്കേജ് നിങ്ങൾക്ക് ലഭിക്കും. അതിൽ ഫുൾ ബോഡി മസാജ് അതുപോലെ തന്നെ സ്റ്റീം ബാത്ത്, ഹെഡ് മസാജ്, ഫേസ് മസാജ്, ഫുഡ് മസാജ് ഒക്കെയുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആൻറ്റി ഏജിങ് ഫേസ് പാക്കും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം മുമ്പ് നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്, ഈ ഒരു പാക്കേജ് ലഭിച്ചുകൊണ്ടിരുന്നത് 500 ദിർഹംസിനായിരുന്നു. ഇപ്പോൾ അത് നമ്മുടെ മലയാളിയുടെ കേൾക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് 150 ദിർഹം മാത്രം നിങ്ങൾ പേ ചെയ്താൽ മതി എന്നുള്ളതാണ്. അപ്പോൾ 500 ദിർഹമിന് കിട്ടിക്കൊണ്ടിരുന്ന ഒരു പാക്കേജാണ്, ഇപ്പോൾ 150 ദിർഹംസിനാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെൻറ്ററിൽ നിന്നും. അപ്പോൾ ഇനി ഈ ഒരു വീക്കെൻഡ് നിങ്ങൾക്കൊരു കംപ്ലീറ്റ് റിലാക്സേഷൻ, ഫുൾ ബോഡി മസാജ്, സ്റ്റീം ബാത്ത്, ഹെഡ് മസാജ്, ഫേസ് മസാജ്, ഫുഡ് മസാജ് ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ആ ഒരു നമ്പറിലേക്ക് വിളിച്ചിട്ട് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ്. 0542245901 ഇതാണ് നമ്പർ. 0542245901 ഈ ഒരു നമ്പറിലേക്ക് വിളിക്കുക. ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെൻറ്റർ DIP 1 അൽ അസ്മാവി ബിൽഡിംഗിലാണ് നമ്മുടെ ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ.
1: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: song of the hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
2: ஜனஹிருதயங்கள் கீழடக்கான் மீண்டும் ஒரு குடும்ப சித்திரவுமாயி விஜய் மேனோன் எத்தும்
3: ചെറുപ്പം തൊട്ട് തുടങ്ങി നമുക്ക് ഈ അപ്പനെ കൊണ്ടുള്ള ഉപദ്രവം അയാൾക്ക് എപ്പോഴും ഉള്ള കാര്യം മാത്രം.
2: തമ്പി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ചിത്രം അവർ അച്ഛൻ ആൻഡ് സൺസ്. ബിജുമേനോടൊപ്പം വിനയ് ഫോർട്ട്, ഗണപതി, ശ്രീനാഥ് ഭാസി, സാബുമോൻ, ഗ്രേസ് ആന്റണി, ജോണി ആന്റണി തുടങ്ങി മികച്ചൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 2 ജി സി സിയിൽ റിലീസിനെത്തുന്നു അവർ അച്ഛൻ ആൻഡ് സൺസ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: വി ഡി സതീഷിനെതിരെ അടൂർ പ്രകാശ്, അടൂരിനെ തള്ളാതെ സണ്ണി ജോസഫ്, എ ഐ സി സിക്ക് വിട്ടുകൊടുത്ത കെ പി സി സി, കോൺഗ്രസിലെ പുകയുന്ന അമർഷം.
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മണ്ടേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.

0: Morning with Nitya. Monday to Friday, 11 a.m. to 2 p.m. Only on Home 92.2 FM.
1: നവരാത്രിയുടെ പുണ്യവും സാംസ്കാരിക തനിമയും ആഘോഷത്തിന്റെ നിറപ്പകിട്ടുമായി ഭക്തിസാന്ദ്രമായ ഒരു സായാഹ്നം. ദുബായ് ദർബാർ മീഡിയ ആൻഡ് റിലീഷ് ദറസ ജോയിന്റ്ലി പ്രസൻസ് നവോമി 2026, എ ഗ്രാൻഡ് നവരാത്രി കൾച്ചറൽ ഫെസ്റ്റിവൽ. മലയാളക്കരയുടെ ജനപ്രിയ വനിതാ ഭജൻ ടീമായ ഭൈരവി ഭജൻസ് എത്തുന്നു. ഒക്ടോബർ 4 വൈകുന്നേരം 6 മുതൽ ദുബായ് സബീൽ ലേഡീസ് ക്ലബിൽ നവോമിത് 2026.
2: Tickets available on ticketsfy.net.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. മലയാളി ടാ
4: മലയാളി ടാ കേറിവാ മക്കളെ കേറിവാ.
2: Brought to you by
1: ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് 1. കോൾ നൌ 0542245901.

0: നമ്മുടെ മുബാറക്കാണ് ക്ലാസ്മേറ്റ്സിലെ ഈ പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് മെസ്സേജ് അയച്ചത്. കഴിഞ്ഞ മണിക്കൂറിലെ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ മണിക്കൂറിൽ അദ്ദേഹം കേട്ട് കാണുമോ എന്ന് എനിക്കറിയില്ല. മുബാറക്കേ, ഓയ് മുബാറക്കേ, ഞാൻ മുബാറക്കിനെ വിളിക്കുന്നത്. ആ ആ പാട്ട് കേട്ടെങ്കിൽ, ആ കേട്ടെങ്കിൽ അതന്നെ അതന്നെ മെസ്സേജ് അയക്കാന്ന്. ആ കേട്ടു കേട്ടു കേട്ടു, താങ്ക് യു സോ മച്ച് പറഞ്ഞുകൊണ്ട് മുബാറക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതാണ് ചിലപ്പോൾ കഴിഞ്ഞ മണിക്കൂറിലൊക്കെ നിങ്ങൾ ചോദിക്കുന്ന പാട്ടുകൾ എനിക്ക് അടുത്ത മണിക്കൂറിലൊക്കെ ആയിരിക്കും പ്ലേ ചെയ്യാൻ പറ്റുക. അപ്പം ഞാൻ വിചാരിക്കും ഇത് പ്ലേ ചെയ്ത് കഴിയുമ്പോൾ അയ്യോ ഒരു കേട്ട് കാണുമോ ഇല്ലേ, അതാണ് ഞാൻ വിളിച്ചത്. അപ്പം നീട്ടി വിളിച്ചപ്പോൾ എന്തായാലും കേട്ടിട്ടുണ്ട് എന്ന് മനസ്സിലായി. കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടെന്ന്. നമ്മുടെ റിസൻ സൈമന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഹായ് റിസൻ, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വീക്കെൻഡ് ആശംസകൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഷിജു ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഹായ് ഷിജു, ഞാൻ കഴിഞ്ഞ മണിക്കൂറിലെ കുറച്ച് പാട്ടുകളിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പറ്റുകയാണെങ്കിൽ ഈ മണിക്കൂറിൽ ഷുവറായിട്ടും താങ്കളുടെ പാട്ടും കൂടെ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പം ഇനി ഞാൻ പറയുന്നില്ല മെസ്സേജ് അയച്ചോ മെസ്സേജ് അയച്ചോ എന്ന് പാട്ടിന് വേണ്ടിയിട്ട്, കാരണം 4 മണിവരെയാണ് നമുക്ക് സമയമുള്ളത്. അപ്പോൾ ഇപ്പോൾ വന്ന പാട്ടുകൾ തന്നെ നോക്കുമ്പം 4 മണിവരെ അതിലും കഴിഞ്ഞു പോകാനുള്ള പാട്ടുകളുണ്ട്. അപ്പോൾ എന്തായാലും എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിലൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കാം. 0585829220 എന്ന നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക്.
1: 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
2: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: Home 92.2 FM. Home is a feeling. കാത്തിരിപ്പുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താരസാന്നിധ്യമായി സുരാജ് മജാറമൂട്, എസ് ജെ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
1: വി ഡി സതീഷിനെതിരെ അടൂർ പ്രകാശ്, അടൂരിനെ തള്ളാതെ സണ്ണി ജോസഫ്, എ ഐ സി സിക്ക് വിട്ടുകൊടുത്ത KPCC, കോൺഗ്രസിലെ പുകയുന്ന അമർഷം.
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
0: ചിങ്ങമാസത്തിന്റെ ആഘോഷ താളം ഓണം. പൂക്കളവും പാട്ടും നൃത്തവും ചിരിയും നിറയുന്നൊരു ഓണക്കാലം ഇത്തവണ ദുബായിൽ ആഘോഷിക്കാൻ തയ്യാറാണോ?
3: യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ അവതരിപ്പിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
0: ഒക്ടോബർ 4 എത്തിസിലാത്ത അക്കാദമി ദുബായിൽ സുപ്രസിദ്ധ സിനിമാ താരം ശ്വേതാ മേനോനൊപ്പം സ്റ്റാർ സിംഗേഴ്സ് ശ്രീരാഗും മന്ദയും കലയും സംഗീതവും ആഘോഷവും ഒന്നിക്കുന്ന ഒരു ഗംഭീര ഓണാഘോഷം.
3: മ്യൂസിക്കൽ ഷോ, ഫ്യൂഷൻ ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ്, നാടൻ പാട്ട്, സിനിമാറ്റിക് ഡാൻസ്, ഒപ്പം വർണ്ണാഭമായ പൂക്കളം കോമ്പറ്റീഷൻ.
0: ലുലു ഓണം ഇവിടെയാണ് പ്രസന്റഡ് ബൈ ഗോൾഡൻ ഗ്രൂപ്പ്, പവേർഡ് ബൈ ചന്ദ്രൻ ഗുരുക്കൾ ആയുർവേദ ക്ലിനിക്, അസോസിയേറ്റഡ് ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ഗീതം കൺവെൻഷൻ സെന്റർ, അടൂർ. ഒക്ടോബർ 4 ദുബായ് എത്തിസലാത്ത് അക്കാദമിയിൽ ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഹോം 92.2 FM.

മലയാളിഡ ബ്രോട്ട് ടു യു ബൈ ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ കോൾ നൗ 0 5 4 2 4 5 9 0 1.

അരണ്യകം എന്ന ചിത്രത്തിലെ ഈ പാട്ട് ഇന്ന് നമ്മുടെ നളിനി അമ്മയ്ക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സമർപ്പിക്കുകയാണ്. നമ്മളെ എല്ലാ ദിവസവും കേൾക്കുന്ന അമ്മയാണ്. ഓരോ ദിവസവും മെസ്സേജ് അയക്കുമ്പോഴും നിങ്ങളെ ഓരോരുത്തരെയും അന്വേഷണത്തിൽ ചേർക്കാറുണ്ട്, പറയാറുണ്ട്. കാരണം അമ്മ സ്ഥിരമായിട്ട് കേൾക്കുന്നത് കൊണ്ട് തന്നെ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും എത്തുന്ന ഓരോരോ ലിസണേഴ്സിനെയും അമ്മയ്ക്കും അറിയാം. അപ്പോൾ എന്നോട് പേരൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാറുണ്ട്, എല്ലാവരോടും അന്വേഷണം പറയണമെന്നൊക്കെ. അപ്പോൾ ഇന്ന് ഈ പാട്ട് സ്പെഷ്യലായിട്ട് നമ്മുടെ നളിനി അമ്മയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ദ ഹോം എടാ, നമ്മുടെ വീടെടാ, ഹോം 92.2 FM-ൽ മലയാളിയിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയുന്നത് ഷീബയാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജ് ഇനി ഞാൻ ചോദിക്കില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നിർമ്മൽ പറഞ്ഞിരിക്കുക, കാരണം ഇന്ന് ചോദിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം കഴിഞ്ഞ മണിക്കൂറിലെ വന്ന പാട്ടുകൾ തന്നെ ഞാൻ പ്ലേ ചെയ്ത് തീർന്നിട്ടില്ല. എൻ്റെ പാട്ട് എന്നെങ്ങാനും പ്ലേ ചെയ്ത് തരുമോ എന്നും ചോദിച്ചുകൊണ്ട് മനു ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. മനു, അടുത്ത പാട്ട് മനുവിൻ്റെ ഇഷ്ടപ്പെട്ട പാട്ട് തന്നെയാണ്, പൊൻവെയിലൂതി ഒരുക്കും എനിക്ക് എന്നുള്ള പാട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നെ ദിനേശ് അല്ലല്ലോ, ഇതാരാ, ദേവനക്കുട്ടിയുടെ മെസ്സേജാണ് വന്നിരിക്കുന്നത്. ദേവനക്കുട്ടി പറഞ്ഞിരിക്കുന്നത് ഇന്ന് ദേവനക്കുട്ടിയുടെ അങ്കിളിൻ്റെ ബർത്ത്ഡേ ആണ്. വിനോദ് എന്നാണ് അങ്കിളിൻ്റെ പേര്. അങ്കിളിന് ജന്മദിന ആശംസകൾ അറിയിക്കണം, ഒപ്പം ഒരു നല്ല പാട്ടും കൂടെ പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന പാട്ടുകളെല്ലാം തന്നെ നമ്മുടെ ദേവനക്കുട്ടിയുടെ വകയായിട്ട് വിനോദ് അങ്കിളിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഡെഡിക്കേഷനാണ്. എല്ലാവിധ ജന്മദിന ആശംസകളും അറിയിക്കുകയാണ് കേട്ടോ വിനോദ്, ദേവന മോളുടെ പേരിൽ പ്രത്യേകിച്ചും, പിന്നെ എല്ലാ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ വകയായിട്ടും നമ്മുടെ ഹോം FM ഫാമിലി മെമ്പേഴ്സിൻ്റെ വകയായിട്ടും ഒക്കെയുള്ള ആശംസകൾ അറിയിക്കുന്നു.

0: Mandi. You're listening to Home 92.2 FM. Home is a feeling.
1: വി.ഡി. സതീഷിനെതിരെ അടൂർ പ്രകാശ്, അടൂരിനെ തള്ളാതെ സണ്ണി ജോസഫ്, AICC വിട്ടുകൊടുത്ത KPCC, കോൺഗ്രസിലെ പുകയുന്ന അമർഷം.
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മണ്ടേ ടു ഫ്രൈഡേ 4-5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
3: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
4: ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ, പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് 1-ൽ. കോൾ നൌ 0542245901.

അങ്ങനെയെന്ന് നമ്മുടെ മലയാളി ഡാവിഡ് സമയം ഇവിടെ കഴിയാറായിരിക്കുകയാണ്. വീക്കെൻഡ് ആണ്, എല്ലാവരും അടിച്ചു പൊളിക്കണം കേട്ടോ, സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ എല്ലാവരും എല്ലാ വീക്കെൻഡിലും അങ്ങനെ പുറത്ത് പോകുന്ന പരിപാടിയൊന്നും ഉണ്ടാവില്ല. വീട്ടിലിരുന്ന് സമാധാനമായിട്ട് കുറച്ച് നല്ല സിനിമയൊക്കെ കണ്ട് ഇങ്ങനെ ഫാമിലി മെമ്പേഴ്സിനോടൊപ്പം ഇരുന്ന് നല്ല ഭക്ഷണമൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കും അല്ലേ. എല്ലാ ദിവസവും ജോലിക്ക് പോകുന്ന, അതായത് ഈ വീക്ക് ഡേയ്സിൽ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്ന പാരൻസൊക്കെ ആണെങ്കിൽ അവരെന്തോ ചെയ്യും, എന്തോ ചെയ്യും, പതിവ് പോലെ തന്നെ അലാം വെക്കാതെ ചാടി എഴുന്നേക്കും. അന്നത്തെ ദിവസം അങ്ങനെയാണ്. സാധാരണ ദിവസം 5 മണിക്കും 4:30 ഒക്കെ ഉറക്കമൊഴിക്കുന്നവർ, നമ്മൾ വിചാരിക്കും വീക്കെൻഡ് ആകുമ്പോഴത്തേക്ക് ഇന്ന് അലാമൊന്നും വേണ്ടല്ലോ, സുഖമായിട്ട് ഉറങ്ങാമെന്ന് വിചാരിക്കും. പക്ഷേ അലാമൊന്നും വെക്കാതെ അടിക്കാതെ തന്നെ നമ്മൾ കൃത്യസമയത്തിനേക്കാൾ കുറച്ചുകൂടെ നേരത്തെ ഉണരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർ ചിലപ്പോൾ വിചാരിക്കും എല്ലാ ദിവസവും രാവിലെ എണീച്ച് മക്കളെ സ്കൂളിലൊക്കെ വിട്ടിട്ട് ജോലിക്കൊക്കെ പോയിട്ട് വരുന്നില്ലേ, ഈ വീക്കെൻഡിൽ കുക്ക് ചെയ്യേണ്ട എന്നങ്ങ് വിചാരിക്കും. അങ്ങനെ കുക്ക് ചെയ്യാതെ പുറത്തൊക്കെ പോയി ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ വീട്ടിലേക്ക് ഓർഡർ ചെയ്ത് കഴിക്കുക, ചുമ്മാ സിനിമയൊക്കെ കണ്ടിങ്ങനെ ചില്ലായിട്ട് മക്കളുടെ കൂടെയൊക്കെ ഇരിക്കാൻ പറ്റട്ടെ. അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളായിരിക്കും. പിന്നെ ഒരുപാട് പേർക്ക് ഓണ പ്രോഗ്രാമൊക്കെ കാണും. എനിക്കുണ്ടൊരു ഓണ പ്രോഗ്രാം, കഴിഞ്ഞ ആഴ്ചയൊന്നും ഞാൻ എങ്ങും പോയില്ല, വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഈ വീക്കെൻഡിൽ പിന്നെ എന്തായാലും പോയേ പറ്റുള്ളൂ, അങ്ങനെ പോകണം. അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ, എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക, സമയം കിട്ടുമ്പോഴൊക്കെ കേട്ടുകൊണ്ടേ ഇരിക്കുക ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ രാജി ആവശ്യപ്പെട്ട് ഡൽഹിയിൽ അതിശക്ത പ്രതിഷേധം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഫ്ളൈ ദുബായ് വിമാനത്തിൽ സഹപൈലറ്റിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറുമായി ഫോണിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്മിത്ത് ധീരതയുടെ ഉദാത്ത മാതൃകയെന്ന പ്രധാനമന്ത്രി. വേഗം സുഖം പ്രാപിക്കട്ടെയെന്നും പ്രധാനമന്ത്രി ആശംസിച്ചു. മച്ചാറിന്റെ ധൈര്യവും വീര്യവും പെട്ടെന്നുള്ള തീരുമാനമെടുക്കാനുള്ള കഴിവും നിരവധി പേരുടെ ജീവൻ രക്ഷിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യം മെച്ചപ്പെടുന്നുവെന്നും പ്രധാനമന്ത്രിയുമായി സംസാരിക്കാൻ കഴിഞ്ഞത് ആശ്വാസമായെന്നും ആശുപത്രിക്കിടക്കിൽ വീഡിയോ കോളിലൂടെ സ്മിത്ത് മച്ചാറിന്റെ പ്രതികരണം. പ്രധാനമന്ത്രിയോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനം. ഒരുപാട് പരുക്കുപറ്റിയിരുന്നു തനിക്ക്, പക്ഷേ പോരാടിയ കഴിയൂ എന്ന ഉറച്ച വിശ്വാസത്തിലാണ് പിടിച്ചു നിന്നതെന്ന് ക്യാപ്റ്റൻ പ്രധാനമന്ത്രിയോട് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അല്പനേരം സംസാരിച്ച സ്മിത്ത് മരണത്തെ മുന്നിൽ കണ്ട നിമിഷം വിശദീകരിച്ചു. അക്രമി കുത്തി ശരീരത്തിലേൽപ്പിച്ച പരുക്കുകൾ, യാത്രക്കാരുടെ ജീവനെക്കുറിച്ചുള്ള ആശങ്ക, ഇതെല്ലാം സ്മിത്ത് വിശദീകരിച്ചു. ഫ്ളൈ ദുബായ് പൈലറ്റ് സ്മിത്ത് മച്ചാറിനെ തുടർ ചികിത്സയ്ക്കായി ദുബായിലെത്തിച്ചു. സ്മിത്ത് ആരോഗ്യവാനായിരിക്കുന്നുവെന്നും സുഖം പ്രാപിച്ചു വരികയാണെന്നും യുഎയിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ദീപക് മിത്തൽ, കുടുംബത്തെ ഇന്ത്യൻ സ്ഥാനപതിയും ദുബായിലെ കോൺസൽ ജനറൽ ഡോക്ടർ വിഷ്ണുവർദ്ധൻ റെഡ്ഡിയും സന്ദർശിച്ചു. ദുബായ് ടെൽ അവീവ് വിമാനയാത്രയ്ക്കിടെ ഉണ്ടായ സംഭവങ്ങളിൽ യുഎഇ പ്രത്യേക അന്വേഷണം തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണകളും വ്യാജ വാർത്തകളും പരത്തരുതെന്ന് രാജ്യം അഭ്യർത്ഥിച്ചു. ഫ്ളൈ ദുബായ് വിമാനത്തിലെ ആക്രമണത്തിൽ ഇറാന് ബന്ധമുണ്ടെങ്കിൽ ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടെയാണ് ട്രംപ് ഇക്കാര്യം പറഞ്ഞത്. സംഭവത്തിൽ ഇറാന് പങ്കുണ്ടോ എന്നത് പരിശോധിച്ചു വരികയാണെന്നും ട്രംപ്. മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെയുള്ള യുഡിഎഫ് കൺവീനറുടെ തുറന്നു പറച്ചിലിൽ കോൺഗ്രസിൽ കോളിളക്കം. അടൂർ പ്രകാശിനെ പിന്തുണച്ചും വിമർശിച്ചും നേതാക്കൾ രംഗത്ത്. അടൂർ പ്രകാശിന്റെ പരാതിയിൽ ഹൈക്കമാൻഡ് ഉചിതമായ തീരുമാനമെടുക്കട്ടെയെന്ന കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ്. പ്രസിഡന്റ് എന്ന നിലയിൽ എല്ലാവരുമായി കൂടിയാലോചിച്ചാണ് താൻ തീരുമാനമെടുക്കുന്നത്. അടൂർ പ്രകാശിന്റെ നിലപാട് എഐസിസി വിലയിരുത്തട്ടെ, തന്റെ നിലപാട് കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുമെന്ന് കെപിസിസി അധ്യക്ഷൻ. അടൂർ പ്രകാശ് അതൃപ്തി പറഞ്ഞതോടെ കോൺഗ്രസിൽ നേതാക്കൾ തമ്മിലുള്ള വാക്പോരിന് കളമൊരുങ്ങി. അടൂർ പ്രകാശിനെ പരോക്ഷമായി പിന്തുണച്ച സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കെപിസിസി ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസും രംഗത്തെത്തി. അടൂർ പ്രകാശിനെ പിന്തുണച്ച് മന്ത്രി എ പി അനിൽകുമാർ, ചർച്ചകളും കൂടിയാലോചനകളും നടക്കണം, തന്റെ തീരുമാനം മുന്നണിക്കുള്ളിൽ പറയും, എല്ലാം കെ സി വേണുഗോപാലിൽ കേന്ദ്രീകരിക്കേണ്ടെന്നും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന സമയത്ത് കെ സിയെ മാധ്യമങ്ങൾ വേട്ടയാടിയതാണെന്നും എ പി അനിൽകുമാർ. എന്നാൽ അടൂർ പ്രകാശിനെ തള്ളി ഇന്നും മന്ത്രി കെ മുരളീധരന്റെ പ്രതികരണം. പറയാനുള്ളത് പാർട്ടി വേദികളിൽ പറയണം, തന്നെ അറിയിക്കേണ്ട കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി അറിയിക്കാറുണ്ടെന്ന് മന്ത്രിയുടെ പ്രതികരണം. സർക്കാരിനെയും മുന്നണിയെയും സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് യുഡിഎഫ് കൺവീനർ അടൂർ പ്രകാശ്. മുഖ്യമന്ത്രിക്കെതിരായ പരസ്യ വിമർശനം സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ. മുസ്ലിം ലീഗിന് ഭരണപരിഷ്കാര കമ്മീഷൻ പദവി നൽകിയതിൽ പരാതിയില്ല, കൂടിയാലോചന ഇല്ല എന്നതിലാണ് പ്രശ്നം. കാര്യങ്ങൾ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ അറിയിക്കുമെന്ന് അടൂർ പ്രകാശ്. യുഡിഎഫ് കൺവീനറായതുമുതൽ പല സമയങ്ങളിൽ താൻ അവഗണിക്കപ്പെട്ടെന്ന് അടൂർ പ്രകാശ്. യുഡിഎഫിലെ പല കാര്യങ്ങളും മാധ്യമങ്ങളിലൂടെയാണ് അറിയുന്നത്. പരാതി എഐസിസി അറിയിക്കുമെന്ന് അടൂർ പ്രകാശ്. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ നിയമനം അടക്കമുള്ള കാര്യങ്ങളിൽ മുന്നണിയിൽ കൂടിയാലോചനകൾ ഉണ്ടായില്ല എന്ന യുഡിഎഫ് കൺവീനർ അടൂർ പ്രകാശിന്റെ വിമർശനത്തിൽ മുസ്ലിം ലീഗ് കടുത്ത അതൃപ്തിയിൽ. അടൂർ പ്രകാശിന്റെ പരാമർശങ്ങൾ അനാവശ്യവും അനവസരത്തിലുമെന്ന് ലീഗ് നേതാക്കൾ വിലയിരുത്തി. അടൂർ പ്രകാശിനെ തള്ളി ലീഗ് നേതാക്കൾ. എല്ലാവരുമായി ചർച്ച ചെയ്ത ശേഷമാണ് യുഡിഎഫ് തീരുമാനം. മുന്നണിക്കകത്ത് അനൈക്യമില്ലെന്ന് ലീഗ് നേതാവും മന്ത്രിയുമായ പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം ഡോക്ടർ എം കെ മുനീറിന് നൽകാൻ നേരത്തെ ധാരണയായതാണ്. എന്നിട്ടും മുന്നണി യോഗം വിളിക്കാൻ ചുമതലയുള്ള കൺവീനർ തന്നെ ഇക്കാര്യത്തിൽ വ്യത്യസ്ത നിലപാടുമായി പരസ്യ പ്രതികരണം നടത്തിയത് ശരിയായില്ല എന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ. അതിനിടെ മുനീറിനെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായി നിയമിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. യുഡിഎഫിൽ ചർച്ച ചെയ്താണ് തീരുമാനങ്ങൾ എടുക്കാറുള്ളതെന്നും അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന കാര്യമേ ഉള്ളൂ എന്നും പാണക്കാട് സാധിക്കലി തങ്ങൾ പ്രതികരിച്ചു. പി ജെ ജോസഫിന് അർഹമായ ക്യാബിനറ്റ് പദവി വൈകുന്നതിൽ കേരള കോൺഗ്രസ് പാർട്ടിയിൽ അതൃപ്തി. എം കെ മുനീറിനും ജി ദേവരാജനുമൊപ്പം തന്നെ പി ജെ ജോസഫിനുമുള്ള പദവിയിലും നേരത്തെ ധാരണയുണ്ടായിരുന്നുവെന്നാണ് കേരള കോൺഗ്രസിന്റെ വാദം. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് മന്ത്രി മോൻസ് ജോസഫ് വീണ്ടും ആവശ്യമുന്നയിക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഡൽഹിയിൽ അതിശക്തമായ പ്രതിഷേധം. പ്രതിഷേധത്തിന് എത്തുന്നവരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ്. ജന്തർമന്ദർ പരിസരത്തായിരുന്നു സമരം. സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി, എ റഹീം എം പി, ജേക്സി തോമസ് എന്നിവരടക്കം പോലീസിന്റെ കസ്റ്റഡിയിലായി. ജന്തർമന്ദറിന്റെ 2 കിലോമീറ്റർ ചുറ്റളവിൽ റോഡുകൾ അടച്ച് പ്രതിഷേധക്കാരെ തടഞ്ഞ് പോലീസ്. മെട്രോ സ്റ്റേഷനുകളടക്കം അടച്ചിട്ടായിരുന്നു പ്രതിരോധം. ഇന്റർനെറ്റിനും നിരോധനമേർപ്പെടുത്തി. യൂത്ത് കോൺഗ്രസ്, ഡിവൈഎഫ്ഐ, എസ്എഫ്ഐ, എംഎസ്എഫ്, യൂത്ത് ലീഗ്, ഐസ എന്നീ സംഘടനകളാണ് ജന്തർ മന്ദർ കേന്ദ്രീകരിച്ച് പ്രതിഷേധിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യത്തിൽ ഡൽഹിയിൽ സമര പരമ്പര തീർക്കുകയാണ് പ്രതിപക്ഷം. എസ്ഐആർ പൂർത്തിയായ കേരളമടക്കം സംസ്ഥാനങ്ങളിൽ പ്രത്യേക നടപടിക്ക് നിർദ്ദേശം നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എസ്ഐആർ പട്ടികയിൽ നിന്ന് ഒഴിവായ വോട്ടർമാരെ തിരികെ ഉൾപ്പെടുത്താനുള്ള നടപടിക്കാണ് നിർദ്ദേശം. അർഹരായ ആരെയും ഒഴിവാക്കരുതെന്ന് സംസ്ഥാന ഇലക്ടറൽ ഉദ്യോഗസ്ഥരെ കമ്മീഷൻ അറിയിച്ചു. പഴയ പട്ടികയും പുതിയ പട്ടികയും താരതമ്യം ചെയ്ത് ഒഴിവായവരെ കണ്ടെത്താനും നിർദ്ദേശത്തിൽ പറയുന്നു. ഇവരുടെ വീടുകളിൽ ഉൾപ്പെടെ പോയി ഫോം 6 വഴി വോട്ടർ പട്ടികയിൽ ചേർക്കണം. എസ്ഐആർ പൂർത്തിയായ സംസ്ഥാനങ്ങളിൽ പഴയ ഫോം 6 ആകും ഉപയോഗിക്കുക. എസ്ഐആർ നടക്കുന്ന മഹാരാഷ്ട്രയിൽ വോട്ടർമാരെ ഒഴിവാക്കാൻ ധൃതി കാണിക്കരുതെന്ന് ഉദ്യോഗസ്ഥരോട് കമ്മീഷൻ അറിയിച്ചു. ഇറാനെതിരെ വീണ്ടും യുഎസിന്റെ യുദ്ധ ഭീഷണി. നവംബർ അവസാനത്തോടെ 3 വിമാനവാഹിനി കപ്പലുകളും 2 സൈനിക ട്രൂപ്പുകളും പശ്ചിമേഷ്യയിൽ വിന്യസിക്കുമെന്ന് യുഎസ്. അമേരിക്കയുമായുള്ള ചർച്ചകൾ ഇറാൻ അവസാനിപ്പിച്ചിട്ടില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. അതിനിടെ ഇറാനെതിരെ അമേരിക്ക കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ഏഷ്യൻ ഗെയിംസ് ബോക്സിംഗിൽ ഇന്ത്യയ്ക്ക് സുവർണദിനം. ആകെ 3 സ്വർണ്ണ മെഡലുകൾ ഗെയിംസിന്റെ 13-ാം ദിനം ബോക്സിംഗിൽ നിന്ന് മാത്രം ഇന്ത്യ നേടി. ഗുസ്തിയിലും ഇന്ത്യയ്ക്ക് സ്വർണം. വനിതാ ബോക്സിംഗിൽ സ്വർണത്തിനായുള്ള ഇന്ത്യയുടെ 12 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ടാണ് ലവ്ലിന ബോർഗെയ്ൻ 75 കിലോ വിഭാഗത്തിൽ, പർവിൻ ഹൂഡ 65 കിലോ വിഭാഗത്തിലും സ്വർണം നേടിയത്. ഏഷ്യൻ ഗെയിംസ് ചാമ്പ്യനാകുന്ന 2-ാമത്തെ മാത്രം വനിതാ താരമാണ് ലവ്ലിന. വനിതാ അമ്പെയ്ത്തിൽ ഇന്ത്യയ്ക്ക് സ്വർണം. റിക്കോ ആർച്ചറിയിൽ ദക്ഷിണ കൊറിയയെ തകർത്ത് ഇന്ത്യ ചരിത്ര സ്വർണം നേടി. ഏഷ്യൻ ഗെയിംസിന്റെ ചരിത്രത്തിൽ ഈ ഇനത്തിൽ ഇന്ത്യ നേടുന്ന ആദ്യ സ്വർണ്ണ മെഡലാണ് ഇത്. പുരുഷന്മാരുടെ 80 കിലോയിൽ അങ്കുഷ് പങ്കൽ സ്വർണം സ്വന്തമാക്കി. ഗുസ്തി 65 കിലോ ഫ്രീ സ്റ്റൈലിൽ സുജിത് കൽക്കലിനാണ് സ്വർണം. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: ഹോം FM ന്യൂസ് was brought to you by Danya Group of Companies since 1982. You are listening

0: നവരാത്രിയുടെ പുണ്യവും സാംസ്കാരിക തനിമയും ആഘോഷത്തിന്റെ നിറപ്പകിട്ടുമായി ഭക്തിസാന്ദ്രമായ ഒരു സായാഹ്നം. ദുബായ് ദർബാർ മീഡിയ ആൻഡ് റിലീഷ് ദരസ ജോയിന്റ്ലി പ്രസൻസ് നവോമി 2026 എ ഗ്രാൻഡ് നവരാത്രി കൾച്ചറൽ ഫെസ്റ്റിവൽ. മലയാളക്കരയുടെ ജനപ്രിയ വനിതാ ഭജൻ ടീമായ ഭൈരവി ഭജൻസ് എത്തുന്നു. ഒക്ടോബർ 4 വൈകുന്നേരം 6 മുതൽ ദുബായ് സബീൽ ഇവേരീസ് ക്ലബിൽ നവോമിത് 2026.
1: Tickets available on ticketsfy.net.
2: You're tuned into Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പദ്മ. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. വി ഡി സതീശനെതിരെ, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ മുന്നണിയുടെ കൺവീനർ, മുതിർന്ന കോൺഗ്രസ് നേതാവ് അടൂർ പ്രകാശ് രംഗത്ത് വരികയാണ്. അടൂരിനെ തള്ളാതെ മന്ത്രി സണ്ണി ജോസഫും AICCക്ക് വിട്ടുകൊടുത്ത് KPCC. കോൺഗ്രസിലെ പുകയുന്ന അമർഷത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. വിളിക്കാം പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക്, വിളിക്കേണ്ട നമ്പർ ആരും മറന്നിട്ടില്ലല്ലോ. 800-922-0 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കാം. UDF കൺവീനർ ആയതു മുതൽ പല സമയത്ത് അവഗണിക്കപ്പെട്ടു. സർക്കാരിന്റെ ചില തീരുമാനങ്ങൾ തിരിച്ചടിയാകുന്നു എന്ന് പറയുന്നത് നാലാമത്തെ മാസം മറ്റാരുമല്ല, പ്രതിപക്ഷമല്ല അടൂർ പ്രകാശ്. അദ്ദേഹമാണ് പറയുന്നത് AICCയെ താൻ തന്റെ പരാതി അറിയിക്കുകയാണ്. ഇതിന്റെ പേരിൽ സ്ഥാനത്ത് നിന്ന് മാറ്റിയാലും പ്രശ്നമില്ല. മുഖ്യമന്ത്രിയുടെ വിമാനയാത്ര ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. സർക്കാരിന്റെ ചില തീരുമാനങ്ങൾ തിരിച്ചടിയാകുന്നുണ്ട് എന്ന് അതിനോട് ഏതാണ്ട് യോജിച്ച് തള്ളാതെയും കൊള്ളാതെയും വൈദ്യുതി മന്ത്രി കൂടിയായ KPCC അധ്യക്ഷൻ കൂടെ നിൽക്കുന്ന ഒരു പ്രതീതി. മന്ത്രി AP അനിൽകുമാറും ഏതാണ്ട് അനുകൂല നിലപാട്. പക്ഷേ കെ മുരളീധരൻ പറഞ്ഞു, താൻ മുമ്പ് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെയായിരുന്നില്ലല്ലോ, താൻ മുഖ്യമന്ത്രിക്കൊപ്പം അടി ഉറച്ചു നിൽക്കുന്നു എന്ന്. കോൺഗ്രസിലെ വിഭാഗീയത, ഗ്രൂപ്പ് രാഷ്ട്രീയമാണോ ഇത്? ഒരു മുന്നണി കൺവീനർ തന്നെ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ തിരിയുന്ന രീതി, ഭരണപരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷനടക്കം അതുപോലെ പല പല സംഘടനകളുടെയും പല പല സാഹിത്യ സാംസ്കാരിക സിനിമാ സംഘടനകളുടെയും നേതൃസ്ഥാനത്ത് ആളുകൾ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കൂടിയാലോചനയും മുഖ്യമന്ത്രി നടത്തുന്നില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം പ്രശ്നമാണ് കോൺഗ്രസിനകത്ത്, പ്രത്യേകിച്ച് UDFനകത്ത്, പ്രത്യേകിച്ച് കോൺഗ്രസിൽ? വിളിക്കാം 800-922-0 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. വെള്ളിയാഴ്ച ദിവസമാണ്, എല്ലാവരും ഒരു അവധി മൂഡിലേക്ക് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന സമയമാണ്. ശനിയാഴ്ച ജോലി ചെയ്യുന്നവരെ മറന്നിട്ടൊന്നുമില്ല കേട്ടോ. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, ആരാണ്? നിതിൻ, സുഖായിരിക്കുന്നോ? നിതിനെ കേൾക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. നിതിൻ, എന്നെ കേൾക്കാമോ? കോള് കട്ടായി പോവായിരുന്നു അല്ലേ. നോക്കൂ, ഇപ്പൊ ഈ കോൺഗ്രസിനകത്ത് UDFനകത്ത് വലിയൊരു അമർഷം പുകഞ്ഞത്, എനിക്ക് ആ പ്രയോഗം പറയാൻ ഇഷ്ടപ്പെട്ടു. ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ മിനി പത്മ, ഇത്ര സ്നേഹത്തോടെ എന്നെ ഈ അടുത്ത കാലത്ത് ആരും വിളിച്ചിട്ടില്ല. നിതിൻ,
2: അല്ല മിനിപ്പം എനിക്ക് അതിനകത്ത് ഭയങ്കര സങ്കടമുണ്ട്. അതായത് നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ ഒരു സഹോദരൻ, നമ്മുടെ ഇത്രയും ആൾക്കാരുടെ ജീവൻ രക്ഷിച്ച്, നമ്മുടെ നമ്മൾ ജീവിക്കുന്ന ഈ നാടിന്റെ ഒരു ഫ്ലൈറ്റിനെ രക്ഷിച്ച് ഇത്രയും വലിയൊരു രാജ്യത്തെ ഒരു അനുമോദനം, ഒരു അഭിനന്ദനം ഒന്നും നമ്മുടെ ഒരു മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ
1: രാഹുൽ ഗാന്ധി ആരും
2: എന്തോ പൊടിഞ്ഞിരിക്കുന്ന ഒരു അജണ്ട ഉണ്ട് ഇവർക്കൊക്കെ. അത് പിണറായി വിജയനായാലും ശരി, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അല്ലെങ്കിൽ ഒരു പ്രവാസി സമൂഹത്തിനോടോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഒരു സമൂഹത്തിനോടോ എത്രത്തോളം തണുപ്പാടത്തിൽ കഷ്ടപ്പെട്ട കുട്ടുകൊണ്ട് മറ്റുള്ള സ്ഥലത്തിന്റെ മല്ലി കാണാൻ പറ്റും.
1: ശരിക്കും ശരിക്കും,
2: ഒരു നല്ല വാക്ക് പറഞ്ഞ ആരെങ്കിലും ഇതിന്റെ സത്യം പറഞ്ഞു AICCയുടെ അങ്ങനത്തെ ഒരു ന്യൂസ് ഞാൻ ഫോളോ ചെയ്തിട്ടില്ല. എനിക്ക് അതിനെ കുറിച്ച് ഒരു അപ്ഡേറ്റ് അറിയത്തില്ല.
1: തീർച്ചയായിട്ടും പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ വീഡിയോ കോളിൽ വിളിച്ചിട്ട് അദ്ദേഹത്തിനെ അഭിനന്ദിക്കുക, അദ്ദേഹത്തെ ചേർത്ത് രാജ്യം പിടിക്കുന്നു എന്ന വാർത്ത പറയുന്ന പോലെ തന്നെ നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കേണ്ടതാണ്.
2: അതെ, നമ്മള് പണിയെടുക്കുന്ന നാടിന്റെ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടല്ലേ അദ്ദേഹം റിസ്ക് എടുത്തത്.
1: ഉറപ്പായിട്ടും
2: അതൊന്നും ഈ പ്രവാസികൾക്ക് അതൊന്നും
1: ഉണ്ടാവും തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ അത്തരം വിഷയങ്ങൾ ഇവിടെ ചർച്ചയ്ക്ക് എടുക്കാത്തതിന് തീർച്ചയായിട്ടും താങ്കൾക്ക് അത് മനസ്സിലാവും വിചാരിക്കുന്നുണ്ട്. അതെ തീർച്ചയായിട്ടും, അത് വിളിക്കുന്ന ഓരോരുത്തരും നമ്മളും പറയുന്നതിൽ ഒരു തെറ്റും ഇല്ല. പക്ഷെ അത് ചർച്ചാ വിഷയമാക്കിയിട്ട് എടുത്തിട്ട് നമുക്കൊരു ഇതിലേക്ക് പോകാൻ പറ്റില്ല. പക്ഷെ നിതിൻ പറഞ്ഞ പോലെ വിളിക്കുന്ന ഓരോരുത്തർക്കും ആ വിളിയുടെ ഒരു സമയത്ത് അദ്ദേഹത്തിനെ അഭിനന്ദിച്ചുകൊണ്ടും അനുമോദിച്ചുകൊണ്ടും അദ്ദേഹത്തിനെ ചേർത്ത് വിളിച്ചുകൊണ്ടും അദ്ദേഹത്തിന് പെട്ടെന്ന് റിക്കവറാവാൻ പ്രാർത്ഥിക്കുകയും ചെയ്യാം. യെസ് തീർച്ചയായിട്ടും, അത് നിതിന്റെ ഒരു ഒരു പരാമർശം വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഉൾക്കൊള്ളണം തോന്നുന്നു. കാരണം നമ്മുടെ ഇന്ത്യക്കാരുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ച വ്യക്തി തന്നെയാണ് സ്മിത് മഷാർ. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ അഭിനന്ദനവും ചേർത്ത് പിടിക്കലൊക്കെ മാത്രം പോരാ നമ്മുടെ ഓരോ ഇന്ത്യക്കാരൻ, എനിക്കും നമ്മളെല്ലാവരും നമ്മുടെ സമൂഹ മാധ്യമ പേജിലൊക്കെ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ആദരം തന്നെ അർപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബ്രേവറിനെ നമ്മൾ ചേർത്ത് പിടിക്കുന്നുണ്ട്. ധീരതയുടെ ഉദാത്ത മാതൃക എന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ നമ്മൾ അത് ഷെയർ ചെയ്യുന്നുണ്ട്. അവിടെ കക്ഷി രാഷ്ട്രീയമൊന്നും ഇല്ല, നമ്മൾ ഇന്ത്യൻ, പ്രൗഡ് ഇന്ത്യൻ എന്നുള്ള ആ ഒരു മൊമെന്റിൽ തന്നെയാണ് നിൽക്കുന്നത്. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം ശ്രീ ജോസഫ്, കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നെ?
3: ഇല്ല, ഇന്നലെ കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു.
1: അതെ അതെ, എനിക്കും ആ എക്കോ ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ. അതാണ് പറയൂ, കോൺഗ്രസിനകത്ത് ഇങ്ങനെ ഒരു നാല് മാസം കൊണ്ട് ഇങ്ങനെ എന്തുകൊണ്ടാണ് ഒരു പുകയുന്ന അമർഷം? അടൂർ പ്രകാശ് ഒരു വിഭാഗീയത, ഗ്രൂപ്പ് രാഷ്ട്രീയം പറയുകയാണോ?
3: ഞാൻ ആ പത്രവാർത്ത വായിച്ച സമയത്ത് എനിക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയത് മന്ത്രിസഭാ തീരുമാനങ്ങൾ അല്ലെങ്കിൽ യു ഡി എഫുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനങ്ങൾ കൂടിയാലോചിച്ച് തീരുമാനമെടുക്കുന്നത് മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും പിന്നെ കെ സി അല്ല നമ്മുടെ സണ്ണി
1: ജോസഫുമായിട്ടാണ്.
3: സണ്ണി ജോസഫ് നിലവിൽ കെ പി സി സി പ്രസിഡന്റ് തന്നെയാണ്.
1: അതെ, ആ ഒരു സർക്കാരിലെ അംഗവുമാണ്, കെ പി സി സി അധ്യക്ഷനുമാണ്.
3: അതെ, പക്ഷെ അതിൽ അടൂർ പ്രകാശ് പറഞ്ഞതിന്റെ രണ്ട് കാര്യങ്ങളുണ്ട്. രാഷ്ട്രീയ വശമുണ്ട്, എന്നാല് നമ്മൾ പറയുന്ന പ്രകാരം ഒരു ഭരണപരമായിട്ടുള്ള ഒരു വശം കൂടി ഉണ്ട്. ഈ ഭരണപരമായ വശം എന്ന് പറഞ്ഞാൽ യു ഡി എഫിനെ ബാധിക്കുന്ന കാര്യങ്ങള് ശരിക്കും പറഞ്ഞാൽ അടൂർ പ്രകാശിനെയും കൂടി വിശ്വാസത്തിൽ എടുത്ത് ചർച്ച ചെയ്ത് തീരുമാനിക്കണമായിരുന്നു.
1: അതെ,
3: അത് ഉണ്ടായില്ല എന്നുള്ളൊരു വിഷമം അയാൾ പ്രകടിപ്പിച്ചതിൽ തെറ്റൊന്നുമില്ല.
1: പക്ഷെ ഒരു യു ഡി എഫ് കൺവീനർ എന്ന നിലയില് കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടു കൂടി അദ്ദേഹം പെരുമാറണ്ട്.
3: അല്ല, അതിലേക്ക് ഞാൻ തിരിച്ചു വരാം. ഇനി ഈ പറഞ്ഞതിനെതിരെ നമ്മൾ പലരും പറയുന്നത് കെ സി വേണുഗോപാല് ഇതിന്റെ അകത്തൊരു കളി കളിക്കുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം. പണ്ട് മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിച്ചപ്പം മുതലേ അയാളെ ഒരു അയാളുടേതായ ഒരു രാഷ്ട്രീയം കേരള രാഷ്ട്രീയത്തിനകത്ത്
1: കളിച്ചിട്ടുണ്ടായിരുന്നു.
3: അതുകൊണ്ടാണ് ഈ പത്രക്കാർ ചോദിച്ച സമയത്ത് ഈ ഒരു വിഷയത്തിൽ ഞാൻ ഇടപെടില്ല എന്ന് പറഞ്ഞ് മാറിയത്. നമ്മൾ ചിന്തിക്കേണ്ടത് ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം വഹിക്കുന്ന ഒരാളെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ അങ്ങനെയുള്ള ഒരാള് രാഷ്ട്രീയ പാർട്ടിക്കകത്ത് പറയേണ്ട ഒരു കാര്യം പാർട്ടിക്കകത്ത് പറയണമായിരുന്നു എന്ന് പറയാതെ ഞാനതിൽ ഇടപെടും ഇല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായത്?
1: അതെ,
3: അതന്നെ ഈ രഞ്ജ ഹൈദ്രാസിന്റെ കേസിലും ഉണ്ടായിരുന്നു. കാരണം ഇവര് നമ്മുടെ കോർ കമ്മിറ്റി എക്സ്പ്ലനേഷന് വേണ്ടി വിളിപ്പിച്ച സമയത്ത് രമ്യ ഹരിദാസ് അതിൽ പങ്കെടുക്കാതെ കേസിനെ കാണാൻ വേണ്ടി പോകാനാണ് തയ്യാറുണ്ടായിരുന്നത്. നമ്മളത് വായിച്ചാണ് പത്രത്തിൽ മറ്റേ പുള്ളിക്കാരത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് അങ്ങനെ നമ്മൾ വായിച്ചു. പിന്നെ ഒരു കല്യാണ ചടങ്ങിനെ പങ്കെടുക്കുമ്പോഴാണ് പത്രക്കാർ ചോദിച്ചത് അതുകൊണ്ട് നിങ്ങളെ കണ്ടില്ല എന്നുള്ളത്. അപ്പൊ ഈ രണ്ടടുത്തും അദൃശ്യമായിട്ടുള്ള ഒരു കൈ നമ്മുടെ കെ സിയുടെ കയ്യിലുണ്ട്.
1: അപ്പൊ ഇല്ലെന്ന് പറഞ്ഞു ഇപ്പോഴും അദ്ദേഹം പറഞ്ഞു ഞാൻ സർക്കാരിന്റെ ഒപ്പമാണ്, സർക്കാരിന്റെ ഭാഗമാണ്, സർക്കാരിന് എല്ലാവിധ ആശംസകളും നേരുന്നു, അത് കെ പി സി സി അധ്യക്ഷനുണ്ട് ആ നാടിന്, ആ ഒരു പ്രസ്ഥാനത്തിന്. അപ്പൊ എന്നെ ഇതിലേക്ക് പ്രതി ചേർക്കേണ്ട ആവശ്യമില്ല എന്ന മട്ടിലാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയും വരുന്നത്.
3: അല്ല, നമുക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ സാധാരണ കോൺഗ്രസ് രാഷ്ട്രീയത്തെ കാണുന്ന ഒരു സാമ്പാർ പോലെ അതിനകത്ത് പല ഘടകങ്ങളും ഉണ്ട്. നമുക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ടേസ്റ്റ് രുചിച്ചു നോക്കിയാൽ ഇഷ്ടപ്പെടാത്ത പലതും. ഞാൻ പറയാം, സാധാരണ കായപ്പൊടി പോലെ തമ്മിലരി എന്ന് പറയുന്നത് കായപ്പൊടി പോലെ, ആ തമ്മിലരിയില്ലെങ്കിൽ ആ പാർട്ടിനെ കാണാൻ തന്നെ രസമുണ്ടാവില്ല. അല്ല, അതിന്റെ അകത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളൊക്കെ വിളിച്ചു പറയും, വേറൊരു പാർട്ടിയുടെ നമുക്ക് അകത്ത് നടക്കുന്ന രഹസ്യങ്ങൾ
1: കിട്ടൂല.
3: അപ്പൊ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ അരി ഉണ്ടാവണം. അപ്പൊ
1: ജോസഫെ കട്ടായി പോവാണ് അല്ലേ, മുറിഞ്ഞു മുറിഞ്ഞു പോകുന്നു. ഇന്ന് നമ്മുടെ ടെലിഫോൺ ലൈനിൽ അതേ പ്രശ്നം ഉണ്ടല്ലോ, നമുക്ക് അടുത്ത കോൾ എടുക്കുമ്പോഴും ഇത് പ്രശ്നം ഉണ്ട്. ഏതെങ്കിലും സ്ഥലത്തുള്ളതാണോ, ലൈനിലെ പ്രശ്നമാണോ, നമുക്കൊന്ന് നോക്കിയാലോ. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരമുണ്ട്, അബ്ദുൾ റഹ്മാൻ റാഷിദി ആണോ? ആ ശരി, പറയൂ. ഇന്നലെ വിളിക്കേണ്ടത്
4: നല്ല രസമായിരുന്നു. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ എസ് എഫ് ഐയുടെ കുഞ്ഞുങ്ങളെയും ഡിവോഴ്സിന്റെ ഒക്കെ പ്രവർത്തകരൊക്കെ വെല്ലുവിളിക്കുകയും അടിച്ചമർത്തുകയും ഒക്കെ ചെയ്തിട്ട് പിന്നെ അവസാനം ഒന്ന് പ്രതിരോധിച്ചതിന്റെ പേരിൽ അവരെ വില്ലന്മാരാക്കി മാറ്റിയല്ലോ ഇന്നത്തെ ചർച്ച.
1: അതൊരിക്കലും അങ്ങനെ അങ്ങനെ അവരെ വില്ലന്മാരാക്കിയിട്ടൊന്നുമില്ല. ആളുകൾ അവരവരുടെ അഭിപ്രായം പറയും, അത് നമ്മൾ കേൾക്കാം. പക്ഷെ എങ്ങനെയാണ് ആ സമരം തുടങ്ങിയെന്നുള്ള ചിത്രം നമ്മുടെ മുന്നിലുണ്ട്. ആരാണ് അങ്ങോട്ടേക്ക് പിന്നെ ബോംബ് എറിഞ്ഞില്ല എന്നേ ഉള്ളൂ അല്ലേ?
4: അല്ല, അതിരിക്കട്ടെ. കാരണം പറഞ്ഞാൽ ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് ഇപ്പം ജനങ്ങളെല്ലാവരും മനസ്സിലായി, ചില മാധ്യമങ്ങൾ മനസ്സിലാക്കിയില്ല. കാരണം പറഞ്ഞാൽ സതീശന് വേണ്ടിട്ട് ഇണ്ടാവാതെ വിളിക്കാൻ വേണ്ടിട്ട്. അതിരിക്കട്ടെ, ഇപ്പം തന്നെ നോക്കൂ. ഒരു ചർച്ച എടുത്തപ്പോൾ ഇവിടെ എന്താ ഇപ്പൊ പറഞ്ഞത്, പ്രധാനമന്ത്രിക്ക് എന്തുകൊണ്ട് ജയ് വിളിച്ചില്ല എന്ന് പറ്റാന്ന് സംഘപരിവാറി ഇറങ്ങി വന്നത്.
1: ഒരിക്കലും
4: പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ഹീറോ ആയിട്ട് ഇങ്ങനെ നടക്കുന്നതല്ലാതെ നാടിനും ഉപകാരമില്ല.
1: അബ്ദുൾ റഹ്മാൻ റാഷിദി, ആ എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ താങ്കളോട് ഞാൻ വിയോജിക്കുകയാണ്. ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിക്ക് ജയ് വിളിക്കണമെന്നൊന്നും ഒരു സംഘപരിവാറുകാരനും ഇവിടെ വന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞ ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മുടെ രാജ്യത്തിന്റെ ഒരു അഭിമാനം ഉയർത്തിപ്പിടിച്ച ഒരു ഫ്ലൈറ്റിനകത്ത് ഒരു വലിയ സംഭവം നടന്നപ്പോൾ അതിലൊരു ഇന്ത്യൻ പൈലറ്റാണ് അത് നേരിട്ടതും കുത്തേറ്റ് വീണപ്പോഴും അദ്ദേഹം കോക്പിറ്റിന്റെ വാതിൽ തുറക്കാൻ ശ്രമിച്ചിട്ട് അക്രമികളെ കീഴ്പ്പെടുത്തിയിട്ട് ആളുകൾക്ക് വരാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്ത് ഇത്രയും പേരെ രക്ഷിച്ച ഒരു മനുഷ്യനെ കുറിച്ച് നമ്മൾ സംസാരിക്കണം എന്നാണ് പറഞ്ഞത്. പ്രൗഡ് ഇന്ത്യൻ ആവണം, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നല്ല മനുഷ്യരാകണം. നമ്മുടെ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമൊക്കെ മാറ്റിവെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊക്കെ നിങ്ങൾക്ക് ഉള്ളിൽ വിദ്വേഷമോ എതിർപ്പോ രാഷ്ട്രീയത്തോടോ ആശയത്തോടോ ഒക്കെ ഉണ്ടായിക്കോട്ടെ, അതിനൊന്നും നമുക്ക് പറയുന്നില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യവും ആശയ സ്വാതന്ത്ര്യവും എന്താ പറയുക അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെ ഓരോരുത്തർക്കുണ്ട്. പക്ഷേ ഈ ഈ ഒരു വിഷയത്തിൽ അത് എടുക്കരുത്. ഈ ഒരു വിഷയം എന്ന് പറയുന്നത് അത്രത്തോളം മാനുഷിക പരിഗണന അർഹിക്കുന്ന ഒരു വിഷയമാണ്. അദ്ദേഹത്തിന് സൗദിയിൽ നിന്ന് നമ്മുടെ ദുബായിലെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ അംബാസഡർ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ പോയി കണ്ട്, അദ്ദേഹത്തും ആരോഗ്യവാനായിരിക്കുന്നു, സുഖം പ്രാപിക്കുന്നു. നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് ഏതാണ്ട് 10 മിനിറ്റോളം വീഡിയോ കോൾ വിളിച്ച് സംസാരിച്ച് രാജ്യത്തിൻ്റെ മുഴുവൻ അഭിവാദ്യവും അർപ്പിക്കുന്നു, ചേർത്ത് പിടിക്കുന്നു. ഈ ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, ഈ ഒരു രാഷ്ട്രീയം കലർന്ന രീതിയിൽ പ്രധാനമന്ത്രിക്കെതിരെയും പറയാൻ പാടില്ല എന്ന് വിനയത്തോടെ താങ്കളോട് ഞാൻ വിയോജിക്കുകയാണ്. അടുത്ത കോളിലേക്ക് നമസ്കാരം. ഗുഡ് ഈവനിങ്. ഹലോ,
5: നമസ്കാരം.
1: നമസ്കാരം ശ്രീ ജ്യോതി, സുഖമായിരിക്കുന്നു? പറയൂ. പറയൂ.
5: കോൺഗ്രസുകാരുടെ രാഷ്ട്രീയത്തിന് കൂടുതൽ സംസാരിക്കേണ്ട വിചാരിച്ചു, പക്ഷെ ഇപ്പൊ ഒരു വിളിയൊക്കെ കേട്ടപ്പോ വിചാരിച്ചു വിളിച്ചറിയാം.
1: അതെ, മറുപടി കൊടുത്തേ പറ്റൂന്ന് അല്ലേ? പറയൂ.
5: അതെ അതെ, ഇന്ത്യക്കാരൻ ഏതെങ്കിലും അന്യനാട്ടിൽ, ഇപ്പൊ കാനഡയിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി കാണിച്ചാൽ ഇത് അവിടെ പോയി ഇന്ത്യക്കാരെ നാശിക്കണമെന്ന് പറഞ്ഞ ഒരു വീട്ടമ്മ എന്തോ ഒരു പ്രശ്നം ഉണ്ടായപ്പോ വിമർശിച്ച ആളുകള്, ഒരു ഇന്ത്യക്കാരൻ ഒരു 200 പേരുടെ ജീവൻ, അവൻ ആരുമായിക്കോട്ടെ, മനുഷ്യന്റെ ജീവനാണ് രക്ഷപ്പെടുത്തിയത്. മനുഷ്യജീവൻ, നമ്മള് മനുഷ്യനാവണം മനുഷ്യനാവണം എന്ന് പറഞ്ഞാ പോരാ അല്ലേ?
1: അതെ
5: അതെ. അപ്പോ അതിനെന്താ ഇത്ര പറയാനെന്ന് ചോദിച്ചാൽ, ലോകം മുഴുവൻ എന്തുകൊണ്ട് അയാളെ പറയണത്? ഇത്രയും വലിയൊരു ട്രാജഡി, 100-200 പേരുടെ ജീവൻ, അദ്ദേഹം സ്വയം ഭരണത്തിലേക്ക് പോകുന്നതിന് അയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു.
1: അദ്ദേഹത്തിന്റെ വിഷ്വൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എത്രത്തോളം മാരകമായ പരിക്കേറ്റ ഒരു വ്യക്തിയാണെന്ന് നമുക്ക് കണ്ടാൽ അറിയാം.
5: ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണ്.
1: അതെ.
5: ഓക്കെ, അപ്പൊ ഞാൻ, നമ്മൾ നല്ലതിനെ അംഗീകരിക്കാനാണ് ശ്രമിക്കേണ്ടത്, അവൻ ആരും ആയിക്കോട്ടെ. ഇതാണ് ഞാൻ ഇന്നലെ വിളിച്ചപ്പോഴും പറഞ്ഞത്, വന്ദേ ഭാരതത്തിനെ കല്ലെറിയാൻ ആളുകളുണ്ട്. വന്ദേ ഭാരതം എന്ന ട്രെയിൻ കൊണ്ടുവന്നത് ആരും ആയിക്കോട്ടെ, ഈ മന്ത്രിസഭ തന്നെ എല്ലാ കാലം നിൽക്കണമെന്നില്ല. ജനശതാബ്ദി കൊണ്ടുവന്നതും മറ്റു കൊണ്ടുവന്നതിനാണ്. അപ്പൊ നമ്മൾ പോയി കല്ലെറിയണോ? അത് നമ്മുടെ രാജ്യം, നമ്മൾ മലർന്നു കിടന്ന് ദുപ്പണേന്റെ തിരിച്ചുവരില്ല അല്ലേ?
1: അതെ.
5: അപ്പൊ അത് മനസ്സിലാക്കാതെ നമ്മളെന്താ ചെയ്യണോ എന്ന് ചോദിച്ചാൽ, ഇത് ഇവിടെയാണ് നമ്മുടെ അഭിപ്രായ വ്യത്യാസം തന്നെ വരുന്നത്. ഇപ്പൊ ബഹുമാനപ്പെട്ട നമ്മളുടെ എല്ലാം ഇഷ്ട ആയ നമ്മുടെ ലുല്ലുവിന്റെ ഇത് യൂസഫ് അലി എന്താ പറഞ്ഞത്, ഞാൻ എന്റെ ഹെലികോപ്റ്ററോ ഇതോ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്.
1: തീർച്ചയായിട്ടും രാജ്യത്തിനോ സംസ്ഥാനത്തിനോ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്ന ഒരു പ്രളയം പ്രകൃതി ദുരന്തമോ വന്നു, അല്ലെ, ഒരു അത്യാവശ്യ സ്ഥലത്ത് എത്തണം.
5: ബഹുമാനിക്കുന്നു, അദ്ദേഹം പറഞ്ഞതിനോട് ഉൾക്കൊള്ളുന്നു. പക്ഷേ ഇതേ വാചകം നാളെ അഡാനിയോ അംബാനിയോ പറഞ്ഞാൽ അവരുടെ അടിമകളായി എന്ന് പറയുന്ന മലയാളികളുടെ സങ്കുചിതമായ മനസ്സിനെയാണ് എനിക്ക് വിഷമം തോന്നുന്നത്.
1: അല്ല, അത് ആരായാലും നമ്മുടെ പ്രകൃതി ദുരന്തവും നമ്മുടെ ഇന്ത്യക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ ആ സ്ഥലത്തേക്ക് ഓടിയെത്താൻ പ്രധാനമന്ത്രിക്ക് അതിന്റെ ആവശ്യമില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കോ മറ്റുള്ളവർക്കോ പ്രതിപക്ഷ നേതാവിനോ അങ്ങനെ ഒരു കോപ്റ്ററോ അല്ലെങ്കിൽ വിമാന സംവിധാനമൊക്കെ ആരെങ്കിലും കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനെ എതിർക്കേണ്ടതില്ല. എതിർക്കേണ്ടത് അത് ആര് കൊടുത്തു ആരുടെ കൂടെ പോയി എന്ന് നിങ്ങളോട് പറയേണ്ടതില്ല, നിങ്ങൾ ഇത് അറിയേണ്ടതില്ല എന്നിടത്ത് മാത്രമാണ് ഒരു ദുരൂഹത ഉള്ളത്. അതിനെ ചോദ്യം ചെയ്യും എപ്പോഴായാലും. നമസ്കാരം, ഗുഡ് ഈവനിങ്.
5: ഹലോ,
1: നമസ്കാരം.
5: അതെ
1: അതെ അതെ, കട്ടായി പോയി. താങ്കൾ കട്ടായി പോയി. ജ്യോതി, ജ്യോതി കട്ടായിട്ടും തിരിച്ചു വിളിച്ചിട്ടും വീണ്ടും കട്ടായിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ ടെലിഫോൺ ലൈനിൽ ഒരു പ്രശ്നം നിലനിൽക്കുന്നു എന്ന വാസ്തവത്തെ ഞാൻ അഡ്രസ്സ് ചെയ്യാൻ എന്തായാലും വിളിച്ച എല്ലാവർക്കും സന്തോഷം സ്നേഹം എന്ന് പറയുന്നതിന് മുമ്പ് ഒരു 2 കോളും കൂടി എടുക്കാനുള്ള ഒരു ശ്രമം നടത്തട്ടെ. നമസ്കാരം, ഗുഡ് ഈവനിങ്. ലൈനിൽ കാര്യമായിട്ട് പ്രശ്നമുണ്ട് അല്ലേ ജ്യോതി? നമസ്കാരം. നമസ്കാരം. ആ, കേൾക്കുന്നുണ്ടോ?
4: അല്ല,
1: വാക്കുകൾ പൂർത്തിയാക്കുന്ന ഇത്തരം വാക്കുകൾ ഞാൻ എങ്ങനെയാണ് ഈ
4: അപ്പൊ
1: അത് വളരെ കൃത്യമായിട്ട് വളരെ ചുരുക്കിയിട്ട് പറയണ്ടേ. താങ്കൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോയിട്ട് പ്രധാനമന്ത്രി കുറ്റം പറയുന്ന രീതിയിലാണ്.
4: ഇത്രയും ഒരു മഹാസംഭവം നടന്നിട്ടും ഇത്രയും നല്ലൊരു കാര്യം ചെയ്തതിനെ പോലും രാഷ്ട്രീയപരമായിട്ട് പ്രധാനമന്ത്രി മുതലെടുക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്.
1: എവിടെയാണ് രാഷ്ട്രീയപരമായിട്ട് അതിനെ മുതലെടുക്കാൻ?
4: കാരണം അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജും അദ്ദേഹത്തിന്റെ സംസാര ശൈലിയും എല്ലാം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. അതിനെ ന്യായീകരിക്കാൻ ഒരാൾ ഈ റേഡിയോയിലെ കൂടി വരികയും ചെയ്തു. അതിനെയാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ആ ചെയ്ത് തെറ്റുന്നല്ല, അദ്ദേഹം ഒരു മഹാൻ തന്നെ, നല്ലൊരു മനുഷ്യൻ തന്നെ. അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ടാണ് ഇത്തിരി ആൾക്കാർ രക്ഷപ്പെട്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാൻ അവസരം നിങ്ങൾ തരാതെ ചില രാഷ്ട്രീയക്കാരുടെ
1: അബ്ദുറഹ്മാൻ റാഷിദിയ, താങ്കളെയും ആൾക്കാർ കേൾക്കുന്നുണ്ട്, എന്നെയും കേൾക്കുന്നുണ്ട്. താങ്കൾ പറഞ്ഞു പറഞ്ഞ് അതിന്റെ പീക്കിലേക്ക് പോകുന്ന സമയത്ത് അത്രയും നേരം ഞാൻ താങ്കളെ കേൾക്കുകയും അത്രയും നേരം ഇത് ഓണയിൽ പോവുകയും ചെയ്താൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് മാത്രമാണ് താങ്കളോട് ഞാൻ വിയോജിച്ചുകൊണ്ട് താങ്കളുടെ കോൾ ആ സമയത്ത് കട്ട് ചെയ്തത്. സാധാരണ ഒരു കോളും അങ്ങനെ മനഃപൂർവ്വം കട്ട് ചെയ്യാറില്ല, പക്ഷേ ചില സന്ദർഭങ്ങളിൽ കട്ട് ചെയ്യേണ്ടി വരും. കാരണം ഒന്നുകിൽ നമുക്ക് പറയാനുള്ള ആശയങ്ങൾ അദ്ദേഹത്തിന് അംഗീകരിക്കുന്നു, ആദരിക്കുന്നു, ആ മനുഷ്യന് സല്യൂട്ട് എന്ന് പറഞ്ഞിട്ട് താങ്കൾ ബാക്കി രാഷ്ട്രീയ വിയോജിപ്പിലേക്ക് വന്നിരുന്നെങ്കിൽ നമുക്കതുമായിട്ട് മുന്നോട്ട് പോകായിരുന്നു. ഇതൊരു ചർച്ചയാണ്, നമ്മൾ പരസ്പരം കാണുന്നില്ല. വളരെ ചുരുക്കിയിട്ട് പറയാനുള്ള ആദ്യ ഭാഗമെങ്കിലും പറഞ്ഞിട്ട് പിന്നീട് താങ്കളുടെ സർക്കാസവും അതുപോലെ വിമർശനമൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലതാണ്, ഈ വിഷയത്തിനും താങ്കൾക്ക് വിമർശിക്കാം. പക്ഷെ എല്ലാറ്റിലും ഈ രാഷ്ട്രീയം കൊണ്ടുവരുന്ന നമ്മൾ പറയുന്ന വിഷയം എന്താണ്, നമ്മൾ എടുത്ത വിഷയം എന്താണ്, നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് വി ഡി സതീശനെ അടൂർ പ്രകാശ് തന്നെ വിമർശിക്കുന്ന രാഷ്ട്രീയത്തെക്കുറിച്ചല്ലേ പറയുന്നത്. അപ്പോൾ ആ പോയിന്റിലേക്ക് വരും, അല്ലാതെ അതൊരു വിവാദമാക്കുന്ന രീതിയിലോ ഈ രാജ്യത്തിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ വേറൊരു രീതിയിലേക്ക് പോകുന്ന രീതിയിൽ പോകുമ്പോൾ ഞാൻ ഇടപെടാതിരിക്കുന്നത് എങ്ങനെയാണ്, ക്ഷമിക്കുക കേട്ടോ. നമസ്കാരം, ഗുഡ് ഈവനിങ്. സുഹൃത്തെ കേൾക്കാമോ, കേൾക്കാമോ?
6: നമസ്കാരം.
1: നമസ്കാരം,
6: ഗുഡ് ഈവനിങ്.
1: വെരി ഗുഡ് ഈവനിങ്.
6: ഞാൻ അഷ്റഫ് ആണ്.
1: അഷ്റഫ് സുഖമായിരിക്കുന്നോ?
6: ദുബായിന്ന്
1: വിളിക്കുന്നു. നാട്ടിൽ എവിടെയാണ്?
6: നാട്ടിൽ ഞാൻ മലപ്പുറം.
1: മലപ്പുറത്ത് അല്ലേ? പറയൂ. ചർച്ചയുടെ ഗതി മാറി പോകുന്നതാണ് തിരിച്ചു കൊണ്ടുവന്നത്. അത് ചർച്ച എന്തിനാ വേണ്ടാത്ത സ്ഥലത്തേക്ക് പോകുന്നത്? നമ്മൾ ചോദിക്കുന്നത്
6: നമ്മള് വേറൊരു കാര്യമുണ്ട്. നമ്മള് ചിലപ്പോ രാഷ്ട്രീയത്തിൽ അധീനമായിരിക്കാം, ചിലപ്പോ ചില രാഷ്ട്രീയങ്ങളും എതിർക്കാം. പക്ഷെ മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രി ആയാലും നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രിയാണ്.
1: ഉറപ്പല്ലേ? നമ്മൾ
6: കാര്യങ്ങൾ ചെയ്താൽ അതിനെ അഭിനന്ദിക്കണം.
1: ഉറപ്പായിട്ടും
6: എല്ലാത്തിനും രാഷ്ട്രീയം കാണരുത്.
1: ഉറപ്പായിട്ടും അഷ്റഫ്, അത്
6: നമ്മള് പേരെടുത്ത് പറയുന്നതുകൊണ്ട് ഞാൻ ക്ഷമിക്കണം. അബ്ദുറഹ്മാൻ രാഷ്ട്രീയ എന്തെങ്കിലും രാഷ്ട്രീയമാണ് പറയുന്നത്.
1: അതെ,
6: അതൊക്കെ കുറച്ചൊക്കെ തിരിച്ചറിഞ്ഞ് സത്യങ്ങൾ പറയണം, തുറന്നു പറയണം.
1: അതെ,
6: നമ്മൾ അഭിനന്ദിക്കണം. നമ്മുടെ പ്രൗഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മളെ ഒരു ഇന്ത്യക്കാരനാണ്. അപ്പൊ അതിനെ നമ്മൾ അഭിനന്ദിക്കുക. അദ്ദേഹത്തിന് അഷ്റഫിന്റെ ഇന്ത്യത്തെ അസുഖമൊക്കെ പെട്ടെന്ന് മാറട്ടെ.
1: അതെ അതെ, എത്രയും പെട്ടെന്ന് നല്ല ആരോഗ്യവനായിട്ട് തിരിച്ചു വരട്ടെ. അത് മാത്രമേ നമുക്ക് ഈ സമയത്ത്, കാരണം നമ്മൾ ഇപ്പൊ ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ നോക്ക്, നമ്മൾ താഴെ എവിടെയെങ്കിലും പുറത്തേക്കൊക്കെ ഇറങ്ങി നിൽക്കുമ്പോൾ നമ്മൾ ഇന്ന് ഇന്ത്യക്കാരെന്ന നിലയിൽ നമുക്ക് കുറച്ചുകൂടെ അഭിമാനം കൂടുതലാണ്. നാണക്കേടുണ്ട്, അതിന്റെ നാണക്കേട് നമ്മൾ
6: അനുഭവിച്ചിട്ടുണ്ട്.
1: അതെ,
6: അപ്പൊ ഇതില് ഇപ്പൊ നമ്മുടെ രാഷ്ട്രീയം മറ്റേ വന്നാല് നമ്മുടെ കോൺഗ്രസ് രാഷ്ട്രീയം.
1: അതെ,
6: ഞാനിത് പറയുമ്പോഴത്തേക്ക്
1: ഞാനിത് കട്ട് ചെയ്യുന്നുണ്ടത്, എക്കോ എങ്കിലും സംസാരിച്ചു നോക്കിക്കോളൂന്ന്.
6: പിന്നെ അതിലേ
1: ഓ
6: യു ഡി എഫ് ചെയർമാന്
1: അതെ,
6: ആദ്യം ഇങ്ങനെ ഒരു പത്രപ്രവർത്തനം നടത്തേണ്ട ആളായിരുന്നു.
1: അതെ, തീർച്ചയായിട്ടും തോന്നി അല്ലേ
6: കാര്യങ്ങള്. അവര് തമ്മിൽ ചർച്ച നടത്തണ്ടായിരുന്നു.
1: കറക്റ്റ്.
6: ഇപ്പൊ നമ്മള് എല്ലാ കാര്യങ്ങളും പോകുന്നത് മറ്റേ ഇദ്ദേഹത്തിന് എടുത്തു. അദ്ദേഹത്തിന്റെ പേര് ചേർന്ന അദ്ദേഹം പറയുന്നുണ്ട്. ഇത് അദ്ദേഹം പറയേണ്ടത് മാധ്യമ പ്രവർത്തകരല്ല, കോൺഗ്രസ് പ്രവർത്തകരോട് അല്ലെങ്കിൽ എ സി സിയുടെ പറയേണ്ടതായിരുന്നു.
1: തീർച്ചയായിട്ടും
6: ആദ്യം അവിടെ ചർച്ച നടത്തിട്ട് വീണ്ടും അവിടെ നിന്ന് ശരിയാവുന്നില്ലെങ്കിലാണ് ഇവിടെ മാധ്യമപ്രവർത്തനം നടത്താമായിരുന്നു.
1: ഉറപ്പായിട്ടും
6: ഇത് ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇങ്ങനെ പറഞ്ഞത് ഉചിതമായില്ല എന്ന് മാത്രം.
1: അതെ, ഒരു പക്ഷെ അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളിൽ സത്യവും വാസ്തവവും ഉണ്ടെങ്കിൽ പോലും അത് പറയേണ്ട, അതെ പറയേണ്ട സ്ഥലത്ത് അത് പറയണം.
6: പറയണം. ഇതിപ്പോ 10 വർഷം ആ പാർട്ടിയുടെ ആളുകാണികള് കാത്തിരുന്നിട്ട് കിട്ടിയ അധികാരം 3 മാസം കഴിഞ്ഞേ ഉള്ളൂ.
1: അതെ,
6: അപ്പോ ഇതിനിങ്ങനെ അടിപൊളി ഉണ്ടാവില്ല ആൾക്കാർക്ക്.
1: സത്യം, അഞ്ചു വർഷം എങ്ങനെ തികയ്ക്കും എന്നുള്ള ഒരു ചോദ്യം ഇപ്പൊ തന്നെ ആളുകൾ ചോദിച്ചു തുടങ്ങും.
6: തികക്കും 5 വർഷം, അത് വേറെ വിഷയം.
1: അതെ, ഉറപ്പായിട്ടും നമ്മുടെ നാട്ടിൽ അങ്ങനെ അത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവണം ഒരു മന്ത്രിസഭ വീഴണമെങ്കിൽ.
6: അവര് തീരുമാനിക്കട്ടെ കാര്യങ്ങളൊക്കെ.
1: യെസ്, സന്തോഷം അഷ്റഫ്, ഒരുപാട് സന്തോഷം വിളിച്ചതിൽ. അതുപോലെ അബ്ദുറഹ്മാൻ റാഷിദിയ്ക്ക് അങ്ങനെ ഒരു മറുപടി താങ്കൾ തന്നെ കൊടുത്തത് വളരെ നന്നായി. അബ്ദുറഹ്മാൻ റാഷിദിയ, താങ്കളോട് ഒരു ദേഷ്യം ഇല്ല കേട്ടോ. ഈ വിഷയത്തിൽ അത് അങ്ങനെ പോകണ്ടെന്ന് വിചാരിച്ച് നമ്മുടെ ചർച്ചയിലേക്ക് എല്ലാവരും തിരിച്ചു വരൂ. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാർ, ആരാണ്? സുഹൃത്തുക്കളെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ആരാണ്?
7: അജ്മൽ.
1: അജ്മാനിൽ നിന്ന് ആരാണ്? അജ്മൽ ഷാർജയിൽ നിന്നാണോ? ആ, ഓക്കെ, പറയൂ അജ്മൽ.
7: ഇത് പിന്നെ
1: സി പി എമ്മിന്റെ കളിയാണോ?
7: അല്ല, സി പി എം
1: സി പി എമ്മിന് ഇവിടെ എന്താ കാര്യം? അടൂർ പ്രകാശിനെ പറഞ്ഞ് പ്രശ്നക്കാരനാക്കാൻ സി പി എമ്മിന് പ്രശ്നമുണ്ടോ? അവർ അവരുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ലല്ലോ. താങ്കൾ എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. താങ്കളൊരു സി പി എം കാരനാണ്. ആ, സി പി എം കാരനായിട്ടുള്ള താങ്കൾക്ക് ഒരുപക്ഷെ അടൂർ പ്രകാശ് പറഞ്ഞതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. ഒരു മുന്നണിക്കകത്ത് നിന്നുകൊണ്ട് മുന്നണിയുടെ കൺവീനർ പറയേണ്ട കാര്യമല്ല പറഞ്ഞതെന്നായിരിക്കും പറയാൻ ശ്രമിക്കുന്നത്. പക്ഷേ ടെലിഫോൺ ലൈനിൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ചർച്ച അങ്ങ് പൂർത്തിയാക്കാൻ പറ്റുന്നില്ലല്ലോ. കാര്യമായിട്ട് നമ്മുടെ എഞ്ചിനീയേഴ്സിനോട് ഇടപെടാൻ പറയേണ്ട സമയമായിരിക്കുന്നില്ല. എന്തായാലും വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം നമ്മുടെ ആ ധീര പൗരനോട് അല്ലെ സ്മിത്ത് മച്ചാറിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നത്തെ ചർച്ച അവസാനിപ്പിക്കുന്ന. അടുത്ത ആഴ്ച നമുക്ക് കുറെ കൂടി രാഷ്ട്രീയ ചർച്ചകളിലേക്കൊക്കെ വരാം. വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം.
8: Let's talk with Mini Padma.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഏഷ്യൻ ഗെയിംസ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് സ്വർണം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഏഷ്യൻ ഗെയിംസ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് സ്വർണ്ണ നേട്ടം. ഫൈനൽ പോരാട്ടത്തിൽ ചൈനയെ കീഴടക്കിയാണ് ഇന്ത്യ സ്വർണ്ണ മെഡൽ നേടിയത്. എതിരില്ലാത്ത ഒരു ഗോളിനാണ് ഇന്ത്യയുടെ ജയം. ജയത്തോടെ ഒളിമ്പിക് യോഗ്യത നേടി ഇന്ത്യൻ വനിതകൾ. 4 പതിറ്റാണ്ടിന് ശേഷമാണ് ഈ ഇനത്തിൽ ഇന്ത്യൻ വനിതകൾ സ്വർണമണിയുന്നത്. ഇതിനു മുൻപ് 1982 ഇന്ത്യൻ വനിതകൾ ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയത്. ഫ്ളൈ ദുബായ് വിമാനത്തിൽ സഹ പൈലറ്റിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറുമായി ഫോണിൽ സംസാരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്മിത്ത് ധീരതയുടെ ഉദാത്ത മാതൃകയെന്ന് പ്രധാനമന്ത്രി. വേഗം സുഖം പ്രാപിക്കട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു. മച്ചാറിന്റെ ധൈര്യവും വീര്യവും പെട്ടെന്നുള്ള തീരുമാനമെടുക്കാനുള്ള കഴിവും നിരവധി ആളുകളുടെ ജീവൻ രക്ഷിച്ചുവെന്ന് പ്രധാനമന്ത്രി. ആരോഗ്യം മെച്ചപ്പെടുന്നുവെന്നും പ്രധാനമന്ത്രിയുമായി സംസാരിക്കാൻ കഴിഞ്ഞത് ആശ്വാസമെന്നും പ്രധാനമന്ത്രിയോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമെന്നും ആശുപത്രിക്കിടയ്ക്കിൽ നിന്ന് വീഡിയോ കോളിലൂടെ സ്മിത്ത് മച്ചാറിന്റെ പ്രതികരണം. ഒരുപാട് പരുക്ക് പറ്റിയിരുന്നു തനിക്ക്, പക്ഷേ പോരാടിയെ കഴിയൂ എന്ന ഉറച്ച വിശ്വാസത്തിലാണ് പിടിച്ചു നിന്നത് എന്ന ക്യാപ്റ്റൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അല്പനേരം സംസാരിച്ച സ്മിത്ത് മരണത്തെ മുന്നിൽ കണ്ട നിമിഷം വിശദീകരിച്ചു. അക്രമി കുത്തി ശരീരത്തിൽ ഏൽപ്പിച്ച പരുക്കുകൾ, യാത്രക്കാരുടെ ജീവനെക്കുറിച്ചുള്ള ആശങ്ക, ഇതെല്ലാം സ്മിത്ത് പ്രധാനമന്ത്രിയോട് വിശദീകരിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഡൽഹിയിൽ അതിശക്തമായ പ്രതിഷേധം. പ്രതിഷേധത്തിനെത്തുന്നവരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ്. ജന്തർമന്ദർ പരിസരത്തായിരുന്നു സമരം. സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി അടക്കമുള്ളവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സമരകേന്ദ്രത്തിന്റെ 2 കിലോമീറ്റർ ചുറ്റളവിൽ റോഡുകൾ അടച്ച് പ്രതിഷേധക്കാരെ തടഞ്ഞു പോലീസ്. മെട്രോ സ്റ്റേഷനുകൾ അടക്കമടച്ചിട്ട് പ്രതിരോധം. ഇന്റർനെറ്റിനും നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. യൂത്ത് കോൺഗ്രസ്, ഡിവൈഎഫ്ഐ, എസ്എഫ്ഐ, എം എസ് എഫ്, യൂത്ത് ലീഗ്, ഐസായ എന്നീ സംഘടനകളാണ് ജന്തർമന്ദർ കേന്ദ്രീകരിച്ച് പ്രതിഷേധിക്കുന്നത്. വി അബ്ദുറഹ്മാനെ മുൻ കായിക മന്ത്രിയെ ചോദ്യം ചെയ്തിരിക്കുന്നു. മെസ്സിയെ അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസൻ ലിയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കാമെന്ന് പറഞ്ഞ് നടത്തിയ തട്ടിപ്പിൽ മുൻ കായിക മന്ത്രി വി അബ്ദുറഹ്മാനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. മുഖ്യമന്ത്രി വി ഡി സതീഷിനെതിരെയുള്ള യു ഡി എഫ് കൺവീനറുടെ തുറന്നു പറച്ചിലിൽ കോൺഗ്രസിൽ കോളിളക്കം. അടൂർ പ്രകാശിനെ പിന്തുണച്ചും വിമർശിച്ചും നേതാക്കൾ രംഗത്ത്. അടൂർ പ്രകാശിന്റെ പരാതിയിൽ ഹൈക്കമാൻഡ് ഉചിത തീരുമാനമെടുക്കട്ടെ എന്ന കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ്. പ്രസിഡന്റ് എന്ന നിലയിൽ എല്ലാവരുമായി കൂടിയാലോചിച്ചാണ് താൻ തീരുമാനമെടുക്കുന്നത്. അടൂർ പ്രകാശിന്റെ നിലപാട് എ ഐ സി സി വിലയിരുത്തട്ടെ. തന്റെ നിലപാട് കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുമെന്ന് കെ പി സി സി അധ്യക്ഷൻ കൂടിയായ വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. അടൂർ പ്രകാശ് അതൃപ്തി പറഞ്ഞതോടെ കോൺഗ്രസിൽ നേതാക്കൾ തമ്മിലുള്ള വാക്പോരിന് കളമൊരുങ്ങി. അടൂർ പ്രകാശിനെ പരോക്ഷമായി പിന്തുണച്ച സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കെ പി സി സി ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് രംഗത്ത്. അടൂർ പ്രകാശിനെ പിന്തുണച്ച് മന്ത്രി എ പി അനിൽകുമാറും രംഗത്തെത്തി. എന്നാൽ അടൂർ പ്രകാശിനെ തള്ളി ഇന്നും മന്ത്രി കെ മുരളീധരന്റെ പ്രതികരണം. പറയാനുള്ളത് പാർട്ടി വേദിയിൽ പറയണം, തന്നെ അറിയിക്കേണ്ട കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി അറിയിക്കാറുണ്ടെന്നും മന്ത്രിയുടെ പ്രതികരണം. സർക്കാരിനെയും മുന്നണിയും സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ്. മുഖ്യമന്ത്രിക്കെതിരായ പരസ്യ വിമർശനം സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ. മുസ്ലിം ലീഗിന് ഭരണപരിഷ്കാര കമ്മീഷൻ പദവി നൽകിയതിൽ പരാതിയില്ല, കൂടിയാലോചന ഇല്ല എന്നതിലാണ് പ്രശ്നമെന്ന് അടൂർ പ്രകാശ്. പാർട്ടി കാര്യങ്ങൾ പാർട്ടി വേദിയിൽ പറയണമെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ. എന്തിലും തന്നെ പ്രതിയാക്കാൻ നോക്കുന്നു, താൻ ഒരുപക്ഷത്തുമില്ല സർക്കാരിനൊപ്പമെന്ന് കെ സി വേണുഗോപാൽ. ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ നിയമനമടക്കമുള്ള കാര്യങ്ങളിൽ മുന്നണിയിൽ കൂടിയാലോചന ഉണ്ടായില്ലെന്ന യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിന്റെ വിമർശനത്തിൽ മുസ്ലിം ലീഗ് കടുത്ത അതൃപ്തിയിൽ. മുന്നണിക്കകത്ത് അനൈക്യമില്ലെന്ന് ലീഗ് നേതാവും മന്ത്രിയുമായ പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. യു ഡി എഫിൽ ചർച്ച ചെയ്താണ് തീരുമാനങ്ങൾ എടുക്കാറുള്ളതെന്നും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന കാര്യമേ ഉള്ളൂ എന്നും പാണക്കാട് സാധിക്കലി തങ്ങൾ. പി ജെ ജോസഫിന് അർഹമായ ക്യാബിനറ്റ് പദവി വൈകുന്നതിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് അതൃപ്തി. എം കെ മുനീറിനും ജി ദേവരാജനും ഒപ്പം തന്നെ പി ജെ ജോസഫിനും ഉള്ള പദവിയിൽ നേരത്തെ ധാരണയായിട്ടുണ്ടെന്നാണ് കേരള കോൺഗ്രസിന്റെ വാദം.

0: പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വിശുദ്ധ നഗരമായ മദീനയ്ക്ക് നേരെ ഹൂതികളുടെ ആക്രമണമുണ്ടായി. ഡ്രോൺ ആക്രമണത്തിൽ തൈബ പവർ സ്റ്റേഷന് കേടുപാടുകൾ സംഭവിച്ചു. ഇറാനെതിരെ വീണ്ടും US യുദ്ധ ഭീഷണി. നവംബർ മാസത്തോടെ 3 വിമാനവാഹിനി കപ്പലുകളും 2 സൈനിക ട്രൂപ്പുകളും പശ്ചിമേഷ്യയിൽ വിന്യസിക്കുമെന്ന് US.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: Good evening. Station clock il ippol samayam 5 mani kazhinju krithyam 5 minute.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
0: വെരി ഗുഡ് ഈവനിംഗ്. ദുബായിലെ ഇപ്പോഴത്തെ താപനില 35 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 56%.
2: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening.

വെൽക്കം ബാക്ക്, വെരി ഗുഡ് ഈവനിങ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. ദിസ് ഇസ് ഹോം 92.2 എഫ്എം. അങ്ങനെ ബാക്ക് ടു ഹോമിന് സമയമായിരിക്കുകയാണ്. ഹാപ്പി വീക്കെൻഡ് എല്ലാവർക്കും. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ച ദിവസമാണ്, ഒക്ടോബർ മാസത്തിലെ 2nd, 2nd of October. യെസ്, നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ്. തീർച്ചയായിട്ടും ഗാന്ധിജി എന്ന ഇമോഷൻ ഓരോ ഇന്ത്യക്കാരൻ്റെയും ഉള്ളിൽ അത്രമാത്രം ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഇമോഷൻ തന്നെയാണ്. കാരണം എത്രയോ വർഷങ്ങൾ, ഏതാണ്ട് 400 വർഷങ്ങളോളം തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരുന്ന പാശ്ചാത്യ ഭരണത്തെ ഇന്ത്യയിൽ നിന്നും തൂത്തെറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ ഒരു നീണ്ട കാലഘട്ടത്തിന് ശേഷം നമുക്ക് സ്വാതന്ത്ര്യം എന്താണെന്ന് ഓരോ ഇന്ത്യക്കാരൻ്റെയും മനസ്സിലേക്ക് കടത്തിവിട്ടത് അദ്ദേഹം തന്നെയായിരുന്നു. തീർച്ചയായിട്ടും ഈ ഒരു ദിവസം, അത് എത്ര വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാലും ഇന്ത്യ എന്ന രാജ്യം നിലനിൽക്കുന്ന അത്രത്തോളം കാലം ഓർമ്മിക്കപ്പെടേണ്ട ഒരു ദിവസം തന്നെയാണ് കേട്ടോ. ആൻഡ് നമ്മൾ ദുബായിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബർ മാസം എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മളെല്ലാവരും കുറച്ചധികം സന്തോഷത്തിൽ തന്നെയായിരിക്കും. കാരണം പലവിധ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുബായിയുടെ വാതിലുകൾ ലോകത്തിന് മുന്നിലേക്ക് തുറക്കപ്പെടുന്ന, ലോകമെമ്പാടുമുള്ള ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന, ചിലപ്പോൾ കച്ചവട മേഖലയിലൊക്കെ ഉള്ളവരാണെങ്കിൽ, ബിസിനസ്സുകാരൊക്കെ ആണെങ്കിൽ, തീർച്ചയായിട്ടും അവർക്കൊക്കെ ഏറ്റവും വലിയ മാർക്കറ്റ്സ് ഓപ്പൺ ആവുന്ന ദിവസങ്ങളാണ് ഈ ഒക്ടോബറിലൂടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയിട്ടുള്ള ദുബായിയുടെ ഫിറ്റ്നസ് ചാലഞ്ചിനും തുടക്കം കുറിക്കാൻ വേണ്ടി പോവുകയാണ്. ഒക്ടോബർ 31 ഇത്തവണത്തെ ഫിറ്റ്നസ് ചാലഞ്ച് ആരംഭിക്കും എന്നുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട്. രജിസ്ട്രേഷൻസും കാര്യങ്ങളും ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. ഒക്ടോബർ 31 മുതൽ നവംബർ 29 വരെ ആയിരിക്കും ഈ വർഷത്തെ ഫിറ്റ്നസ് ചാലഞ്ച് സംഘടിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. തുടർച്ചയായിട്ടുള്ള 30 ദിവസം 30 മിനിറ്റ് നമ്മൾ വ്യായാമത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു. അങ്ങനെ 30x30 ചാലഞ്ചിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ആൻഡ് അതിൻ്റെ ഭാഗമായിട്ട് പലയിടങ്ങളിലും സൗജന്യമായിട്ടുള്ള പരിശീലനങ്ങളും വിവിധ ഫിറ്റ്നസ് ക്ലാസ്സുകളും ഒക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ദുബായ് റൈഡ് നവംബർ 1 നടക്കും. ആൻഡ് ദുബായ് റണ്ണ് നവംബർ 22 നടക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി രജിസ്ട്രേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്യാനുള്ളവരൊക്കെ പെട്ടെന്ന് രജിസ്റ്റർ ചെയ്തോളൂ. കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ദിവസങ്ങൾ എല്ലാവർക്കും കിട്ടട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയിൽ, പ്രത്യാശയിൽ തന്നെ നമുക്കിങ്ങനെ പോകാം. ഇന്ന് രാത്രി മൂവി സ്ക്രീനിംഗ് ഉണ്ട് കേട്ടോ. അവറാച്ചൻ ആൻഡ് സൺസ് ഓൾറെഡി നാട്ടിൽ റിലീസായിട്ടുണ്ട്. ഗംഭീര റെസ്പോൺസാണ് പെട്ടെന്ന് കിട്ടിക്കൊണ്ടേയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു വിന്നേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ഓൾറെഡി ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും. എല്ലാവരും കൃത്യസമയത്ത് തന്നെ തിയേറ്ററുകളിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ സർപ്രൈസ്, നമ്മളോടൊപ്പം ഈ ഒരു സ്റ്റുഡിയോയിൽ അല്പസമയത്തിന് ശേഷം ഒരു വിശിഷ്ട വ്യക്തി കൂടി ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഒക്ടോബറൊക്കെ ആയെങ്കിൽ തന്നെയും നമുക്ക് ഓണത്തിൻ്റെ ആവേശം ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല. ഈ ഒരു ആഴ്ച, ഈ ഒരു വീക്കെൻഡിലെ ഏറ്റവും വലിയ ഓണാഘോഷം നടക്കാൻ വേണ്ടി പോകുന്നത് ദുബായ് എത്തിസലാത്ത് അക്കാഡമിയിലാണ്, ഉമാ ലുലു ഓണം. അപ്പോൾ ആ ഒരു ഓണത്തിൻ്റെ ആ ആഘോഷങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ വേണ്ടി മലയാളത്തിൻ്റെ ഒരു പ്രിയ നായിക ദുബായിൽ എത്തിയിട്ടുണ്ട്. ആരാണ്, എന്താണെന്നുള്ളതൊക്കെ വഴിയെ പറയാം. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ, ഞാൻ മാത്രമല്ല നമ്മുടെ ഇവിടെ സ്റ്റുഡിയോയിൽ ഓഫീസിലുള്ള എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ കാത്തിരിക്കുകയാണ്. അല്പസമയത്തിനകം വെച്ച് മൈക്ക് പോയിന്റിൽ അദ്ദേഹം കൂടി നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഞങ്ങളെല്ലാം ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ആ ഒരു സർപ്രൈസ് എലമെന്റ് നമുക്കങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോവാം. അപ്പോൾ എന്തായാലും ഒരു ട്രെൻഡിങ് ട്രാക്ക് കേട്ടി തിരിച്ചു വാ, അപ്പോഴേക്കും ആളെത്തും എന്ന് ഞാനിങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്. കാത്തിരിക്കാം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾത്തിരിക്കുകയാണ്. അല്പസമയത്തിനകം വെച്ച് മൈക്ക് പോയിന്റിൽ അദ്ദേഹം കൂടി നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഞങ്ങളെല്ലാം ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ആ ഒരു സർപ്രൈസ് എലമെന്റ് നമുക്കങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോവാം. അപ്പോൾ എന്തായാലും ഒരു ട്രെൻഡിങ് ട്രാക്ക് കേട്ടി തിരിച്ചു വാ, അപ്പോഴേക്കും ആളെത്തും.

0: song of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: You are listening to Home 92.2 FM. Home is a feeling.
3: ജനഹൃദയങ്ങൾ കീഴടക്കാൻ വീണ്ടും ഒരു കുടുംബ ചിത്രവുമായി ബിജു മേനോൻ എത്തുന്നു. തമ്പി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ചിത്രം അവർ അച്ഛൻ ആൻഡ് സൺസ്. ബിജു മേനോനോടൊപ്പം വിനയ് ഫോർട്ട്, ഗണപതി, ശ്രീനാഥ് ഭാസി, സാബുമോൻ, ഗ്രേസ് ആന്റണി, ജോണി ആന്റണി തുടങ്ങി മികച്ചൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 2 ജി സി സിയിൽ റിലീസിനെത്തുന്നു അവർ അച്ഛൻ ആൻഡ് സൺസ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനം ഇല്ല.
5: ഇങ്ങനെ കരയിലാണോ അണ്ണന്റെ പ്രശ്നം? എന്താ ലൈസൻസ് ഉണ്ടായിട്ട് കാറില്ലാത്തതല്ലേ?
6: അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട.
5: യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ, വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ്
3: ജോയിന്റ് പ്രസൻസ് നവോമി 2026 എ ഗ്രാൻഡ് നവരാത്രി കൾച്ചറൽ ഫെസ്റ്റിവൽ. മലയാളക്കരയുടെ ജനപ്രിയ വനിതാ ഭജൻ ടീമായ ഭൈരവി ഭജൻസ് എത്തുന്നു. ഒക്ടോബർ 4 വൈകുന്നേരം 6 മുതൽ ദുബായ് സബീൽ ലേഡീസ് ക്ലബിൽ നവോമിത് 2026.
1: ടിക്കറ്റ്സ് അവൈലബിൾ ഓൺ ticketsfy.net.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
2: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the hour. You're tuned into Home 92.2 FM. Home is a feeling.
1: You are listening to Home 92.2 FM. Home is a feeling.
2: കാത്തിരിപ്പുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മുഞ്ചാറമൂട്, എസ് ജെ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. ചിങ്ങമാസത്തിന്റെ ആഘോഷ താളം ഓണം. പൂക്കളവും പാട്ടും നൃത്തവും ചിരിയും നിറയുന്നൊരു ഓണക്കാലം ഇത്തവണ ദുബായിൽ ആഘോഷിക്കാൻ തയ്യാറാണോ?
3: യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ അവതരിപ്പിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
2: ഒക്ടോബർ 4 എത്തിസിലാത്ത് അക്കാദമി ദുബായിൽ സുപ്രസിദ്ധ സിനിമാ താരം ശ്വേത മേനോനൊപ്പം സ്റ്റാർ സിംഗേഴ്സ് ശ്രീരാഗും നന്ദയും കലയും സംഗീതവും ആഘോഷവും ഒന്നിക്കുന്ന ഒരു ഗംഭീര ഓണാഘോഷം.
3: മ്യൂസിക്കൽ ഷോ, ഫ്യൂഷൻ ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ്, നാടൻ പാട്ട്, സിനിമാറ്റിക് ഡാൻസ്, ഒപ്പം വർണ്ണാഭമായ പൂക്കളം കോമ്പറ്റീഷൻ.
2: ലുലു ഓണം ഇവിടെയാണ് പ്രസന്റഡ് ബൈ ഗോൾഡൻ ഗ്രൂപ്പ്, പവർഡ് ബൈ ചന്ദ്രൻ ഗുരുക്കൾ ആയുർവേദിക് ക്ലിനിക്, അസോസിയേറ്റഡ് ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ഗീതം കൺവെൻഷൻ സെന്റർ, അടൂർ. ഒക്ടോബർ 4 ദുബായ് എത്തിസലാത്ത് അക്കാദമിയിൽ ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഹോം 92.2 FM.
0: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

0: വെരി ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ആസിഫാണ് കൂടെയുള്ളത്. പക്ഷേ ഞാൻ മാത്രമല്ല, ഞാൻ ഇത് നടക്കുന്ന കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും, ഞാൻ കുറച്ച് സമയമായിട്ട് അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്നലെ വൈകുന്നേരം മുതൽ ഞാൻ നിങ്ങൾക്ക് ഹിന്റ് തന്നുകൊണ്ടിരുന്ന നമ്മുടെ ആ ഒരു വിശിഷ്ടാതിഥി, നമ്മളേറെ ആകാംക്ഷയോടെ കാത്തിരുന്ന, ഞാൻ മാത്രമല്ല, ഞാനും ഈ ഓഫീസിലുള്ളവരും സ്റ്റുഡിയോയിലുള്ളവരും മാത്രമല്ല, നമ്മൾ എല്ലാവരും, നമ്മുടെ ലിസണേഴ്സ് ഉൾപ്പെടെ എല്ലാവരും അത്രമധികം ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ഒരു വ്യക്തിത്വം ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു പാട്ടിൻ്റെ അകമ്പടിയിൽ ഈ ഒരു കാര്യം പറയുന്ന സമയത്തിന് നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. വി ആർ ഹാവിംഗ് അവർ വെരി ഓൺ ശ്വേത മേനോൻ അറ്റ് ഹോം 92.2 FM. Hi ma'am, welcome to home 92.2 home. എന്തൊക്കെയുണ്ട് വിശേഷം?
1: Hi Asif, good good. I mean, I like the logo 92.2 home FM. Home is a feeling.
0: Absolutely. ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. കാരണം നമ്മൾ ഏറ്റവും അധികം പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം മിസ് ചെയ്യുന്നത് ഹോം ആയതുകൊണ്ട് തന്നെ, ഹോം ഹോം ഹോം എല്ലാവരും ചേർക്കുന്ന, എല്ലാവരും ഉള്ളൊരു ഹോം. ആൻഡ് ഓഫ് കോഴ്സ് നമുക്കിപ്പം ഞങ്ങൾ കൺസീവ് ചെയ്തത് അങ്ങനെ തന്നെയായിരുന്നു.
1: എല്ലാവരും നന്നായി ഇഷ്ടപ്പെട്ടു പേര്.
0: താങ്ക് യു സോ മച്ച്. ഇത് ഞങ്ങൾക്ക് വലിയൊരു പ്രിവിലേജ് ആയിട്ട് കണക്കാക്കാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ബേസിക്കലി ഭയങ്കര നെർവസ് ആയി പോകുന്ന
1: തരത്തിലാണ്. ഞാനാണ് നെർവസ് ബിക്കോസ് എന്നോട് എല്ലാവരും പറയും ആസിഫ് നോക്കിക്കോളൂ, ശ്വേതനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നെർവസ് ആക്കും, ഹീസ് ഗോയിങ് ടു ടേക്ക് യുവർ ക്ലാസ്.
0: ദുബായ് മലയാളത്തിൽ ഒരു പച്ചക്കുഞ്ഞു പോലും അങ്ങനെ പറയത്തില്ലെന്നുള്ളത് എനിക്കും അറിയാം, എന്നെ കേൾക്കുന്നവർക്കും അറിയാം. ഓട്ടോറിറ്റീസ് കടക്കുന്നില്ല എനിക്ക്. ശരിക്കും ഞാനൊരു ഭയങ്കര ബ്രീഫായിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നു. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻട്രൊഡക്ഷനെ കുറിച്ച് ഞാൻ ആദ്യം ചിന്തിച്ചെങ്കിലും ഇൻട്രൊഡക്ഷന്റെ ഒന്നും തന്നെ ആവശ്യകത ഇല്ല. മലയാളിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 35 വർഷമായിട്ട്, അതിനിടയിൽ ഒരു ചെറിയ ബ്രേക്കും കാര്യങ്ങളൊക്കെ വന്നെങ്കിലും, സർവ്വസജീവമായിട്ട് കഴിഞ്ഞ 10-20 വർഷത്തിലേറെയായിട്ട് ഞങ്ങൾ മലയാളികൾ ഒരുപക്ഷെ എല്ലാ ദിവസവും കാണുന്ന മുഖങ്ങളിൽ ഒന്നാണ് ശ്വേതാമേനോന്റെ മുഖം. കാരണം ഒരു അഭിനേത്രി എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു പേജന്റ് വിന്നർ എന്ന നിലയിൽ, അതോടൊപ്പം തന്നെ ടിവിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ആങ്കറായിട്ടും ആൻഡ് വിവിധങ്ങളായിട്ടുള്ള ഷോസിലൂടെയും ഒക്കെ തന്നെ സജീവമായിട്ട് നിലനിൽക്കുന്നു. ഇതിനിടയിൽ മറ്റു പല റോളുകളും ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിംഗ് എനിക്ക് ഡബ്ബിംഗ് ചെയ്തിട്ടുണ്ട്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്.
1: എല്ലാ മേഖലകളിലും കുറച്ച് കുറച്ച് എവിടേക്കോ പോയി കയറിയിട്ടുണ്ട്.
0: കുറച്ച് കുറച്ചൊന്നും അല്ല, ഞങ്ങൾ അതൊന്നും നിങ്ങൾ സംബന്ധിച്ച് തരത്തില്ല. കാരണം എല്ലാത്തിലും തന്റേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ശ്വേതാ മേനോൻ. എന്റെ ആദ്യത്തെ ചോദ്യം അതാണ്, ഇതിൽ ഏറ്റവും അധികം എൻജോയ് ചെയ്ത ഒരു റോൾ, എല്ലാം എൻജോയ് ചെയ്തു എന്നുള്ള ഡിപ്ലോമാറ്റിക് ആൻസർ എനിക്കറിയാം. പക്ഷേ
1: ഞാൻ ഡിപ്ലോമാറ്റിക് പറയുന്ന ഒരാളല്ല എല്ലാവർക്കും അറിയാം. പക്ഷെ യൂഷ്വലി ഞാൻ ഭയങ്കര പാഷനേറ്റ് പേഴ്സൺ ആണ്, അതാണ് എന്റെ പേഴ്സണാലിറ്റി. അപ്പൊ ഞാൻ എന്ത് ചെയ്താലും ഏറ്റവും ജാസ്തി എൻജോയ് ചെയ്തിട്ട് ഏത് രീതിയിലാണെങ്കിലും, ഐ ലൈക്ക് ടു ബി എ ഗുഡ് സ്റ്റുഡന്റ് ആൻഡ് ഐ ലൈക്ക് ടു ബി ബെസ്റ്റ് ഒന്നും ഞാൻ പറയില്ല. പക്ഷെ എന്തൊക്കെയാണ് എന്റേതായ ഒരു സ്റ്റൈലിൽ നല്ലത് ചെയ്യാൻ എപ്പോഴും
0: ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും, ഈ 35 വർഷത്തെ ലെഗസി എന്ന് പറയുമ്പോൾ അത് വെറുതെ ഒരു സുപ്രഭാതത്തിൽ എന്തെങ്കിലും ഒരു നേട്ടത്തിന്റെ പുറത്ത് വരുന്നതല്ലല്ലോ. കാരണം അത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള എഫേർട്ട് ഉണ്ടായിരിക്കണം. ആ ഒരു എഫേർട്ടിന്റെ റിഫ്ലക്ഷൻ ആണ് ഞങ്ങൾ കാണുന്നത്.
1: എഫേർട്ട് ഒന്നുമില്ല, ഞാൻ ഇനിയാണ് എനിക്ക് നൗ ഐ എം എൻട്രിങ് ദ ഇൻഡസ്ട്രി എന്നാണ് എനിക്ക് ഒരു ഫീലിംഗ്. ഇതാണ് എന്റെ ആദ്യത്തെ ചുവടുവെപ്പ്.
0: അപ്പോ ഇത് ഈ ഒരു ഇതാണ് ആദ്യത്തെ ചുവടുവെപ്പ് എന്ന് പറയുന്ന സമയത്ത് നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മനസ്സിലൂടെ ഓടിപ്പോകുന്നത് 1000 മുഖങ്ങളായിരിക്കാം, 1000 കഥാപാത്രങ്ങളിലൂടെ ഞങ്ങളുടെ മനസ്സിലേക്ക് നേടിയിട്ടുള്ള ഒരു മുഖം തന്നെ ആയിരിക്കാം. ഞാൻ മറ്റേ ഇരുത്തി സുഖിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, അത് വാസ്തവമാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ആൻഡ് അറ്റ് ദിസ് മൊമെന്റ് ഞങ്ങളോടൊപ്പം ഈ ഒരു സ്റ്റുഡിയോയിൽ ശ്വേതാ മാമിന്റെ സർവസ്വമായിട്ടുള്ള ഹസ്ബൻഡ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മളിവിടെ വന്നതിന്റെ ഒരു റീസൺ, പ്രത്യേകിച്ചും ഉമ ലുലു ഓണത്തിന്റെ ആ ഒരു സെലിബ്രേഷന് ചുക്കാൻ പിടിക്കാൻ വേണ്ടി കൂടിയാണ് ശ്വേതാ മാം എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോ ഉമയുടെ എല്ലാമായിട്ടുള്ള അജയ് ചേട്ടനും എത്തിച്ചേർന്നിട്ടുണ്ട്. സോ ഈ വരുന്ന ഞായറാഴ്ച ദിവസമാണ് സെലിബ്രേഷൻസ് എല്ലാം നടക്കാൻ.
1: 4-ാം തീയതി നമ്മുടെ എത്തസിലാത്ത് അക്കാഡമിയിൽ വെച്ചിട്ട് ലുലു ഉമാന്റെ ഒരു ഓണം സെലിബ്രേഷൻ ആണ്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫങ്ഷൻസ് എല്ലാം ഉണ്ട്. അപ്പോ ഞാൻ ആദ്യമായിട്ടാണ് ഒരു 7 അസോസിയേഷന്റെ ഒരു എന്താ
0: പറയാ
1: ഒരു അസോസിയേഷന്റെ ഒരു ഭാഗമായിട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വരുന്നത്. അല്ലാതെ യൂഷ്വലി നമ്മൾ ഓരോരോ അസോസിയേഷന്റെ ഇതിലാണല്ലോ പോവാ. സോ ഐ ലൈക്ക് ഇറ്റ്, ഐ തോട്ട് ദാറ്റ് ഇസ് ഗുഡ് തിങ് ഒരേ സമയത്ത് 7 അസോസിയേഷനെയും ജില്ലകളും കാണാൻ പറ്റുന്ന ഒരു
0: അടിപൊളിയാണ്. ഞങ്ങൾ ശരിക്കും ഇതിന്റെ ഒരു ഐറണിയെ കുറിച്ച് ഞാൻ ചിന്തിക്കായിരുന്നു. ഞാനിപ്പോ ഉമേനെ കുറിച്ചിട്ട് അന്വേഷിക്കുന്ന സമയത്ത്, ഇവിടെ യുവയിലുള്ള പ്രവാസികൾക്ക് അത്രമാത്രം ഫെമിലിയർ ആയിട്ടുള്ള ഒരു സംഘടനയാണ്, മലയാളികളുടെ കൂട്ടായ്മ തന്നെയാണ് യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ. അപ്പോ കഴിഞ്ഞ 10, 30, 35 വർഷത്തോളമായിട്ട് ഇത്തരത്തിൽ ആഘോഷങ്ങളിലൂടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഘടനയാണ്. അവരുടെ ഒരു ഒരു വലിയൊരു പ്രൈം സെലിബ്രേഷനിലേക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾ ഏതാണ്ട് 35 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മുഖം, അതിന്റെ ആഘോഷങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ വേണ്ടി വരുന്നു.
1: പറയുന്നത്
0: പറയരുത്
1: കുട്ടി.
0: അല്ല ശരിക്കും ഞാൻ ഇന്ന് നമുക്ക് മാം വരുന്ന സമയത്ത് പല പാട്ടുകൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് വരുന്ന സമയത്താണ് ഓരോരുത്തരും അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ആ കൂട്ടത്തില് ഞങ്ങളുടെ മ്യൂസിക് സ്കെഡ്യൂളർ ഷീബ സ്പെഷ്യലി എടുത്ത് പറഞ്ഞാണ് താരാപഥം ഇല്ലാതൊരു കളിയില്ലെന്ന്. കാരണം അപ്പോ താരാപഥം 91 ഞാൻ ആലോചിക്കായിരുന്നു ആ പാട്ട് ഇപ്പോഴും ഞങ്ങൾ ഇത്ര മാത്രം ആഘോഷമാക്കി മാറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് something special.
1: I എപ്പോഴും ഞാൻ ആ പാട്ടിന്റെ പറ്റി സംസാരിക്കുമ്പോ അല്ലാതെ എന്നെ എന്റെ ഒരു ഓർമ്മയില് പാട്ട് നമ്മള് ചെന്നൈയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ റെക്കോർഡിംഗ് വരെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു ചെറിയൊരു ടേപ്പ് റെക്കോർഡർ ഒരു മൈക്ക് വെച്ചിട്ടാണ് ഒരു ജസ്റ്റ് ഒരു റഫ് ഇതില് അങ്ങനെ ആ ഒരു രീതിയിൽ ഇളയരാജ സാറ് ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് അത് ഡബ് ആയിട്ടുണ്ടായിരുന്നില്ല. എസ് പി ബി സാറോ അല്ല ചിത്ര ചേച്ചിയോ ആരും ഒന്നും പാടിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ഇളയരാജ സാർ ഇങ്ങനെ അത് നവമേഘമേ അത് എത്ര വലിയും അല്ലാതെ യുനോ അതൊന്നും അറിയില്ല. പക്ഷെ മൈക്കിൽ വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യണത്. പക്ഷെ അതൊരു ഇത്രയും വലിയൊരു എന്താ പറയാ ഇന്നും 35 വർഷം കഴിഞ്ഞിട്ടും നമ്മൾ അതിന്
0: തലമുറകൾ അത് സെലിബ്രേറ്റ് ചെയ്യുന്നു എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല.
1: യെസ് ആൻഡ് ഇന്നും ഒരുപാട് ആൾക്കാരുടെ മൊബൈലിലെ റിംഗർ ആണ് ആൻഡ് സോ ദിസ് എ ഗ്രേറ്റ് ഫീലിംഗ് ആൻഡ് എസ് പി ബി സാറിന്റെ ഐ തിങ്ക് അത് എനിക്ക് കിട്ടിയ ഒരു ഏറ്റവും വലിയ ഭാഗ്യം ആദ്യത്തെ സിനിമ ഇളയരാജ സാർ എസ് പി ബി സാർ ചിത്ര ചേച്ചിന്റെ ഒരു പാട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ വിച്ച് ഐ എം സെലിബ്രേറ്റിംഗ് ഇറ്റ് ഈവൻ നൗ.
0: അബ്സല്യൂട്ട്ലി അബ്സല്യൂട്ട്ലി
1: ബ്യൂട്ടിഫുൾ ഫീലിംഗ്.
0: തീർച്ചയായിട്ടും നമ്മളിപ്പോ ഈ ഒരു സിനിമയെ കുറിച്ച് മാത്രമല്ല പല ഇപ്പോ സിനിമയുടെ ായിട്ടുള്ള പല മേഖലകളിലേക്ക് കടന്നു വന്ന് തന്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാൾ തന്നെയാണ്. അപ്പോൾ അനശ്വരത്തിൽ തുടങ്ങിയ ആ ഒരു യാത്രയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്താണെങ്കിലും എനിക്ക് ഞാനൊരു കുറച്ച് സിനിമകളും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ പെട്ടെന്ന് ഞാൻ ഓർത്തൊരു കാര്യം, ഞങ്ങൾ ആനിവേഴ്സറി സെലിബ്രേഷൻസിന്റെ ഭാഗമായിട്ട് പോകായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഗസ്റ്റ് ശ്വേത മോഹനായിരുന്നു. അപ്പോൾ പലപ്പോഴും നമ്മൾ നേരെ ഗൂഗിളിൽ കയറിയിട്ട് ശ്വേത മേനോൻ എന്ന് അടിക്കുന്ന സമയത്ത് സേവ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ട് മാറിപ്പോയി കൺഫ്യൂസ്ഡ് ആവുമെങ്കിലും അതിന്റെ മറ്റേ റീസെന്റ് ടാഗ്സ് വരുമല്ലോ അതിന്റേതായിട്ടുള്ള ഗൂഗിളിന്റേതായിട്ടുള്ള റെക്കമെൻഡേഷൻസിൽ കിടക്കുന്ന ഒരു സംഗതിയാണ് ശ്വേത മേനോൻ ആസ് എ സിംഗർ. ഞാൻ എവിടെയും ഒരു പാട്ട് പാടി കണ്ടിട്ടില്ല. ശ്വേത മേനോൻ ശരിക്കും പാട്ട് പാടുന്ന ഒരാളാണോ?
1: ശ്വേതമേനൻ പാട്ട് പാടിയിട്ടുണ്ട്. നമ്മളെ ഗോപി സുന്ദറിന്റെ ഒരു പാട്ട്, ബിജിപാൽ സാറിന്റെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അല്ല പക്ഷെ ഇതെല്ലാം ഉപരി ശ്വേത മോഹൻ ഏതൊക്കെയോ ഒരുപാട് കാര്യം ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ടല്ലോ. ശ്വേത മോഹന്റെ ഒരുപാട് അവാർഡ് പ്രൈസസ് എന്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ശ്വേത മോഹനെ വിളിക്കും.
0: അത് ഇവിടുന്ന് അങ്ങോട്ടും പോകത്തില്ലേ?
1: അല്ല എനിക്കറിയില്ല. പക്ഷെ ശ്വേതയ്ക്ക് കുറെ എന്റെ ടിക്കറ്റ്സ് കിട്ടിയിട്ടുണ്ട്. സോ ഇറ്റ്സ് എ വെരി ഫണ്ണി തിങ്. ഇപ്പൊ റീസെന്റ്ലി തെലുങ്ക് സിനിമയെന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാഡം നീവു ഹൈദരാബാദിലെ. അപ്പൊ ഞമ്മൾ ഇതെന്തിനാ ഹൈദരാബാദ് തെലുങ്ക് എന്നോട് സംസാരിക്കുന്നത്? അപ്പൊ ഞാൻ സാർ യെസ് ശ്വേത മാഡം ഞാൻ ശരിയാ മാഡം, ഡേ ആഫ്റ്റർ ടുമോറോ ഇസ് ദ ഫംഗ്ഷൻ മാഡം, ദ മണി ഈസ് കൺഫേം, കെൻ യു ഗിവ് മീ യുവർ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് പ്ലീസ്? അപ്പൊ ഞാൻ പറയും, ഇത് ഞാൻ സംസാരിക്കാത്ത ഒരു കാര്യം എന്താണ്? അപ്പോൾ ഇവിടെ നിങ്ങളല്ലേ നമ്മുടെ സിനിമയിൽ പാട്ട് പാടിയത്? അപ്പൊ ഞാൻ ആഗ്രഹമൊന്നും കുറവില്ല. പക്ഷെ നോക്കുമ്പോ അത് സെലിബ്രേഷൻ ഓഫ് ദ മൂവിയാണ് ശ്വേത മോഹന്റെ. സോ ഐ കീപ് ഗെറ്റിംഗ് ദിസ് കൈൻഡ് ഓഫ്, ദിസ് വെരി ഫണ്ണി ആൻഡ് വി കീപ്. നമ്മളെപ്പോഴും കണ്ടാൽ ഞാൻ പറയും, ശ്വേത എന്തോ പൈസ എന്റെ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട്.
0: ശരിക്കും ഞാൻ ആലോചിക്കായിരുന്നു ഇങ്ങനെ ആളൊക്കെ മാറി പോയിട്ട് തമിഴിലെ ഒരു ഒന്ന് രണ്ട് റിയാലിറ്റി ഷോസിലേക്ക് ശ്വേത മാം ശ്വേത മോഹൻ ജഡ്ജായിട്ടിരിക്കുന്ന കണ്ടിട്ടുണ്ട്. അത് ആൾമാർ മറ്റേ ആളൊക്കെ മാറിപ്പോയിട്ട് ശ്വേത മാം അവിടെ പോയിരുന്നു ജഡ്ജ് ചെയ്യുന്നത്, പിള്ളേരുടെ സംഗതി ഒന്നും അങ്ങോട്ട് ശരിയായിട്ടില്ല, പാട്ട് ശരിയായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി നേരത്തെ സിനിമകളുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ അനശ്വരത്തിൽ തുടങ്ങിയൊരു യാത്രയാണ് ഇങ്ങനെ ഇത്രയധികം വർഷങ്ങൾ ഇത്രയധികം ക്യാരക്ടേഴ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ മാം അഭിനയിച്ച കുറച്ച് സിനിമകൾ ഞാൻ പിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഓരോ സിനിമയും കഥാപാത്രവും പറയുന്ന സമയത്ത് മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ഓർമ്മ അതെന്താണെന്നുള്ളതൊന്ന് പറയൂ. ആദ്യം തന്നെ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് അനശ്വരം. ഇപ്പോൾ ഒരു ഓർമ്മ ഷെയർ ചെയ്തിരുന്നു, എന്നാലും അനശ്വരത്തിലെ കാത്തറിൻ, കാത്തറിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ആദ്യം മനസ്സിലേക്ക്
1: ഒരു ഓർമ്മ ഒരുപാട് ശ്വേതയാണ്. ലാംഗ്വേജ് അറിയണ്ടായിരുന്നില്ല. അപ്പോ അതുകൊണ്ട് വാശി പാറു ആയിരുന്നു അന്നത്തെ ശ്വേത. പിന്നെ ഓരോ ഡയലോഗ് പറയുമ്പോൾ മമ്മൂക്കേന്റെ അടുത്തുനിന്ന് ചെറിയ ആ 5-star ചോക്ലേറ്റ് കിട്ടിയാൽ മാത്രമേ ഡയലോഗ്
0: പറയുള്ളൂ.
1: ബിക്കോസ് പിന്നെ ഒരു സ്ഥലത്തൊന്നും നിൽക്കൂല, ഹീറോയിൻ ആണ്. ഓരോ തവണ എന്നെ പ്രൊഡ്യൂസർ അല്ല ഡയറക്ടർ അല്ല അസോസിയേറ്റ് വന്നിട്ട് എന്നെ ചെയറിലിരുത്തും, ഹീറോയിൻ ആണ് ഇരിക്കേണ്ടത്. കുറച്ച് കഴിഞ്ഞാൽ ബിക്കോസ് യുനോ ചെന്നൈയിലായിരുന്നു ഒരു വീട്ടിലായിരുന്നു നമ്മുടെ ഷൂട്ടിങ്. അപ്പൊ അതിന്റെ അടുത്തെല്ലാം നല്ല നല്ല നല്ല ലൊക്കേഷൻ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് കഴിഞ്ഞാൽ വെറുതെ ഓടിപ്പോവും അവിടെ. സോ ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട്. ആക്ച്വലി ആദ്യത്തെ മൂന്നാല് സിനിമകളിലൊന്നും എന്നെ പിടിച്ചു കിട്ടുന്നുണ്ടായിരുന്നില്ല, ബിക്കോസ് ഐ യൂസ് ടു ബി റിയലി ഐ വാസ് സ്കൂൾ സ്റ്റുഡന്റ്. അപ്പൊ അതിന്റെ പക്വത
0: ഓടിക്കൊണ്ടിരുന്ന കുട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓട്ടം ശരിക്കും 91, 92, 93 ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഓടിയിട്ട് പിന്നെ നമ്മൾ കാണുന്നത് വലിയ വലിയ വേദികളിലേക്കാണ്. പ്രത്യേകിച്ചും പേജിംഗ് വിന്നറായി മാറുന്നു, മിസ് ഇന്ത്യ ആയിട്ട് മാറുന്നു, പിന്നെ മറ്റു ഭാഷകൾ ഒരുപാട് സിനിമകൾ അഭിനയിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇന്ന് ഒക്ടോബർ 2 സൽമാൻഖാന്റെ കൂടെ ചെയ്ത ഏതോ ഒരു സിനിമയിൽ ബന്ധൻ റിലീസ് ചെയ്ത ഒക്ടോബർ 2
1: അല്ലേ?
0: ഞാൻ ഇന്നലെ ഇങ്ങനെ വെറുതെ ഫിലിമിയോഗ്രഫി ഇങ്ങനെ നോക്കി വരുന്നതിനിടയിൽ
1: കണ്ടുപിടിച്ചു.
0: ഓക്കെ, അപ്പൊ അങ്ങനെ പല ഭാഷകളിലൊക്കെ പോയിട്ട് പിന്നീട് തിരിച്ചു വരുന്ന സമയത്ത് നമ്മളുമായിട്ടൊരു ബന്ധമുണ്ട്, അതായത് ദുബായുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ദുബായിലെ ഒരു പാട്ടിലൂടെയാണ് ശരിക്കും ഒരു ഒരു ഗംഭീര സോങ്ങിലൂടെയാണ് ശരിക്കും വീണ്ടും ശ്വേതാനാമന്റെ ആ ഒരു മുഖം നമ്മൾ മലയാളികളുടെ മനസ്സിലേക്ക് വീണ്ടും എത്തുന്നതല്ലേ? ആ പാട്ട് ഓർമ്മയുണ്ടോ? അയ്യോ, ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഹാ ഹിലാലിൻ തങ്കം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടാണ്
1: ഒരു മറ്റേ നിർമ്മൽ പാണ്ഡ്യന്റെ കൂടെയുള്ള.
0: പക്ഷെ
1: അത് ഇവിടെ ഷൂട്ട് ചെയ്തു എന്ന് അല്ല.
0: അല്ല, വീണ്ടും വിക്കിപീഡിയ ഞാൻ മനസ്സിൽ കേറുന്നു. ഇത് മൊത്തം തെറ്റായി എഴുതി വെച്ചിരിക്കുന്നു.
1: സിനിമയുടെ പേര് ദുബായ്.
0: അതെ, പക്ഷെ ഷൂട്ട് ചെയ്തൊക്കെ
1: ഷൂട്ട് ചെയ്തത് എല്ലാം ചെന്നൈയിൽ.
0: ചെന്നൈയിലാണ്. ഒമാൻ ആണെങ്കിൽ പോലും നമ്മളൊന്നും സഹിച്ചില്ല, അറ്റ്ലീസ്റ്റ് രാജസ്ഥാൻ മരുഭൂമിയിലെങ്കിലും. വാട്ടെവർ,
1: ഇല്ല, കലാമാസ്റ്റർ ആയിരുന്നു കൊറിയോഗ്രാഫർ നിർമ്മൽ പാണ്ഡേ സാറിന്റെ ഒരു ഒരു ഒരു എന്താ പറയാ, ഒരു അധോലോകത്തിന്റെ ഐറ്റം സോങ്. ബട്ട് നത്തിങ് ടു ഡു വിത്ത് ദുബായ്.
0: ആ ക്വസ്റ്റ്യനും ചോദ്യവും ഉത്തരവും എല്ലാം നിങ്ങൾ മറന്നേക്ക്. ടു ദ നെക്സ്റ്റ് ക്യാരക്ടർ, പരദേശിയിലെ ആമിനമ്മ. ആ ആമിനമ്മനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ആദ്യം വരുന്നൊരു ഓർമ്മ എന്താണ്?
1: എനിക്ക് ഏറ്റവും വലിയൊരു കുറേ കോംപ്ലിമെന്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ദ ബെസ്റ്റ് കോംപ്ലിമെന്റ് വാസ് ഞാൻ ലൊക്കേഷനിൽ ഇരിക്കുകയുണ്ടായിരുന്നു ആൻഡ് ഷോർട്ടിന് വിളിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോയി. പോയപ്പോൾ കുറച്ച് ആർട്ടിസ്റ്റ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർ മുമ്പ് നിന്ന് ഇങ്ങനെ നടന്ന് ലൊക്കേഷനിൽ പോയ ഷോർട്ട് കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ
0: പെട്ടെന്ന് വിട്ടുപോയി കണക്ഷൻ പോയി.
1: അല്ല, ഐ തിങ്ക് സിദ്ദിഖ എല്ലാരും അവിടെ ഇരിക്കണ്ടായിരുന്നു. ആൻഡ് ആരാ,
0: ഓ
1: ആരാ പോയത്? അപ്പൊ പറഞ്ഞു ശ്വേതയാണ്.
0: ബിക്കോസ്
1: ഞാൻ രാവിലെ വരുമ്പോ ജീൻസും ടീഷർട്ടും ഇങ്ങനെ ആയിട്ട് കൂളായിട്ട് ഡ്യൂഡായിട്ടാണ് നടന്നു വരിക. പിന്നെ നമ്മളുടെ എന്താ പറയാ, റഷീദ് ക മേക്കപ്പ് എല്ലാം ഇട്ട് എല്ലാം ചെയ്ത് കഴിയുമ്പോ അതൊരു ആമിന അമ്മ ആവുമ്പോ
0: നമ്മളിപ്പോഴും പരദേശി സിനിമയുടെ ക്ലിപ്പിംഗ്സും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് അതിൽ ശ്വേതാമേനൻ എന്ന് പറയുന്ന വ്യക്തി നമുക്ക് കാണാം, അല്ലെങ്കിൽ നമ്മൾ കണ്ട് പരിചയിച്ച, നമ്മൾ കണ്ട് ശീലിച്ച, നമ്മുടെ മനസ്സിൽ പതിഞ്ഞ ആ ഒരു ശ്വേതാമേനന്റെ മുഖം.
1: മുഹമ്മദ് സാർ എനിക്ക് സ്റ്റോറി പറഞ്ഞു തന്ന സമയത്ത് എനിക്ക് എപ്പോഴും പത്മപ്രിയന്റെ ക്യാരക്ടറാണ് എനിക്ക് ഓഫർ വരുന്നത് എന്നാണ് എന്റെ ആഗ്രഹവും. And I thought, because I'm doing glamorous role in Hindi, directly Ramina Amma avuga nu parnal, it's not believable. But I think that's a
0: vision. Happened. Adu njangal malayalikal kittiya oru bonus point aayirunnu. Nammal angane
1: adirakkirunnu. Enikku kittiya bonus point aanu, because I'll tell you, njan enna vyakti, njan enna kalakari, allade njan enna actor, really got into another level.
0: Seri, adutathu salt and pepper la maya.
1: മായ ഐ തിങ്ക് ഞാൻ ഹൈദരാബാദിൽ തെലുങ്ക് സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് അതിൻ്റെ കഥ കേൾക്കുന്നത്. ഹോട്ടൽ ടു ദ ലൊക്കേഷൻ കേൾക്കുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു ഐ എം ഓൺ. അത് കഴിഞ്ഞ് 6 വരെ ഒരു വിവരം ഉണ്ടായിരുന്നില്ല ആഷിഖിൻ്റെ. അപ്പോൾ ശ്യാം, പുഷ്കരൻ എല്ലാവരും ആണ് എന്നെ ഈ സ്റ്റോറി പറഞ്ഞു തരുന്നത് ഓൺ ദ ഗോ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഐ തിങ്ക് ശ്രീ സോദ ഒരു ഐ തിങ്ക് ഫേസ്ബുക്കിൽ ആഷിഖ് ഒരു ഹായ് ഐ എം ഡയറക്ടർ ഓഫ് ഡാഡി കൂൾ, വുഡ് ലൈക്ക് ടു വർക്ക് വിത്ത് യു ആൻഡ് വോണ്ട് ടു നറേറ്റ് എ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് മൂപ്പരാണ് എന്നോട് പറഞ്ഞു തന്നത്.
0: അങ്ങനെ
1: അപ്പൊ ഐ തോട്ട് ലൈക്ക് യു നോ ഐ ഡോണ്ട് നോ സോ ഡാഡി കൂളെല്ലാം നോക്കി ഇങ്ങനെ ഓക്കെ ഫൈൻ ഗുഡ് കാസ്റ്റ് ആണ്. മമ്മൂക്കേന്റെ കൂടെ സിനിമ ചെയ്തിട്ടുണ്ട്, സോ ഒബ്വിയസ്ലി ഹീസ് എ ഗുഡ് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടാണ്. സിക്സ് മന്ത്സ് കഴിഞ്ഞിട്ട് സഡൻലി യുനോ സോൾട്ട് ആൻഡ് പെപ്പർ. ദ ടൈം ഐ ഹേർഡ് ദ സ്റ്റോറി ഐ വാസ് വെരി കോൺഫിഡൻറ്റ്. ഞാൻ അന്ന് തന്നെ ആഷിഖിനോട് പറഞ്ഞത് ദിസ് ഇസ് ഗോൺ ബി സൂപ്പർ ഹിറ്റ്, യുനോ ദിസ് ഇസ് ഗോൺ ബി സൂപ്പർ ഹിറ്റ്. ബട്ട് ഹി വാസ് നോട്ട് ദാറ്റ് കോൺഫിഡൻറ്റ്. ഐ തിങ്ക് എനിക്ക് ലാലേട്ടന് വരയ്ക്കും അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഐ വാസ് ഓൾവേസ് കോൺഫിഡൻറ്റ് അബൌട്ട് ദാറ്റ് മൂവി.
0: കാരണം സോൾട്ട് ആൻഡ് പെപ്പർ ഒരു സിനിമാറ്റിക് റെവല്യൂഷന്റെ ഭാഗമായിരുന്നു. കാരണം അതിനുശേഷം വലിയൊരു വിപ്ലവകരമായിട്ടുള്ള മറ്റു മലയാള സിനിമയിൽ സംഭവിച്ചതിന് കാരണമായിട്ടുള്ള സിനിമയാണ്. അപ്പൊ ചെയ്യുന്ന സമയത്ത് തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ ഒരു വലിയ എന്തോ ഒരു വ്യത്യസ്തമായിട്ടുള്ള സിനിമയാണിതെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നോ?
1: ഐ ഓൾവേസ് വാസ് കോൺഫിഡൻറ്റ്. ഐ വാസ് ഓൾവേസ് കോൺഫിഡൻറ്റ് ബിക്കോസ് എന്നെ ഒരുപാട് പെണ്ണുങ്ങൾ, സ്പെഷ്യലി ദ അൺമാരിഡ് വൺ, ദി ഓൾ റിലേറ്റഡ് ടു ഇറ്റ്. ഒരുപാട് സ്ത്രീകൾ, ഐ നോ എൻ ആർ ജെ ഫ്രം ദുബായ്, ഐ ഡോ വോണ്ട് ടു നെയിം ദ പേഴ്സൺ, ഷീ വാസ് ഇൻ ദ വേർജ്, ഐ തിങ്ക് ഇത് ബ്രേക്കപ്പും കല്യാണം ആവാത്തതിൻ്റെ ഒരു ഇതിലും ഡിപ്രഷനിലെ സമയത്താണ് ഈ സിനിമ റിലീസാണ്. ആൻഡ് ഷീ സ്പോക്ക് ടു മീ ആൻഡ് ഷീ സെഡ് ശ്വേത, ഭയങ്കര എനിക്ക് ഇമ്പാക്റ്റ്, എന്നെ ഭയങ്കര പോസിറ്റീവ് എനർജി തന്നു. ദാറ്റ് യുനോ നമ്മളൊന്ന് യുനോ ആഞ്ഞു പിടിച്ചാൽ ഐ തിങ്ക് ഗോഡ് ഇസ്
0: സത്യം സത്യം
1: വിൽ കീപ് സംബഡി ഫോർ അസ്.
0: അല്ല, അത് നമ്മൾ സാധാരണ അന്ന് വരെയും കണ്ടു ശീലിച്ച നായിക സങ്കല്പങ്ങളുടെ തന്നെ വലിയൊരു വ്യത്യസ്തമായിരുന്നു. അതായത് ഒന്ന് പറഞ്ഞാൽ മറ്റേ സങ്കടപ്പെട്ട് മാറിയിരിക്കുന്ന നായികയ്ക്ക് അപ്പുറം ഒന്നിങ്ങോട്ട് കിട്ടിയാൽ രണ്ട് ഞാൻ തിരിച്ചു കൊടുക്കണം എന്ന് പറയുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡുള്ള നായിക മലയാളത്തിൽ ആ സമയത്ത് ഓൺലി ശ്വേതാ മേനോൻ ക്യാൻ പോർട്രേ എന്ന് പറയുന്നൊരു സംഗതി.
1: ഇറ്റ് വാസ് ജസ്റ്റ് ദാറ്റ് ഐ തിങ്ക് ദ സ്ക്രിപ്റ്റ് ഫുള്ളി ഐ ഗിവ് ക്രെഡിറ്റ് ടു സ്ക്രിപ്റ്റ്. ഐ തിങ്ക് നല്ലൊരു ടീമായിരുന്നു അതിൽ. നമ്മുടെ ഷൈൻ ടോം വാസ്
0: അസിസ്റ്റന്റ്
1: ക്ലബ് ബോയ്.
0: അതിനുശേഷം അദ്ദേഹത്തിന്റെ ജേണി വലിയ
1: പക്ഷേ അന്നും ഇന്നും ഒരു വ്യത്യാസമില്ല കേട്ടോ.
0: നമ്മളിപ്പോ പറയുമ്പോഴാണെങ്കിലും ഇപ്പൊ ഞാൻ കുറച്ചധികം സിനിമകളോട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതില് കളിമണ്ണിലെ മീര, രതി നിർവേദത്തിലെ രതി, ആൻഡ് ഒഴിമുറിയിലെ കാളിയമ്മ, അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സമയം പരിമിതമായതുകൊണ്ട് നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഈ ക്യാരക്ടേഴ്സിനെ എഴുതി വെക്കുന്ന സമയത്താണെങ്കിലും എനിക്ക് വന്ന ഏറ്റവും വലിയൊരു ക്യൂരിയോസിറ്റി, ശ്വേതാ മേനോൻ എന്ന വ്യക്തി ജീവിതത്തിന്റെ ആ ഒരു ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ബാല്യം അല്ലെങ്കിൽ കൗമാരം ആൻഡ് യൗവനം അതിൻ്റെയൊക്കെ ഒരു നല്ല ഫേസ് കംപ്ലീറ്റ്ലി കേരളത്തിന് പുറത്ത് ജീവിച്ച ഒരു അർബൻ ലൈഫിന്റെ ഭാഗമായിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ചെയ്തിരിക്കുന്ന ഒരു ഫിലിമോഗ്രഫിയിലെ പല റോളുകളും നോക്കുന്ന സമയത്തും ഏറ്റവും റൂട്ടഡ് ആയിട്ടുള്ള അല്ലേ, ഒരു നമ്മളൊരു 10-50 വർഷങ്ങൾക്ക് മുൻപ്
1: നമ്മളും വേഷ്ടിയും സാധാ നാടൻ എന്താ അങ്ങനെ.
0: അല്ല ഞാൻ ചോദിച്ചത് അങ്ങനെ ഇത് പറയല്ലേ, കുറച്ച് വെയിറ്റ് ഇട്ടിരി, എനിക്ക് എന്നാലേ മറ്റേ ചോദ്യം ചോദിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ശരിക്കും ഒട്ടും തന്നെ പരിചിതമല്ലാത്ത കഥാപരിസരങ്ങളിലാണ് ശ്വേതാ മേനോന്റെ ഏറ്റവും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള പല ക്യാരക്ടേഴ്സും സംഭവിച്ചിട്ടുള്ളത്. സോ ഹൗ ശ്വേതാ മേനോൻ ട്രാൻസ്ഫോംസ് ഇൻടു എ ക്യാരക്ടർ.
1: ഐ ആം എ വെരി കെയർലെസ് ആക്ടർ. Careless actor. Yeah. I am a director's actor. It all depends on the director. If he or she... പിന്നെ എനിക്ക് തോന്നുന്നു ഐ തിങ്ക് എവിടേക്കോ എന്റെ പേഴ്സണാലിറ്റിയിൽ ചിലപ്പോ ഐ ഒബ്സർവ്. ഐ ഡോണ്ട് നോ.
0: അല്ല, ഒബ്സർവ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്കിപ്പോ ഇതിനിപ്പോ ഒരു റെഫറൻസ് എടുക്കുക. ഇപ്പൊ പാലേരി മാണിക്യത്തിലെ ആ ഒരു ക്യാരക്ടർ, ചീരുവിന്റെ ക്യാരക്ടർ, അതിന് എവിടുന്ന് റെഫറൻസ് എടുക്കാൻ റെഫറൻസ് എടുക്കാൻ പോലും.
1: ഞാൻ ഇത് ഒരുപാട് ഇന്റർവ്യൂസിൽ പറഞ്ഞ കാര്യമാണ്. സ്പെഷ്യലി ആ നമ്മുടെ പോലീസ് സ്റ്റേഷനിലെ ഒരു ഷോട്ട്, അതാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത ആൾക്കാർ പറഞ്ഞ ദിസ്ബോർഡ് ബോഡി ലാംഗ്വേജ് എല്ലാം. അത് ഷൂട്ടിംഗ് ചെയ്യുന്ന സമയത്ത് അതൊരു മണ്ണ്, മറ്റേ ഈ ചാണകം തേച്ച ഒരു ഫ്ലോറായിരുന്നു. അപ്പോ ചാണകമാണോ ഇനി മണ്ണാണോ അറിയില്ല, പക്ഷെ സംതിങ് ലൈക്ക് ചാണകം. അപ്പൊ അവിടെയാണ് ഞാൻ ഇരിക്കുന്നുണ്ടായിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോ അപ്പൊ ലൈറ്റിംഗ് നടക്കുന്ന സമയത്ത് എന്നെ ഉറുമ്പ് കടിക്കുന്നുണ്ടായിരുന്നു എന്റെ ബാക്ക് സൈഡ്. അപ്പൊ എനിക്കത് ഓരോ തവണ ഞാൻ നീറ്റ് ഇങ്ങനെ ചൊറിയാണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു രഞ്ജിയേട്ടാ ഇങ്ങനെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല, ഞാൻ ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ ഒന്ന് ഒരു ലൈക്ക് എന്താ പറയാ കെട്ടിപ്പിടിച്ചിങ്ങനെ ഇരുന്നത്. അത് ഇനി ഉറുമ്പിന്റെ കാരണം. അപ്പൊ അത് ഉറുമ്പിന്റെ കാരണമാണ് ആ ഒരു ബോഡി ലാംഗ്വേജ് എങ്ങനെ ആയത്.
0: അല്ല, യൂണിവേഴ്സ് കോൺസ്പയർ എന്നൊക്കെ പറയുന്ന പോലെ പ്രപഞ്ചം മുഴുവൻ ആ ഒരു സിനിമയിലെ ശ്വേതയുടെ ആ ഒരു ക്യാരക്ടർ, ശ്വേതമാവിന്റെ ആ ഒരു ക്യാരക്ടർ അങ്ങനെ ഉണ്ടാവണമെന്ന് ഇച്ഛിച്ചതിന്റെ ഭാഗമായിട്ട്.
1: ബിക്കോസ് പാലേരി മാണിക്യം എനിക്ക് കിട്ടുന്നത് രഞ്ജി ഏട്ടൻ എന്നെ റോക്ക് ആൻഡ് റോൾ കഴിഞ്ഞിട്ടാണ് കാസ്റ്റ് ചെയ്യുന്നത്. സോ
0: വളരെ സിമിലർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണല്ലോ.
1: പക്ഷേ മുപ്പരുടെ കൺവിക്ഷൻ ആണ്. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് മീ. എന്നെ ഓഫർ ചെയ്തപ്പോ ഞാൻ ആദ്യം നോ ആ പറഞ്ഞു. ആൻഡ് പറഞ്ഞു ഞാനിപ്പോ ദാ സ്ക്രിപ്റ്റിംഗ് എഴുതുകയാണ്. ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ സ്ക്രിപ്റ്റ് എല്ലാം കഴിഞ്ഞ് എന്നെ വിളിക്കുമ്പോ അപ്പോ ദെൻ യു ടെൽ മീ യെസ് ഓർ നോ. അപ്പോ ഒരു മാസം കഴിഞ്ഞപ്പോഴും വെൻ ഹി കോൾഡ് മീ, ഐ ഡിഡ് നോട്ട് എക്സ്പെക്ട് ആ ഒരു മാസം കഴിഞ്ഞ് രഞ്ജിത്ത് ഏട്ടൻ എന്നെ വിളിക്കും. ആൻഡ് വെൻ ഹി കോൾഡ് മീ പിന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ല. ബിക്കോസ് ഒരു ഡയറക്ടർ അത്ര കൺവിൻസിംഗ്ലി പറയാണ്, ചീരു എന്ന വേർഡ് എഴുതുമ്പോൾ എനിക്ക് ശ്വേതന്റെ മുഖമാണ് വരുന്നത് എന്ന് പറയുമ്പോൾ ഐ ജസ്റ്റ് തോട്ട് മേ ബി ആസ് യു സെഡ് യൂണിവേഴ്സ് ഇസ് കൺസ്പയറിംഗ് ഫോർ മീ, സോ ഐ വാസ് ദ ചീരു ഓഫ് പലരി മാണിക്കും.
0: തീർച്ചയായിട്ടും ആ ഒരു കൺവിക്ഷൻ പല ഡയറക്ടേഴ്സിനും പല എഴുത്തുകാർക്കും അവരുടെ ആ ഒരു കഥാപാത്രത്തിൽ എഴുതുന്ന സമയത്ത് ശ്വേതമാമിന്റെ മുഖം മനസ്സിലേക്ക് വന്നതുകൊണ്ട് ഞങ്ങൾ മലയാളികൾക്ക് കിട്ടിയത് എണ്ണം പറഞ്ഞ കഥാപാത്രങ്ങൾ തന്നെയാണ്
1: ഇപ്പോഴും. ഇനിയും ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യാനുണ്ട്, നല്ല നല്ല ഡയറക്ടേഴ്സിൻ്റെ സ്പെഷ്യലി ഇപ്പോഴത്തെ തലമുറയിലെ ഒരുപാട് ആൾക്കാരുണ്ട്. സോ ഐ എം വെയിറ്റിംഗ് ഫോർ ഗുഡ് സ്ക്രിപ്റ്റ് ആൻഡ് ദിസ് ഇസ് ദ ബെസ്റ്റ് ടൈം ഫോർ വിമൻ എന്നാണ് ഞാൻ പറയുക.
0: അബ്സല്യൂട്ട്ലി,
1: എസ്പെഷ്യലി കോവിഡ് കഴിഞ്ഞിട്ട് സ്ത്രീകൾക്ക് കിട്ടുന്ന ഓരോരോ ക്യാരക്ടേഴ്സിൻ്റെ ആഴം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. Of any language.
0: ഇതുവരെയും ചെയ്യാത്ത ഇനി എനിക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് എക്സ്പെക്ട് ചെയ്ത അല്ലെങ്കിൽ ആകാംക്ഷയുടെ കാത്തിരിക്കുന്നത് ഒരു കഥാപാത്രമുണ്ട്, കുറെ സിനിമാ മോഹികളുണ്ട്, അപ്പൊ ആരെങ്കിലും അത് വെച്ചിട്ട് ഒരു കഥ എഴുതി കഴിഞ്ഞാൽ?
1: അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. എനിക്ക് ഒരു പെർട്ടിക്കുലർ ഇത് പറയാൻ പറ്റില്ല. എനിക്ക് ഞാൻ ഇതുവരെക്കും എത്തും എന്ന് വിചാരിച്ചിട്ടല്ല ഇവിടെ ഇരിക്കുന്നത്. സോ ഐ എം എ സ്റ്റുഡൻറ്, ഞാൻ എപ്പോഴും പറയണത് ഐ എം എ വെരി ഗ്രീഡി സ്റ്റുഡൻറ്.
0: ആ ഒരു ഗ്രീഡ് കൊണ്ട് തന്നെയാണ് നമുക്ക് ആ ഒരു ആർത്തി കൊണ്ടാണ് അത്രയധികം മികച്ച കഥാപാത്രങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ഇനിയും കിട്ടിക്കൊണ്ടേയിരിക്കും. ശ്വേത മേനോൻ വിൽ ബി ഹിയർ, മലയാള സിനിമയുടെ ചുക്കാൻ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ മലയാള സിനിമയിലൂടെ നമുക്ക് എണ്ണം പറഞ്ഞ കഥാപാത്രങ്ങൾ ഞങ്ങൾക്ക് ശരിക്കും ഞങ്ങൾക്കാണ് ഏറ്റവും വലിയ പ്രിവിലേജ് ഇത്രയും കഥാപാത്രങ്ങൾ കിട്ടിയതിൽ. ആൻഡ് വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് മാം. നമുക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ട് മാത്രമാണ് മൈൻഡ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ഞാനൊരു മറ്റേ നമ്മൾ പറയുന്ന പോലെ പ്രബന്ധം തയ്യാറാക്കാൻ പറ്റുന്ന അത്രമാത്രം സംഭവങ്ങൾ നമ്മൾ ചോദിക്കാനും സംസാരിക്കാനും വർത്താനം പറയാനും ഒക്കെ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും നമ്മുടെ ആഘോഷം ശരിക്കും ഈ വരുന്ന ഞായറാഴ്ച ദിവസമാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും ശ്വേത മാമിനെ കാണാനും ആൻഡ് ഒപ്പം ഏറ്റവും മികച്ച കുറേയധികം പെർഫോമൻസുകൾ കാണാനും ഒക്കെ വരേണ്ടത് ഈ വരുന്ന 4th നമ്മുടെ എത്തിസലാത്ത് അക്കാഡമിയിലേക്കാണ്. ഉമ ലുലു 2026 ഭാഗമായിട്ട് ഒന്ന് ക്ഷണിക്കും എല്ലാവരെയും. ഉറപ്പായിട്ടും ക്ഷണിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വന്നിരിക്കും.
1: എന്തായാലും ആദ്യമായിട്ട് ഐ വോണ്ട് ടു സേ താങ്ക് യു ടു യു ആസിഫ്. ഐ എം സോ ഹാപ്പി ദാറ്റ് ഇവിടെ വന്നതിന്. പിന്നെ 92.2 ഹോം FM വേണ്ടി ആൻഡ് ഓൾ ദി ലിസണേഴ്സ് റൈറ്റ് നൗ, അവരോടും ഞാൻ നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച്, കീപ് സപ്പോർട്ടിങ് മീ. എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും തരുന്ന ഈ ഊർജ്ജമാണ് വേർ ഐ എം ഏബിൾ ടു ഫൈറ്റ് ആൻഡ് ഡു ദ ബെസ്റ്റ് ഓഫ് ക്യാരക്ടേഴ്സ്. ആൻഡ് ഐ തിങ്ക് മലയാളികൾ എല്ലാ സ്ഥലത്തും എനിക്ക് നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട്. സമയത്ത് വന്നാൽ ദേവ് അക്സെപ്റ്റഡ് മൈ മാഡ്നെസ്. എൻ്റെ ഒരു വട്ട് സ്വഭാവം എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ഞാനിവിടെ വന്നത് October 4 എത്തിസില്ലാത്ത അക്കാഡമിയിൽ വെച്ചിട്ട് ഉമ ലുലുവിൻ്റെ ഓണം പരിപാടി നടക്കാൻ പോവാണ്. ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ട്, സ്പെഷ്യലി പൂക്കളം. സോ ഐ എം ഷുവർ നല്ല നല്ല വെറൈറ്റീസ് പൂക്കളുണ്ടാവും. പിന്നെ നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെ സിംഗേഴ്സ് വന്നിട്ടുണ്ട്, നന്ദന ആൻഡ് ശ്രീരാഗ്. അപ്പോൾ അവരെല്ലാവരും നല്ല നല്ല എൻ്റർടൈൻമെൻ്റ് ആവും. പിന്നെ എന്താണ് ഇവിടെ വന്ന് ദുബായിൽ വന്ന് ഒരു സദ്യ കഴിക്കണ്ടേ?
0: ഞങ്ങൾ എപ്പോഴും പറയും നാട്ടിലല്ല ഓണം, ഇപ്പൊ ദുബായിലാണോ?
1: സത്യം പറഞ്ഞാൽ നാട്ടിലൊന്നുമില്ല. നാട്ടിൽ നമ്മൾ കേരളം വിട്ട് കഴിഞ്ഞാൽ വിട്ടാലാണ് വിഷു തൊട്ട് ഓണം ആണെങ്കിൽ ഏത് രീതിയിലാണെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്.
0: ചിങ്ങം കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഓണം കഴിയും, പക്ഷെ നമ്മൾ പ്രവാസികൾക്ക് ഓണം തുടങ്ങുന്നേ ഉള്ളൂ. ഇനിയാണ് സെലിബ്രേഷൻസ് കിടക്കുന്നത്, അടുത്തൊരു ഓണക്കാലം വരെയും നമ്മൾ ഇവിടുത്തെ ഓണം സെലിബ്രേഷൻസ്
1: അറ്റ്ലീസ്റ്റ് ഡിസംബർ വരെ ഉറപ്പായിട്ട്.
0: അതിൽ തന്നെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ നമ്മളെല്ലാ മലയാളികളും ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള നമ്മുടെ പലവിധ സംഘടനകൾ ഒന്നിച്ച് ചേർന്നുകൊണ്ടുള്ള വലിയൊരു അസോസിയേഷൻ ഓണം തന്നെയാണ് ഉമ ഓണം നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. സോ എല്ലാവരും എത്തിച്ചേരുക. ആൻഡ് താങ്ക് യു സോ മച്ച് മാം,
1: താങ്ക് യു
0: ഫോർ ദ ടൈം. ഇത്രയും തിരക്കിനിടയിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം.
1: No, I'm very happy. Thank you so much.
0: Absolutely ours.
1: Bye.
2: You're listening to Home 92.2 FM. Home is a feeling.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. വാർത്തകൾ വിശദമായി.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഏഷ്യൻ ഗെയിംസ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് സ്വർണം. ക്യാപ്റ്റൻ മച്ചാറുമായി ഫോണിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്മിത്ത് മച്ചാർ ധീരതയുടെ ഉദാത്ത മാതൃകയെന്ന പ്രധാനമന്ത്രി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ രാജി ആവശ്യപ്പെട്ട് ഡൽഹിയിൽ അതിശക്ത പ്രതിഷേധം. അടൂർ പ്രകാശിന്റെ പരാമർശം കോൺഗ്രസിൽ കോളിളക്കം. യുഡിഎഫിൽ അനൈക്യമില്ലെന്ന കുഞ്ഞാലിക്കുട്ടി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഫ്ളൈ ദുബായ് വിമാനത്തിൽ സഹപൈലറ്റിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറുമായി ഫോണിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്മിത്ത് ധീരതയുടെ ഉദാത്ത മാതൃകയെന്ന പ്രധാനമന്ത്രി. വേഗം സുഖം പ്രാപിക്കട്ടെയെന്നും പ്രധാനമന്ത്രി ആശംസിച്ചു. മച്ചാറിന്റെ ധൈര്യവും വീര്യവും പെട്ടെന്നുള്ള തീരുമാനമെടുക്കാനുള്ള കഴിവും നിരവധി പേരുടെ ജീവൻ രക്ഷിച്ചുവെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യം മെച്ചപ്പെടുന്നുവെന്നും പ്രധാനമന്ത്രിയുമായി സംസാരിക്കാൻ കഴിഞ്ഞത് ആശ്വാസമായെന്നും ആശുപത്രിക്കിടക്കയിൽ വീഡിയോ കോളിലൂടെ സ്മിത്ത് മച്ചാറിന്റെ പ്രതികരണം. പ്രധാനമന്ത്രിയോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനം. ഒരുപാട് പരുക്കുപറ്റിയിരുന്നു തനിക്ക്, പക്ഷേ പോരാടിയേ കഴിയൂ എന്ന ഉറച്ച വിശ്വാസത്തിലാണ് പിടിച്ചു നിന്നതെന്ന് ക്യാപ്റ്റൻ പ്രധാനമന്ത്രിയോട് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അല്പനേരം സംസാരിച്ച സ്മിത്ത് മരണത്തെ മുന്നിൽ കണ്ട നിമിഷം വിശദീകരിച്ചു. അക്രമി കുത്തി ശരീരത്തിലേൽപ്പിച്ച പരുക്കുകൾ, യാത്രക്കാരുടെ ജീവനെക്കുറിച്ചുള്ള ആശങ്ക, ഇതെല്ലാം സ്മിത്ത് വിശദീകരിച്ചു. മുൻ കായികമന്ത്രി വി അബ്ദുറഹ്മാനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. അർജന്റീനിയൻ ഇതിഹാസം ലിയോണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കാമെന്ന് പറഞ്ഞുള്ള തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് മുൻമന്ത്രിയെ ചോദ്യം ചെയ്തത്. ചോദ്യാവലി തയ്യാറാക്കിയായിരുന്നു ചോദ്യം ചെയ്യൽ. മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെയുള്ള യു ഡി എഫ് കൺവീനറുടെ തുറന്നു പറച്ചിലിൽ കോൺഗ്രസിൽ കോളിളക്കം. അടൂർ പ്രകാശിനെ പിന്തുണച്ചും വിമർശിച്ചും നേതാക്കൾ രംഗത്ത്. അടൂർ പ്രകാശിന്റെ പരാതിയിൽ ഹൈക്കമാൻഡ് ഉചിതമായ തീരുമാനമെടുക്കട്ടെയെന്ന കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ്. പ്രസിഡന്റ് എന്ന നിലയിൽ എല്ലാവരുമായി കൂടിയാലോചിച്ചാണ് താൻ തീരുമാനമെടുക്കുന്നത്. അടൂർ പ്രകാശിന്റെ നിലപാട് എ ഐ സി സി വിലയിരുത്തട്ടെ. തന്റെ നിലപാട് കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുമെന്ന് കെ പി സി സി അധ്യക്ഷൻ. അടൂർ പ്രകാശ് അതൃപ്തി പറഞ്ഞതോടെ കോൺഗ്രസിൽ നേതാക്കൾ തമ്മിലുള്ള വാക്പോരിന് കളമൊരുങ്ങി. അടൂർ പ്രകാശിനെ പരോക്ഷമായി പിന്തുണച്ച സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കെ പി സി സി ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസും രംഗത്തെത്തി. അടൂർ പ്രകാശിനെ പിന്തുണച്ച് മന്ത്രി എ പി അനിൽകുമാർ. ചർച്ചകളും കൂടിയാലോചനകളും നടക്കണം, തന്റെ തീരുമാനം മുന്നണിക്കുള്ളിൽ പറയും. എല്ലാം കെ സി വേണുഗോപാലിൽ കേന്ദ്രീകരിക്കേണ്ടെന്നും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന സമയത്ത് കെ സിയെ മാധ്യമങ്ങൾ വേട്ടയാടിയതാണെന്നും എ പി അനിൽകുമാർ. എന്നാൽ അടൂർ പ്രകാശിനെ തള്ളി ഇന്നും മന്ത്രി കെ മുരളീധരന്റെ പ്രതികരണം. പറയാനുള്ളത് പാർട്ടി വേദികളിൽ പറയണം, തന്നെ അറിയിക്കേണ്ട കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി അറിയിക്കാറുണ്ടെന്ന് മന്ത്രിയുടെ പ്രതികരണം. സർക്കാരിനെയും മുന്നണിയെയും സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ്. മുഖ്യമന്ത്രിക്കെതിരായ പരസ്യ വിമർശനം സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ. മുസ്ലിം ലീഗിന് ഭരണപരിഷ്കാര കമ്മീഷൻ പദവി നൽകിയതിൽ പരാതിയില്ല, കൂടിയാലോചന ഇല്ല എന്നതിലാണ് പ്രശ്നം. കാര്യങ്ങൾ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ അറിയിക്കുമെന്ന് അടൂർ പ്രകാശ്. യു ഡി എഫ് കൺവീനറായതുമുതൽ പല സമയങ്ങളിൽ താൻ അവഗണിക്കപ്പെട്ടെന്ന് അടൂർ പ്രകാശ്. യു ഡി എഫിലെ പല കാര്യങ്ങളും മാധ്യമങ്ങളിലൂടെയാണ് അറിയുന്നത്. പരാതി എ ഐ സി സി അറിയിക്കുമെന്ന് അടൂർ പ്രകാശ്. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ നിയമനം അടക്കമുള്ള കാര്യങ്ങളിൽ മുന്നണിയിൽ കൂടിയാലോചനകൾ ഉണ്ടായില്ല എന്ന യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിന്റെ വിമർശനത്തിൽ മുസ്ലിം ലീഗ് കടുത്ത അതൃപ്തിയിൽ. അടൂർ പ്രകാശിന്റെ പരാമർശങ്ങൾ അനാവശ്യവും അനവസരത്തിലുമെന്ന് ലീഗ് നേതാക്കൾ വിലയിരുത്തി. അടൂർ പ്രകാശിനെ തള്ളി ലീഗ് നേതാക്കൾ. എല്ലാവരുമായി ചർച്ച ചെയ്ത ശേഷമാണ് യു ഡി എഫ് തീരുമാനം. മുന്നണിക്കകത്ത് അനൈക്യമില്ലെന്ന് ലീഗ് നേതാവും മന്ത്രിയുമായ പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം ഡോക്ടർ എം കെ മുനീറിന് നൽകാൻ നേരത്തെ ധാരണയായതാണ്. എന്നിട്ടും മുന്നണി യോഗം വിളിക്കാൻ ചുമതലയുള്ള കൺവീനർ തന്നെ ഇക്കാര്യത്തിൽ വ്യത്യസ്ത നിലപാടുമായി പരസ്യ പ്രതികരണം നടത്തിയത് ശരിയായില്ല എന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ. അതിനിടെ മുനീറിനെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായി നിയമിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട് യു ഡി എഫിൽ ഉയർന്ന വിമർശനങ്ങളിൽ പ്രതികരിച്ച മുസ്ലിം ലീഗ് നേതാവ് ഡോക്ടർ എം കെ മുനീർ. വിവാദത്തിലേക്ക് വലിച്ചിഴയ്ക്കപ്പെട്ടതിലും പ്രതിസന്ധികൾ സൃഷ്ടിച്ച് പദവിയിലേക്ക് വരുന്നതിലും തനിക്ക് പ്രയാസമുണ്ടെന്ന് എം കെ മുനീർ. യു ഡി എഫിൽ ചർച്ച ചെയ്താണ് തീരുമാനങ്ങൾ എടുക്കാറുള്ളതെന്നും അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന കാര്യമേ ഉള്ളൂ എന്നും പാണക്കാട് സാധിക്കലി തങ്ങൾ പ്രതികരിച്ചു. പി ജെ ജോസഫിന് അർഹമായ ക്യാബിനറ്റ് പദവി വൈകുന്നതിൽ കേരള കോൺഗ്രസ് പാർട്ടിയിൽ അതൃപ്തി. എം കെ മുനീറിനും ജി ദേവരാജനുമൊപ്പം തന്നെ പി ജെ ജോസഫിനുമുള്ള പദവിയിലും നേരത്തെ ധാരണയുണ്ടായിരുന്നുവെന്നാണ് കേരള കോൺഗ്രസിന്റെ വാദം. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് മന്ത്രി മോൻസ് ജോസഫ് വീണ്ടും ആവശ്യമുന്നയിക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഡൽഹിയിൽ അതിശക്തമായ പ്രതിഷേധം. പ്രതിഷേധത്തിന് എത്തുന്നവരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ്. ജന്തർമന്ദർ പരിസരത്തായിരുന്നു സമരം. സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി, എ റഹീം എം പി, ജെക്സി തോമസ് എന്നിവരടക്കം പോലീസിന്റെ കസ്റ്റഡിയിലായി. ജന്തർമന്ദറിന്റെ 2 കിലോമീറ്റർ ചുറ്റളവിൽ റോഡുകൾ അടച്ച് പ്രതിഷേധക്കാരെ തടഞ്ഞ് പോലീസ്. മെട്രോ സ്റ്റേഷനുകളടക്കം അടച്ചിട്ടായിരുന്നു പ്രതിരോധം. ഇന്റർനെറ്റിനും നിരോധനമേർപ്പെടുത്തി. യൂത്ത് കോൺഗ്രസ്, ഡിവൈഎഫ്ഐ, എസ്എഫ്ഐ, എംഎസ്എഫ്, യൂത്ത് ലീഗ്, ഐസ എന്നീ സംഘടനകളാണ് ജന്തർമന്ദർ കേന്ദ്രീകരിച്ച് പ്രതിഷേധിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യത്തിൽ ഡൽഹിയിൽ സമര പരമ്പര തീർക്കുകയാണ് പ്രതിപക്ഷം. എസ്ഐആർ പൂർത്തിയായ കേരളമടക്കം സംസ്ഥാനങ്ങളിൽ പ്രത്യേക നടപടിക്ക് നിർദ്ദേശം നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എസ്ഐആർ പട്ടികയിൽ നിന്ന് ഒഴിവായ വോട്ടർമാരെ തിരികെ ഉൾപ്പെടുത്താനുള്ള നടപടിക്കാണ് നിർദ്ദേശം. അർഹരായ ആരെയും ഒഴിവാക്കരുതെന്ന് സംസ്ഥാന ഇലക്ടറൽ ഉദ്യോഗസ്ഥരെ കമ്മീഷൻ അറിയിച്ചു. പഴയ പട്ടികയും പുതിയ പട്ടികയും താരതമ്യം ചെയ്ത് ഒഴിവായവരെ കണ്ടെത്താനും നിർദ്ദേശത്തിൽ പറയുന്നു. ഇവരുടെ വീടുകളിൽ ഉൾപ്പെടെ പോയി ഫോം 6 വഴി വോട്ടർ പട്ടികയിൽ ചേർക്കണം. എസ്ഐആർ പൂർത്തിയായ സംസ്ഥാനങ്ങളിൽ പഴയ ഫോം 6 ആകും ഉപയോഗിക്കുക. എസ്ഐആർ നടക്കുന്ന മഹാരാഷ്ട്രയിൽ വോട്ടർമാരെ ഒഴിവാക്കാൻ ധൃതി കാണിക്കരുതെന്ന് ഉദ്യോഗസ്ഥരോട് കമ്മീഷൻ അറിയിച്ചു. ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംബന്ധിച്ച കേന്ദ്ര ബിൽ പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതി JPC സുപ്രീംകോടതി ജഡ്ജിമാരുമായി നടത്താൻ നിശ്ചയിച്ച ചർച്ച പ്രതിപക്ഷ എതിർപ്പിനെ തുടർന്ന് ഉപേക്ഷിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെടെയുള്ളവരുമായി 6ാം തീയതി സുപ്രീംകോടതിയിൽ കൂടിക്കാഴ്ച നടത്താനായിരുന്നു നീക്കം. സമിതി അംഗങ്ങൾക്ക് അസൌകര്യമുള്ളതിനാലാണ് സന്ദർശനം വേണ്ടെന്ന് വെച്ചതെന്ന് JPC അധ്യക്ഷൻ. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സുരക്ഷയൊരുക്കുന്നതിൽ പോലീസിന് വീഴ്ച എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട്. പ്രതിഷേധമുണ്ടാകുമെന്ന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയെങ്കിലും പോലീസ് ജാഗ്രത കാണിച്ചില്ലെന്നാണ് റിപ്പോർട്ട്. പാർട്ടി ഓഫീസുകൾക്ക് സുരക്ഷ ഒരുക്കണമെന്ന് നേരത്തെ അറിയിച്ചെങ്കിലും ഉദ്യോഗസ്ഥരെ നിയോഗിച്ചില്ല. മന്ത്രി KM ഷാജിയെ 20 മിനിറ്റോളം വഴിയിൽ തടഞ്ഞിട്ടും പോലീസ് സാന്നിധ്യം ഉണ്ടായില്ലെന്നും വിമർശനം. തിരുവനന്തപുരത്തെ പ്രതിഷേധങ്ങളിൽ DGP കമ്മീഷണറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വിശുദ്ധ നഗരമായ മദീനയ്ക്ക് നേരെ ഹൂതികളുടെ ആക്രമണം. ഡ്രോൺ ആക്രമണത്തിൽ തൈബ പവർ സ്റ്റേഷന് കേടുപാടുകൾ ഉണ്ടായി. മദീനയിലെ പള്ളിയിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന പ്രധാന പവർ സ്റ്റേഷനാണ് ഇത്. ആക്രമണത്തിൽ ഒരു ട്രാൻസ്ഫോമർ പ്രവർത്തനരഹിതമായെങ്കിലും വൈദ്യുതി ശൃംഖലയെ ഇത് ബാധിച്ചിട്ടില്ല. ഇറാനെതിരെ വീണ്ടും US യുദ്ധ ഭീഷണി. നവംബർ അവസാനത്തോടെ 3 വിമാനവാഹിനി കപ്പലുകളും 2 സൈനിക ട്രൂപ്പുകളും പശ്ചിമേഷ്യയിൽ വിന്യസിക്കുമെന്ന് US. അമേരിക്കയുമായുള്ള ചർച്ചകൾ ഇറാൻ അവസാനിപ്പിച്ചിട്ടില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. അതിനിടെ ഇറാനെതിരെ അമേരിക്ക കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ഏഷ്യൻ ഗെയിംസ് വനിതാ ഹോക്കിയിൽ ഇന്ത്യ സ്വർണ്ണ മെഡൽ നേടി. ഫൈനൽ പോരാട്ടത്തിൽ ചൈനയെ കീഴടക്കിയാണ് ഇന്ത്യ സ്വർണം നേടിയത്. എതിരില്ലാത്ത ഒരു ഗോളിനാണ് ഇന്ത്യയുടെ ജയം. ജയത്തോടെ ഒളിമ്പിക് യോഗ്യത നേടി ഇന്ത്യൻ വനിതകൾ. 4 പതിറ്റാണ്ടിന് ശേഷമാണ് ഈ ഇനത്തിൽ ഇന്ത്യൻ വനിതകൾ സ്വർണമണിയുന്നത്. ഇതിനു മുൻപ് 1982 ഇന്ത്യൻ വനിതകൾ സ്വർണം നേടിയത്. ഏഷ്യൻ ഗെയിംസ് ബോക്സിംഗിൽ ഇന്ത്യയ്ക്ക് സുവർണദിനം. ആകെ 3 സ്വർണ്ണമെഡലുകൾ ഗെയിംസിന്റെ 13ാം ദിനം ബോക്സിംഗിൽ നിന്ന് മാത്രം ഇന്ത്യ നേടി. ഗുസ്തിയിലും ഇന്ത്യയ്ക്ക് സ്വർണം. വനിതാ ബോക്സിംഗിൽ സ്വർണത്തിനായുള്ള ഇന്ത്യയുടെ 12 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ടാണ് ലവ്ലിന ബോർഗെയ്ൻ 75 കിലോ വിഭാഗത്തിൽ, പർവിൻ ഹൂഡ 65 കിലോ വിഭാഗത്തിലും സ്വർണം നേടിയത്. ഏഷ്യൻ ഗെയിംസ് ചാമ്പ്യനാകുന്ന 2ാമത്തെ മാത്രം വനിതാ താരമാണ് ലവ്ലിന. വനിതാ അമ്പെയ്ത്തിൽ ഇന്ത്യയ്ക്ക് സ്വർണം. റിക്കോ വാച്ചറിയിൽ ദക്ഷിണ കൊറിയയെ തകർത്ത് ഇന്ത്യ ചരിത്ര സ്വർണം നേടി. ഏഷ്യൻ ഗെയിംസിന്റെ ചരിത്രത്തിൽ ഈ ഇനത്തിൽ ഇന്ത്യ നേടുന്ന ആദ്യ സ്വർണ്ണ മെഡലാണ് ഇത്. പുരുഷന്മാരുടെ 80 കിലോയിൽ അങ്കുഷ് പങ്കൽ സ്വർണം സ്വന്തമാക്കി. ഗുസ്തി 65 കിലോ ഫ്രീ സ്റ്റൈലിൽ സുജിത് കൽക്കലിനാണ് സ്വർണം. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: ഹോം FM ന്യൂസ് was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good evening. Studio clock il samayam 6 mani kazhinju 14 minute.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Alras Auto AC Parts, number 1 auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 34 degrees Celsius ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 59%.
1: Weather update. Weather update.
4: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me. You are listening.

0: All right, welcome back to home 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. ആസിഫാണ് കൂടിയുള്ളത് കേട്ടോ. ശ്വേത മാം വന്നു, ശ്വേത മേനോൻ, ദ ശ്വേത മേനോൻ. ശരിക്കും എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ മലയാളികൾക്കിടയിൽ ഒരു പക്ഷേ ഒരു നായിക ഇത്രമാത്രം കഥാപാത്രങ്ങളിലൂടെ, ഇത്രമാത്രം വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ചത് ഈ ഒരു കഴിഞ്ഞ ജനറേഷനിൽ ശ്വേതാമേനോൻ തന്നെയായിരിക്കും അതിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും വന്നു, നമ്മളോടൊപ്പം കുറേ വിശേഷങ്ങൾ പങ്കുവച്ചു. അപ്പോൾ മറക്കണ്ട, ഈ വരുന്ന ഞായറാഴ്ച ദിവസം October 4 എല്ലാവരും ഇത്സലാത്ത് അക്കാഡമിയിലേക്ക് എത്തി. ഇത്സലാത്ത് അക്കാഡമിയിലാണ് ഉമ ലുലു ഓണം അരങ്ങേറാൻ വേണ്ടി പോകുന്നത്. ശരിക്കും പല വിധങ്ങളായിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഏഴോളം അസോസിയേഷൻസ് എല്ലാം കൂടെ കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു വലിയ കൂട്ടായ്മ തന്നെയാണ് ഉമ, യുണൈറ്റഡ് മലയാളി അസോസിയേഷൻസ്. അപ്പോൾ അവരുടെ ഒരു വലിയ ആഘോഷമാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. എൻ്റെ മലയാളികളുടെ റെപ്രസെൻറ്റേഷനുള്ള ഒരു വലിയ ഓണാഘോഷം തന്നെയാണ് അരങ്ങേറാൻ വേണ്ടി പോകുന്നത്. പാട്ടും നൃത്തവും തമാശകളും ആൻഡ് ഓഫ് കോഴ്സ് ട്രഡീഷണൽ ഓണം സെലിബ്രേഷൻസും ഒക്കെ ആയിട്ട് കിടിലൻ ആവേശമുള്ള പരിപാടി തന്നെയായിരിക്കും കേട്ടോ. അതിനെന്തായാലും യാതൊരു സംശയമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നിൽ ഈ ഒരു ആഴ്ച സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലൊന്നായിരുന്നു എത്തിഹാദ് റെയിൽ ഓടിത്തുടങ്ങി എന്നുള്ളത്. അപ്പോൾ എത്തിഹാദ് റെയിലിൻ്റെ സ്റ്റേഷൻസിൽ ഇനി മുതൽ ലേസർ ഷോസും ഉണ്ടായിരിക്കും. ഇപ്പോൾ ഡൗൺ ടൗൺ കാണാൻ വേണ്ടി പോകുന്നവർ, അല്ലെങ്കിൽ ഡൗൺ ടൗണിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവർ, ടൂറിസ്റ്റുകളെല്ലാം തന്നെ ചൂസ് ചെയ്യുന്ന ഒരു കൃത്യമായിട്ടുള്ള സമയം അവിടുത്തെ ഫൗണ്ടൈൻ ഷോസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഷോസിനനുസരിച്ച് പലപ്പോഴും ടൂറിസ്റ്റുകൾ അവരുടേതായിട്ടുള്ള പ്ലാനിങ് സ്വീകരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ യുഎഇയുടെ ദേശീയ റെയിൽ ശൃംഖലയായിട്ടുള്ള എത്തിഹാദ് റെയിലിലേക്ക്, അല്ലെങ്കിൽ എത്തിഹാദ് റെയിൽ കൂടുതൽ റൂട്ടുകളിലേക്ക് സർവീസ് വ്യാപിപ്പിച്ചതിൻ്റെ ആഘോഷമാക്കിക്കൊണ്ടാണ് പ്രധാനപ്പെട്ട സ്റ്റേഷൻസിലൊക്കെ തന്നെ ലേസർ ഷോസ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അബുദാബി, ദുബായ്, ഷാർജയിലെ ദെയ്ദ്, ഫുജൈറ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ട്രാവലേഴ്സിൻ്റെ ആ ഒരു സർവീസ് കൂടുതൽ മേഖലകളിലേക്ക് ഔദ്യോഗികമായിട്ട് ആരംഭിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ആഘോഷ പരിപാടികളൊക്കെ. ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഇന്ന്, അതായത് October 2 വൈകുന്നേരത്ത് 7 മുതൽ പുലർച്ചെ 1 വരെ അബുദാബി, ദുബായ്, ഫുജൈറ സ്റ്റേഷൻസിൽ ലേസർ ഷോസ് ഉണ്ടായിരിക്കും എന്നുള്ള ഒരു കാര്യം എത്തിഹാദ് റെയിൽ അറിയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഒക്കെ ആ റൂട്ട് പോകുന്നെങ്കിൽ 7 ആയിട്ടില്ല 6 ആയിട്ടുള്ളൂ പോകുന്നവരാണെങ്കിൽ. ഇപ്പോൾ ദുബായിലൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്കറിയാലോ ദുബായിലെ സ്റ്റേഷൻ ഭയങ്കര ആക്സസബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേഷനാണ്. അപ്പോൾ ലേസർ ഷോ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ.
1: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. Home is a feeling.
2: Trending song of the hour. Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: 92 Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is a feeling.
1: എന്തായാലും ഹെൽത്ത് ടിപ്സിനുള്ള സമയമായിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ടു ഹെൽത്ത് ടിപ്സ്.
2: ഹെൽത്ത് ടിപ്സ് ബ്രോട്ട് യു ബൈ എം വി ആർ ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ദുബായ്. അഡ്വാൻസ് സ്കാൻ, അഷ്യോർഡ് ഫ്യൂച്ചർ ഫോർ മെൻ ആൻഡ് വുമൻ.
1: ഇന്ന് ഹെൽത്ത് ടിപ്സിൽ സംസാരിക്കാനുള്ളത് ഈ ഒരു മാസത്തിന്റെ പ്രധാനപ്പെട്ട ചില റിലവൻസുകളെ കുറിച്ചിട്ടാണ്. ഈ ഒരു ഒക്ടോബർ മാസത്തെ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്ത്തായിട്ട് പിങ്ക് മന്ത്തായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയാണ് കേട്ടോ. ഏർലി ഡിറ്റക്ഷൻ തന്നെയാണ് തീർച്ചയായിട്ടും ഏതൊരു രോഗത്തെയും അതിവേഗം നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു രോഗത്തിനെതിരെ നമ്മൾ നടത്തുന്ന, നമ്മുടെ ശരീരം നടത്തുന്ന യുദ്ധത്തിൽ ഏറ്റവും വലിയ കോംപ്ലിമെന്റ് ചെയ്യുന്ന ഘടകങ്ങളിലൊന്ന് ഏർലി ഡിറ്റക്ഷൻ തന്നെയാണെന്നുള്ള കാര്യം നമുക്കറിയാം. സോ ടേക്ക് ചാർജ് ഓഫ് യുവർ ഹെൽത്ത് ബിക്കോസ് യു മാറ്റർ എന്നുള്ള ആ ഒരു മോട്ടോ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തവണ ഈ ഒക്ടോബർ മാസത്തെ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്ത് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് എം വി ആർ ഡയഗ്നോസ്റ്റിക് ക്ലിനിക്, നമ്മുടെ പ്രൗഡ് സ്പോൺസേഴ്സ് ആയിട്ടുള്ള ഹെൽത്ത് ടിപ്സിന്റെ സ്പോൺസേഴ്സ് ആയിട്ടുള്ള എം വി ആർ ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കും ഏറ്റവും മികച്ച കുറേയധികം ഓഫേഴ്സും കുറേയധികം കാര്യങ്ങളും, പ്രത്യേകിച്ചും രോഗനിർണയത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അത് ഏർലി ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു മാസ കാലയളവിലേക്ക് തന്നെ മാമോഗ്രാം ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള സ്കാനുകൾക്കും ഒക്കെ തന്നെ യു എസ് ജി ബ്രസ്റ്റ് സ്കാൻ ഒക്കെ 299 ദിർഹാംസിനും, മാമോഗ്രാം പ്ലസ് ജി പി കൺസൾട്ടേഷൻ 349 ദിർഹാംസിനും, എം ആർ ഐ ബ്രസ്റ്റ് വിത്ത് കോൺട്രാസ്റ്റ് പ്ലസ് ജി പി കൺസൾട്ടേഷൻ 1499 ദിർഹാംസിനും, ഇതെല്ലാം മറ്റെവിടെയും കിട്ടാത്ത പാക്കേജ് പ്രൈസുകളാണ്. ആ ഒരു കാര്യം നിങ്ങളാരും മറക്കണ്ട. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ കൺഫ്യൂഷൻസോ മറ്റോ ഉണ്ടെങ്കിൽ വിളിക്കാം 04-232-7111-ലേക്ക്. ആൻഡ് നിങ്ങൾക്കൊരു അപ്പോയിൻമെൻറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു മാസം നിങ്ങളുടെ ശരീരത്തിൻ്റെ ഘടന, കാരണം തീർച്ചയായിട്ടും നമുക്കറിയാലോ പലതരം കാര്യങ്ങളാണ് ഈ ഒരു ഇതിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഇത്തരം രോഗങ്ങൾ, രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നതിന് മുൻപ് തന്നെ ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിൽ ആരംഭിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുന്നതിനും അതിന് വേണ്ടുന്ന പ്രിക്കോഷൻസ് എടുക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു മാസം ഉപയോഗിക്കാവുന്നതാണ്, ഈ ഓഫറുകൾ വിനിയോഗിക്കാവുന്നതാണ്. ബുക്ക് യുവർ അപ്പോയിൻമെൻറ്റ്സ് നൗ 0564244667-ൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ്സ് എടുക്കാവുന്നതാണ്. അതും ഏറ്റവും ഓഫർ റേറ്റിൽ തന്നെ നിങ്ങളുടേതായിട്ടുള്ള ആരോഗ്യത്തിന് മുൻഗണന നൽകിക്കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ.
2: ഹെൽത്ത് ടിപ്സ് വാസ് ബ്രോട്ട് യു ബൈ കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. എ ഹെൽത്തി ഫാമിലി ഈസ് ഓൾവേസ് എ ഹാപ്പി ഫാമിലി. എം വി ആർ ഡയഗ്നോസ്റ്റിക് ക്ലിനിക്, അഡ്വാൻസ് സ്കാൻ, അഷ്യോർഡ് ഫ്യൂച്ചർ.

0: You are listening to Home 92.2 FM. Home is a feeling.
1: നമ്മൾ പോലും നനച്ചിരിക്കാത്ത സമയത്ത് പലതരത്തിലുള്ള താരോദയങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ സംഭവിക്കാറുണ്ട്. ആൻഡ് ചിലപ്പോൾ നമ്മൾ കണ്ടു ശീലിച്ച, നമ്മൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന പല മുഖങ്ങളാണെങ്കിൽ തന്നെയും അതിൻ്റെ വേറൊരു വേർഷൻ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് മുന്നിലേക്ക് എത്താറുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാനാണെങ്കിൽ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു വലിയ ഫാൻ ഫൈറ്റ് അമ്പാടി വേഴ്സസ് കോപ്പർ വി എന്നുള്ളതാണ്. മനസ്സിലായോ എന്തെങ്കിലും? അമ്പാടി എന്നുദ്ദേശിക്കുന്നത് ആരെയാണെന്ന് പറയാം. അതിന് മുൻപേ കോപ്പർ വി എന്ന് പറഞ്ഞപ്പോഴേക്കും ഏറെക്കുറെ കുറച്ച് പേർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടായിരിക്കും. ചെമ്പൻ വിനോദ് ജോസിനെയാണ് കേട്ടോ കോപ്പർ വി എന്ന പേരിൽ സോഷ്യൽ മീഡിയ അഡ്രസ് ചെയ്യുന്നത്. ആൻഡ് അദ്ദേഹം വളരെ പ്രൗഡ്ലി ആ ഒരു പേരിനെ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് വേണം പറയാനായിട്ട്. കാരണം അദ്ദേഹം യൂസ് ചെയ്യുന്ന പലതരത്തിലുള്ള, ഇപ്പോൾ അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റോറീസ് ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന പലതരത്തിലുള്ള മെറ്റാലിക് സോങ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതാണ് ശരിക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു മെറ്റൽ കൾച്ചറുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ആഭിമുഖ്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ആക്ച്വലി ഈ ഒരു പേര് സോഷ്യൽ മീഡിയ നൽകിയിട്ടുള്ളത്. ആൻഡ് അത് വലിയൊരു സെലിബ്രേഷൻ ആയിട്ട് മാറിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫാൻസ് ആരാധകർ ഒരു വശത്ത് നിൽക്കുന്ന സമയത്താണ് അംബിക മോഹൻ മലയാളത്തിലെ പല വേഷങ്ങളിൽ, കൂടുതലും അമ്മ വേഷങ്ങളിലൂടെ നമുക്ക് മുന്നിലേക്ക് എത്തിയിട്ടുള്ള ഒരു നടിയാണ്. ഭയങ്കര ശാലീന സൗന്ദര്യമുള്ള, ഭയങ്കര ഐശ്വര്യമുള്ള ഒരു മുഖമാണല്ലോ. പക്ഷേ അംബിക മോഹന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇൻസ്റ്റാഗ്രാം നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കാണാം. സോ മെയിൻലി ദ ഫോട്ടോസ്, ഇന്ന് സാധാരണ ഗതിയിൽ ഈ പറഞ്ഞ പോലെ ഐശ്വര്യമുള്ള മറ്റേ ചന്ദനക്കുറിയൊക്കെ തൊട്ടുള്ള ഫോട്ടോസ് ആയിരിക്കും. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ ഓടുന്നത് ഓഫ് കോഴ്സ് ഭയങ്കര ഹെവി ലോഡഡ് ഐറ്റംസ് തന്നെയായിരിക്കും. അതിപ്പോൾ ഒരു വിൻറ്റേജ് മുതൽ, റിക്കി മാർട്ടിൻ്റെയൊക്കെ വിൻറ്റേജ് ട്രാക്കുകൾ മുതൽ, മൈക്കൽ ജാക്സൻ്റെ റിക്കി മാർട്ടിൻ്റെയൊക്കെ ട്രാക്സ് മുതൽ ഏറ്റവും വലിയ റീസെൻ്റ് ആയിട്ടുള്ള പല ട്രാക്കുകൾ വരെ ആള് ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടായിട്ട് ഇടാറുണ്ട്. സോ അംബിക മോഹൻ എ ബാഡി എന്ന് പറയുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, ഇപ്പോഴത്തെ ജെൻസി പിള്ളേരുടെ ആ ഒരു ഇത്, അതുകൂടെ ചേർത്തിട്ട് അംബാഡി എന്നാണ് പുള്ളിക്കാരിയെ സോഷ്യൽ മീഡിയ അഡ്രസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു സോഷ്യൽ മീഡിയ ഫാൻ പേജും കാര്യങ്ങളും ഒക്കെ ഇവരെ കേന്ദ്രീകരിച്ച് നടക്കുന്നതിനിടയിലാണ് ചെമ്പൻ വിനോദിൻ്റെ ഏറ്റവും പുതിയ സിനിമ വിൻറ്റേജ് മാസ് ലുക്കിൽ ശരിക്കും ഇപ്പോഴത്തെ ആ ഒരു സോഷ്യൽ ട്രെൻഡിനനുസരിച്ചുള്ള ഒരു സംഗതിയായിട്ട് പുറത്തു വന്നിട്ടുള്ളത്. ഡിസ്കോ നവംബർ 6 തിയേറ്ററുകളിലേക്ക് എത്താൻ വേണ്ടി പോകണം കേട്ടോ. ഒരു വിൻറ്റേജ് മാസ് ലുക്കിൽ കോപ്പർ വിയും സംഘവും എത്തുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ബ്രാൻഡ് വാല്യൂവും. കാരണം ഈ സിനിമയിലൂടെ ആന്റണി വർഗീസ് പെപ്പെ ആൻഡ് ഇതിൻ്റെ സംവിധാനം കേട്ടോ, അഞ്ചക്കള്ളക്കൊക്കെ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ബ്രദറായിട്ടുള്ള ഉല്ലാസ് ചെമ്പൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ഒരു ആക്ഷൻ ക്രൈം ത്രില്ലർ ചിത്രം തന്നെയാണ്. ഇതുവരെ കാണാത്ത ഒരു വ്യത്യസ്തതരമായിട്ടുള്ള, നമ്മളെല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മൂഡിലുള്ള സിനിമയായിരിക്കും ഡിസ്കോ എന്നാണ് പോസ്റ്ററിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ചെമ്പൻ വിനോദ് ജോസ് മാത്രമല്ല, അദ്ദേഹമാണ് തിരക്കഥയെ ഒരുക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം അർജുന അശോകനുണ്ട്, ആന്റണി വർഗീസ് പെപ്പയുണ്ട്, ലുക്മാൻ ഉണ്ട്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ഫെമിന ജോർജ് തുടങ്ങി വലിയൊരു താരനിരയാണ് നിരക്കുന്ന ഒരു ഗംഭീര സിനിമയാണെന്ന് തോന്നുന്നു. ആൻഡ് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് മാറുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല, ജയസൂര്യയും വിനായകനും സണ്ണിവേനും ഇന്ദ്രൻസും എല്ലാം ഒരുമിച്ച് വരുന്ന ഒരു സിനിമയുടെ ട്രെയിലർ ഇന്നിപ്പോൾ വൈകുന്നേരത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതുവരെയും കണ്ടില്ല, നിങ്ങളൊന്ന് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിക്കോ, നമുക്ക് ഒരുമിച്ച് കാണാം. ടൈറ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പടം, നല്ല രസമുള്ളൊരു സബ്ജക്റ്റ് ആണെന്ന് തോന്നുന്നു. പ്രിൻസാണ്, പ്രിൻസ് ജോയും മറ്റുമാണ് അതിൻ്റെ ഡയറക്ടർ. ആക്ച്വലി സിനിമ സംസാരിക്കുന്നത് തന്നെ ഒരു ഗുണ്ട അവൻ ആഗ്രഹിക്കുന്ന ആളുടെ ഒരു റിഫോർമേഷനൊക്കെ ആണെന്ന് തോന്നുന്നു. പക്ഷേ ഭയങ്കര ആക്ഷൻ കോമഡി പരിപാടിയാണ്. ഞാനിപ്പോൾ ട്രെയിലർ കണ്ടിട്ട് ഓടി തിരിച്ചു വരാം. നിങ്ങളൊരു പാട്ടൊക്കെ കേട്ട് ചില്ലായിട്ടിരിക്കുക. ആസിഫാണ് കൂടെയുള്ളത് ഓൺ ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിൻ്റെ സമയമാണ്.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഏഷ്യൻ ഗെയിംസ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് സ്വർണം. ക്യാപ്റ്റൻ മച്ചാറുമായി ഫോണിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്മിത്ത് മച്ചാർ ധീരതയുടെ ഉദാത്ത മാതൃകയെന്ന പ്രധാനമന്ത്രി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ രാജി ആവശ്യപ്പെട്ട് ഡൽഹിയിൽ അതിശക്ത പ്രതിഷേധം. അടൂർ പ്രകാശിന്റെ പരാമർശം കോൺഗ്രസിൽ കോളിളക്കം. യുഡിഎഫിൽ അനൈക്യമില്ലെന്ന കുഞ്ഞാലിക്കുട്ടി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഫ്ളൈ ദുബായ് വിമാനത്തിൽ സഹപൈലറ്റിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറുമായി ഫോണിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്മിത്ത് ധീരതയുടെ ഉദാത്ത മാതൃകയെന്ന പ്രധാനമന്ത്രി. വേഗം സുഖം പ്രാപിക്കട്ടെയെന്നും പ്രധാനമന്ത്രി ആശംസിച്ചു. മച്ചാറിന്റെ ധൈര്യവും വീര്യവും പെട്ടെന്നുള്ള തീരുമാനമെടുക്കാനുള്ള കഴിവും നിരവധി പേരുടെ ജീവൻ രക്ഷിച്ചുവെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യം മെച്ചപ്പെടുന്നുവെന്നും പ്രധാനമന്ത്രിയുമായി സംസാരിക്കാൻ കഴിഞ്ഞത് ആശ്വാസമായെന്നും ആശുപത്രിക്കിടക്കിൽ വീഡിയോ കോളിലൂടെ സ്മിത്ത് മച്ചാറിന്റെ പ്രതികരണം. പ്രധാനമന്ത്രിയോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനം. ഒരുപാട് പരുക്കുപറ്റിയിരുന്നു തനിക്ക്, പക്ഷേ പോരാടിയേ കഴിയൂ എന്ന ഉറച്ച വിശ്വാസത്തിലാണ് പിടിച്ചു നിന്നതെന്ന് ക്യാപ്റ്റൻ പ്രധാനമന്ത്രിയോട് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അല്പനേരം സംസാരിച്ച സ്മിത്ത് മരണത്തെ മുന്നിൽ കണ്ട നിമിഷം വിശദീകരിച്ചു. അക്രമി കുത്തി ശരീരത്തിലേൽപ്പിച്ച പരുക്കുകൾ, യാത്രക്കാരുടെ ജീവനെക്കുറിച്ചുള്ള ആശങ്ക, ഇതെല്ലാം സ്മിത്ത് വിശദീകരിച്ചു. മുൻ കായികമന്ത്രി വി അബ്ദുറഹ്മാനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. അർജന്റീനിയൻ ഇതിഹാസം ലിയോണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കാമെന്ന് പറഞ്ഞുള്ള തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് മുൻമന്ത്രിയെ ചോദ്യം ചെയ്തത്. ചോദ്യാവലി തയ്യാറാക്കിയായിരുന്നു ചോദ്യം ചെയ്യൽ. മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെയുള്ള യുഡിഎഫ് കൺവീനറുടെ തുറന്നു പറച്ചിലിൽ കോൺഗ്രസിൽ കോളിളക്കം. അടൂർ പ്രകാശിനെ പിന്തുണച്ചും വിമർശിച്ചും നേതാക്കൾ രംഗത്ത്. അടൂർ പ്രകാശിന്റെ പരാതിയിൽ ഹൈക്കമാൻഡ് ഉചിതമായ തീരുമാനമെടുക്കട്ടെയെന്ന കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ്. പ്രസിഡന്റ് എന്ന നിലയിൽ എല്ലാവരുമായി കൂടിയാലോചിച്ചാണ് താൻ തീരുമാനമെടുക്കുന്നത്. അടൂർ പ്രകാശിന്റെ നിലപാട് AICC വിലയിരുത്തട്ടെ, തന്റെ നിലപാട് കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുമെന്ന് കെപിസിസി അധ്യക്ഷൻ. അടൂർ പ്രകാശ് അതൃപ്തി പറഞ്ഞതോടെ കോൺഗ്രസിൽ നേതാക്കൾ തമ്മിലുള്ള വാക്പോരിന് കളമൊരുങ്ങി. അടൂർ പ്രകാശിനെ പരോക്ഷമായി പിന്തുണച്ച സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കെപിസിസി ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസും രംഗത്തെത്തി. അടൂർ പ്രകാശിനെ പിന്തുണച്ച് മന്ത്രി AP അനിൽകുമാർ. ചർച്ചകളും കൂടിയാലോചനകളും നടക്കണം, തന്റെ തീരുമാനം മുന്നണിക്കുള്ളിൽ പറയും. എല്ലാം KC വേണുഗോപാലിൽ കേന്ദ്രീകരിക്കേണ്ടെന്നും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന സമയത്ത് KCയെ മാധ്യമങ്ങൾ വേട്ടയാടിയതാണെന്നും AP അനിൽകുമാർ. എന്നാൽ അടൂർ പ്രകാശിനെ തള്ളി ഇന്നും മന്ത്രി കെ മുരളീധരന്റെ പ്രതികരണം. പറയാനുള്ളത് പാർട്ടി വേദികളിൽ പറയണം, തന്നെ അറിയിക്കേണ്ട കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി അറിയിക്കാറുണ്ടെന്ന് മന്ത്രിയുടെ പ്രതികരണം. സർക്കാരിനെയും മുന്നണിയെയും സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. മുഖ്യമന്ത്രിക്കെതിരായ പരസ്യ വിമർശനം സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ. മുസ്ലിം ലീഗിന് ഭരണപരിഷ്കാര കമ്മീഷൻ പദവി നൽകിയതിൽ പരാതിയില്ല, കൂടിയാലോചന ഇല്ല എന്നതിലാണ് പ്രശ്നം. കാര്യങ്ങൾ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ അറിയിക്കുമെന്ന് അടൂർ പ്രകാശ്. UDF കൺവീനർ ആയതുമുതൽ പല സമയങ്ങളിൽ താൻ അവഗണിക്കപ്പെട്ടെന്ന് അടൂർ പ്രകാശ്. UDFലെ പല കാര്യങ്ങളും മാധ്യമങ്ങളിലൂടെയാണ് അറിയുന്നത്. പരാതി AICC അറിയിക്കുമെന്ന് അടൂർ പ്രകാശ്. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ നിയമനം അടക്കമുള്ള കാര്യങ്ങളിൽ മുന്നണിയിൽ കൂടിയാലോചനകൾ ഉണ്ടായില്ല എന്ന UDF കൺവീനർ അടൂർ പ്രകാശിന്റെ വിമർശനത്തിൽ മുസ്ലിം ലീഗ് കടുത്ത അതൃപ്തിയിൽ. അടൂർ പ്രകാശിന്റെ പരാമർശങ്ങൾ അനാവശ്യവും അനവസരത്തിലുമെന്ന് ലീഗ് നേതാക്കൾ വിലയിരുത്തി. അടൂർ പ്രകാശിനെ തള്ളി ലീഗ് നേതാക്കൾ. എല്ലാവരുമായി ചർച്ച ചെയ്ത ശേഷമാണ് UDF തീരുമാനം. മുന്നണിക്കകത്ത് അനൈക്യമില്ലെന്ന് ലീഗ് നേതാവും മന്ത്രിയുമായ PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം ഡോ MK മുനീറിന് നൽകാൻ നേരത്തെ ധാരണയായതാണ്. എന്നിട്ടും മുന്നണി യോഗം വിളിക്കാൻ ചുമതലയുള്ള കൺവീനർ തന്നെ ഇക്കാര്യത്തിൽ വ്യത്യസ്ത നിലപാടുമായി പരസ്യ പ്രതികരണം നടത്തിയത് ശരിയായില്ല എന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ. അതിനിടെ മുനീറിനെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായി നിയമിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട് UDFൽ ഉയർന്ന വിമർശനങ്ങളിൽ പ്രതികരിച്ച മുസ്ലിം ലീഗ് നേതാവ് ഡോ MK മുനീർ. വിവാദത്തിലേക്ക് വലിച്ചുഴയ്ക്കപ്പെട്ടതിലും പ്രതിസന്ധികൾ സൃഷ്ടിച്ച് പദവിയിലേക്ക് വരുന്നതിലും തനിക്ക് പ്രയാസമുണ്ടെന്ന് MK മുനീർ. UDFൽ ചർച്ച ചെയ്താണ് തീരുമാനങ്ങൾ എടുക്കാറുള്ളതെന്നും അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന കാര്യമേ ഉള്ളൂ എന്നും പാണക്കാട് സാധിക്കലി തങ്ങൾ പ്രതികരിച്ചു. പി ജെ ജോസഫിന് അർഹമായ ക്യാബിനറ്റ് പദവി വൈകുന്നതിൽ കേരള കോൺഗ്രസ് പാർട്ടിയിൽ അതൃപ്തി. എം കെ മുനീറിനും ജി ദേവരാജനുമൊപ്പം തന്നെ പി ജെ ജോസഫിനുമുള്ള പദവിയിലും നേരത്തെ ധാരണയുണ്ടായിരുന്നുവെന്നാണ് കേരള കോൺഗ്രസിന്റെ വാദം. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് മന്ത്രി മോൻസ് ജോസഫ് വീണ്ടും ആവശ്യമുന്നയിക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഡൽഹിയിൽ അതിശക്തമായ പ്രതിഷേധം. പ്രതിഷേധത്തിന് എത്തുന്നവരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ്. ജന്തർമന്ദർ പരിസരത്തായിരുന്നു സമരം. സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി, എ എ റഹീം എം പി, ജെക്സി തോമസ് എന്നിവരടക്കം പോലീസിന്റെ കസ്റ്റഡിയിലായി. ജന്തർമന്ദറിന്റെ 2 കിലോമീറ്റർ ചുറ്റളവിൽ റോഡുകൾ അടച്ച് പ്രതിഷേധക്കാരെ തടഞ്ഞ് പോലീസ്. മെട്രോ സ്റ്റേഷനുകളടക്കം അടച്ചിട്ടായിരുന്നു പ്രതിരോധം. ഇന്റർനെറ്റിനും നിരോധനമേർപ്പെടുത്തി. യൂത്ത് കോൺഗ്രസ്, ഡിവൈഎഫ്ഐ, എസ്എഫ്ഐ, എംഎസ്എഫ്, യൂത്ത് ലീഗ്, ഐസ എന്നീ സംഘടനകളാണ് ജന്തർമന്ദർ കേന്ദ്രീകരിച്ച് പ്രതിഷേധിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യത്തിൽ ഡൽഹിയിൽ സമര പരമ്പര തീർക്കുകയാണ് പ്രതിപക്ഷം. എസ്ഐആർ പൂർത്തിയായ കേരളമടക്കം സംസ്ഥാനങ്ങളിൽ പ്രത്യേക നടപടിക്ക് നിർദ്ദേശം നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എസ്ഐആർ പട്ടികയിൽ നിന്ന് ഒഴിവായ വോട്ടർമാരെ തിരികെ ഉൾപ്പെടുത്താനുള്ള നടപടിക്കാണ് നിർദ്ദേശം. അർഹരായ ആരെയും ഒഴിവാക്കരുതെന്ന് സംസ്ഥാന ഇലക്ടറൽ ഉദ്യോഗസ്ഥരെ കമ്മീഷൻ അറിയിച്ചു. പഴയ പട്ടികയും പുതിയ പട്ടികയും താരതമ്യം ചെയ്ത് ഒഴിവായവരെ കണ്ടെത്താനും നിർദ്ദേശത്തിൽ പറയുന്നു. ഇവരുടെ വീടുകളിൽ ഉൾപ്പെടെ പോയി ഫോം 6 വഴി വോട്ടർ പട്ടികയിൽ ചേർക്കണം. എസ്ഐആർ പൂർത്തിയായ സംസ്ഥാനങ്ങളിൽ പഴയ ഫോം 6 ആകും ഉപയോഗിക്കുക. എസ്ഐആർ നടക്കുന്ന മഹാരാഷ്ട്രയിൽ വോട്ടർമാരെ ഒഴിവാക്കാൻ ധൃതി കാണിക്കരുതെന്ന് ഉദ്യോഗസ്ഥരോട് കമ്മീഷൻ അറിയിച്ചു. ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംബന്ധിച്ച കേന്ദ്ര ബിൽ പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതി JPC സുപ്രീംകോടതി ജഡ്ജിമാരുമായി നടത്താൻ നിശ്ചയിച്ച ചർച്ച പ്രതിപക്ഷ എതിർപ്പിനെ തുടർന്ന് ഉപേക്ഷിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെടെയുള്ളവരുമായി 6 തീയതി സുപ്രീംകോടതിയിൽ കൂടിക്കാഴ്ച നടത്താനായിരുന്നു നീക്കം. സമിതി അംഗങ്ങൾക്ക് അസൌകര്യമുള്ളതിനാലാണ് സന്ദർശനം വേണ്ടെന്ന് വെച്ചതെന്ന് JPC അധ്യക്ഷൻ. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സുരക്ഷയൊരുക്കുന്നതിൽ പോലീസിന് വീഴ്ച എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട്. പ്രതിഷേധമുണ്ടാകുമെന്ന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയെങ്കിലും പോലീസ് ജാഗ്രത കാണിച്ചില്ലെന്നാണ് റിപ്പോർട്ട്. പാർട്ടി ഓഫീസുകൾക്ക് സുരക്ഷ ഒരുക്കണമെന്ന് നേരത്തെ അറിയിച്ചെങ്കിലും ഉദ്യോഗസ്ഥരെ നിയോഗിച്ചില്ല. മന്ത്രി KM ഷാജിയെ 20 മിനിറ്റോളം വഴിയിൽ തടഞ്ഞിട്ടും പോലീസ് സാന്നിധ്യം ഉണ്ടായില്ലെന്നും വിമർശനം. തിരുവനന്തപുരത്തെ പ്രതിഷേധങ്ങളിൽ DGP കമ്മീഷണറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വിശുദ്ധ നഗരമായ മദീനയ്ക്ക് നേരെ ഹൂതികളുടെ ആക്രമണം. ഡ്രോൺ ആക്രമണത്തിൽ തൈബ പവർ സ്റ്റേഷന് കേടുപാടുകൾ ഉണ്ടായി. മദീനയിലെ പള്ളിയിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന പ്രധാന പവർ സ്റ്റേഷനാണ് ഇത്. ആക്രമണത്തിൽ ഒരു ട്രാൻസ്ഫോമർ പ്രവർത്തനരഹിതമായെങ്കിലും വൈദ്യുതി ശൃംഖലയെ ഇത് ബാധിച്ചിട്ടില്ല. ഇറാനെതിരെ വീണ്ടും US യുദ്ധ ഭീഷണി. നവംബർ അവസാനത്തോടെ 3 വിമാനവാഹിനി കപ്പലുകളും 2 സൈനിക ട്രൂപ്പുകളും പശ്ചിമേഷ്യയിൽ വിന്യസിക്കുമെന്ന് US. അമേരിക്കയുമായുള്ള ചർച്ചകൾ ഇറാൻ അവസാനിപ്പിച്ചിട്ടില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. അതിനിടെ ഇറാനെതിരെ അമേരിക്ക കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ഏഷ്യൻ ഗെയിംസ് വനിതാ ഹോക്കിയിൽ ഇന്ത്യ സ്വർണ്ണ മെഡൽ നേടി. ഫൈനൽ പോരാട്ടത്തിൽ ചൈനയെ കീഴടക്കിയാണ് ഇന്ത്യ സ്വർണം നേടിയത്. എതിരില്ലാത്ത ഒരു ഗോളിനാണ് ഇന്ത്യയുടെ ജയം. ജയത്തോടെ ഒളിമ്പിക് യോഗ്യത നേടി ഇന്ത്യൻ വനിതകൾ. 4 പതിറ്റാണ്ടിന് ശേഷമാണ് ഈ ഇനത്തിൽ ഇന്ത്യൻ വനിതകൾ സ്വർണമണിയുന്നത്. ഇതിനു മുൻപ് 1982 ഇന്ത്യൻ വനിതകൾ സ്വർണം നേടിയത്. ഏഷ്യൻ ഗെയിംസ് ബോക്സിംഗിൽ ഇന്ത്യയ്ക്ക് സുവർണദിനം. ആകെ 3 സ്വർണ്ണ മെഡലുകൾ ഗെയിംസിന്റെ 13 ദിനം ബോക്സിംഗിൽ നിന്ന് മാത്രം ഇന്ത്യ നേടി. ഗുസ്തിയിലും ഇന്ത്യയ്ക്ക് സ്വർണം. വനിതാ ബോക്സിംഗിൽ സ്വർണത്തിനായുള്ള ഇന്ത്യയുടെ 12 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ടാണ് ലവ്ലിന ബോർഗെയ്ൻ 75 കിലോ വിഭാഗത്തിൽ, പർവീൻ ഹൂഡ 65 കിലോ വിഭാഗത്തിലും സ്വർണം നേടിയത്. ഏഷ്യൻ ഗെയിംസ് ചാമ്പ്യനാകുന്ന 2-ാമത്തെ മാത്രം വനിതാ താരമാണ് ലവ്ലിന. വനിതാ അമ്പെയ്ത്തിൽ ഇന്ത്യയ്ക്ക് സ്വർണം. റിക്കോ ആർച്ചറിയിൽ ദക്ഷിണ കൊറിയയെ തകർത്ത് ഇന്ത്യ ചരിത്ര സ്വർണം നേടി. ഏഷ്യൻ ഗെയിംസിന്റെ ചരിത്രത്തിൽ ഈ ഇനത്തിൽ ഇന്ത്യ നേടുന്ന ആദ്യ സ്വർണ്ണ മെഡൽ. പുരുഷന്മാരുടെ 80 കിലോയിൽ അങ്കുഷ് പങ്കൽ സ്വർണം സ്വന്തമാക്കി. ഗുസ്തി 65 കിലോ ഫ്രീ സ്റ്റൈലിൽ സുജിത് കൽക്കലിനാണ് സ്വർണം. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982. You are listening.

0: കൺവെൻഷണൽ സമ്പാദ്യ ശീലങ്ങളെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റിംഗ് രീതികളിലൂടെയും കൃത്യമായ നിക്ഷേപങ്ങളിലൂടെയും ഒക്കെ തന്നെ ഒരു മികച്ച സമ്പാദ്യ ശീലം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നവരാണ് ഇന്നത്തെ ഒരു തലമുറ. ഇന്നത്തെ നമ്മൾ പ്രവാസി കമ്മ്യൂണിറ്റി എല്ലാം തന്നെ. പക്ഷേ നമ്മളും കരുതിയിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ഓൺലൈനിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ട്രേഡിംഗ് തട്ടിപ്പുകൾക്കെതിരെയൊക്കെ, അല്ലെങ്കിൽ തട്ടിപ്പുകൾ നടക്കുകയും ആൻഡ് അതോടൊപ്പം തന്നെ നടക്കുന്ന പല വ്യാജ വാഗ്ദാനങ്ങൾക്കെതിരെയും ഒക്കെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് യുഎയുടെ ആഭ്യന്തര മന്ത്രാലയം. പലതരത്തിലുള്ള വ്യാജ വാഗ്ദാനങ്ങൾ നമുക്ക് മുന്നിലേക്ക് വന്നേക്കാം, അതുകൊണ്ട് അതിലൊന്നും വീഴരുത് എന്നുള്ളത് തന്നെയാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഓൺലൈൻ വഴി വ്യാജ ഇൻവെസ്റ്റ്മെന്റ് ട്രേഡിംഗ് തട്ടിപ്പുകൾ ഇതൊക്കെ തന്നെ, അല്ലെങ്കിൽ ഇതിലൊക്കെ പോയി വീഴുന്ന ഒരുപാട് പ്രവാസികളുടെ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് പൊതുജനങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് ജാഗ്രത പാലിക്കണമെന്ന് യുഎയുടെ ആഭ്യന്തര മന്ത്രാലയം ആൻഡ് ദുബായ് പോലീസും ഒരുമിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഉറപ്പ് നൽകിക്കൊണ്ടുള്ള ഉയർന്ന ലാഭവും പെട്ടെന്നുള്ള വരുമാനവും ഒക്കെ വാഗ്ദാനം ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലേക്ക് ഒരുപാട് പരസ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പക്ഷേ അതിൽ കൃത്യമായി ഒതന്റിക്കേറ്റ് ചെയ്ത് ഏതാണ് വസ്തുതപരമായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കി മാത്രം അതിലേക്ക് പണം നിക്ഷേപിക്കുക എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. പണം നിക്ഷേപിക്കുന്നതിന് മുൻപ് തന്നെ സ്ഥാപനങ്ങൾക്ക് ഒഫീഷ്യലി ഉള്ള ലൈസൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിരിക്കണം. പണം അടിയന്തരമായിട്ട് അയക്കാൻ സമ്മർദ്ദം ചെലുത്തുന്ന ഓൺലൈൻ കെണികളിൽ ഒരു കാരണവശാലും വീഴരുതെന്ന് സുരക്ഷാ ഏജൻസികളൊക്കെ കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകുന്നുണ്ട്. നമ്മളെല്ലാവരും ഹാർഡ് ഏൺ ചെയ്യുന്ന പൈസയാണ്. നമുക്ക് ആർക്കും വെറുതെ തരുന്ന പണമല്ലല്ലോ നമ്മുടെ കയ്യിലിരിക്കുന്നത്. നമ്മൾ കഷ്ടപ്പെട്ട് ഓരോ മൊമെന്റും അത്രമാത്രം അധ്വാനിച്ച് സമ്പാദിക്കുന്ന പണമാണ്. അത് നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും പല ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ച് അറിയുന്നതും അന്വേഷിക്കുന്നതും ആൻഡ് അതിലൊക്കെ നിക്ഷേപങ്ങൾ നടത്താറുള്ളതും. സോ അത് ഒരു വലിയ ചതിക്കുഴിയായി മാറാൻ വേണ്ടിയിട്ട് ഒരു കാരണവശാലും ഇടവരുത്തരുത്. അതുകൊണ്ട് കൃത്യമായി പഠിച്ചതിന് ശേഷം, കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തണം എന്നുള്ളൊരു കാര്യമാണ് ഈ സമയത്ത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ.
1: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
2: Trending song of the hour.
3: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: നവരാത്രിയുടെ പുണ്യവും സാംസ്കാരിക തനിമയും ആഘോഷത്തിന്റെ നിറപ്പകിട്ടുമായി ഭക്തിസാന്ദ്രമായ ഒരു സായാഹ്നം. ദുബായ് ദർബാർ മീഡിയ ആൻഡ് റിലീഷ് ദരസ ജോയിന്റ്ലി പ്രസൻസ് നവോമി 2026, എ ഗ്രാൻഡ് നവരാത്രി കൾച്ചറൽ ഫെസ്റ്റിവൽ. മലയാളക്കരയുടെ ജനപ്രിയ വനിതാ ഭജൻ ടീമായ ഭൈരവി ഭജൻസ് എത്തുന്നു. ഒക്ടോബർ 4 വൈകുന്നേരം 6 മുതൽ ദുബായ് സബീൽ ഇവേരീസ് ക്ലബിൽ നവോമിത് 2026.
3: ടിക്കറ്റ്സ് അവൈലബിൾ ഓൺ ടിക്കറ്റ്സ് ഫൈവ് ഡോട്ട് നെറ്റ്.

0: കഴിഞ്ഞ ദിവസം ഒരു പുതിയ ഗാഡ്ജറ്റ് കൂടി റിവീൽ ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. പലതരം ഗാഡ്ജറ്റുകൾ ഇന്ന് നമുക്കുണ്ട്. നമ്മൾ കൺവെൻഷനിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല ഗാഡ്ജറ്റുകളിലേക്കും ടെക്നോളജിയുടെയും എഐയുടെയും ഒക്കെ ഒരു ഇന്റർവെൻഷൻസ് വന്നതിന് ശേഷം പലതരത്തിലുള്ള അഡ്വാൻസ്മെന്റുകളും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ അതിനിടയിലാണ് ശരിക്കും മെറ്റയുടെ ഒരു പുതിയ പരിപാടി വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. മെറ്റാ മ്യൂസ് ചാമാണ് വരാൻ വേണ്ടി പോകുന്നത്. എഐ ഇനി മുതൽ നമ്മുടെ കീച്ചെയിനിലേക്ക് കൂടി കിട്ടുന്ന തരത്തിലേക്കാണ് ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് അറിയാമോ, എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അറിയണം അല്ലെങ്കിൽ മെറ്റയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സെർച്ച് ചെയ്യണം. അതിപ്പോൾ മെറ്റയാണെങ്കിലും ജെമിനി ആണെങ്കിലും ചാറ്റ് ജി പി ടി ആണെങ്കിലും എല്ലാം നമ്മൾ ഈസിലി ഫോൺ ത്രൂ ആണ് ചെയ്യാറുള്ളത്. മുൻകാലങ്ങളിൽ നമ്മൾ ഗൂഗിളിൽ പോയി അന്വേഷിച്ചിരുന്നത് അത് കംപ്ലീറ്റ്ലി മാറി നമുക്ക് വേണ്ടിയിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഉത്തരങ്ങൾ തരുന്ന ഇത്തരത്തിലുള്ള എ ഏജന്റുകൾ ഉള്ളപ്പോൾ, എ ബോട്ടുകൾ ഉള്ളപ്പോൾ നമ്മൾ അതിലേക്കാണ് ഇപ്പോൾ കൂടുതലായിട്ടും ആശ്രയിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫോൺ തുറക്കാതെ തന്നെ നമുക്ക് മെറ്റയുടെ മ്യൂസ് പേഴ്സണൽ എ ഏജന്റിലേക്ക് വേഗത്തിൽ നമുക്കൊരു എൻട്രി നൽകുന്ന പോക്കറ്റ് സൈസ് കീച്ചെയിൻ വെയറബിൾ ഡിവൈസ് ആണ് ഇപ്പോൾ അവർ ലോഞ്ച് ചെയ്തിരിക്കുന്ന മെറ്റ മ്യൂസ് ചാം എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളായിട്ട് പറയുന്നത് നമുക്ക് ലൈവായിട്ടുള്ള വോയിസ് ഇൻട്രാക്ഷൻസ് ഇതുമായിട്ട് നടത്താൻ വേണ്ടി പറ്റും. നമുക്കൊരു ആനിമേറ്റഡ് അവതാർ നമുക്ക് വേണ്ടിയിട്ട് എപ്പോഴും സ്ക്രീനിൽ ഉണ്ടായിരിക്കും. സോ അതുമായിട്ട് നമുക്ക് ഇപ്പോൾ ഈ ഫ്യൂച്ചറിസ്റ്റിക് സിനിമകളിലൊക്കെ നമ്മൾ കാണുന്ന തരത്തിലേക്കുള്ള ഒരു അസിസ്റ്റന്റിൻ്റെ സേവനമാണ് നമുക്ക് ഇതിലൂടെ കിട്ടാൻ വേണ്ടി പോകുന്നത് കേട്ടോ. സംഭാഷണങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി ജസ്റ്റ് നമുക്കൊരു ഫിംഗർ പ്രിന്റ് സെൻസർ ഉണ്ടായിരിക്കും. അത് സെൻസർ ആ ഒരു ഫിംഗർ പ്രിന്റ് വെച്ചതിന് ശേഷം നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തന്നെ നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. നമ്മുടെ ഒരു സുഹൃത്ത് കൂടെ വരികയാണെങ്കിൽ നമ്മൾ അവനോട് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കുന്നത് പോലെ അത്രമാത്രം ഈസിനെസ്സിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് കേട്ടോ. സംഭാഷണങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഫിംഗർ പ്രിന്റ് സെൻസർ പ്രസ് ചെയ്താൽ മാത്രം മതിയായിരിക്കും. നമുക്ക് പോക്കറ്റിലിടാം അല്ലെങ്കിൽ കീ ചെയിനായിട്ട് കൊണ്ടു നടക്കാം. ഇത്തരത്തിലൊക്കെ കഴിയുന്ന വളരെ ക്യൂട്ടായിട്ടുള്ള ഭയങ്കര ടൈനി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഈ വർഷം അവസാനിക്കുന്നതോടുകൂടി തന്നെ വിപണിയിലേക്ക് ഇത് എത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ഇപ്പോൾ ഫോൺ പോലെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇയർബഡ്സ് പോലെ അല്ലെങ്കിൽ എയർപോഡ്സ് പോലെ അല്ലെങ്കിൽ ഇപ്പോൾ മെറ്റയുടെ തന്നെ ഗ്ലാസസ് പോലെ തന്നെ ഇനിയിപ്പോൾ എല്ലാവരുടെയും പലരുടെയും കൈകളിൽ കാണാൻ പോകുന്ന ഒരു ഒരു ഒരു ഗാഡ്ജറ്റായിട്ട് ഈ കീ ചെയിനുകൾ മാറാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 2 to Madras Mail. Double hit of the hour. You're tuned into Home 92.2 FM. Home is a feeling.
1: You are listening to Home 92.2 FM. Home is a feeling.
2: കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ട ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മജാറമൂഡ്, എസ് ജെ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. ചിങ്ങമാസത്തിന്റെ ആഘോഷ താളം ഓണം. പൂക്കളവും പാട്ടും നൃത്തവും ചിരിയും നിറയുന്നൊരു ഓണക്കാലം ഇത്തവണ ദുബായിൽ ആഘോഷിക്കാൻ തയ്യാറാണോ?
3: യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ അവതരിപ്പിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
2: ഒക്ടോബർ 4 എത്തിസിലാത്ത് അക്കാദമി ദുബായിൽ സുപ്രസിദ്ധ സിനിമാ താരം ശ്വേതാ മേനോനൊപ്പം സ്റ്റാർ സിംഗേഴ്സ് ശ്രീരാഗും മന്ദയും. കലയും സംഗീതവും ആഘോഷവും ഒന്നിക്കുന്ന ഒരു ഗംഭീര ഓണാഘോഷം.
4: ഹലോ ദുബായ്, ഞാൻ നിങ്ങളെ കാണാൻ വരികയാണ് ഒക്ടോബർ 4 എത്തിസലാത്ത് അക്കാദമിയിൽ വെച്ചിട്ട്. ലുലു ഉമ ഓണം നിങ്ങൾ എല്ലാവരും കൂടെ ആഘോഷിക്കാൻ വരികയാണ്. പൂക്കള മത്സരം, ശ്രീരാഗ് നന്ദനന്റെ മ്യൂസിക്കൽ ഇവനിങ്, മറ്റൊരുപാട് വെറൈറ്റിയിലെ കലാപരിപാടികൾ നടക്കാൻ പോവാണ്. എല്ലാരും വരണം. അപ്പോൾ മറക്കരുത്, ഒക്ടോബർ 4 എത്തിസലാത്ത് അക്കാദമിയിൽ വെച്ചിട്ട് നമുക്ക് തകർത്ത് ഓണം സെലിബ്രേറ്റ് ചെയ്യാം. സോ സി യു ഓൾ.
2: ലുലു ഓണം ഇവിടെയാണ് പ്രസന്റഡ് ബൈ ഗോൾഡൻ ഗ്രൂപ്പ്, പവർഡ് ബൈ ചന്ദ്രൻ ഗുരുക്കൾ ആയുർവേദിക് ക്ലിനിക്, അസോസിയേറ്റഡ് ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ഗീതം കൺവെൻഷൻ സെന്റർ, അടൂർ. ഒക്ടോബർ 4 ദുബായ് എത്തിസലാത്ത് അക്കാദമിയിൽ. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഹോം 92.2 FM.
1: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: നമ്മുടെ മലയാള സിനിമയിലെ പല സംവിധായകരും നടന്മാരും ആ ഒരു കൂട്ടുകെട്ട് ഉണ്ടല്ലോ, ഒരു കാലത്ത് വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട പല കൂട്ടുകെട്ടുകളും 10 വർഷവും 15 വർഷവും കഴിഞ്ഞ് ഒരുമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആൻഡ് നടീ നടന്മാർ ഇപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് ശേഷം, 10-20 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ലാലേട്ടൻ ശോഭന മാം കോംബോ നമ്മൾ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വിൻറ്റേജ് കോംബോ തുടരുമിലൂടെ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ പല കോംബോകൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ റെട്രോ കാലത്ത് ഏറ്റവും അധികം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു കോംബോ ഒരുമിച്ചെത്തുകയാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും ഇത്ര വർഷങ്ങളുടെ ഒരു ഗ്യാപ്പ് ഇവരുടെ കരിയറിൽ ഇവരൊരുമിച്ച് അഭിനയിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കില്ല. ജഗദീഷും ഉർവശിയും രണ്ട് തരത്തിൽ ഇന്ന് നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ചും അവർ ചെയ്യുന്ന ഓരോ കഥാപാത്രങ്ങളിലൂടെയും അത്രമാത്രം ഇന്ത്യൻസ് ആയിട്ടുള്ള പല ക്യാരക്ടേഴ്സിലൂടെയും നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന രണ്ട് ഗംഭീര ആർട്ടിസ്റ്റുകളാണ്. ഏതാണ്ട് 3 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ജഗദീഷും ഉർവശിയും ഒരുമിച്ചെത്താൻ വേണ്ടി പോകുന്നത് കേട്ടോ. നൊസ്റ്റാൾജി ഉണർത്തുന്ന ഒരു പോസ്റ്റർ, റൂം നമ്പർ 9 എന്ന് പറയുന്ന ഒരു സിനിമയുടെ പോസ്റ്റർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 30 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു നായകനും നായികയും ഒന്നിക്കുന്നത് എന്ന് പറയുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. ആ ഒരു സമയത്ത് വിൻറ്റേജ് കാലഘട്ടത്തിൽ എത്രയോ സിനിമകളിൽ അത്രമാത്രം നമ്മളെ ചിരിപ്പിച്ച ഒരുപാട് സിനിമകളിലൂടെ ഒരുമിച്ചെത്തിയ ഒരു കോംബോ ആയിരുന്നു അവരങ്ങനെ. വലിയൊരു ബ്രേക്കിന് ശേഷമാണ് ഈ ഒരു സിനിമയിലൂടെ തിരിച്ചെത്താൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ പോസ്റ്റർ ഇപ്പോൾ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ട്. ജയ്മോഹനാണ് ഇതിൻ്റെ രചന നിർവഹിക്കുന്നത്, സംവിധാനം അദ്ദേഹം തന്നെയാണ് ചെയ്യുന്നത്. സിനിമാറ്റിക് ഡ്രീംസിൻ്റെ ബാനറിൽ വിലാസ് കുമാറാണ് ഈ ഒരു സിനിമ നിർമ്മിക്കുന്നത്. ഇരു താരങ്ങളുടെയും മുഖത്ത് വലിയൊരു ദുരൂഹത പ്രകടമാക്കുന്ന തരത്തിലുള്ള വളരെ ആകാംക്ഷ ജനിപ്പിക്കുന്ന ഒരു പോസ്റ്ററാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇരുവരും ഏറ്റവും അധികം ശോഭിക്കുന്നത്, രണ്ടുപേരും ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അധികം ചിരിപ്പിക്കുന്ന തമാശ റോളുകൾ ചെയ്തിരുന്നവരാണ് എന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴവർ കൂടുതലായിട്ട് അക്ലെയിം ചെയ്യപ്പെടുന്നത് അവരുടെ ക്യാരക്ടർ റോളുകൾക്ക് തന്നെയാണ്. അത്രമാത്രം ഇൻറ്റൻസ് ആയിട്ടുള്ള ഡെപ്ത് ഉള്ള, ഇപ്പോൾ റീസെൻ്റ് വന്നിട്ടുണ്ടായിരുന്ന ആശയിലെ ഉർവശി മാമിൻ്റെ ആ ഒരു പ്രകടനമൊക്കെ വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അതേസമയത്ത് ജഗദീഷ് സാർ ആവട്ടെ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത പോലെ മാർക്കോയിലെ ഒരു വില്ലൻ വേഷം, ഫാമിലിയിലെ ആ ഒരു അച്ഛൻ വേഷം, അങ്ങനെ പല വേഷങ്ങളിലൂടെ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഒരു റീയൂണിയൻ സമയത്തും അത്തരത്തിലുള്ള ഒരു കഥാപാത്രങ്ങളുമായിട്ടാണ് ഇവർ വരാൻ വേണ്ടി പോകുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. ശരിക്കും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കോംബോ തന്നെയാണല്ലേ.
1: You're listening to Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഏഷ്യൻ ഗെയിംസ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് സ്വർണം. ക്യാപ്റ്റൻ മച്ചാറുമായി ഫോണിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്മിത്ത് മച്ചാർ ധീരതയുടെ ഉദാത്ത മാതൃകയെന്ന പ്രധാനമന്ത്രി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ രാജി ആവശ്യപ്പെട്ട് ഡൽഹിയിൽ അതിശക്ത പ്രതിഷേധം. അടൂർ പ്രകാശിന്റെ പരാമർശം കോൺഗ്രസിൽ കോളിളക്കം. യുഡിഎഫിൽ അനൈക്യമില്ലെന്ന കുഞ്ഞാലിക്കുട്ടി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഫ്ളൈ ദുബായ് വിമാനത്തിൽ സഹപൈലറ്റിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറുമായി ഫോണിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്മിത്ത് ധീരതയുടെ ഉദാത്ത മാതൃകയെന്ന പ്രധാനമന്ത്രി. വേഗം സുഖം പ്രാപിക്കട്ടെയെന്നും പ്രധാനമന്ത്രി ആശംസിച്ചു. മച്ചാറിന്റെ ധൈര്യവും വീര്യവും പെട്ടെന്നുള്ള തീരുമാനമെടുക്കാനുള്ള കഴിവും നിരവധി പേരുടെ ജീവൻ രക്ഷിച്ചുവെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യം മെച്ചപ്പെടുന്നുവെന്നും പ്രധാനമന്ത്രിയുമായി സംസാരിക്കാൻ കഴിഞ്ഞത് ആശ്വാസമായെന്നും ആശുപത്രിക്കിടയ്ക്കിൽ വീഡിയോ കോളിലൂടെ സ്മിത്ത് മച്ചാറിന്റെ പ്രതികരണം. പ്രധാനമന്ത്രിയോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനം. ഒരുപാട് പരുക്കുപറ്റിയിരുന്നു തനിക്ക്, പക്ഷേ പോരാടിയേ കഴിയൂ എന്ന ഉറച്ച വിശ്വാസത്തിലാണ് പിടിച്ചു നിന്നതെന്ന് ക്യാപ്റ്റൻ പ്രധാനമന്ത്രിയോട് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അല്പനേരം സംസാരിച്ച സ്മിത്ത് മരണത്തെ മുന്നിൽ കണ്ട നിമിഷം വിശദീകരിച്ചു. അക്രമി കുത്തി ശരീരത്തിലേൽപ്പിച്ച പരുക്കുകൾ, യാത്രക്കാരുടെ ജീവനെക്കുറിച്ചുള്ള ആശങ്ക, ഇതെല്ലാം സ്മിത്ത് വിശദീകരിച്ചു. മുൻ കായികമന്ത്രി വി അബ്ദുറഹ്മാനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. അർജന്റീനിയൻ ഇതിഹാസം ലിയോണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കാമെന്ന് പറഞ്ഞുള്ള തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് മുൻമന്ത്രിയെ ചോദ്യം ചെയ്തത്. ചോദ്യാവലി തയ്യാറാക്കിയായിരുന്നു ചോദ്യം ചെയ്യൽ. മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെയുള്ള യുഡിഎഫ് കൺവീനറുടെ തുറന്നു പറച്ചിലിൽ കോൺഗ്രസിൽ കോളിളക്കം. അടൂർ പ്രകാശിനെ പിന്തുണച്ചും വിമർശിച്ചും നേതാക്കൾ രംഗത്ത്. അടൂർ പ്രകാശിന്റെ പരാതിയിൽ ഹൈക്കമാൻഡ് ഉചിതമായ തീരുമാനമെടുക്കട്ടെയെന്ന കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ്. പ്രസിഡന്റ് എന്ന നിലയിൽ എല്ലാവരുമായി കൂടിയാലോചിച്ചാണ് താൻ തീരുമാനമെടുക്കുന്നത്. അടൂർ പ്രകാശിന്റെ നിലപാട് AICC വിലയിരുത്തട്ടെ, തന്റെ നിലപാട് കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുമെന്ന് കെപിസിസി അധ്യക്ഷൻ. അടൂർ പ്രകാശ് അതൃപ്തി പറഞ്ഞതോടെ കോൺഗ്രസിൽ നേതാക്കൾ തമ്മിലുള്ള വാക്പോരിന് കളമൊരുങ്ങി. അടൂർ പ്രകാശിനെ പരോക്ഷമായി പിന്തുണച്ച സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കെപിസിസി ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസും രംഗത്തെത്തി. അടൂർ പ്രകാശിനെ പിന്തുണച്ച് മന്ത്രി AP അനിൽകുമാർ. ചർച്ചകളും കൂടിയാലോചനകളും നടക്കണം, തന്റെ തീരുമാനം മുന്നണിക്കുള്ളിൽ പറയും, എല്ലാം KC വേണുഗോപാലിൽ കേന്ദ്രീകരിക്കേണ്ടെന്നും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന സമയത്ത് KCയെ മാധ്യമങ്ങൾ വേട്ടയാടിയതാണെന്നും AP അനിൽകുമാർ. എന്നാൽ അടൂർ പ്രകാശിനെ തള്ളി ഇന്നും മന്ത്രി കെ മുരളീധരന്റെ പ്രതികരണം. പറയാനുള്ളത് പാർട്ടി വേദികളിൽ പറയണം, തന്നെ അറിയിക്കേണ്ട കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി അറിയിക്കാറുണ്ടെന്ന് മന്ത്രിയുടെ പ്രതികരണം. സർക്കാരിനെയും മുന്നണിയെയും സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. മുഖ്യമന്ത്രിക്കെതിരായ പരസ്യ വിമർശനം സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ. മുസ്ലിം ലീഗിന് ഭരണപരിഷ്കാര കമ്മീഷൻ പദവി നൽകിയതിൽ പരാതിയില്ല, കൂടിയാലോചന ഇല്ല എന്നതിലാണ് പ്രശ്നം. കാര്യങ്ങൾ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ അറിയിക്കുമെന്ന് അടൂർ പ്രകാശ്. UDF കൺവീനർ ആയതുമുതൽ പല സമയങ്ങളിൽ താൻ അവഗണിക്കപ്പെട്ടെന്ന് അടൂർ പ്രകാശ്. UDFലെ പല കാര്യങ്ങളും മാധ്യമങ്ങളിലൂടെയാണ് അറിയുന്നത്. പരാതി AICC അറിയിക്കുമെന്ന് അടൂർ പ്രകാശ്. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ നിയമനം അടക്കമുള്ള കാര്യങ്ങളിൽ മുന്നണിയിൽ കൂടിയാലോചനകൾ ഉണ്ടായില്ല എന്ന UDF കൺവീനർ അടൂർ പ്രകാശിന്റെ വിമർശനത്തിൽ മുസ്ലിം ലീഗ് കടുത്ത അതൃപ്തിയിൽ. അടൂർ പ്രകാശിന്റെ പരാമർശങ്ങൾ അനാവശ്യവും അനവസരത്തിലുമെന്ന് ലീഗ് നേതാക്കൾ വിലയിരുത്തി. അടൂർ പ്രകാശിനെ തള്ളി ലീഗ് നേതാക്കൾ. എല്ലാവരുമായി ചർച്ച ചെയ്ത ശേഷമാണ് UDF തീരുമാനം. മുന്നണിക്കകത്ത് അനൈക്യമില്ലെന്ന് ലീഗ് നേതാവും മന്ത്രിയുമായ PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം ഡോ MK മുനീറിന് നൽകാൻ നേരത്തെ ധാരണയായതാണ്. എന്നിട്ടും മുന്നണി യോഗം വിളിക്കാൻ ചുമതലയുള്ള കൺവീനർ തന്നെ ഇക്കാര്യത്തിൽ വ്യത്യസ്ത നിലപാടുമായി പരസ്യ പ്രതികരണം നടത്തിയത് ശരിയായില്ല എന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ. അതിനിടെ മുനീറിനെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായി നിയമിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട് UDFൽ ഉയർന്ന വിമർശനങ്ങളിൽ പ്രതികരിച്ച മുസ്ലിം ലീഗ് നേതാവ് ഡോ MK മുനീർ. വിവാദത്തിലേക്ക് വലിച്ചുഴയ്ക്കപ്പെട്ടതിലും പ്രതിസന്ധികൾ സൃഷ്ടിച്ച് പദവിയിലേക്ക് വരുന്നതിലും തനിക്ക് പ്രയാസമുണ്ടെന്ന് MK മുനീർ. UDFൽ ചർച്ച ചെയ്താണ് തീരുമാനങ്ങൾ എടുക്കാറുള്ളതെന്നും അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന കാര്യമേ ഉള്ളൂ എന്നും പാണക്കാട് സാധിക്കലി തങ്ങൾ പ്രതികരിച്ചു. പി ജെ ജോസഫിന് അർഹമായ ക്യാബിനറ്റ് പദവി വൈകുന്നതിൽ കേരള കോൺഗ്രസ് പാർട്ടിയിൽ അതൃപ്തി. എം കെ മുനീറിനും ജി ദേവരാജനുമൊപ്പം തന്നെ പി ജെ ജോസഫിനുമുള്ള പദവിയിലും നേരത്തെ ധാരണയുണ്ടായിരുന്നുവെന്നാണ് കേരള കോൺഗ്രസിന്റെ വാദം. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് മന്ത്രി മോൻസ് ജോസഫ് വീണ്ടും ആവശ്യമുന്നയിക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഡൽഹിയിൽ അതിശക്തമായ പ്രതിഷേധം. പ്രതിഷേധത്തിന് എത്തുന്നവരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ്. ജന്തർമന്ദർ പരിസരത്തായിരുന്നു സമരം. സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി, എ എ റഹീം എം പി, ജെക്സി തോമസ് എന്നിവരടക്കം പോലീസിന്റെ കസ്റ്റഡിയിലായി. ജന്തർമന്ദറിന്റെ 2 കിലോമീറ്റർ ചുറ്റളവിൽ റോഡുകൾ അടച്ച് പ്രതിഷേധക്കാരെ തടഞ്ഞ് പോലീസ്. മെട്രോ സ്റ്റേഷനുകളടക്കം അടച്ചിട്ടായിരുന്നു പ്രതിരോധം. ഇന്റർനെറ്റിനും നിരോധനമേർപ്പെടുത്തി. യൂത്ത് കോൺഗ്രസ്, ഡിവൈഎഫ്ഐ, എസ്എഫ്ഐ, എംഎസ്എഫ്, യൂത്ത് ലീഗ്, ഐസ എന്നീ സംഘടനകളാണ് ജന്തർമന്ദർ കേന്ദ്രീകരിച്ച് പ്രതിഷേധിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യത്തിൽ ഡൽഹിയിൽ സമര പരമ്പര തീർക്കുകയാണ് പ്രതിപക്ഷം. എസ്ഐആർ പൂർത്തിയായ കേരളമടക്കം സംസ്ഥാനങ്ങളിൽ പ്രത്യേക നടപടിക്ക് നിർദ്ദേശം നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എസ്ഐആർ പട്ടികയിൽ നിന്ന് ഒഴിവായ വോട്ടർമാരെ തിരികെ ഉൾപ്പെടുത്താനുള്ള നടപടിക്കാണ് നിർദ്ദേശം. അർഹരായ ആരെയും ഒഴിവാക്കരുതെന്ന് സംസ്ഥാന ഇലക്ടറൽ ഉദ്യോഗസ്ഥരെ കമ്മീഷൻ അറിയിച്ചു. പഴയ പട്ടികയും പുതിയ പട്ടികയും താരതമ്യം ചെയ്ത് ഒഴിവായവരെ കണ്ടെത്താനും നിർദ്ദേശത്തിൽ പറയുന്നു. ഇവരുടെ വീടുകളിൽ ഉൾപ്പെടെ പോയി ഫോം 6 വഴി വോട്ടർ പട്ടികയിൽ ചേർക്കണം. എസ്ഐആർ പൂർത്തിയായ സംസ്ഥാനങ്ങളിൽ പഴയ ഫോം 6 ആകും ഉപയോഗിക്കുക. എസ്ഐആർ നടക്കുന്ന മഹാരാഷ്ട്രയിൽ വോട്ടർമാരെ ഒഴിവാക്കാൻ ധൃതി കാണിക്കരുതെന്ന് ഉദ്യോഗസ്ഥരോട് കമ്മീഷൻ അറിയിച്ചു. ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംബന്ധിച്ച കേന്ദ്ര ബിൽ പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതി JPC സുപ്രീംകോടതി ജഡ്ജിമാരുമായി നടത്താൻ നിശ്ചയിച്ച ചർച്ച പ്രതിപക്ഷ എതിർപ്പിനെ തുടർന്ന് ഉപേക്ഷിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെടെയുള്ളവരുമായി 6 തീയതി സുപ്രീംകോടതിയിൽ കൂടിക്കാഴ്ച നടത്താനായിരുന്നു നീക്കം. സമിതി അംഗങ്ങൾക്ക് അസൌകര്യമുള്ളതിനാലാണ് സന്ദർശനം വേണ്ടെന്ന് വെച്ചതെന്ന് JPC അധ്യക്ഷൻ. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സുരക്ഷയൊരുക്കുന്നതിൽ പോലീസിന് വീഴ്ച എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട്. പ്രതിഷേധമുണ്ടാകുമെന്ന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയെങ്കിലും പോലീസ് ജാഗ്രത കാണിച്ചില്ലെന്നാണ് റിപ്പോർട്ട്. പാർട്ടി ഓഫീസുകൾക്ക് സുരക്ഷ ഒരുക്കണമെന്ന് നേരത്തെ അറിയിച്ചെങ്കിലും ഉദ്യോഗസ്ഥരെ നിയോഗിച്ചില്ല. മന്ത്രി KM ഷാജിയെ 20 മിനിറ്റോളം വഴിയിൽ തടഞ്ഞിട്ടും പോലീസ് സാന്നിധ്യം ഉണ്ടായില്ലെന്നും വിമർശനം. തിരുവനന്തപുരത്തെ പ്രതിഷേധങ്ങളിൽ DGP കമ്മീഷണറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വിശുദ്ധ നഗരമായ മദീനയ്ക്ക് നേരെ ഹൂതികളുടെ ആക്രമണം. ഡ്രോൺ ആക്രമണത്തിൽ തൈബ പവർ സ്റ്റേഷന് കേടുപാടുകൾ ഉണ്ടായി. മദീനയിലെ പള്ളിയിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന പ്രധാന പവർ സ്റ്റേഷനാണ് ഇത്. ആക്രമണത്തിൽ ഒരു ട്രാൻസ്ഫോമർ പ്രവർത്തനരഹിതമായെങ്കിലും വൈദ്യുതി ശൃംഖലയെ ഇത് ബാധിച്ചിട്ടില്ല. ഇറാനെതിരെ വീണ്ടും US യുദ്ധ ഭീഷണി. നവംബർ അവസാനത്തോടെ 3 വിമാനവാഹിനി കപ്പലുകളും 2 സൈനിക ട്രൂപ്പുകളും പശ്ചിമേഷ്യയിൽ വിന്യസിക്കുമെന്ന് US. അമേരിക്കയുമായുള്ള ചർച്ചകൾ ഇറാൻ അവസാനിപ്പിച്ചിട്ടില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. അതിനിടെ ഇറാനെതിരെ അമേരിക്ക കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ഏഷ്യൻ ഗെയിംസ് വനിതാ ഹോക്കിയിൽ ഇന്ത്യ സ്വർണ്ണ മെഡൽ നേടി. ഫൈനൽ പോരാട്ടത്തിൽ ചൈനയെ കീഴടക്കിയാണ് ഇന്ത്യ സ്വർണം നേടിയത്. എതിരില്ലാത്ത ഒരു ഗോളിനാണ് ഇന്ത്യയുടെ ജയം. ജയത്തോടെ ഒളിമ്പിക് യോഗ്യത നേടി ഇന്ത്യൻ വനിതകൾ. 4 പതിറ്റാണ്ടിന് ശേഷമാണ് ഈ ഇനത്തിൽ ഇന്ത്യൻ വനിതകൾ സ്വർണമണിയുന്നത്. ഇതിനു മുൻപ് 1982 ഇന്ത്യൻ വനിതകൾ സ്വർണം നേടിയത്. ഏഷ്യൻ ഗെയിംസ് ബോക്സിംഗിൽ ഇന്ത്യയ്ക്ക് സുവർണദിനം. ആകെ 3 സ്വർണ മെഡലുകൾ ഗെയിംസിന്റെ 13 ദിനം ബോക്സിംഗിൽ നിന്ന് മാത്രം ഇന്ത്യ നേടി. ഗുസ്തിയിലും ഇന്ത്യയ്ക്ക് സ്വർണം. വനിതാ ബോക്സിംഗിൽ സ്വർണത്തിനായുള്ള ഇന്ത്യയുടെ 12 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ടാണ് ലവ്ലിന ബോർഗെയ്ൻ 75 കിലോ വിഭാഗത്തിൽ, പർവീൻ ഹൂഡ 65 കിലോ വിഭാഗത്തിലും സ്വർണം നേടിയത്. ഏഷ്യൻ ഗെയിംസ് ചാമ്പ്യനാകുന്ന 2-ാമത്തെ മാത്രം വനിതാ താരമാണ് ലവ്ലിന. വനിതാ അമ്പെയ്ത്തിൽ ഇന്ത്യയ്ക്ക് സ്വർണം. റിക്കോ ആർച്ചറിയിൽ ദക്ഷിണ കൊറിയയെ തകർത്ത് ഇന്ത്യ ചരിത്ര സ്വർണം നേടി. ഏഷ്യൻ ഗെയിംസിന്റെ ചരിത്രത്തിൽ ഈ ഇനത്തിൽ ഇന്ത്യ നേടുന്ന ആദ്യ സ്വർണ്ണ മെഡൽ. പുരുഷന്മാരുടെ 80 കിലോയിൽ അങ്കുഷ് പങ്കൽ സ്വർണം സ്വന്തമാക്കി. ഗുസ്തി 65 കിലോ ഫ്രീ സ്റ്റൈലിൽ സുജിത് കൽക്കലിനാണ് സ്വർണം. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982. You are listening.

0: of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: You are listening to Home 92.2 FM. Home is a feeling.
3: നവരാത്രിയുടെ പുണ്യവും സാംസ്കാരിക തനിമയും ആഘോഷത്തിന്റെ നിറപ്പകിട്ടുമായി ഭക്തിസാന്ദ്രമായ ഒരു സായാഹ്നം. ദുബായ് ദർബാർ മീഡിയ ആൻഡ് റിലീഷ് ദരസ ജോയിന്റ്ലി പ്രസൻസ് നവോമി 2026 എ ഗ്രാൻഡ് നവരാത്രി കൾച്ചറൽ ഫെസ്റ്റിവൽ. മലയാളക്കരയുടെ ജനപ്രിയ വനിതാ ഭജൻ ടീമായ ഭൈരവി ഭജൻസ് എത്തുന്നു. ഒക്ടോബർ 4 വൈകുന്നേരം 6 മുതൽ ദുബായ് സബീൽ ലേഡീസ് ക്ലബിൽ നവോമിത് 2026.
4: Tickets available on ticketsfy.net.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
5: You are listening to Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
2: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is a feeling.
1: You are listening to Home 92.2 FM. Home is a feeling.
2: കാത്തിരിപ്പുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മജാറമൂട്, എസ് ജെ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
3: ചിങ്ങമാസത്തിന്റെ ആഘോഷ താളം ഓണം. പൂക്കളവും പാട്ടും നൃത്തവും ചിരിയും നിറയുന്ന ഒരു ഓണക്കാലം ഇത്തവണ ദുബായിൽ ആഘോഷിക്കാൻ തയ്യാറാണോ?
4: യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ അവതരിപ്പിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
3: ഒക്ടോബർ 4 എത്തിസ്ലാത്ത് അക്കാദമി ദുബായിൽ സുപ്രസിദ്ധ സിനിമാ താരം ശ്വേതാ മേനോനൊപ്പം സ്റ്റാർ സിംഗേഴ്സ് ശ്രീരാഗും നന്ദയും കലയും സംഗീതവും ആഘോഷവും ഒന്നിക്കുന്ന ഒരു ഗംഭീര ഓണാഘോഷം.
5: ഹലോ ദുബായ്, ഞാൻ നിങ്ങളെ കാണാൻ വരികയാണ് ഒക്ടോബർ 4 എത്തിസ്ലാത്ത് അക്കാദമിയിൽ വെച്ചിട്ട്. ലുലു ഉമ ഓണം നിങ്ങൾ എല്ലാവരും കൂടെ ആഘോഷിക്കാൻ വരികയാണ്. പൂക്കള മത്സരം, ശ്രീരാഗ് നന്ദനയുടെ മ്യൂസിക്കൽ ഇവനിങ്, മറ്റു ഒരുപാട് വെറൈറ്റിയിലെ കലാപരിപാടികൾ നടക്കാൻ പോവാണ്. എല്ലാരും വരണം. അപ്പോൾ മറക്കരുത്, ഒക്ടോബർ 4 എത്തിസലാത്ത് അക്കാദമിയിൽ വെച്ചിട്ട് നമുക്ക് തകർത്ത് ഓണം സെലിബ്രേറ്റ് ചെയ്യാം. സോ സി യു ഓൾ.
3: ലുലു ഓണം ഇവിടെയാണ് പ്രസന്റഡ് ബൈ ഗോൾഡൻ ഗ്രൂപ്പ്, പവർഡ് ബൈ ചന്ദ്രൻ ഗുരുക്കൾ ആയുർവേദിക് ക്ലിനിക്, അസോസിയേറ്റഡ് ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ഗീതം കൺവെൻഷൻ സെന്റർ, അടൂർ. ഒക്ടോബർ 4 ദുബായ് എത്തിസലാത്ത് അക്കാദമിയിൽ ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഹോം 92.2 FM.
0: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

You're listening to Home 92.2 FM. Home is a feeling. ജീവിതയാത്രകളെ സൽക്രിയമാക്കണം അന്ത്യദിനം വരെ.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുലരിക്കുന്ന പൊന്നിൽ മുക്കിയതാരാണ്?
2: ഇത് കൊള്ളാം.
1: പുല്ലാങ്കുഴൽ ഒരു പാൽക്കടലാക്കിയതാരാണ്?
2: ഇത് കുറച്ചുകൂടെ കൊള്ളാം.